ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ആശ്വിനം 8, കൊല്ലവർഷം 1202, കന്നി 14, 2026 സെപ്റ്റംബർ 30 ബുധനാഴ്ച 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 5 മണിക്കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ VS ശർമ്മ.
1: ശരീരം സ്വരൂപം തഥാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തതക്യം തതക്യം തതക്യം തതക്യം. ശങ്കരഭഗവത്പാദരുടെ പ്രശസ്തമായ ഗുർവഷ്ടകത്തിലെ ആദ്യ ശ്ലോകമാണിത്. ദേഹസൗന്ദര്യം, സുന്ദരിയായ പത്നി, യശസ്, മേരുപർവ്വതം പോലെ ധനം, ഇങ്ങനെ അഭികാമ്യമായ സകല കാര്യങ്ങളും ആർജിക്കാം. അതെല്ലാം നേടിയാലും മനസ്സിൽ ഗുരുവിനെപ്പറ്റി ചിന്തയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഗുരുകാരുണ്യം കൊണ്ട് വിദ്യ നേടാം. വിദ്യാർജനത്തിൻ്റെ ഫലമായി കളത്രപുത്രാദികളും ധനാദികളും അടങ്ങുന്ന ഐശ്വര്യം സ്വന്തമാക്കാം. അന്യരുടെ ദൃഷ്ടിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഏതൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്താലുമാണോ ലൗകിക നേട്ടങ്ങൾ എല്ലാം ആർജിച്ചത്? ആ ഗുരുവിനൊരിടം മനസ്സിൽ നൽകുന്നില്ലെങ്കിൽ പിന്നെ നേടിയ നേട്ടങ്ങൾ കൊണ്ട് എന്ത് ഫലം? 9-ൽ 8 ശ്ലോകങ്ങളിലായി ശിഷ്യഹൃദയത്തിൽ ഗുരുവിനുണ്ടാകേണ്ട സ്ഥാനത്തെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് ഗുരു. ശ്രീമദ് ഭാഗവതത്തിൽ ഗുരു വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. 24 ഗുരുക്കന്മാരെപ്പറ്റി അവിടെ വിവരിക്കുന്നു. ക്ഷമ പഠിപ്പിക്കുന്നത് ഭൂമിയാണെന്നാണ്. സർവം സഹയാണ് ഭൂമി. സുകുമാരകവി ഗുരുനിന്ദ ചെയ്തതിന് സ്വയം പരിഹാരം കണ്ടത് ഉമിത്തിയിൽ സ്വയം നീറി ദേഹത്യാഗം ചെയ്താണ്. വ്യാസൻ, വസിഷ്ഠൻ, സനൽകുമാരൻ, യാജ്ഞവൽക്യൻ, ഗൗഡപാദർ, ഗോവിന്ദ ഭഗവത് പാദർ, ശ്രീ ശങ്കരാചാര്യർ തുടങ്ങി എത്രയോ ഹൃഷിതുല്യരായ ഗുരുക്കന്മാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഗുരുദക്ഷിണ ചെയ്തത് പഞ്ചജനനെ നിഗ്രഹിച്ച് ഗുരുപുത്രനെ വീണ്ടുകൊടുത്താണ്. ദക്ഷിണാമൂർത്തിയാണ് ആദ്യ ഗുരു. ഗുരുപരമ്പരകൾ, ഗുരുകുലങ്ങൾ തുടങ്ങിയവയിൽ എല്ലാം നമുക്കുണ്ടായിരുന്നു. നൃത്ത സംഗീതാദി കലകൾക്കും ഗുരുപരമ്പര സവിശേഷ പ്രാധാന്യത്തോടെ സ്മരിക്കപ്പെടുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെയും മറ്റും കഥയല്ല, പുതിയതാണ്, പൂർവകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മഹാഭാരതത്തിൽ ആനുശാസനിക പർവത്തിൽ ഗുരുത്വ സവിശേഷതകളെ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീശങ്കരൻ തന്നെ വിവേക ചൂടാമണിയിൽ ഉത്തമ ഗുരു എപ്രകാരമുള്ള ആളായിരിക്കണം, ഉത്തമ ശിഷ്യന്റെ സ്വഭാവം എന്തായിരിക്കണം എന്നെല്ലാം സൂചിപ്പിക്കുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരുസാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഇതാണ് നമ്മുടെ ഗുരു വന്ദനം. ഉത്തമനായ ഗുരുവിൻ്റെ സ്മരണയും ഗുരുവിൻ്റെ അനുഗ്രഹവും ഉത്തമനായ ശിഷ്യന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ മറ്റെന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ധന്യത കൈവരുകയില്ല. ഗുർവഷ്ടകം നമുക്ക് ഒരു ഉത്തമ പാഠമാണ് നൽകുന്നത്.
0: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ VS ശർമ്മ.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ നീരു ദണ്ഡയെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഈ ചരിത്ര നേട്ടം അവരുടെ സമർപ്പണബോധം, സ്ഥിരോത്സാഹം എന്നിവയെ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ആണവായുധ മുക്ത ലോകമെന്ന ലക്ഷ്യത്തോട് ഇന്ത്യയുടെ പ്രതിബദ്ധത വ്യക്തമാക്കി വിദേശകാര്യ മന്ത്രാലയം. ആണവായുധ നിർമ്മാർജ്ജന ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ ഉന്നതതല പ്ലീനറി യോഗത്തിലാണ് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചത്. മലാവിയിലെ EKYC ഡിജിറ്റൽ ഐഡന്റിറ്റി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മലാവി ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അമരാറാം ഗുജാർ UNDP UNCDF പ്രതിനിധി സംഘവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യുഎൻ വികസന പങ്കാളിത്ത ഫണ്ടിന്റെ സഹായത്തോടെയാണ് പദ്ധതി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ കൌൺസിലർമാരുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിർദ്ദേശിച്ചു. കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സംഘടിപ്പിച്ച ഏകദിന പരിശീലനത്തിൽ കൌൺസിലർമാർ ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം വൈകിട്ട് തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണരീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2nd ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഗുവാഹത്തിയിലെ ബർസപ്പര സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഇന്നത്തെ പരിപാടികളെക്കുറിച്ച്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിലാദ്യം ഉഷമലരി. വള്ളത്തോൾ എഴുതിയ മാതൃവന്ദനം എന്ന കവിത ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ. ഉദയഗീതം എച്ച് രാജേഷും സംഘവും പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന്. 7:15 ആയുരാരോഗ്യം, നല്ല മലയാളം, തൊഴിൽ ദർശനം, ഗ്രാമകേരളം. 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. ഉച്ചയ്ക്ക് 12:02 കൂട്ടുകാരി. ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. അവസാന ഭാഗം 12:40 പ്രകാശധാര. അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:02 ഫീച്ചർ, ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക്, ചിത്രീകരണം രചന അനുപമ ജി കെ. രണ്ട് 30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 സഞ്ചാരി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയിൽ ബാൾട്ടിക്കിന്റെ വഴികളിലൂടെ ജയേഷ് പി പങ്കുവയ്ക്കുന്ന യാത്രാവിശേഷങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 4:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കരുണാസായി മനോയാനം. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ. 9:30 സംഗീതസുധ. എം കെ ശങ്കരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഇടപ്പള്ളി എ അജിത് കുമാർ. മൃദംഗം പാലക്കാട് എ ഗണേശൻ. മുഖർശംഖ് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ വിവിധ് ഭാരതി റിലേ. അറിയിപ്പിലിനി കാലാവസ്ഥയെക്കുറിച്ച്. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.5 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25.1 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, സുപ്രഭാതം. ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മറ്റൊരു പ്രഭാതം കൂടി ഇതായെത്തിയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് കൂട്ടായി ഒപ്പം നമസ്തേ അനന്തപുരിയും ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പതിവ് പോലെ ആദ്യം ഉഷമലരി.
1: ഉഷമലരിയിൽ ഇന്ന് വള്ളത്തോളിൻ്റെ മാതൃവന്ദനം എന്ന കവിത. ആലാപനം ശ്രീകാന്ത് ഹരിഹരൻ.

ശ്രോതാക്കളുടെ പ്രഭാതങ്ങൾക്ക് കൂടുതൽ ധന്യതയേകാൻ ഇതായെത്തി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ എച്ച് രാജേഷും സംഘവും പാടുന്ന ആഞ്ജനേയ സ്തുതികൾ കേൾക്കാം. നമസ്തേ നമസ്തേ ശിവരുദ്രമൂർത്തേ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

എച്ച് രാജേഷും സംഘവും പാടിയ ആഞ്ജനേയ സ്തുതികളാണ് ശ്രോതാക്കൾ ഉദയഗീതത്തിലൂടെ ഇതുവരെ കേട്ടത്. ഇനിയൊരു ഗാനത്തിലേക്ക്. വാണിജ്യറാം പാടിയതാണ് ഓർമ്മകൾ മരിക്കുമോ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം നൽകിയത് MS വിശ്വനാഥൻ.

0: യു ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ഇപ്പോൾ സമയം 6:30. ഇനി പ്രഭാതഭീരിയിലേക്ക്.

0: പതിവുപോലെ ആദ്യം പത്രവൃത്താന്തം. കേരളമടക്കം SIR കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ പുതിയ വോട്ടറാകാൻ അപേക്ഷിക്കുന്നവർ ഇനി അധിക സത്യവാങ്മൂലം നൽകേണ്ട. ഇന്നലെ രാത്രിയോടെ വോട്ടേഴ്സ് പോർട്ടലിൽ നിന്ന് ഈ ഫോം ഒഴിവാക്കി. അപേക്ഷിക്കാൻ ഇനി ഫോം 6 മാത്രം നൽകിയാൽ മതി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യത്തെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കൊല്ലം, ആലപ്പുഴ ഒഴികെ 12 ജില്ലകളിലെ 38 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF 19, LDF 18, NDA 1 എന്നിങ്ങനെയാണ് ഫലം. അർബുദത്തിന്റേതുൾപ്പെടെ ജീവൻ രക്ഷാമരുന്നുകളുടെ അമിതവില നിയന്ത്രിക്കാനാകാത്തതിന് കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്ത് സുപ്രീംകോടതി. ഗാന്ധിജയന്തി അവധി ദിനത്തോടനുബന്ധിച്ചുള്ള യാത്രാ തിരക്ക് കണക്കിലെടുത്ത് കേരളത്തിലേക്കും ഇതര സംസ്ഥാനങ്ങളിലേക്കും ഉൾപ്പെടെ 102 പ്രത്യേക ദീർഘദൂര ബസ് സർവീസുകൾ പ്രഖ്യാപിച്ച് കർണാടക RTC. 6 മാസമായി ഉപയോഗിക്കാത്ത രാജ്യത്തെ 1.58 കോടി റേഷൻ കാർഡുകൾ ഒക്ടോബർ 1 മുതൽ അസാധുവാക്കാൻ കേന്ദ്ര സർക്കാർ. യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് തുറക്കാനും ലക്ഷ്യമിട്ട് മുന്നോട്ട് വച്ച 7-ദിന വെടിനിർത്തൽ പദ്ധതി US അംഗീകരിച്ചില്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇറാൻ. ഏഷ്യൻ ഗെയിംസ് അത്ലറ്റിക്സിൽ വനിതകളുടെ 4x400 മീറ്റർ റിലേയിലും വനിതാ ട്രാപ്പ് ഷൂട്ടിംഗിലും ഇന്ത്യയ്ക്ക് സ്വർണം. കിരൺ പഹൻ, MR പൂവമ്മ, പ്രാചി ചൌധരി, വിദ്യാ രാംരാജ് എന്നിവർ ഉൾപ്പെട്ട ടീമാണ് റിലേയിൽ സ്വർണം നേടിയത്. ട്രാപ്പ് ഷൂട്ടിംഗ് വ്യക്തിഗത ഇനത്തിൽ ധീരുദണ്ഠയ്ക്കാണ് സ്വർണം. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2 ഏകദിന ക്രിക്കറ്റ് മത്സരം ഇന്ന് ഗുവാഹത്തിയിലെ ബർസപുര സ്റ്റേഡിയത്തിൽ. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: സൗജന്യ വിമാനയാത്ര, ആഡംബര വാഹനം, ഔദ്യോഗിക പദവിയിലിരിക്കുന്നവർക്കുള്ള പ്രത്യേക വിരുന്ന്, ഇവയൊന്നും ഒറ്റ നോട്ടത്തിൽ അഴിമതിയായി കണക്കാക്കണമെന്നില്ല. എന്നാൽ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യം നേടാൻ സാമ്പത്തിക ശേഷിയും സ്വാധീനവും താൽപ്പര്യങ്ങളുമുള്ള ഒരാളിൽ നിന്ന് ഉന്നത പദവി വഹിക്കുന്ന ആളുകൾ വില കൂടിയ ആനുകൂല്യങ്ങൾ സ്വീകരിക്കുന്നതെന്തിന്? ബിൽ ആരടച്ചു എന്നത് മാത്രമല്ല പ്രശ്നം, ആര് ആർക്ക് കടപ്പെട്ടിരിക്കുന്നു എന്നതല്ലേ ജനാധിപത്യത്തിൽ ഉയരേണ്ട ചോദ്യം?
2: ജനപ്രതിനിധികൾക്ക് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനും അവരുടെ കാര്യങ്ങൾ നടത്തുന്നതിനും എല്ലാം ഉള്ള സൗകര്യം നമ്മുടെ ഭരണ സംവിധാനം തന്നെ ഒരുക്കുന്നുണ്ട്.
1: മുൻ MP ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ:
2: നമ്മുടെ ജനങ്ങൾ നൽകുന്ന നികുതി പണത്തിൽ നിന്ന് അവർക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ട്, സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. അതിനപ്പുറത്തുള്ള ആനുകൂല്യങ്ങൾ സ്വീകരിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് നിയമവ്യവസ്ഥ. MLA മാരെ അയോഗ്യരാക്കുന്ന ഓഫീസ് ഓഫ് പ്രോഫിറ്റ് എന്ന ഒരു തടസ്സമുണ്ടല്ലോ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ആത്മാഭിമാനത്തിന്റെ പ്രശ്നം കൂടിയല്ലേ അത്? നമ്മുടെ മന്ത്രിമാർക്ക്, നമ്മുടെ ജനപ്രതിനിധികൾക്ക് പ്രവർത്തിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്, ജനങ്ങളുടേതാണ്. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി പേര് വെളിപ്പെടുത്താത്ത ആരുടെയൊക്കെയോ ആനുകൂല്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് കഴിയുന്നത് എന്ന് വന്നാൽ അവിടെ അദ്ദേഹത്തിന് അതൊരു അഭിമാന പ്രശ്നമല്ലെങ്കിലും നമ്മൾ ജനങ്ങൾക്ക് അതിലൊരു അഭിമാന പ്രശ്നമുണ്ട്. അതുകൊണ്ട് മന്ത്രിമാർ, അത് സൗജന്യങ്ങൾ, അത് ഈ രീതിയിലുള്ള വിദേശയാത്രയാണെങ്കിലും വിമാനയാത്രയാണെങ്കിലും ഏത് രീതിയിലുള്ളതാണെങ്കിലും അത് നിയമം അനുവദിക്കുന്നത് മാത്രം സ്വീകരിക്കുക, ആ പരിമിതിക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുക, അതിനപ്പുറത്തേക്കുള്ള വലിയ കാര്യങ്ങളെ കുറിച്ച് അവർ ആലോചിക്കാതിരിക്കുക, അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്.
1: പൊതുപദവി എന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വിശ്വാസ പദവിയാണ് എന്നതാണ് പാർലമെന്ററി ജനാധിപത്യത്തിന്റെ കാതൽ. ഒരു മന്ത്രി എന്നത് കേവലം രാഷ്ട്രീയ പദവിയുടെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കുന്ന വ്യക്തിയല്ല. സർക്കാർ കരാറുകൾ, ലൈസൻസുകൾ, നികുതി, ഭൂമി, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ചട്ടങ്ങൾ, നിയമനങ്ങൾ, നയരൂപീകരണം എന്നിവയിലൊക്കെ മന്ത്രി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പിന്നീട് ഗവൺമെന്റ് ഇത്തരം സുഹൃത്തുക്കളെ ബാധിക്കുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വന്നാൽ ചോറിന്റെ കൂറ് പൊതുജനങ്ങളോടാവണമെന്ന് ഉറപ്പുണ്ടാകുമോ?
3: മന്ത്രിമാർ മാത്രമല്ല, പൊതുപ്രവർത്തകർ ആരും ഇത്തരം ഒരു സൗജന്യം സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ അതിനപ്പുറത്ത് മന്ത്രിമാരെന്ന് പറഞ്ഞാൽ കേവലം ഒരു പൗരന്മാർ മാത്രമല്ല.
1: പൊതുപ്രവർത്തകനായ ജയചന്ദ്രൻ കല്ലിങ്ങൽ:
3: ഭരണഘടന അനുസരിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നവർ എന്നതിനുപരി അത് ഏറ്റവും പ്രധാനപ്പെട്ട പരമപ്രധാനമായ ഒരു കർത്തവ്യ കടമയുമാണ്. അതിലുപരി ഓരോ വകുപ്പിന്റെയും എക്സിക്യൂട്ടീവ് ഹെഡാണ്. അപ്പൊ അവർക്ക് അവരുടെ

0: ഏതെങ്കിലും തരത്തിൽ ആരെന്തെങ്കിലും സൗജന്യം സ്വീകരിക്കാന്ന് പറഞ്ഞാൽ സൗജന്യം ആരാണോ നൽകുന്നത് അയാൾക്ക് വേണ്ടി മറ്റെന്തെങ്കിലും സേവനം ഇവർ ചെയ്യേണ്ടി വരും. അല്ലാതെ അച്ഛനോ അനിയനോ ചേട്ടനോ അങ്ങനെയല്ല, അവർ പോലും ഒരു സൗജന്യം നൽകിയാൽ അവർക്ക് പോലും പകരം ഇവർ ബന്ധുത്വം രീതിയിൽ പകരം ചെയ്യേണ്ടി വരും. അപ്പൊ സ്വാഭാവികമായി ഇത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത നമുക്ക് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തന്നെ ഏറ്റവും അപകടകരമായ ഒരു സൂചനയാണ്. അത് മാത്രം അതിനപ്പുറത്തേക്ക് അതിനെ ന്യായീകരിക്കാം, തെറ്റുപറ്റി എന്നുള്ളതിൽ അത് തെറ്റുപറ്റി എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഭരണപരമായി എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം, ഒരു പദവി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്ന് മറ്റാരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അത് പഠിച്ച് തിരുത്തുന്നതിന് പകരം അതിനെ ന്യായീകരിക്കാൻ കൂടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അത് അജ്ഞത കൊണ്ട് മാത്രമല്ല അത് ചെയ്യാമെന്നുള്ളത് ഒരു മോഡൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇത് ജനങ്ങൾ തന്നെ തിരുത്തേണ്ടി വരും, ഇത്തരം വിഷയങ്ങൾ തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ ഇവർ സ്വയം മാപ്പ് പറയേണ്ടതാണ്. യഥാർത്ഥത്തിൽ ജനാധിപത്യം കൊണ്ട് തെറ്റുതിരുത്താനുള്ള അവസരം എല്ലാവർക്കും നമ്മളുണ്ട്, മനസ്സിലാക്കി ആർക്കും തെറ്റുപറ്റാം. പക്ഷേ ഇവിടെ മന്ത്രിയുടെ പദവി എന്താണ്? മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇതിന്മേലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തേണ്ട മന്ത്രി എന്ന നിലയിൽ മറ്റാരെങ്കിലും സൗജന്യം സ്വീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ മന്ത്രിയായി മാറുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഇന്ത്യൻ ജനാധിപത്യത്തിന് പോഷണമല്ല.
1: നികുതിദായകൻ ഇതിനായി പണം മുടക്കിയിട്ടില്ല എന്ന വാദം പൊതുചെലവിന്റെ ഒരു വശം മാത്രമാണ്. ജനാധിപത്യത്തിൽ സ്വയംഭരണ അധികാരം എന്നൊരു വശം കൂടിയുണ്ട്. ഒരു വിമാനത്തിനോ കാറിനോ താമസത്തിനോ വിദേശയാത്രയിലെ വിരുന്നിനോ വേണ്ടി ഒരു സ്വകാര്യ വ്യക്തി പണം മുടക്കുമ്പോൾ ഖജനാവിന് സാമ്പത്തിക ലാഭം ഉണ്ടായേക്കാം. എന്നാൽ ഈ ക്രമീകരണം സുതാര്യതയെ ബാധിക്കുന്നുണ്ടോ, പരസ്പര സഹായം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നീ ചോദ്യങ്ങൾക്കും ഉത്തരം വ്യക്തമായി നൽകേണ്ടതല്ലേ?
2: ഒരു ഭരണകൂടത്തിന്റെ മഹനീയത, ഒരു ഭരണകർത്താവിന്റെ മഹനീയത, അത് ഭരണത്തിലുള്ള സുതാര്യതയാണ്.
1: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KVS ഹരിദാസ്.
2: ചരിത്രാതീത കാലം മുതല് ഭാരതത്തിന്റെ ഒരു മഹത്തായ പാരമ്പര്യവും ഈ ട്രാൻസ്പെറൻസി തന്നെയാണ്. എന്ന് ഈ സുതാര്യത നഷ്ടപ്പെട്ടോ, അന്ന് തട്ടിപ്പിനും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഒക്കെ വഴി ഒരുങ്ങിയിട്ടുണ്ട് എന്നതും ചരിത്രമാണ്. ഇവിടെ ഇപ്പൊ കേരളം അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ ട്രാൻസ്പെറൻസിയുടേതാണ്. ഇപ്പൊ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ സ്വകാര്യ വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നു. അതിനുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പൊ മുഖ്യമന്ത്രിക്ക് അത്യാവശ്യമുണ്ടെന്ന് കണ്ടാൽ ഒരു വിമാനം ചാർട്ടർ ചെയ്ത് പോകുന്നതിൽ എന്താ പ്രശ്നം? പക്ഷേ അതില് അവിടെ ഒരു ഒരു ട്രാൻസ്പെറൻസി വേണ്ടേ? ഒരു സുതാര്യത വേണ്ടേ? അതിന് പണം മുഖ്യമന്ത്രി ഖജനാവിൽ നിന്ന് കൊടുക്കട്ടെ. അതിന് പകരം ഞാൻ ആരിൽ നിന്നാണ് പണം വാങ്ങിയത്, ആരാണ് എന്റെ വാഹനം അല്ല എന്റെ വിമാനം സ്പോൺസർ ചെയ്തത് എന്ന് നിങ്ങൾ ചോദിക്കണ്ട എന്നൊരു മുഖ്യമന്ത്രിക്ക് നിലപാടെടുക്കാൻ പറ്റുമോ? അത് രാജ്യത്തെ ഈ സുതാര്യത സംബന്ധിച്ചുള്ള നിലപാടുകൾക്ക് കടകവിരുദ്ധമാണ്. അങ്ങനെ ഒരു നിലപാട് മുഖ്യമന്ത്രിക്കോ മന്ത്രിമാർക്കോ എടുക്കാൻ കഴിയില്ല. ട്രാൻസ്പെറന്റ് അല്ലാത്ത ഡീലുകളാണ് രാജ്യത്ത് പഴയ കാലം മുതൽ അനവധി അഴിമതികൾക്ക് വഴിവച്ചിട്ടുള്ളത്. അതും ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇവരൊക്കെ ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനപ്രതിനിധികളും ഒക്കെ പബ്ലിക് ഓഡിറ്റിന് വിധേയമാണ്. അത് AG ഓഡിറ്റ് മാത്രമല്ല, നിയമസഭാ സമിതികളുടെ ഓഡിറ്റും മാത്രമല്ല, പബ്ലിക്കിന്റെ ഓഡിറ്റുമുണ്ട്, ജനങ്ങളുടെ ഓഡിറ്റിനും വിധേയമാണ്. അപ്പോൾ ജനങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾക്ക് മറുപടി നൽകാനുള്ള ചുമതലയും ഉത്തരവാദിത്വവും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഒക്കെ ഉണ്ട്.
1: സൗജന്യ സേവനം സ്വീകരിച്ച് ഇടയ്ക്കിടെ സർക്കാരിന്റെ പണം ലാഭിക്കാൻ ഒരു മന്ത്രിക്ക് കഴിയുമോ എന്നതല്ല, മറിച്ച് പൊതുപദവിയുടെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതിനുള്ള ചെലവ് ആരാണ് വഹിക്കുന്നത് എന്നതാണ് പ്രധാനം. ജനാധിപത്യത്തിൽ മന്ത്രിമാർക്ക് സമ്പന്നരുമായി വ്യക്തിപരമായ പരിചയമോ അവരോടൊപ്പം യാത്ര ചെയ്യാനോ അവസരമുണ്ടാകാം. എന്നാൽ സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ ഔദാര്യത്തിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായാണ് സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലായിരിക്കണ്ടേ ഭരണനിർവഹണം?
3: മുഖ്യമന്ത്രിയും മന്ത്രിമാരുടെയും വാദം പൊതുപണം ചെലവാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമില്ല എന്നുള്ള രീതിയിലാണ്.
1: രാഷ്ട്രീയ നിരീക്ഷകനായ ജോസഫ് സി മാത്യു.
3: അതായത് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ കയ്യിൽ നിന്ന് മുടക്കുന്ന ക്യാഷിന് മാത്രമേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിലാണ് അവർ സംസാരിക്കുന്നത്. കാരണം നമ്മൾ മന്ത്രിമാരുടെ കോഡ് ഓഫ് കോണ്ടക്ട് പരിശോധിച്ചാൽ അത് രൂപപ്പെടുന്ന സാഹചര്യം തന്നെ ഇന്ത്യയിലെ എല്ലാ മന്ത്രിമാർക്കും സംസ്ഥാന മന്ത്രിമാർക്കും കേന്ദ്ര മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്ക് തന്നെയും ബാധകമായ തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പെരുമാറ്റച്ചട്ടമാണ്. ഇത് മന്ത്രിമാരായി പ്രവർത്തിക്കുമ്പോഴുള്ള പെരുമാറ്റച്ചട്ടത്തിൽ വളരെ കൃത്യമായി പറയുന്ന കാര്യം സൗജന്യങ്ങൾ വാങ്ങുന്നതിനെതിരെയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിമാര് സൗജന്യങ്ങൾ സ്വീകരിച്ചാൽ നമ്മൾ പിടിക്കേണ്ടതില്ല എന്ന് പറയുന്നത് തെറ്റാണ്. നമ്മൾ ചോദിക്കുന്നത് മന്ത്രിമാരെന്നുള്ള രീതിയിൽ പെരുമാറേണ്ട രീതിയിൽ പെരുമാറാത്തതിനെ കുറിച്ചാണ്. അത് ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്, അതിനാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്.
1: ഔദ്യോഗിക ഇടപാടുകളുള്ള വ്യക്തികളിൽ നിന്ന് വിലപിടിപ്പുള്ള സമ്മാനങ്ങളോ സ്വകാര്യ വിരുന്നോ സ്വീകരിക്കുന്നതിൽ നിന്ന് മന്ത്രിമാരെ കേന്ദ്ര സർക്കാരിന്റെ പെരുമാറ്റച്ചട്ടം വിലക്കുന്നുണ്ട്. സ്വകാര്യ ക്ഷണപ്രകാരമുള്ള ഔദ്യോഗിക വിദേശ സന്ദർശനങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പകരം സർക്കാരുകളിൽ നിന്നും അംഗീകൃത അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നുമുള്ള ക്ഷണങ്ങൾക്കാണ് മുൻഗണന നൽകുന്നു.
4: ഇന്ത്യയിൽ മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച് ഗൈഡ് ലൈൻ ഇറക്കിയത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് തന്നെയാണ്. അപ്പൊ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം പ്രഖ്യാപിച്ചത് ഇന്നത്തെ സാഹചര്യത്തിൽ കുറച്ചും കൂടുതൽ പ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു.
1: അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്:
4: ആ പെരുമാറ്റച്ചട്ടത്തിൽ പറയുന്ന കാര്യം പ്രധാനമായിട്ടും പെരുമാറ്റച്ചട്ടത്തിലെ കോഡ് ഓഫ് കോണ്ടക്റ്റിലെ 4.1 അതുപോലെ 3.1 ഈ രണ്ട് അനുച്ഛേദങ്ങൾ, ഈ രണ്ട് വകുപ്പുകൾ വളരെ വ്യക്തമാണ്. ഈ വകുപ്പുകൾ അനുസരിച്ച് മറ്റുള്ള തരത്തിലുള്ള ഉപഹാരങ്ങൾ അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ വാങ്ങുന്നതിനെതിരെ ഉള്ള പെരുമാറ്റച്ചട്ടമാണിത്. അതുപോലെ തന്നെ ഈ മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിമാരായാലും ശരി കേന്ദ്ര മന്ത്രിമാരായാലും ശരി, അധികാര സ്ഥാനത്തുള്ള ആളുകൾ ചാരിറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ സംഭാവനകൾ, രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് വിശേഷിപ്പിക്കാവുന്നതോ ആയിട്ടുള്ള സംഭാവനകൾ വാങ്ങുന്നതും വിലക്കിക്കൊണ്ടുള്ളതാണ് ഈ പെരുമാറ്റച്ചട്ടം. ഇങ്ങനെ പെരുമാറ്റച്ചട്ടം പറയാൻ കാരണവും അതിന്റെ കാരണം എന്ന് പറയുന്നത് അധികാര സ്ഥാനത്തുള്ളവർ ഈ രീതിയിൽ സമ്മാനങ്ങൾ അല്ലെങ്കിൽ ഉപഹാരങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ സ്വകാര്യ വ്യക്തികളിൽ നിന്ന് കൈപ്പറ്റി കഴിഞ്ഞാൽ അവരോടുണ്ടായേക്കാവുന്ന വിധേയത്വം, അതുവഴി ഉണ്ടാകാവുന്ന കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളിൽ ഉണ്ടാകുന്ന വൈരുദ്ധ്യം, അത് സുഗമമായ ഗവർണൻസിന് അല്ലെങ്കിൽ ഭരണ നിർവഹണത്തിന് വിഘാതമായിരിക്കും എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറ്റച്ചട്ടം ഉണ്ടായത്.
1: കേവലം ഒരു ഭരണകൂട സംവിധാനമല്ല, മറിച്ച് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ജീവിത രീതിയാണ് ജനാധിപത്യം എന്നാണ് ഭരണഘടനാ ശില്പി ഡോക്ടർ B.R. അംബേദ്കർ വിശേഷിപ്പിച്ചത്. നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ ആനുകൂല്യം നേടിയെടുത്തിട്ടുണ്ടോ, സർക്കാർ ഖജനാവിന് കുറച്ചു രൂപ ലാഭിക്കാൻ കഴിഞ്ഞോ എന്നതല്ല അധികാരത്തിന്റെ ഇടനാഴികൾക്ക് പുറത്തുനിന്ന് നിരീക്ഷിക്കുന്ന ഒരു സാധാരണ പൗരന് ഈ സർക്കാർ ജനങ്ങളുടേതാണ് എന്നും സ്വകാര്യ താല്പര്യമുള്ള ആർക്കും അതിനുള്ളിൽ ഒരിടവുമില്ലെന്നും ബോധ്യമാവുന്നിടത്തല്ലേ ജനാധിപത്യം എന്ന വാക്കിന് തന്നെ അർത്ഥമുണ്ടാകുന്നത്.

0: മറ്റൊരു ആനുകാലിക വിഷയവുമായി പ്രഭാതഭേരി വീണ്ടും എത്തും നാളെ രാവിലെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596311. ഓർക്കുക, ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ.
3: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
4: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12:00 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയുമായി നമുക്ക് മടങ്ങിയെത്താം 6:45 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്ത

0: വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2-ാം ഏകദിനം ഉച്ചയ്ക്ക് ഗോഹട്ടിയിൽ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾക്കെതിരായി ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഹോട്ട്സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തണമെന്ന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു. ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ നേരിട്ട് ഉറപ്പാക്കണമെന്നും ആരോഗ്യ പ്രവർത്തകർ വീടുകളിൽ എത്തുന്നില്ലെന്ന പരാതി ഉണ്ടാകാൻ പാടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. മരുന്നിന്റെ കുറവ് ചില സ്ഥലങ്ങളിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ ഗവൺമെന്റ് ഗൗരവമായാണ് കാണുന്നതെന്നും താഴെത്തട്ടിൽ ആശുപത്രികളിൽ മരുന്നുകൾ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പകർച്ചവ്യാധികൾക്കെതിരെ ഫീൽഡ് തല പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കി ക്ലോറിനേഷൻ ഉൾപ്പെടെ ശുചിത്വ പ്രവർത്തനങ്ങൾ വീടുകളിലേക്ക് നേരിട്ടെത്തി ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ദാരിദ്ര്യരേഖയിൽ താഴെ കഴിയുന്നവർക്ക് ഹൃദയാഘാതം നേരത്തെ തിരിച്ചറിയുന്ന പരിശോധന സൗജന്യമാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലോക ഹൃദയദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഫലപ്രദമായ ഹൃദയപരിശോധന സാധാരണക്കാർക്കും ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും ഹൃദയാഘാതം വേഗത്തിൽ തിരിച്ചറിയുന്ന ട്രോപ് ടി പരിശോധന BPL വിഭാഗത്തിന് സൗജന്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വന്യജീവി ആക്രമണം ഉൾപ്പെടെ കാരണങ്ങളാൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് കുടിശ്ശിക കൂടാതെ നഷ്ടപരിഹാരം വിതരണം ചെയ്യുന്നതിന് 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. വിളനാശ ഇൻഷുറൻസിന് 6 കോടി രൂപ അനുവദിക്കുന്നതിന് ഭരണാനുമതി നൽകിയതായി മന്ത്രി അറിയിച്ചു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനം റവന്യൂ വകുപ്പുകൾ തമ്മിലെ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. കോഴിക്കോട് തിരുവമ്പാടിയിൽ കർഷക സുരക്ഷ വന്യജീവി സംഘർഷ ലഘൂകരണം സംസ്ഥാനതല കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. അധികാരത്തിലെത്തി 4 മാസത്തിനുള്ളിൽ തന്നെ UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം നേടിയ വികസനത്തിന്റെ വിനാശമാണ് UDF ഗവൺമെന്റിന്റെ പ്രവർത്തനമെന്ന് ജനങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കുകയാണെന്ന് പിണറായി വിജയൻ ആരോപിച്ചു. 18-ാമത് അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം കൈരളി തിയേറ്ററിൽ വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ഫെസ്റ്റിവൽ ഡയറക്ടർ രവീന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര പ്രവർത്തക നിനാ സപ്നാനിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിക്കും. സിനിമയുടെ കലാ സാംസ്കാരിക മൂല്യങ്ങളുടെ സംരക്ഷണത്തിനൊപ്പം വിപണന സാധ്യതകൾക്കും പ്രാധാന്യം നൽകിയായിരിക്കും വ്യവസായ പദവി നടപ്പാക്കുകയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. സിനിമാ വ്യവസായ പദവി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ചേർന്ന വിവിധ സിനിമാ സംഘടനകളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ജൻസേവാ സേ ദേശ്സേവ എന്ന ദർശനത്താൽ മുന്നോട്ടു പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് 2047-ഓടെ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം പ്രാവർത്തികമാക്കുന്നതിന് അക്ഷീണ പ്രയത്നത്തിലാണ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക പരമ്പര ഇന്ന് മുംബൈ അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതുവിനെ കുറിച്ചാണ്.
1: ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലമാണ് അടൽ ബിഹാരി വാജ്പേയി സേവ്രി നവസേവ അടൽ സേതു. 2016 ഡിസംബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലത്തിന് തറക്കല്ലിട്ടത്. 2024 ജനുവരിയിൽ അദ്ദേഹം പാലം ഉദ്ഘാടനം ചെയ്തു. 17,840 കോടി രൂപയിലധികം ചെലവിൽ നിർമ്മിച്ച ഇതിന് 21.8 കിലോമീറ്റർ നീളവും 6 വരികളുമുണ്ട്. 16.5 കിലോമീറ്റർ കടലിന് മുകളിലൂടെയും 5.5 കിലോമീറ്റർ കരയിലുമാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. അടിസ്ഥാന സൗകര്യ വിദഗ്ധർ പറയുന്നത് അടൽ സേതുവിന്റെ എഞ്ചിനീയറിംഗ് ഒരു അത്ഭുതമാണെന്നാണ്. മുംബൈയിൽ നിന്ന് നവി മുംബൈയിലേക്ക് യാത്രാസമയം രണ്ടു മണിക്കൂറിൽ നിന്ന് 50 മിനിറ്റായി കുറച്ച് അടൽ സേതു ജനങ്ങളുടെ ജീവിത സൗകര്യം വർദ്ധിപ്പിച്ചു. യാത്ര വേഗത്തിലും സുഗമവും സൗകര്യപ്രദവുമാക്കുന്നതിന് അടൽ സേതു കൊണ്ട് കഴിഞ്ഞു. കൂടാതെ മുംബൈ

0: അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനും ഈ പാലം വഴിയൊരുക്കി.
1: സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. 7 പുതിയ വാഹനങ്ങൾ മന്ത്രി എം ലിജു രാവിലെ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2 ഏകദിനം ഇന്ന്. ഗുവാഹട്ടിയിലെ ബർസപര സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2 മത്സരം ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ആദ്യ മത്സരത്തിൽ 8 ഇന്ത്യ ജയിച്ചിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 4x400 മീറ്റർ റിലേയിൽ സ്വർണമെഡൽ നേടിയ കിരൺ പഹൽ, പൂവമ്മ മച്ചട്ടിര, പ്രാചി ചൌധരി, വിദ്യ രാംരാജ് എന്നിവരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. മിക്സഡ് 4x100 മീറ്റർ റിലേ ഇനത്തിൽ വെങ്കല മെഡൽ നേടിയ ഗുരീന്ദർവീർ സിംഗ്, സ്നേഹ ഷാനുവള്ളി സത്യനാരായണൻ, അനിമേഷ് കൂജർ, ഹരിതാ ഭദ്ര എന്നിവരെയും അഭിനന്ദിച്ച രാഷ്ട്രപതി മികച്ച ടീം പ്രവർത്തനവും വേഗവും രാജ്യത്തിന് അഭിമാനമുണ്ടാക്കിയെന്ന് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ജപ്പാൻ ഐച്ചിനഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് അമ്പെയ്ത്ത് കോമ്പൗണ്ട് മിക്സഡ് ടീം സെമിഫൈനലിൽ ചിക്കിത തനിപ്പാർത്തിയും സാഹിൽ ജാദവും തായ്ലൻഡിനെ നേരിടും. 2028 ഒളിമ്പിക് യോഗ്യതാ മത്സരത്തിൽ ഇന്നാണ് ഫൈനൽ. സെമിയിൽ വനിതാ ടീം വിഭാഗത്തിൽ ജ്യോതി സുരേഖ വെണ്ണം, പ്രീതിക പ്രദീപ്, ചക്കിത തനിപ്പാർത്തി എന്നിവരും പുരുഷ വിഭാഗത്തിൽ സാഹിർ ജാദവ്, ഗണേഷ് മണിരത്നം, തിരുമുരു കുശാൽ ദലാൽ എന്നിവരും ദക്ഷിണ കൊറിയയെ നേരിടും. 6 സ്വർണം 21 വെള്ളിയടക്കം 53 മെഡലുകളുമായി ഇന്ത്യ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി 10 സ്ഥാനത്ത് ആയി. ജമ്മുകശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തൊയ്ബയുടെ പ്രമുഖ കമാൻഡറായ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. RSS പ്രചാരകനും കേസരി മുൻ മുഖ്യപത്രാധിപരും ആയിരുന്ന MA കൃഷ്ണന്റെ നിര്യാണത്തിൽ ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ളയും BJP ദേശീയ സെക്രട്ടറി K സുരേന്ദ്രനും അനുശോചനം അറിയിച്ചു. ഇന്നലെ എറണാകുളത്തായിരുന്നു 97 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. വൈകിട്ട് കൊല്ലം ഐവർക്കാലയിലെ വസതിയിലാണ് സംസ്കാര ചടങ്ങുകൾ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും തെരുവുനായശല്യം നിയന്ത്രിക്കുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K ബൈജുനാഥ് ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. കോഴിക്കോട്, കണ്ണൂർ, തിരൂർ, ഫറൂഖ് തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുകളിൽ വർദ്ധിച്ചുവരുന്ന തെരുവുനായ ആക്രമണം സംബന്ധിച്ച മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉത്തരവ്. കോട്ടയം നഗരത്തിലെയും സമീപ മേഖലകളിലെയും തെരുവുനായശല്യത്തിന് സമയബന്ധിതമായി ശാശ്വത പരിഹാരം കാണുന്നതിന് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. നായകളെ പാർപ്പിക്കുന്നതിനാവശ്യമായ സ്ഥലം കണ്ടെത്തുന്ന നടപടികൾ ഉടൻ ആരംഭിക്കണമെന്ന് സ്പീക്കർ യോഗത്തിൽ നിർദ്ദേശിച്ചു. മലബാർ മേഖലയിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികളുടെ കരസേനാ റിക്രൂട്ട്മെന്റ് റാലി 7 മുതൽ 16 കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോളേജ് ഗ്രൗണ്ടിൽ നടത്തും. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിലെയും മാഹി, ലക്ഷദ്വീപ് പ്രദേശങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്ക് റാലിയിൽ പങ്കെടുക്കാം. വനിതകളുടെ റിക്രൂട്ട്മെന്റ് റാലി 15 കുട്ടികളിലെയും സ്ത്രീകളിലെയും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ആരോഗ്യ ഭക്ഷണ രീതികൾ പ്രോത്സാഹിപ്പിക്കാനും കാസർകോട്ട് പോഷൺ മാ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ജില്ലാ കലക്ടർ ശ്രീധന്യ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ ജയിച്ചവരുടെ അഭിമുഖം 8-9 സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അപേക്ഷകർ സമയക്രമം കൃത്യമായി പാലിച്ച് ഹാജരാകണമെന്ന് ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പകർച്ചവ്യാധികൾക്കെതിരെ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് മന്ത്രി K മുരളീധരൻ. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരമായി 119 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി T സിദ്ദിഖ്. UDFന്റെ ജനപിന്തുണ നഷ്ടപ്പെട്ടതിന്റെ തെളിവാണ് തദ്ദേശ ഭരണ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേള തിരുവനന്തപുരത്ത് ഇന്ന് സമാപിക്കും. ഇന്ത്യ വെസ്റ്റിൻഡീസ് പുരുഷ ക്രിക്കറ്റ് 2 ഏകദിനം ഉച്ചയ്ക്ക് ഗുവാഹട്ടിയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: നമസ്തേ അനന്തപുരി, തുടരുകയാണ്. ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസ് പാടിയത്, ചിത്രം പൊന്നാരം തോട്ടത്തെ രാജാവ്.

നമുക്കിനി ഇന്നത്തെ ചോദ്യം ഏതാണെന്ന് നോക്കിയാലോ. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ചോളൂ. ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുടെ പരിശീലനത്തിനായി ശ്രീഹരിക്കോട്ടയിൽ നിലവിൽ വരുന്ന പരിശീലന കേന്ദ്രത്തിന്റെ പേരെന്താണ്? ഇതാണ് നമ്മുടെ ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യൻ ബഹിരാകാശ യാത്രികരുടെ പരിശീലനത്തിനായി ശ്രീഹരിക്കോട്ടയിൽ നിലവിൽ വരുന്ന പരിശീലന കേന്ദ്രത്തിന്റെ പേരെന്താണ്? അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം പറയുന്ന സമയം എല്ലാവർക്കും അറിയാലോ, 8 മണിക്കുള്ള

0: പ്രധാന വാർത്തകൾക്ക് ശേഷം. ഇപ്പോൾ സമയം 7 മണി.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ ഒക്ടോബർ 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പരിശീലന ഫീസ് 1500 രൂപ. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഒക്ടോബർ 12 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി 9400484 7754 എന്ന നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. വെജിറ്റബിൾ ആന്റ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ കേരളം VFPCK യുടെ 25th വാർഷിക പൊതുയോഗവും അവാർഡ്ദാനവും ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ ഇടപ്പഴിഞ്ഞയിലുള്ള അളകാപുരി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നുമുള്ള VFPCK ഓഹരി ഉടമകളായ 800 കർഷകർ വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. രാവിലെ 10 അളകാപുരി കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനത്തിൽ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യും. കൌൺസിലിൽ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയ്ക്കു കീഴിലുള്ള വെള്ളാനിക്കര കാർഷിക കോളേജിലെ ഫ്ളോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ ചെമ്പരത്തി, മഞ്ഞ മുസാണ്ട, വിവിധ നിറങ്ങളിലുള്ള പെൻഡാസ്, ചെത്തികൾ, പിങ്ക് ലെൻഡാന, മുല്ല, പത്തുമണി എന്നീ ചെടികൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9607585549 അല്ലെങ്കിൽ 8547254001 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിംഗും സ്പ്രേയിംഗും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. പരമ്പരാഗത മേഖലയിലും പാരമ്പര്യേതര മേഖലയിലും ഉള്ളവർക്ക് മാത്രമേ സ്പ്രേയിംഗ് നടത്തിയതിനുള്ള ധനസഹായത്തിന് അർഹതയുള്ളൂ. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഒക്ടോബർ 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം ആവശ്യമായ രേഖകളും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഹെക്ടറിന് പരമാവധി 4000 രൂപ വീതമാണ് ധനസഹായം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിന്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ എന്നിവ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 0481257662 എന്ന കോൾ സെന്റർ നമ്പറിൽ വിളിക്കുകയോ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ ഈ അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കാവുന്നതാണ്. നെല്ല് കർഷകർക്കുള്ള മുന്നറിയിപ്പ്. വിത കഴിഞ്ഞ് 40 ദിവസത്തിന് മുകളിൽ പ്രായമായ തകഴി, നെടുമുടി, അമ്പലപ്പുഴ നോർത്ത് കൃഷിഭവനുകളുടെ പരിധിയിലുള്ള ചില പാടശേഖരങ്ങളിൽ മുഞ്ഞയുടെ സാന്നിധ്യം കാണുന്നു. പകൽ സമയത്തെ കഠിന ചൂടും രാത്രിയിലെ തണുപ്പുമായ കാലാവസ്ഥയിൽ മുഞ്ഞ കൂടുതലായി പകരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മിക്കയിടങ്ങളിലും മുഞ്ഞയുടെ മുട്ടകളെ ആഹാരമാക്കുന്ന മെറിറ്റ് ചാഴികൾ കാണപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ കർഷകർ വളരെ കരുതലോടുകൂടിയിരിക്കണം. സാങ്കേതിക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു കീടത്തിനെതിരെയും രാസകീടനാശിനികൾ പ്രയോഗിക്കരുത്. കൃഷിയിടത്തിൽ പ്രയോഗിക്കുന്ന ഏതൊരു കീടനാശിനിയും തുടർന്ന് മുഞ്ഞയുടെ വർധനവിന് കാരണമാകുന്നതിനാൽ കർഷകർ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കണം. ഈ സാഹചര്യത്തിൽ കർഷകർ അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മുഞ്ഞ കൂടുതലായി കാണപ്പെടുന്ന പാടശേഖരങ്ങളിൽ വെള്ളം കയറ്റിയിറക്കിയതിനുശേഷം കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരമുള്ള കീടനാശിനി മാത്രമേ ഉപയോഗിക്കാവൂ. മുഞ്ഞയ്ക്ക് കീടനാശിനി തളിക്കുമ്പോൾ നെൽച്ചെടിയുടെ ചുവട്ടിൽ വീഴുന്ന വിധം സ്പ്രേ ചെയ്യേണ്ടതാണ്. നിലവിൽ മുഞ്ഞ കാണാത്ത പാടശേഖരങ്ങളിൽ മുഞ്ഞയ്ക്കെതിരെ ഇപ്പോൾ കീടനാശിനി പ്രയോഗം ആവശ്യമില്ല. മഴ മാറി ചൂട് അമിതമായി നിൽക്കുന്ന സാഹചര്യത്തിൽ മുഞ്ഞയുടെ ആക്രമണം സാധാരണയായി ഉണ്ടാകാറുണ്ട്. കർഷകർ ജാഗ്രത പുലർത്തേണ്ടതും നിരന്തരം നെൽച്ചെടിയുടെ ചുവട്ടിൽ പരിശോധന നടത്തേണ്ടതുമാണ്. അനാവശ്യമായി മിത്ര കീടങ്ങളെ കൂടി നശിപ്പിക്കുന്ന കീടനാശിനി പ്രയോഗം നടത്തുന്നത് മുഞ്ഞബാധ രൂക്ഷമാകാൻ കാരണമാകും. അവധി ദിവസങ്ങളിലും കർഷകർക്ക് അന്വേഷണങ്ങൾക്ക് അതാത് കൃഷിഭവനുകളിലെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: ഇന്നത്തെ ചരിത്രവിശേഷം നോക്കാം.
1: ചരിത്രത്തിൽ ഇന്ന്
2: ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ അന്തർവാഹിനിയായ INS ഷാൽക്കി പുറത്തിറക്കിയത് 1989 സെപ്റ്റംബർ 30. മുംബൈയിലെ മസഗോൺ ഡോക്ക് ലിമിറ്റഡാണ് ഈ മുങ്ങിക്കപ്പൽ നിർമ്മിച്ചത്. 1992 ഫെബ്രുവരി 7 ഇത് ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യപ്പെട്ടു. ചരിത്രപ്രസിദ്ധമായ ബെർലിൻ എയർലിഫ്റ്റ് നടപടികൾ ഔദ്യോഗികമായി അവസാനിച്ചത് 1949 സെപ്റ്റംബർ 30. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ പശ്ചിമ ബെർലിനിലേക്ക് ഏർപ്പെടുത്തിയ ഉപരോധത്തെ മറികടക്കാൻ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ വൻ വ്യോമാക്രമണ വിതരണ ദൌത്യം നടത്തിയത്. 1948 ജൂൺ 26 ഈ ദൌത്യം ആരംഭിച്ചത്. പശ്ചിമ ബെർലിനിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് അവശ്യ സാധനങ്ങളും വിമാനങ്ങൾ വഴിയാണ് എത്തിച്ചിരുന്നത്. സോവിയറ്റ് യൂണിയൻ 1949 May 12 തന്നെ തങ്ങളുടെ ഉപരോധം പിൻവലിച്ചിരുന്നു. ഉപരോധം മാറിയെങ്കിലും സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായും ആവശ്യത്തിന് സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനായും സഖ്യകക്ഷികൾ വീണ്ടും ഏതാനും മാസങ്ങൾ കൂടി വ്യോമമാർഗം വിതരണം തുടർന്നു. ഒടുവിൽ 15 നീണ്ടുനിന്ന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ വ്യോമ വിതരണ ദൌത്യം 1949 സെപ്റ്റംബർ 30 ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. ചരിത്രത്തിലെ ഇതിഹാസ താരം ജെയിംസ് ഡീൻ വാഹനാപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് 1955 സെപ്റ്റംബർ 30. അമേരിക്കൻ സിനിമയിലെ എക്കാലത്തെയും വലിയ ഇതിഹാസങ്ങളിൽ ഒരാളായ ജെയിംസ് ഡീൻ കാലിഫോർണിയയിലെ ചോലാം എന്ന സ്ഥലത്തിനടുത്തുള്ള ഹൈവേയിലുണ്ടായ പോർഷെ കാർ അപകടത്തിലാണ് മരണപ്പെട്ടത്. റെബൽ വിത്തൌട്ട് എ കോസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ യുവാക്കളുടെ പ്രിയങ്കരനായി മാറിയ അദ്ദേഹം ഹോളിവുഡിലെ നിഷേധിയായ യുവാവിന്റെ പ്രതീകമായാണ് അറിയപ്പെട്ടിരുന്നത്. മരണശേഷം മികച്ച നടനുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ചരിത്രത്തിലെ ആദ്യത്തെ വ്യക്തിയാണ് ജെയിംസ് ഡീൻ. ലോകമെമ്പാടുമുള്ള വിവർത്തകരുടെ പ്രവർത്തനങ്ങളെ ആദരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും സെപ്റ്റംബർ 30 അന്താരാഷ്ട്ര വിവർത്തന ദിനമായി ആചരിക്കുന്നു. ബൈബിൾ ആദ്യമായി ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത വിവർത്തകരുടെ കാവൽ പിതാവായി കണക്കാക്കപ്പെടുന്ന സെന്റ് ജെറോമിന്റെ ചരമദിനമാണ് സെപ്റ്റംബർ 30. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് ഈ ദിവസം തിരഞ്ഞെടുത്തത്. 1991 ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് ട്രാൻസ്ലേറ്റേഴ്സ് ഈ ദിനം ആചരിക്കുന്നുണ്ടെങ്കിലും 2017 ഐക്യരാഷ്ട്രസഭ സെപ്റ്റംബർ 30 ഔദ്യോഗികമായി അന്താരാഷ്ട്ര വിവർത്തന ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്ത്യയുടെ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മാധവറാവു സിന്ധ്യ 2001 സെപ്റ്റംബർ 30 ഒരു വിമാനാപകടത്തിലാണ് ദാരുണമായി മരണപ്പെട്ടത്. ഉത്തർപ്രദേശിലെ മെയിൻപുരി ജില്ലയിലെ ഭൈൻസ്രോളി എന്ന ഗ്രാമത്തിന് സമീപമാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്വകാര്യ വിമാനം തകർന്നു വീണത്. ഒരു പൊതുറാലിയിൽ പങ്കെടുക്കാൻ ഡൽഹിയിൽ നിന്ന് കാൺപൂരിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം. ഗ്വാളിയോറിലെ രാജകുടുംബാംഗമായിരുന്ന അദ്ദേഹം 9 ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അദ്ദേഹം റെയിൽവേ മന്ത്രിയായിരുന്ന കാലത്താണ് ഇന്ത്യയിൽ ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾ ആദ്യമായി അവതരിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ലാത്തൂർ, ഉസ്മാനാബാദ് ജില്ലകളിൽ വൻ നാശനഷ്ടം വിതച്ച മഹാദുരന്തമായ ലാത്തൂർ ഭൂകമ്പം നടന്നത് 1993 സെപ്റ്റംബർ 30. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഈ ദുരന്തത്തിൽ 10,000 ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും 600,000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പുലർച്ചെ ആളുകൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് രാക്ഷസീയമായ ഈ ഭൂചലനം ഉണ്ടായത്. ഗ്രാമങ്ങൾ തന്നെ പൂർണ്ണമായി തകരുകയും 1,000,000 കെട്ടിടങ്ങൾ നിലംപൊത്തുകയും ചെയ്തു. സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അന്തർവാഹിനിയായ USS നോട്ടിലസ് അമേരിക്കൻ നാവികസേനയുടെ ഭാഗമായത് 1954 സെപ്റ്റംബർ 30. ഇന്ധനം നിറയ്ക്കാതെ ദീർഘകാലം സമുദ്രത്തിനടിയിൽ കഴിയാൻ സാധിക്കും എന്നത് നാവിക പ്രതിരോധ ചരിത്രത്തിലെ വൻ വിപ്ലവമായിരുന്നു. ഉത്തരധ്രുവത്തിലെ മഞ്ഞുമലകൾക്കിടയിലൂടെ ആദ്യമായി സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ചതും ഈ അന്തർവാഹിനിയാണ്. സമുദ്ര യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇതിന്റെ വരവോടെ സാധിച്ചു. സാങ്കേതികമായി ഏറെ മുന്നിട്ടു നിന്ന ഈ കപ്പൽ പിന്നീട് അമേരിക്കൻ നാവികസേനയുടെ കരുത്തായി മാറി.
1: ചരിത്രത്തിൽ ഇന്ന്
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
4: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
5: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
4: അതെ, വനത്തെ

0: വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ബനാറസ് എന്ന ചിത്രത്തിലെ ഗാനം ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, വിജയ് യേശുദാസും ശ്വേതയും പാടിയത്.

0: ആയുരാരോഗ്യത്തിൽ ഇന്ന് വൈറ്റമിൻ ഡി യുടെ ആവശ്യകതയെക്കുറിച്ച് ഡോക്ടർ സി രാജശേഖരൻ സംസാരിക്കുന്നു.
1: വൈറ്റമിൻ ഡിയുടെ പ്രധാന ധർമ്മം കാൽഷ്യം എന്ന ലവണത്തിന്റെ ആഗിരണമാണ് എന്ന് പറഞ്ഞുവല്ലോ. ഇതോടനുബന്ധിച്ച് അസ്ഥികളെ ബലപ്പെടുത്തുന്ന ധർമ്മവും ജീവകൻ ഡി നിർവഹിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ധർമ്മം പാരാതോർമോൺ എന്ന ഹോർമോണിന്റെ സ്രവത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ്. കാരണം പാരാതോർമോൺ എന്ന ഹോർമോണിന്റെ അളവ് രക്തത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചാൽ എല്ലുകളുടെ ദൃഢതയും സാന്ദ്രതയും കുറയാനിടവരുന്നു. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിന്റെ പ്രവർത്തനക്ഷമത കാത്തുസൂക്ഷിക്കുന്നതിൽ വൈറ്റമിൻ ഡി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. വയോജനങ്ങളിൽ ഉണ്ടാകുന്ന തുടരെ തുടരെയുള്ള വീഴ്ച, വൻകുടലിലെ ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ, സ്തനാർബുദം എന്നിവയെ തടയാൻ വൈറ്റമിൻ ഡി സഹായിക്കുമെന്ന് ഗവേഷണ ഫലങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഇവയെ കൂടാതെ പ്രമേഹ രോഗ നിയന്ത്രണം, ഹൃദയാഘാതത്തിന്റെ ആക്കം കുറയ്ക്കൽ, രക്താതിമർദ്ദത്തിന്റെ കാഠിന്യം കുറയ്ക്കുക എന്നിവയിലും ജീവകൻ ഡിക്ക് അനുസ്ഥലമായ ഒരു പങ്കുണ്ട്. സൂര്യരശ്മികൾ ശരീരത്തിൽ പതിക്കുന്നത് മൂലമാണ് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിക്കപ്പെടുന്നത്. അതിനാൽ തന്നെ വെയിൽ ഇല്ലാത്ത സമയങ്ങളിലോ മഴക്കാലത്തോ ഈ പ്രക്രിയ നടക്കാതെ വരികയും ശരീരത്തിലെ ജീവകൻ ഡിയുടെ അളവ് കുറയുകയും ചെയ്യുന്നു. കൂടാതെ സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന് വിഘാതം നിൽക്കുന്ന മേഘപടലങ്ങൾ കൊണ്ട് മൂടിയ അവസ്ഥ, അന്തരീക്ഷ മലിനീകരണം എന്നിവയും വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കുറയ്ക്കുവാനിടവരുത്തുന്നു. വൈറ്റമിൻ ഡിയുടെ രണ്ടാമത്തെ സ്രോതസ് ഭക്ഷണങ്ങൾ അടങ്ങിയിരിക്കുന്ന ജീവകം ഡി ആണ്. ഏകദേശം ഒരു സ്പൂൺ കോഡ് ലിവർ ഓയിലിൽ 1360 യൂണിറ്റും ഒരു കപ്പ് ഓറഞ്ച് നീരിൽ 137 യൂണിറ്റും വൈറ്റമിൻ ഡി ചേർത്ത പാലിൽ 155 യൂണിറ്റും ഒരു മുട്ടയിൽ ഏകദേശം 41 യൂണിറ്റും ധാന്യങ്ങളിൽ 40 യൂണിറ്റും ഒരു ഔൺസ് ചീസിൽ 6 യൂണിറ്റും വൈറ്റമിൻ ഡി അടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഓർക്കേണ്ടത് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല സ്രോതസ് കോഡ് ലിവർ ഓയിൽ ആണ് എന്നുള്ളതാണ്. സൂര്യകിരണങ്ങൾ ഏൽക്കുമ്പോൾ വൈറ്റമിൻ ഡിയുടെ ഉൽപ്പാദനം കൂടുമെങ്കിലും അമിതമായി വെയിൽ ഏൽക്കുന്നത് ത്വക്കിലെ അർബുദത്തിന് കാരണമായേക്കാമെന്ന് ഗവേഷകർ നിരീക്ഷിക്കുന്നു. 6 മാസത്തിൽ താഴെയുള്ള ശിശുക്കൾക്ക് ദിവസേന 1000 യൂണിറ്റ് വീതവും 6 മുതൽ 12 മാസം വരെയുള്ളവർക്ക് 1500 യൂണിറ്റും 1 മുതൽ 3 വയസ്സുവരെ പ്രായമുള്ളവർക്ക് 2500 യൂണിറ്റും 4 മുതൽ 8 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 3000 യൂണിറ്റും 9 വയസ്സ് മുതൽ എല്ലാ പ്രായക്കാർക്കും 4000 യൂണിറ്റ് വീതവും വൈറ്റമിൻ ഡി വേണ്ടി വരുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ശരീരത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് 80 നാനോഗ്രാംസിൽ കൂടുതലായാൽ അപകടകരമാണ്. ക്രമത്തിലധികം വൈറ്റമിൻ ഡി കഴിക്കാൻ പാടില്ല. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പ് താങ്കളുടെ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് മരുന്നുകൾ സേവിക്കുക. വൈറ്റമിൻ ഡി കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. ദിവസേന 15 മിനിറ്റ് എങ്കിലും വെയിലേൽക്കുന്ന പ്രവൃത്തികളിൽ ഏർപ്പെടുക. മുഖം, കൈകൾ, കാലുകൾ, ശരീരത്തിന് പിൻഭാഗം ഇവയിൽ വേണം സൂര്യരശ്മികൾ അധികം ഏൽക്കേണ്ടത്. വിപണിയിൽ വൈറ്റമിൻ ഡി ക്യാപ്സൂളുകൾ ലഭ്യമാണ്. വൈറ്റമിൻ D2 അഥവാ എർഗോ കാൽസിഫെറോൾ, D3 അഥവാ കോളി കാൽസിഫെറോൾ എന്നീ വിധത്തിലാണ് വൈറ്റമിൻ ഡി മരുന്നുകടകളിൽ ലഭിക്കുന്നത്. ഈ മരുന്നുകളുടെ ഉപയോഗം കർശനമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവൂ.
0: ആയുരാരോഗ്യത്തിൽ ഇന്ന് വൈറ്റമിൻ ഡിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സി രാജശേഖരൻ.
2: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
3: വല്ലത് ഗുഡ് ഇംഗ്ലീഷ് എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 7:40 പ്രായോജകർ വല്ലത് എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം, കൊച്ചി.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
5: ഇനി മറ്റൊരു ഗാനത്തിലേക്ക്. മുരളി സിതാര സംഗീതം നൽകി യേശുദാസ് പാടിയത്. ചിത്രം തീക്കാറ്റ്. ഗാനമെഴുതിയത് കൊല്ലം വിദ്യാധരൻ.

0: ഇനി നല്ല മലയാളം. നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ പി സോമൻ.
1: ഭാഷയിൽ നാമത്തിനാണോ ക്രിയയ്ക്കാണോ പ്രാധാന്യം? സംശയമില്ല, ക്രിയയ്ക്കാണ്. കർ എന്ന ശബ്ദത്തിന് ചെയ്യുക എന്നാണ് അർത്ഥം. ചെയ്യലാണ് അഥവാ പ്രവൃത്തിയാണ് ക്രിയ. ക്രിയ എല്ലാത്തിനും ഉത്തരം നൽകുന്നു എന്നൊരു ചൊല്ലുണ്ട്. ക്രിയ കേവലം ഉത്തരം എന്നാണ് പഴയൊരു മൊഴി. മനുഷ്യൻ ഒരു ഉൽപാദന ജീവിയായതുകൊണ്ട് മനുഷ്യലോകമെന്നത് അവൻ്റെ കൈക്രിയകളാണ്. ഭാഷയിലും നാമങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതൽ ക്രിയാപദങ്ങളാണ്. കേരളവാണിനിയമെന്ന മലയാള വ്യാകരണ ഗ്രന്ഥത്തിൽ AR രാജരാജവർമ്മ ഇങ്ങനെ പറയുന്നു: കൃതിശബ്ദങ്ങൾ താനേറും, നാമം പിന്നഥ ഭേദകം, രണ്ട് മൂന്ന് നിവാദങ്ങൾ ശേഷം ദ്യോതകം അവ്യയം. അതായത് ഭാഷയിൽ എണ്ണത്തിൽ കൂടുതൽ ക്രിയകളാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലോകഭാഷകളിലും ഇത്

0: തന്നെയാണ് സ്ഥിതി. എന്താണ് അതിന് കാരണം? ഒരു ക്രിയ എന്ന് പറഞ്ഞാൽ ഒരു വാക്യമാണ്. നാമങ്ങൾ ഉപയോഗിക്കാതെയും നമുക്ക് വാക്യാർത്ഥങ്ങൾ ഉണ്ടാക്കാം, ക്രിയ ഉപയോഗിച്ചാൽ മതി. ഉദാഹരണത്തിന്, അവിടെ പോയോ? പോയി. എങ്ങനെ പോയി? നടന്ന്. ക്ഷീണിച്ചില്ലല്ലോ? ഇല്ല. ഈ ഉദാഹരണങ്ങൾ നോക്കുക, ഇവിടെ നാമങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്രിയ മാത്രം ഉപയോഗിച്ച് അർത്ഥബോധം ഉണ്ടാക്കാൻ കഴിയുന്നു. ക്രിയ ഉണ്ടെങ്കിൽ നാമവും വാക്യവും ജനിക്കുന്നു എന്നാണ് ഇതിൻ്റെ സാരം. എങ്ങനെയാണ് ക്രിയ വാക്യത്തെ ജനിപ്പിക്കുന്നത്? ക്രിയയോടുള്ള ചോദ്യത്തിൽ നിന്നാണ് വാക്യം ജനിക്കുന്നത്. ഉദാഹരണത്തിന്, നയിച്ചു എന്ന ക്രിയ എടുക്കാം. നമുക്ക് ക്രിയയോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. ആര് നയിച്ചു? നമുക്കതിന് ഉത്തരം കിട്ടുന്നു, ഗാന്ധിജി നയിച്ചു. വീണ്ടും ചോദ്യം, ആരെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ നയിച്ചു. എവിടേക്ക് നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഗാന്ധിജി എങ്ങനെ നയിച്ചു? ഗാന്ധിജി ഇന്ത്യക്കാരെ അഹിംസാ മാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ആരോടൊപ്പം നയിച്ചു? ഗാന്ധിജി നെഹ്റുവിനോടും പട്ടേലിനോടും ഒപ്പം അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. എന്ന് നയിച്ചു? അപ്പോൾ ഇങ്ങനെ നമ്മൾ നയിച്ചു എന്ന ക്രിയയോട് തന്നെ ചോദ്യങ്ങൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നാൽ എത്ര വാക്യങ്ങൾ വേണമെങ്കിലും നമുക്ക് നിർമ്മിച്ചെടുക്കാം. ഇതിൽ ഗാന്ധിജി, ഇന്ത്യക്കാർ, നെഹ്റു, പട്ടേൽ, അഹിംസ, സ്വാതന്ത്ര്യം തുടങ്ങിയ ശബ്ദങ്ങൾ നാമങ്ങളാണ്. നമിക്കുന്നതാണ് നാമം, അതായത് ക്രിയയെ നമിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് നാമങ്ങൾ. ക്രിയ നടക്കാൻ അവ സഹായകമായി നിൽക്കുന്നു. അതുകൊണ്ട് ക്രിയയുടെ ആകാംക്ഷയെ പൂരിപ്പിക്കുന്ന കാരകങ്ങളായി, ക്രിയ സംഭവിക്കാൻ സഹായിക്കുന്ന ശബ്ദങ്ങളായി നാമങ്ങൾ നിൽക്കുന്നു. ക്രിയ നടത്തുന്നവൻ കർത്താവും വാക്യത്തിലെ മറ്റ് നാമങ്ങൾ കാരകങ്ങളുമാണ്. വ്യാകരണത്തിൽ വിഭക്തി ഉണ്ടാകുന്നത് ഇപ്രകാരമാണ്.
1: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ പി. സോമൻ.
2: MRT Home Needs ബ്രാസ് മേള,
3: കുക്ക്വെയർസ്, പൂജാർട്ടിക്കൽസ്, ഹോം ഡെക്കോർ, മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
4: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT Home Needs, മെയിൻ റോഡ്, ചാല.
5: തൊഴിൽ ദർശനം.
6: റെയിൽവേയിൽ പാരാമെഡിക്കൽ വിഭാഗത്തിലെ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകളിലായി ആകെ 590 ഒഴിവിലേക്കാണ് വിജ്ഞാപനം. നഴ്സിംഗ് സൂപ്രണ്ട് ഒഴിവ് 365. യോഗ്യത: ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറിയിൽ ത്രിവത്സര കോഴ്സ്, BSc നഴ്സിംഗ്. അപേക്ഷകർ രജിസ്റ്റേർഡ് നഴ്സ് ആൻഡ് മിഡ് വൈഫ് ആയിരിക്കണം. പ്രായം 20-40 വയസ്സിനും ഇടയിൽ. ഡയാലിസിസ് ടെക്നീഷ്യൻ ഒഴിവ് 1. യോഗ്യത: ഹീമോ ഡയാലിസിസിൽ BSc, 2 വർഷത്തെ പരിശീലനം അല്ലെങ്കിൽ പ്രവൃത്തി പരിചയം. പ്രായം 20-33 വയസ്സിനും ഇടയിൽ. ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ Grade 2 ഒഴിവ് 43. യോഗ്യത: കെമിസ്ട്രി പ്രധാന വിഷയമായോ ഐച്ഛിക വിഷയമായോ ഉള്ള BSc, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ ട്രേഡിൽ 1 വർഷത്തെ ഡിപ്ലോമ അല്ലെങ്കിൽ NTC. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് ഒഴിവ് 1. യോഗ്യത: ഓഡിയോളജി സ്പീച്ച് ലാംഗ്വേജ് പതോളജിയിൽ ബിരുദവും BASLP റീഹാബിലിറ്റേഷൻ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ രജിസ്ട്രേഷനും. പ്രായം 21-30 വയസ്സിനും ഇടയിൽ. ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡ് ഒഴിവ് 118. യോഗ്യത: ഫാർമസി ബിരുദവും രജിസ്ട്രേഷനും. പ്രായം 20-35 വയസ്സിനും ഇടയിൽ. റേഡിയോഗ്രാഫർ എക്സ്റേ ടെക്നീഷ്യൻ ഒഴിവ് 25. യോഗ്യത: ഫിസിക്സും കെമിസ്ട്രിയും ഉൾപ്പെട്ട +2 റേഡിയോഗ്രഫി, എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമയും സയൻസ് ബിരുദവും റേഡിയോഗ്രഫി, എക്സ്റേ ടെക്നീഷ്യൻ റേഡിയോ ഡയഗ്നോസിസ് ടെക്നോളജിയിൽ ദ്വിവത്സര ഡിപ്ലോമയും ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായം 19-33 വയസ്സിനും ഇടയിൽ. ECG ടെക്നീഷ്യൻ ഒഴിവ് 4. യോഗ്യത: +2 അല്ലെങ്കിൽ ബിരുദം. ECG ലബോറട്ടറി ടെക്നോളജി, കാർഡിയോളജി ടെക്നീഷ്യൻ, ഡിപ്ലോമ, ഡിഗ്രി. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ഒപ്റ്റോമെട്രിസ്റ്റ് ഒഴിവ് 2. യോഗ്യത: 3 വർഷത്തെ അല്ലെങ്കിൽ 4 വർഷത്തെ ഡിപ്ലോമ. ഒഫ്താൽമിക് ടെക്നീഷ്യൻ അല്ലെങ്കിൽ BSc ഒപ്റ്റോമെട്രി. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. ലാബ് അസിസ്റ്റന്റ് Grade 2. യോഗ്യത: സയൻസ് +2 മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ഡിപ്ലോമ, സർട്ടിഫിക്കറ്റ് കോഴ്സും. പ്രായം 18-33 വയസ്സിനും ഇടയിൽ. വനിതകൾക്കും ട്രാൻസ്ജെൻഡേഴ്സ്, ഭിന്നശേഷിക്കാർ, SC, ST

0: ഭാഷയിൽ തിരുത്തൽ വരുത്താൻ ഒക്ടോബർ 17 മുതൽ 26 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അപേക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങളടങ്ങിയ വിജ്ഞാപനം 05/2026 എന്ന നമ്പറിൽ https://rrb.indianrailways.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://rrb.indianrailways.gov.in. ആർമി ഡെന്റൽ കോറിലേക്ക് 2026 തിരഞ്ഞെടുപ്പിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. 37 ഒഴിവുണ്ട്. പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള ഓഫീസർ തിരഞ്ഞെടുപ്പാണ്. യോഗ്യത: അവസാന വർഷ പരീക്ഷയിൽ 55% മാർക്കോടെയുള്ള BDS, MDS ഒരു വർഷത്തെ കമ്പൾസറി റൊട്ടേറ്ററി ഇന്റേൺഷിപ്പ് പൂർത്തീകരിച്ചിരിക്കണം. സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡെന്റൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ പെർമനന്റ് ഡെന്റൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. അപേക്ഷകർ 2026 നീറ്റ് എഴുതിയവരായിരിക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.join.afms.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.join.afms.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 22.
1: തൊഴിൽ ദർശനം. റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
4: നമുക്കിനി കേൾക്കാം നിറം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം വിദ്യാസാഗർ.

0: ഗ്രാമകേരളം.
1: അല്പം അരിക്കാര്യം.
2: നോക്കെത്താത്ത ദൂരം പടർന്നുകിടക്കുന്ന നെൽപ്പാടങ്ങൾ, അവയിൽ ഒരുപ്പൂ ഇരുപ്പൂ കൃഷികളുടെ തിരക്ക്. പാടമുഴുത് നിലമൊരുക്കി വരമ്പ് മെടഞ്ഞ് വിത്തിട്ടോ ഞാറുപറിച്ച് നട്ടോ ഉള്ള കൃഷി. തളപറിച്ചും വളം വിതറിയും വെയിലിലും മഴയിലും താലോലിച്ചും പൊൻകതിർ വിളയിച്ച് പുഴുങ്ങിയുണക്കി അരിയും ഉമിയും തവിടുമാക്കുന്ന സ്വപ്നങ്ങൾ ഒരു ചക്രം പൂർത്തിയാക്കുമ്പോൾ അടുത്ത കൃഷിക്കുള്ള സമയമായി. ഇതൊരു കാലത്തെ കേരളത്തിന്റെ ചിത്രമാണ്. നിറപുത്തരിയും നിറഞ്ഞ പത്തായപ്പൊരുകളുമൊക്കെ അത്യാർഭാടമായി കൊണ്ടാടിയ ഒരു കാലം നമുക്കുണ്ടായിരുന്നു. ഇന്ന് അവ കേവലം ചടങ്ങുകൾ മാത്രം. അരി കുത്തിയെടുക്കാൻ വീടുകളിൽ ഉരപ്പുരകൾ ഉണ്ടാവും. നെല്ലുകുത്താൻ സ്ത്രീജനങ്ങൾ നിരവധി. ഒരേ താളത്തിൽ ഉരലുകളിലേക്ക് ഉലക്ക പതിക്കുന്നത് കാണാനും കേൾക്കാനും എന്തു രസം. ഓരോ ടേൺ കഴിഞ്ഞ് തവിടും ഉമിയും അരിയും പാറ്റിക്കൊഴിക്കും. ഉമി പുറത്തേക്ക്, തവിട് കാലികൾക്ക്. അരി നാലായി തരംതിരിക്കപ്പെടും: നെടിയരി, പൊടിയരി, മങ്കരി.

0: രി, താവലരി എന്നിങ്ങനെയാണ് ആ വിഭാഗങ്ങൾ. ലക്ഷണയുക്തമായ അരി നെടിയരി, അത് മുറിഞ്ഞത് പൊടിയരി. നെല്ല് കുത്തുമ്പോൾ അതിൻ്റെ മുളയ്ക്കാനുള്ള ഭാഗവും മറ്റും കലർന്നതും അല്പം കറുപ്പ് പൊട്ടുകളുള്ളതുമാണ് മങ്കരി. പൊടിയരി ഒന്നുകൂടി വേർതിരിച്ച് അതിൽ അല്പം കനക്കുറവുള്ളതാണ് താവലരി. ഇത് പലഹാരങ്ങൾക്കും മറ്റും ഉത്തമം. നെയ്യപ്പത്തിന് താവലരി ശ്രേഷ്ഠം. കർഷക കുടുംബം ആദ്യം മങ്കരിയാണ് കഴിക്കുക. അല്പം കയ്പുള്ളതാണെങ്കിലും പോഷക സമൃദ്ധമാണിത്. ഒറ്റ നോട്ടത്തിൽ ലുക്കില്ലാത്ത പൊടിയരി, അതിന് ഡിമാൻഡില്ല. അതിനാൽ സ്വയം കർഷക കുടുംബം അവ അകത്താക്കും. അല്പം തേങ്ങാച്ചമ്മന്തിയും പുളിശ്ശേരിയും ഉണ്ടെങ്കിൽ അരുചി രുചിയായി മാറും. പൊടിയരിക്ക് പഥ്യക്കരി എന്നും പറയും. പനിക്കാലത്ത് പൊടിയരി കഞ്ഞിയാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. പൊങ്കാല പോലെയുള്ള ആഘോഷങ്ങൾക്കും പായസത്തിനും പൊടിയരി തന്നെ പ്രഥമം. അടുത്തതാണ് നെടിയരി. മറ്റുള്ളവ തീർന്നാലേ വീട്ടമ്മമാർ നെടിയരിയിൽ കൈവയ്ക്കൂ. അല്ലെങ്കിൽ വീട്ടിൽ ഏതെങ്കിലും അതിഥികൾ വരികയോ വിശേഷ ആഘോഷങ്ങൾ ഉണ്ടാവുകയോ ചെയ്യണം. നെല്ലിന് പത്തായം പോലെ അരി സൂക്ഷിക്കാൻ അരിപ്പെട്ടി ഉണ്ടാവും. നാലു കാലുള്ള തേക്കുപെട്ടി. അരിപ്പെട്ടി അമ്മമാരുടെ സമ്പദ്യപ്പെട്ടി കൂടിയാണ്. അരി മഹാലക്ഷ്മിയാണല്ലോ. മുട്ടയും പാലും വിറ്റും ഓലയും കൊതുമ്പും ചിരട്ടയും വിറ്റുകിട്ടുന്ന അണത്തൊട്ടുകൾ തുണിക്കെട്ടിയിലാക്കി അരിപ്പെട്ടിയിലിടും. ഓണത്തിനും വിഷുവിനുമൊക്കെ ആ തുണിക്കെട്ടുകളിലെ തൊട്ടുകളാണ് പുതുവസ്ത്രമായും ആഭരണങ്ങളായും ഒക്കെ പരിണമിക്കുക. അമ്മമാർ മറ്റൊരു പരിപാടി കൂടി വീടുകളിൽ ചെയ്യാറുണ്ട്. പിടിയരി എന്നാണ് അതിനു പറയുക. നിത്യവും അടുപ്പിൽ വയ്ക്കാൻ അരി കഴുകിയെടുക്കുന്നതിനു മുൻപായി ഒരു പിടി അരി അവർ ഒരു പാത്രത്തിലേക്കിടും. ഇത് അമ്മ മാത്രമറിയുന്ന രഹസ്യം. പത്തുമാസമാകുമ്പോൾ പത്തായവും അരിപ്പെട്ടിയും ശോഷിക്കുമ്പോൾ ഈ പിടിയരിപ്പാത്രമാണ് അമ്മയ്ക്ക് രക്ഷകനാകുന്നത്. അമ്മയ്ക്കു മാത്രമല്ല, കുടുംബത്തിന് മൊത്തം എന്നു പറയുന്നതാവും ശരി. ഇങ്ങനെ സംഭരിക്കുന്ന അരിക്ക് കമ്പോളങ്ങളിലും നല്ല ഡിമാൻഡാണ്. അത്യാവശ്യഘട്ടങ്ങളിൽ ഇത് വീട്ടമ്മമാർ വിൽക്കാറുമുണ്ട്. പണ്ട് കുടുംബിനികൾക്കിടയിൽ അരിച്ചിട്ടി എന്നൊരേർപ്പാടുണ്ട്. എല്ലാ ആഴ്ചയിലും അമ്മമാർ നിശ്ചിത അളവ് അരി കൊണ്ടുവന്ന് ഒരിടത്ത് ഏൽപ്പിക്കുന്നു. ഇതിന്റെ കണക്ക് ഒരാൾ സൂക്ഷിക്കും. അരി ആവശ്യമുള്ളവർക്ക് വായ്പയായി അരി വാങ്ങാം. നാഴി, ഇരുന്നാഴി, മുന്നാഴി, ഇടങ്ങഴി, ഇങ്ങനെയാണ് അരി അളവ്. വാങ്ങുന്ന അരിക്ക് പലിശയുണ്ട് കേട്ടോ. ഇത് ഉരിയക്കണക്കാണ്. ഉരിയ എന്നാൽ പകുതി നാഴി അല്ലെങ്കിൽ അരനാഴി. പത്തു നാഴിക്കുരിയ നാഴി എന്നതായിരുന്നു നിലനിന്നിരുന്ന അരിപ്പലിശ. വനിതകളുടെ കൂട്ടായ്മയുടെ അരിയും കമ്പോളങ്ങളിൽ സുലഭം. ഇത് വാങ്ങാനും ആളുകൾ ധാരാളം. ഇന്ന് പാടങ്ങൾ പാതിയും പറമ്പുകളായി. അവയിൽ വൻകിട മാളുകളും റെസിഡൻഷ്യൽ ഏരിയയും പടർന്നു. കാലത്തിന്റെ മാറ്റം നോക്കണേ.
1: അല്പം അരിക്കാര്യം. രചന പാർവതി ആർ നായർ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
2: പ്രകാശധാര. ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

നമസ്തേ അനന്തപുരിയിൽ ഇനി എം കെ അർജുനൻ സംഗീതം നൽകി ജയചന്ദ്രൻ പാടിയ ഗാനം. ശംഖുപുഷ്പം എന്ന ചിത്രത്തിനു വേണ്ടി ഗാനമെഴുതിയത് ശ്രീധരനുണ്ണി.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചിത്രം ഹിസ് ഹൈനസ് അബ്ദുള്ള. കൈതപ്രം എഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയ ഗാനം.

0: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: കരുണാസായി മനോയാനം പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
2: കരുണാസായി ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്. ഫോൺ 0472 288 3856.
3: മനോയാനം.
4: ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രസകരമായ മനഃശാസ്ത്രപരമായ മിഥ്യാധാരണയാണ് ഇല്യൂഷൻ ഓഫ് എക്സ്പ്ലനേറ്ററി ഡെപ്ത്. ലളിതമായി പറഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള തെറ്റായ ധാരണയാണിത്. നമ്മളോട് ആരെങ്കിലും ഒരു സൈക്കിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒരു സിബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ചോദിച്ചാൽ, അതിനെന്താ, എനിക്കതൊക്കെ കൃത്യമായി അറിയാം എന്ന് നമ്മൾ പെട്ടെന്ന് മറുപടി പറയും. കാരണം നമ്മൾ ദിവസവും സൈക്കിൾ ചവിട്ടുന്നവരോ സിബ് ഉപയോഗിക്കുന്നവരോ ആയിരിക്കും. എന്നാൽ ഒരു കടലാസും പേനയും തന്നിട്ട് അതിന്റെ പ്രവർത്തന രീതി ഓരോ ഘട്ടമായി വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ പലരും കുഴങ്ങും. ഇവിടെയാണ് നമ്മൾ ഈ മിഥ്യാധാരണയിൽ പെട്ടുപോകുന്നത്. മനഃശാസ്ത്രജ്ഞരായ

0: ലിയോണിഡ് റോസൻബ്ലിറ്റും ഫ്രാങ്ക് ക്ലെയും ചേർന്നാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠനം നടത്തിയത്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ അറിവിനെ ആഴത്തിലുള്ള അറിവായി തെറ്റിദ്ധരിക്കുന്നു. ഇത് പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി, വിവരങ്ങൾ വിരൽത്തുമ്പിൽ അതായത് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ, സങ്കീർണതയെ തിരിച്ചറിയാതിരിക്കുക എന്നീ മൂന്ന് കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു ഉപകരണം സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം തലച്ചോറിലുണ്ടാകുന്നതാണ് പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി. AI പോലുള്ള സംവിധാനങ്ങളും ഗൂഗിളും ഉള്ളതുകൊണ്ട് വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു. ഈ വിവരങ്ങൾ നമ്മുടെ പുറത്തുള്ളതാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലുള്ള അറിവാണെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. ഇതാണ് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ. ബാഹ്യമായി ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതിനെയാണ് സങ്കീർണതയെ തിരിച്ചറിയാതിരിക്കുക എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. ഈ മിഥ്യാധാരണയുടെ ഏറ്റവും വലിയ അപകടം സാമൂഹികവും രാഷ്ട്രീയവുമായ ചർച്ചകളിലാണ്. പലപ്പോഴും ഗൌരവകരമായ വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ, തനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ ആളുകൾ സംസാരിക്കും. എന്നാൽ അതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല. ഇത് ആളുകളിൽ അനാവശ്യമായ ആത്മവിശ്വാസം വളർത്തുകയും മറ്റുള്ളവരെ പുച്ഛിക്കാനുള്ള പ്രവണതയുണ്ടാക്കുകയും ചെയ്യുന്നു. ഈ മിഥ്യാധാരണയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒരു വിഷയത്തിൽ എനിക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ല മാർഗം അത് മറ്റൊരാൾക്ക് ലളിതമായി വിവരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. പണ്ടു പണ്ടേ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളീ പഠിച്ച കാര്യങ്ങൾ, വളരെ സങ്കീർണമായ കാര്യങ്ങൾ, വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മുത്തശ്ശിക്ക് വ്യക്തമായി ലളിതമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് മുത്തശ്ശിക്ക് അത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ആ അറിവിനെ സംബന്ധിച്ച് നിങ്ങൾ ഏതാണ്ട് അഗാധമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലളിതമായി അത് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അറിവിലെ വിടവുകൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും. അറിവ് എന്നത് കടലുപോലെ വിശാലമാണ്. വിരൽത്തുമ്പിലെ വിവരങ്ങൾ കൊണ്ട് നാം വിദ്വാൻമാരായി എന്ന് കരുതുന്നത് ഒരു വലിയ കെണിയാണ്. അറിവില്ലായ്മയെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. സങ്കീർണമായ ലോകത്തെ ലളിതമായി കാണാതെ കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. തർക്കത്തിന് പോകുമ്പോഴും സംവാദത്തിന് പോകുമ്പോഴുമെല്ലാം ഏതു വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ തർക്കിക്കുന്നത് അല്ലെങ്കിൽ സംവദിക്കുന്നത്, അതിൽ ആഴത്തിലെങ്കിലും പഠിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെയെല്ലാം ഇല്യൂഷൻ ഓഫ് എക്സ്പ്ലനേറ്ററി ഡെപ്ത് ബാധിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയല്ല വേണ്ടത്, ശരിയായ ധാരണയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രതിരോധ വ്യവസായ ലോജിസ്റ്റിക് സഹകരണം സംബന്ധിച്ച ഇന്ത്യ ദക്ഷിണ കൊറിയ സംയുക്ത സമിതിയുടെ 10-ാമത് യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പ്രതിരോധ ഉൽപാദന സെക്രട്ടറി ദിനേശ് മഹൂർ, റിപ്പബ്ലിക് ഓഫ് കൊറിയ ഡിഫൻസ് അക്വിസിഷൻ പ്രോഗ്രാം അഡ്മിനിസ്ട്രേഷൻ അഡീഷണൽ ലാൻഡ് വൈസ് മിനിസ്റ്റർ കിം ഇൽ ഡോങ് എന്നിവരുടെ സംയുക്ത അധ്യക്ഷതയിലായിരുന്നു യോഗം. ഐക്യരാഷ്ട്രസഭയുമായി ഇന്ത്യയുടെ സഹകരണത്തെയും പങ്കാളിത്തത്തെയും യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് അഭിനന്ദിച്ചു. യു എൻ ആസ്ഥാനത്ത് വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറുമായി

നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം പ്രശംസ അറിയിച്ചത്. ജമ്മുകാശ്മീരിലെ ബുദ്ഗാം ജില്ലയിലുണ്ടായ ഏറ്റുമുട്ടലിൽ മുൻനിര ലഷ്കർ ഇ തോയ്ബ ഭീകരനെ സുരക്ഷാസേന വധിച്ചു. ലഷ്കർ ഇ തോയ്ബയുടെ പ്രമുഖ കമാൻഡർ സുലൈമാൻ ഷാ മൂസയാണ് കൊല്ലപ്പെട്ടതെന്ന് സേന സ്ഥിരീകരിച്ചു. സംസ്ഥാന ഐ ടി മിഷന്റെ 5 ഡിജിറ്റൽ സംരംഭങ്ങൾ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി രാവിലെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ കേരളം 2.0, സിറ്റിസൺ എക്സ്പീരിയൻസ് ഇൻഡെക്സ്, വാട്സ്ആപ്പ് സേവനങ്ങൾ, AI ചാറ്റ്ബോട്ട്, കേരളം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാം എന്നിവയാണ് പദ്ധതികൾ. കേരളത്തിന്റെ കലയും സംസ്കാരവും ചരിത്രവുമെല്ലാം ലോകത്തിനു മുന്നിൽ അവതരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ എല്ലാ സ്ഥാപനങ്ങളെയും സംയോജിപ്പിച്ച് ഫെസ്റ്റിവൽ ഓഫ് കേരളം സംഘടിപ്പിക്കുമെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ ഭാഗമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. CPIM വിപുലീകൃത തൃശൂർ ജില്ലാ കമ്മിറ്റി യോഗം ഇന്നും നാളെയും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. 134 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. നേപ്പാളിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 35 ആയി. 15 പേർക്ക് പരിക്കേറ്റു. ജപ്പാൻ ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പട്ടികയിൽ സ്ഥാനം മെച്ചപ്പെടുത്തി ഇന്ത്യ. 6 സ്വർണം, 21 വെള്ളി അടക്കം 53 മെഡലുകളുമായി ഇന്ത്യ 10-ാം സ്ഥാനത്തെത്തി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകളിനി 10 മണിക്ക്.

0: നമുക്കിനി ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കിയാലോ. ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യൻ ബഹിരാകാശ യാത്രകളുടെ പരിശീലനത്തിനായി ശ്രീഹരിക്കോട്ടയിൽ നിലവിൽ വരുന്ന പരിശീലന കേന്ദ്രത്തിൻ്റെ പേരെന്താണ്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഗഗൻയാത്രി നിവാസ്. ഗഗൻയാത്രി നിവാസ് എന്നതാണ് ശരിയുത്തരം. വിക്ഷേപണത്തിൻ്റെ അവസാന നാളുകളിൽ നൽകുന്ന നിർണായക പരിശീലനമായിരിക്കും ഗഗൻയാത്രി നിവാസിൽ ഉറപ്പാക്കുക. ഇതിലൂടെ ബഹിരാകാശ യാത്രികരുടെ പരിശീലനത്തിനായി ഇന്ത്യക്ക് സ്വയം പര്യാപ്തത നേടാനാകും.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
0: ചിത്രയും സംഘവും പാടിയൊരു ഗാനം, ചിത്രം നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്. ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: ഇനി കാലം സാക്ഷി.
1: കാരൂർ നീലകണ്ഠപിള്ള ചെറുകഥാകൃത്തും സാഹിത്യ പ്രസാധക സഹകരണ സംഘത്തിന്റെ സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന കാരൂർ നീലകണ്ഠപിള്ള 1898 February 22 കോട്ടയത്ത് ജനിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം പോത്താനിക്കോട് സർക്കാർ സ്കൂളിൽ അധ്യാപകനായി. ഇവിടെ നിന്നുമാണ് വാദ്യാർ കഥകൾ രചിക്കുന്നതിന് പ്രചോദകമായ ജീവിതം അദ്ദേഹത്തിന് ലഭിച്ചത്. സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ടു നിൽക്കുന്നവയാണ് കാരൂരിന്റെ കൃതികളെല്ലാം. ഉതുപ്പാന്റെ കിണർ, പുതിച്ചോറ്, കൊച്ചനുജത്തി, പൂവൻപഴം, മീൻകാരി, കഥയല്ല, മരപ്പാവകൾ, മോതിരം തുടങ്ങി 187 കഥകളും 22 കഥാസമാഹാരങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1959 ആനക്കാരൻ എന്ന ബാലസാഹിത്യ കൃതിക്കും 1968 മോതിരം എന്ന ചെറുകഥാസമാഹാരത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1975 September 30 കാരൂർ നീലകണ്ഠപിള്ള അന്തരിച്ചു.
2: ശ്രീ കാരൂർ നീലകണ്ഠപിള്ള രചിച്ച ഇളമുറക്കാരൻ എന്ന കഥ കഥാകൃത്ത് തന്നെ അത് അവതരിപ്പിക്കുന്നു.
3: ആ പാറയാണ് എന്നും കണി കാണുന്നത്. വീടിൻ്റെ മുൻവശത്ത് 15 അടിയോളം വീതിയുള്ള മുറ്റം, അതിനെ തുടർന്ന് ഭീമാകാരമായ പാറ. നിലാവ് വീഴുമ്പോൾ ആ കരിമ്പാറയിൽ വിവിധ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടും. തിണ്ണയിൽ നിന്ന് വിളക്കിൻ്റെ വെളിച്ചം പതിക്കുമ്പോൾ മറ്റു ചില രൂപങ്ങൾ കാണാം. പായലും പൂപ്പും അന്യവസ്തുക്കളും ചേർന്ന് കുക്ഷപ്പൻ്റെ മനസ്സിൽ വിഭ്രാന്തി ജനിപ്പിക്കത്തക്ക രൂപവിശേഷങ്ങളെ സൃഷ്ടിക്കുന്നു. ആദ്യകാലത്ത് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. അന്നൊക്കെ വിജയോന്മാദമായിരുന്നു. ചന്ദ്രയുള്ളപ്പോൾ അയാൾ പാറയുടെ മുകളിൽ കയറിയിരുന്ന് വിശ്രമം സുഖം അനുഭവിച്ചിരുന്നു. പുതുമ മാറി ക്രമേണ ആ കരിമ്പാറ കാണുമ്പോൾ അയാൾക്ക് ലജ്ജ ഒതുക്കുന്നതിൽ വന്നു. പാറ പൊട്ടിച്ചു മാറ്റണമെന്ന് അയാൾ ആഗ്രഹിച്ചു. എങ്ങോട്ട് മാറ്റും? കരിങ്കല്ല് ആവശ്യമുള്ളവരെ കണ്ടുപിടിക്കാൻ വ്യർത്ഥമായ ഒരു ശ്രമം നടത്തി നോക്കി. വണ്ടിയും വെള്ളവും ചെല്ലാത്ത പ്രദേശമാണത്. കെട്ടിടം പണിക്ക് കരിങ്കല്ല് ഉപയോഗിക്കുന്നത് സാധാരണമാകാത്ത കാലവും ഒടുവിൽ ഇതും ഓർത്തു. വീടിനടുത്തുള്ള പാറ വെടിവെച്ച് പൊട്ടിച്ചാൽ കല്ല് വന്ന് വീണിട്ടും നടുക്കം കൊണ്ടും വീട് തകർന്നേക്കും. അങ്ങനെ പാറ പൊട്ടിക്കാനുള്ള ഉദ്യമം നിർത്തിവെച്ചു. പാറയോടെ അയാൾ തോറ്റു. ഈ മനോവേദയാൾ ആരെയും അറിയിച്ചില്ല. കാലഹരണം എന്ന സംഭവമാണത്. എല്ലാവരും മറന്നിരിക്കും. ഇനി എന്തിനു നാട്ടുകാരെ അതൊക്കെ ഓർമ്മിപ്പിക്കണം. പൂവാടിയിലെ നാണയമ്മയാണ് കുട്ടമ്മൻ്റെ മനസ്സിൽ ഈ തീപ്പതിയിട്ടത്. ഇടയ്ക്കിടെ അവരത് ഊതി പെരുപ്പിക്കുകയും ചെയ്തു. അവരുടെ വീടിനോട് ചേർന്നാണ് കുട്ടപ്പൻ്റെ കുടുംബം കണ്ടത്. അവൻ കാരണവരായ ശേഷം കൃഷിപ്പണി നടത്താൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ നാണയം മുമ്പ് അവനോട് ഓരോന്ന് പറയും. കുട്ടപ്പൻ രണ്ട് അമ്മാവന്മാരുണ്ടായിരുന്നു, നാണനായരും രാമശാരും. അവരുടെ ഏക സഹോദരിയാണ് കുട്ടപ്പൻ്റെ മാതാവ്. സഹോദരിക്ക് ഭർത്താവ് ഉണ്ടായ ശേഷവും അവരെ സംരക്ഷിക്കുന്ന ഭാരം സഹോദരന്മാർ തന്നെ വഹിക്കേണ്ടി വന്നു. ഭാര്യയ്ക്കും മക്കൾക്കും ഉടുക്കാനും തേക്കാനും കൊടുക്കാൻ തന്നെ ശേഷിയില്ലാത്ത ഭർത്താവ് പിന്നെ അല്ലേ ഉണ്ണാൻ കൊടുക്കുക. ഒരു കൊച്ചു പറമ്പും കൊച്ചു വീടും കൊച്ചു പെങ്ങളും രണ്ടാങ്ങളമാരും. അതാണ് മുരിങ്ങയിൽ കുടുംബം. ആഹാരത്തിനുള്ള മാർഗം കൂലിപ്പണി തന്നെ. എന്നാലും അനത്തിയും കുടിച്ചും കിടക്കാൻ കഴിഞ്ഞു. രണ്ടുപേർ വേലയെടുത്താൽ മൂന്ന് പേർക്ക് വലിയ ബുദ്ധിമുട്ട് കൂടാതെ കഴിക്കാമെന്ന് അവർ കാണിച്ചു. ജ്യേഷ്ഠാനിയന്മാരുടെ അധ്വാനശീലവും ഐകമത്യവും കുടുംബസ്നേഹവും നല്ല ഫലമുണ്ടാക്കി. ഒന്നാമത്തെ അനന്തരവൻ ഉണ്ടായപ്പോൾ അമ്മാവന്മാർ വളരെ സന്തോഷിച്ചു. അവരെപ്പോലെ പട്ടിണികളുടെ പുറത്തേക്കല്ല അവൻ പുറന്നു വീണത്. അവൻ ലാളനീൽ വളർന്നു. നല്ല ഓമളൻ കുട്ടപ്പൻ.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ളയുടെ ശബ്ദം. കാലം
4: സാക്ഷി. October 2 to 8 കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
5: സംസ്ഥാനതല ഉദ്ഘാടനം October 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
4: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
5: ജില്ലാതല മത്സരങ്ങൾ October 2, 3 തീയതികളിൽ നടക്കും.
4: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് മരകതമണി സംഗീതം നൽകി. MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം ഇനിയും ഒരു പ്രണയകഥ.

0: ഇനി നമുക്ക് ചുറ്റും. ശ്രീകാര്യം ജംഗ്ഷനിൽ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൈപ്പ് ലൈനിൽ ജോലികൾ നടക്കുന്നതിനാൽ ശ്രീകാര്യം, ചെറുവയ്ക്കൽ, കാര്യവട്ടം, പാങ്ങപ്പാറ, പൌണ്ട്കടവ്, ആക്കുളം, ഉള്ളൂർ, ഇടവലക്കോട്, അലത്തറ, കുഴിവിള വാർഡുകളിലേക്കുള്ള കുടിവെള്ള വിതരണം വെള്ളിയാഴ്ച വരെ പൂർണ്ണമായും ഞായറാഴ്ച വരെ ഭാഗികമായും മുടങ്ങും. തിരുമല ജംഗ്ഷൻ മുതൽ തൃക്കണ്ണാപുരം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുന്നതിനാൽ ഒക്ടോബർ 6 വരെ ഗതാഗതത്തിന് നിയന്ത്രണമുണ്ടായിരിക്കും. തിരുമല മങ്ങാട്ടുകടവ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ പുത്തൻകട ജംഗ്ഷനിൽ നിന്ന് തൃക്കണ്ണാപുരം ഭാഗത്ത് പ്രവേശിക്കാൻ പാടില്ല. നേമത്ത് നിന്ന് തിരുമല ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ പ്ലാങ്കാലമുക്ക് ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞുപോകണം. പ്രവൃത്തി നടക്കുന്ന റോഡിനിരുവശവും പൂർണ്ണമായും പാർക്കിംഗ് നിരോധിച്ചു. 20-നും 65-നും ഇടയിൽ പ്രായമുള്ള പിത്താശയക്കല്ലിന്റെ പ്രശ്നം നേരിടുന്നവർക്ക് ഗവൺമെന്റ് ആയുർവേദ കോളേജ് ആശുപത്രിയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8 മണി മുതൽ ഗവേഷണാടിസ്ഥാനത്തിൽ സൌജന്യ ചികിത്സ നൽകും. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 8281120846. എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് 11 മണിക്ക് കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെന്ററിൽ തൊഴിൽ മേള നടക്കും. 10-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ യോഗ്യതയുള്ള 40 വയസ്സിന് താഴെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. രജിസ്റ്റർ ചെയ്യുന്നതിന് ആധാർ കാർഡ് വേണം. വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ ആവേശം തിരുവനന്തപുരത്തേക്ക്. എൻവെസ്റ്റ്നെറ്റ് സെനിത് ട്രോഫി ഓൾ ഇന്ത്യ ഇൻവിറ്റേഷണൽ വിമൻസ് ബ്ലൈൻഡ് ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് 2026 ഒക്ടോബർ 5 മുതൽ 8 വരെ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടക്കുന്നു. കേരളം, മഹാരാഷ്ട്ര, തെലങ്കാന, പശ്ചിമബംഗാൾ, ഗുജറാത്ത്, ഹരിയാന എന്നീ 6 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഒക്ടോബർ 5 മുതൽ 7 വരെ ലീഗ് മത്സരങ്ങളും ഒക്ടോബർ 8 ഉച്ചയ്ക്ക് 2 മണിക്ക് ഫൈനലും നടക്കും. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ കിളിമാനൂർ ഉപജില്ലാ കാര്യാലയത്തിൽ നിന്നും വിവിധ വായ്പാ പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് കുടിശ്ശികയായിട്ടുള്ളതും വായ്പാ കാലാവധി അവസാനിച്ചതും ഇപ്പോൾ റവന്യൂ റിക്കവറി നേരിടുന്നതുമായ നെടുമങ്ങാട്, വർക്കല, ചിറയൻകീഴ് താലൂക്കിന്റെ പരിധിയിൽപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ആകർഷകമായ പലിശ ഇളവോടുകൂടി വായ്പാ കണക്ക് അവസാനിപ്പിക്കുന്നതിന് അവസരം നൽകുന്നു. കേരള സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ഇന്ന് വെഞ്ഞാറമൂട് വാമനപുരം ബ്ലോക്ക് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം വമ്പിച്ച ആനുകൂല്യം കൈപ്പറ്റാൻ എല്ലാ മാന്യ ഗുണഭോക്താക്കളോടും അഭ്യർത്ഥിക്കുന്നു.
1: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻചൊടികൾ.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പം പാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക് കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്. ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
3: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാർ തന്നാലോ ആലോചിക്കാം.
6: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
5: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
6: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
7: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലെ കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ, എല്ലാ മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
8: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
9: ഇപ്പോൾ സമയം 8:30.
10: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
11: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
9: നോവൽ സഞ്ചാരം.
12: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
13: സുലൈമാൻ അവളുടെ 2 ചുമലിലും കടന്നുപിടിച്ചു. ആ നിറഞ്ഞു തുളുമ്പുന്ന കണ്ണുകളിലേക്ക് നോക്കി. മനുഷ്യനിൽ അതിദൂ

0: വലിയ ഒരാഘാതമാവുമെന്ന് ഖദീജ ഓർത്തതല്ല. ആകെ വിയർത്തുപോയി. എങ്കിലും സ്ത്രീസഹജമായ ആ യാഥാർത്ഥ്യബോധം അവളെക്കൊണ്ട് ചോദിപ്പിച്ചു,
1: ഓന്റെ തള്ള?
0: ഇല്ല. ഖദീജ നെടുതായി ഒന്ന് നിശ്വസിച്ചു. രണ്ടുപേരും മിണ്ടാതിരിക്കുകയാണ്. ഏതാപത്തിനും തയ്യാറായിട്ടാണ് സുലൈമാന്റെ ഇരിപ്പ്. അയാളുടെ കണ്ണുകൾ കലങ്ങിയിരുന്നു. നാസാദ്വാരം വിടർന്നു. സ്വദേ സ്ഥൂലമായ ആ ശരീരം കുറേ കൂടി സ്ഥൂലിച്ച പോലെ തോന്നി. അയാളുടെ തലയിൽ കെട്ടിന്റെ തുമ്പിന്മേൽ ജാലകത്തിലൂടെ വരുന്ന ഇളങ്കാറ്റ് തിരിപിടിച്ചുകൊണ്ട് നിന്നു.
1: എന്നിട്ട്?
0: ഖദീജയാണ് മൗനം ഭഞ്ജിച്ചത്.
2: അതുതന്നെ.
1: ഇതേവരെ കടുപ്പം ചെയ്യായിരുന്നോ? ആ കുട്ടീനെ തിരിഞ്ഞു നോക്കാണ്ടേ?
0: സുലൈമാന്റെ ആത്മാവിൽ ഈ ചോദ്യം ഒരു തിരിയുളി കടത്തി. അയാൾ ചാടിയെഴുന്നേറ്റ് പറഞ്ഞു,
1: ഞാൻ കടുപ്പം ചെയ്തു അല്ലേ?
0: ലോകത്തെ മുഴുവൻ തെറിപ്പിക്കുന്ന ഒരു പുച്ഛച്ചിരി ചിരിച്ചുകൊണ്ട് അയാൾ തുടർന്നു,
1: ഞാൻ കടുപ്പം ചെയ്തു അല്ലേ? ഞാൻ ആരോടും ഒന്നും ചെയ്തില്ല ഖദീജ.
0: ദേഹത്തിലെ രക്തം മുഴുവൻ ആ മുഖത്തേക്ക് തള്ളി വന്നു.
1: ഞാൻ ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ല. എന്റെ ഇഷ്ടപ്രകാരം ഞാനിങ്ങനെ ആയതല്ല, എന്നെ ആക്കിയതാണ്.
0: ഇന്നതിൽ എനിക്ക് വ്യസനമില്ല.
1: എല്ലാം ഒന്നു തന്നെ.
0: എന്റെ തല പണയം കെട്ടിയിരുന്നു. ആരും ഏതും ഇല്ലാതെ ഇരിക്കുന്ന ആ സ്ത്രീയെക്കൂട്ടി വരാമെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വിശ്വസിച്ചില്ല. ഞാൻ ഒറ്റുകാരനാവുമത്രേ. ഞാൻ കൂട്ടാളന്മാരുടെ കൂട്ടത്തിലായിരുന്നു. അന്നെല്ലാവർക്കും ഭ്രാന്തായിരുന്നു, ഭ്രാന്ത്. ചിലരെയെല്ലാം കൊന്നു, ദ്രോഹിച്ചു, എന്നെയും ദ്രോഹിച്ചു. എന്റെ വേദനയും ആശങ്കയും അറിയിച്ചതിന് എന്നെക്കൊണ്ട് ശവം ചുമപ്പിച്ചിട്ടുണ്ട്, എന്നെ പിടിച്ചടിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി എന്നെ പിടിച്ച് വേറെ ഒരാളാക്കി. ഭ്രാന്തന്മാരോട് എന്തു പറയാൻ? അവിടം കൊണ്ട് അവസാനിച്ചു. ഇതൊക്കെ സഹിച്ചു. വിചാരണ ആരംഭിച്ചപ്പോൾ ഞാനായി ദ്രോഹി. നോക്ക് ഖദീജ, എന്റെ ഈ കൈയിന്റെ ചട്ട മറിച്ചിട്ട് കെട്ടിയിട്ടുണ്ട്. തോക്കിന്റെ ചട്ട കൊണ്ട് നൂറുകണക്കിലിടി ഞാൻ കൊണ്ടിട്ടുണ്ട്.
1: എന്തിന്?
0: വെറുതെ. ഒന്നും ചെയ്യാത്തതിന് ഇടിച്ചിടിച്ച് ബോധം കെട്ട് വീഴുമ്പോൾ വെള്ളം തന്ന് ബോധം വരുത്തി വീണ്ടും ഇടിക്കുക.
1: ഒരു ദിവസമല്ല, പല ദിവസം.
0: ഓ നറബേ, ഖദീജ തേങ്ങി. സുലൈമാൻ അത് ശ്രദ്ധിക്കാതെ തുടർന്നു,
1: ഒരീച്ചയെ പോലും ദ്രോഹിക്കാത്ത എന്നെ ശിക്ഷിച്ചു.
0: കേക്കൂ ഖദീജെ, അനേക ദിവസം ജയിലിലെ മണ്ണിൻകൊട്ട ഞാൻ ചുമന്നിട്ടുണ്ട്.
1: എന്റെ തമ്പിരാനേ,
0: ഖദീജയ്ക്ക് ശ്വാസം മുട്ടും പോലെ തോന്നി. എല്ലാം കഴിഞ്ഞ് പുറത്തു വന്നപ്പോ
1: ഞാനല്ലതായിരിക്കുന്നുവെന്ന് എല്ലാവരും പറഞ്ഞു. എനിക്ക് വല്ല മാറ്റവും വന്നിരുന്നു? ഒന്നും തോന്നിയില്ല. എനിക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു.
0: കേക്ക് ഖദീജ, എന്റെ ആണിവേര് അടർന്നു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ഞാൻ തേടിപ്പോയി. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. ഇക്കുട്ടി ബാക്കിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല.
3: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ബെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യവും വിശ്വാസവും കലാസൗന്ദര്യവും ഒത്തുചേരുന്ന മനോഹരമായ നാടൻ കലാരൂപമാണ് മാർഗം കളി. വെള്ളവസ്ത്രം ധരിച്ച് നിലവിളക്കിന് ചുറ്റും അണിനിരന്ന് കയ്യടിയുടെയും നൃത്തച്ചുവടുകളുടെയും താളത്തിൽ പാട്ടുപാടി കൂട്ടായ്മയോടുകൂടി അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് മാർഗം കളിക്ക്. മലയാള ചലച്ചിത്രങ്ങളിലും മാർഗം കളിയുടെ ദൃശ്യഭംഗി പലപ്പോഴും പകർത്തിയിട്ടുണ്ട്. മാർഗംകളിപ്പാട്ടിന്റെ വരികളോടുകൂടി തുടങ്ങുന്ന ഗാനങ്ങളാണ് ഇന്ന് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. നമുക്ക് ആദ്യം കേൾക്കാം കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ എന്ന ചിത്രം

നമസ്തേ ബാലി ഐലൻഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ. ഇനി ഗായകർ പ്രദീപ് ബാബുവും മഡോണയും സംഘവും. മനു മഞ്ജിത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
6: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
7: എന്നീ പരിപാടിയിൽ കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
8: വളരെ ലളിതമായതും നിവർന്നു നിന്ന് ചെയ്യാവുന്നതുമായ ഒരു യോഗാസനമാണ് കടിചക്രാസനം. ഇത് ചെയ്യാനായി ആദ്യമേ കാലുകൾ തോൾ അകലത്തിൽ വെച്ച് നിവർന്നു നിൽക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കൈകൾ തോൾ ഉയരത്തിൽ തറയ്ക്ക് സമാന്തരമായി ഉയർത്തി ശ്വാസം പുറത്തേക്ക് വിട്ട് ശരീരം മെല്ലെ വലതുവശത്തേക്ക് തിരിക്കുക. ഇതോടൊപ്പം ഇടത് കൈപ്പത്തി വലത് തോളിൽ വയ്ക്കുകയും വലത് കൈ പുറകിലേക്ക് കൊണ്ടുവന്ന് അരക്കെട്ടിനെ ചുറ്റിപ്പിടിക്കുകയും ആവാം. ദൃഷ്ടി വലത് തോളിന് മുകളിലൂടെ പുറകിലേക്ക് വേണം. നട്ടെല്ലും കഴുത്തും നിവർന്നു തന്നെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-3 സെക്കൻഡ് ഇതേ സ്ഥിതിയിൽ തുടർന്നതിനു ശേഷം സാവധാനം ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് നേരെ വരാം. ഇതേ രീതിയിൽ മറുവശത്തേക്കും ആവർത്തിക്കാം. കഴുത്ത്, തോൾ, ഇടുപ്പ്, പുറംഭാഗം പേശികൾക്ക് ബലം കൊടുക്കാനും പുറംഭാഗത്തെ പേശികളിലെ സ്റ്റിഫ്നസ് അഥവാ പിടുത്തം കുറച്ച് പോസ്റ്റർ ശരിയായി തുടരാനും ഈ യോഗാസനം സഹായിക്കുന്നു. ഇതേ യോഗാസനം തന്നെ കൈകൾ തലയ്ക്കു മുകളിൽ ഉയർത്തി വിരലുകൾ കോർത്തുപിടിച്ച് ഇടുപ്പിന്റെ ഭാഗത്തു നിന്ന് ശരീരം മുന്നോട്ട് കുനിച്ച് കൈകളും ഉടൽഭാഗവും രണ്ട് വശങ്ങളിലേക്കും സാവധാനം ചലിപ്പിച്ചുകൊണ്ടും ചെയ്യാവുന്നതാണ്. ഇത് തിര്യക് കടീചക്രാസനം എന്നറിയപ്പെടുന്നു. കൈകൾ മേൽപോട്ടുയർത്തുമ്പോൾ ശ്വാസം അകത്തേക്കെടുക്കുകയും ശരീരം മുൻപോട്ടു കുനിയുമ്പോൾ പുറത്തേക്ക് വിടുകയും ചെയ്യണം. ഡിസ്ക് സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, കഴുത്തുവേദന മുതലായവ ഉള്ളവർ തിര്യക്കടിചക്രാസനം ഒഴിവാക്കേണ്ടതാണ്.
7: കടിചക്രാസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഇതുവരെ നമ്മോട് സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ.
5: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
9: നിനക്കല്ലേ പട്ടുസാരി വേണം എന്ന് പറഞ്ഞു.
10: രണ്ട് പൗരി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
11: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
12: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
13: കസിൻസ് എന്ന ചിത്രത്തിനുവേണ്ടി മുരുകൻ കാട്ടാക്കട എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ശ്രേയാ ഘോഷാലും യാസിൻ നിസാറും ടിപ്പുവും പാടിയ ഗാനം.

നമസ്തേ അനന്തപുരിയിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. മീശ മാധവൻ എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, ദേവാനന്ദും സുജാതയും പാടിയത്.

നമസ്തേ. അനന്തപുരിയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. ഒപ്പം പരിപാടി കേട്ടുകൊണ്ടിരുന്ന ഏവർക്കും നന്ദി, നമസ്കാരം. സ്നേഹപൂർവ്വം രേഖ അജിത്.

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കും.

ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട്.

0: ഒരിക്കൽ നീ പറഞ്ഞു.
1: പ്രിയ ശ്രോതാക്കളെ, നാം കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. ഇപ്പോൾ സമയം 9:30. ഇനി പ്രിയ ശ്രോതാക്കൾക്കുള്ള സ്നേഹോപഹാരമാണ് ഗാനോപഹാരം. ഇന്ന് 1981 മുതൽ 90 വരെയുള്ള ഏതാനും ചിത്രങ്ങളിലെ ഗാനങ്ങൾ നമുക്ക് ഈ പരിപാടിയിൽ ആസ്വദിക്കാം. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പെഴുതി ജോൺസൺ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: ആ പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
2: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയുള്ളൂ?
2: ഇത്രയുള്ളൂ.
1: ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: ഞാൻ ഏകരാണ് ഈ ചിത്രത്തിനു വേണ്ടി MG രാധാകൃഷ്ണൻ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയത്. എഴുതിയത് സത്യൻ അന്തിക്കാട്.

0: ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. പ്രിയ ശ്രോതാക്കൾക്ക് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, സംശയങ്ങൾ ചോദിക്കാം. നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. മറക്കാതെ വിളിക്കുക. ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.
1: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
0: ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം എസ് ജാനകി പാടിയതാണ് ചിത്രം ആ രാത്രി. ഈ ഗാനം എഴുതിയത് പൂവച്ചൽ ഖദറും സംഗീതം ഇളയരാജയും.

0: ഗാനോപഹാരമാണ് നാം കേട്ടത്. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാങ്കേതിക വിദ്യയിലെ മാറ്റങ്ങളും അനിശ്ചിതത്വങ്ങളും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ഭൗമതന്ത്രപരമായ ചിന്തയും പ്രതിസന്ധിഘട്ടങ്ങളിലെ മുൻകരുതലുകളും പ്രതിരോധ തയ്യാറെടുപ്പുകളുടെ ഭാഗമാക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നാവികസേനാ കമാൻഡർമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അമേരിക്കയിലെ മിൽവാക്കിയിൽ G20 വ്യാപാരമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെയാണ് കേന്ദ്രമന്ത്രിയുടെ 7 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ആരംഭിച്ചത്. സംസ്ഥാനത്ത് സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നതിനും ആഭ്യന്തര വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി വിജിലൻസ് വകുപ്പിന് 7 പുതിയ വാഹനങ്ങൾ അനുവദിച്ചു. മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ലഹരിക്കെതിരെ ശക്തമായ സന്ദേശം ഉൾക്കൊള്ളിച്ച് കണ്ണൂർ മട്ടന്നൂരിലെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലബാർ പ്രക്ഷേപണം ചെയ്ത നാടകത്തെ മന്ത്രി രമേശ് ചെന്നിത്തല അഭിനന്ദിച്ചു. നെല്ലിക്ക എന്ന പേരിൽ കൃഷ്ണകുമാർ കണ്ണോത്ത് എഴുതിയ നാടകമാണ് മന്ത്രിയുടെ അഭിനന്ദനത്തിന് അർഹമായത്. 65-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ എറണാകുളത്ത് നടത്തും. കൊച്ചി മറൈൻ ഡ്രൈവ് പ്രധാന വേദിയും മറ്റ് 27 ഉപവേദികളും ഉണ്ടാകും. തിരുവനന്തപുരം വേളി ടൂറിസം വില്ലേജിൽ നിന്നും കഠിനംകുളത്തേക്ക് പാസഞ്ചർ കം ടൂറിസം സോളാർ ബോട്ട് സർവീസ് ഇന്ന് ആരംഭിക്കും. ഒരേ സമയം 24 പേർക്ക് യാത്ര ചെയ്യാവുന്ന ബോട്ട് വിനോദസഞ്ചാരികൾക്കും സ്ഥിരം യാത്രക്കാർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പത്തനംതിട്ട കോഴഞ്ചേരി മരാമൺ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റ് ദിൻഷയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കോഴഞ്ചേരി കീഴുകര സ്വദേശി ജിത്തുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ ഉച്ചയ്ക്ക്

ആയിരുന്നു കേസിനാസ്പദമായ സംഭവം. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ 9-ാം സ്ഥാനത്തായി. 7 സ്വർണം, 21 വെള്ളി, 26 വെങ്കലം എന്നിവയുൾപ്പെടെ ആകെ 54 മെഡലുകൾ ഇന്ത്യ നേടി. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: അങ്ങനെ സെപ്റ്റംബർ തീരാറായി.
1: തീരാറായിന്നല്ല, തീർന്നു. ഇന്നാണ്
0: സെപ്റ്റംബർ 30.
1: അതെ,
0: നാളെ ഒക്ടോബർ 1. ഒക്ടോബർ, നവംബർ, ഡിസംബർ 2026 ദാ പടിയിറങ്ങുന്നു. എത്ര വേഗമല്ലേ സമയം കടന്നു പോകുന്നത്. നമുക്ക് 24 മണിക്കൂർ പോരാ, 26 മണിക്കൂർ കിട്ടിയെങ്കിലെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: അതെന്താണ് ആ 2 മണിക്കൂർ?
0: തിരക്കാണെന്ന്. ജീവിതം ഇങ്ങനെ രാവിലെ തുടങ്ങുന്നു, വൈകിട്ട് ഇതേ സൂര്യൻ അസ്തമിച്ചിരിട്ടുന്നു.
1: അപ്പൊ 2 മണിക്കൂർ തികയോ?
0: ഇല്ല, ഞാനിങ്ങനെ ഒരു ആഡംബരത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും നമ്മുടെ അക്ഷരച്ചെപ്പും എത്ര എപ്പിസോഡ് കഴിഞ്ഞു അല്ലേ, നമ്മൾ അറിയുന്നില്ല പോകുന്നത്.
1: വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും പോകുന്നത് നമ്മൾ അറിയുന്നേയില്ല.
0: ചടപടയെ ചടപടയെന്നാണ് കടന്നു പോകുന്നത്.
1: അതെ,
0: അങ്ങനെ വർഷങ്ങൾ പോയതറിയാതെ, ദിവസങ്ങൾ പോകുന്നതറിയാതെ അക്ഷരച്ചെപ്പിനൊപ്പം പ്രിയപ്പെട്ട ശ്രോതാക്കളെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രസമാണ്.
1: കാലങ്ങളൊക്കെ അങ്ങ് കടന്നു പോകും.
0: അതെ അതെ,
1: നമുക്ക് അക്ഷരച്ചെപ്പുമായിട്ട് പോയാലോ?
0: തീർച്ചയായിട്ടും.
1: നമ്മൾ വാക്കും സൂചനകളും മാത്രം കൊടുത്താൽ മതി.
0: അതെ, പരിപാടിയിലേക്ക് കടക്കുന്നു. ആദ്യത്തെ വാക്ക് ഇടത്തുനിന്നും വലത്തോട്ടാണ് കേട്ടോ പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 1, 2, 3, 4 എന്നീ 4 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: ഒരിക്കൽ കൂടി ഞാൻ പറയാം, 4 അക്ഷരമുള്ള വാക്കാണ്. ഇടത്തുനിന്നും വലത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 1, 2, 3, 4.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം കേട്ടോ. നമ്മെ ഏൽപ്പിക്കുന്ന ചില ജോലികൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് തോന്നുന്ന ഒരു വികാരമാണ് കേട്ടോ ഇത്.
1: എങ്കിൽ പിന്നെ വേഗം സൂചനകൾ കൂടി പറഞ്ഞാലോ.
0: അതെ, ഈ വാക്കിന്റെ അർത്ഥം തെറ്റ്, കുറ്റം, പാപം അല്ലെങ്കിൽ വീഴ്ച പറ്റുക എന്നൊക്കെയാണ്. കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം നിർവഹിക്കാതിരിക്കുന്നതിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കുന്നു.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം തെറ്റ്, കുറ്റം, പാപം അല്ലെങ്കിൽ വീഴ്ച പറ്റുക എന്നൊക്കെയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ യഥാസമയം നിർവഹിക്കാതിരിക്കുന്നതിനെ സൂചിപ്പിക്കാനും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
0: തെറ്റുപറ്റാതെ കൃത്യമായ ആ പാട്ട് കേട്ട് പാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് എഴുതട്ടെ അല്ലേ.

0: അടുത്ത വാക്ക് ഇടത്തു നിന്നും വലത്തോട്ട് തന്നെയാണ്. മൂന്നക്ഷരമുള്ള വാക്കാണ്. ഈ വാക്ക് പൂരിപ്പിക്കേണ്ട കളങ്ങൾ 11, 12, 13 എന്നീ കളങ്ങളിലാണ്.
1: മൂന്ന് കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്. 11, 12, 13. ഇടത്തു നിന്നും വലത്തോട്ട് എഴുതാനുള്ള വാക്ക് മൂന്നക്ഷരങ്ങളുണ്ട്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം അധികം സംസാരിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറെ സംസാരിക്കുന്ന എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം അധികം സംസാരിക്കുന്ന, ഒരുപാട് സംസാരിക്കുന്ന, അല്ലെങ്കിൽ കുറെ സംസാരിക്കുന്ന എന്നതാണ്.
0: ഇനിയും ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം?
1: പതിവ് പോലെ തന്നെ പാട്ട് കേൾക്കുക, വാക്ക് കണ്ടുപിടിക്കുക,
0: എന്നിട്ട് കളത്തിലെഴുതട്ടെ.
1: അതെ.

0: അടുത്ത വാക്ക് പറയാം. അങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ടുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞു. ഇനി വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. വലത്തുനിന്നും ഇടത്തോട്ട് 9, 8, 7 ഈ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: വലത്തുനിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ കാൽപാദം അല്ലെങ്കിൽ കാൽ ചുവട് എന്നാണ് അർത്ഥമാക്കുന്നത്.
1: ഒരിക്കൽ കൂടി സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് അർത്ഥ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഇവിടെ കാൽപാദം അല്ലെങ്കിൽ കാൽ ചുവട് എന്നാണ് അർത്ഥമാക്കുന്നത്.
0: വാക്ക് പാട്ട് കേൾക്കുമ്പോൾ മനസ്സിലാകുമായിരിക്കും അല്ലേ?
1: മനസ്സിലാക്കണം.
0: അതെ, മനസ്സിലാക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നല്ലൊരു പാട്ടാണ് കേട്ടോ, പാട്ടിൽ ലയിച്ചിരിക്കരുത്. ആ പാട്ടിനുള്ളിലെ വാക്കുകൂടി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക.

0: പാട്ട് കേട്ട് വാക്ക് കണ്ടുപിടിച്ച് കളത്തിൽ എഴുതി കാണും അല്ലേ?
1: അതെ.
0: അടുത്ത വാക്ക് പറയാം. വലത്തുനിന്നും ഇടത്തോട്ടാണ് എഴുതേണ്ടത്. 19, 18, 17 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: മൂന്ന് അക്ഷരങ്ങളുള്ള വാക്കാണ് എഴുതേണ്ട കളങ്ങൾ. 19, 18, 17 വലത്തുനിന്നും ഇടത്തോട്ട്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. എനിക്ക് ഈ വാക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ.
1: അതെന്തുപറ്റി?
0: കാരണം നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ പെൺകുട്ടികൾ ഇങ്ങനെയാകണം എന്ന് പലപ്പോഴും ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്.
1: ഇപ്പോൾ ഇങ്ങനെ

0: ആകണം എന്നല്ല, എല്ലാവരും ഇങ്ങനെയാണ്.
1: തീർച്ചയായും എല്ലാ കാര്യങ്ങളിലും ആൺകുട്ടികളോടൊപ്പം പെൺകുട്ടികളും എല്ലാ മേഖലകളിലേക്കും ഇറങ്ങട്ടെ അല്ലെ. കരുത്തുറ്റവളായി നാളത്തെ ശബ്ദമായി അവർ മാറട്ടെ. സൂചനകൾ പറയാം. ഈ വാക്കിന് സാമർഥ്യമുള്ള പെൺകുട്ടി, ചുറുചുറുക്കുള്ള പെൺകുട്ടി, കാര്യപ്രാപ്തിയുള്ള പെൺകുട്ടി എന്നൊക്കെയാണ് അർത്ഥം.
0: ഒരിക്കൽ കൂടി സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം സാമർഥ്യമുള്ള പെൺകുട്ടി, ചുറുചുറുക്കുള്ള പെൺകുട്ടി, കാര്യപ്രാപ്തിയുള്ള പെൺകുട്ടി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള ആ ചിത്രവും പാട്ടും അങ്ങനത്തേതാണ്. ചുരുകത്തുമ്പിൽ ജോനകന്മാരെ നിർത്തി വിറപ്പിച്ചൊരു പെൺകുട്ടിയുടെ കാര്യമാണ് ഈ പാട്ടിൽ പറയുന്നത്.

0: വലത്തുനിന്നും ഇടത്തോട്ടാണ് അടുത്ത വാക്കും എഴുതേണ്ടത്. 25, 24, 23, 22, 21 എന്നീ 5 കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: 5 അക്ഷരമുള്ള വാക്കാണ് വലത്തുനിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 25, 24, 23, 22, 21 കളങ്ങളിൽ പൂരിപ്പിക്കണം.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ വളരെ മനോഹരമായ കുറെ സൂചനകളാണ് തന്നിരിക്കുന്നത്. നമ്മുടെ പിന്നാലെ നടന്ന് നമ്മെ വല്ലാതെ മോഹിപ്പിക്കുന്നതാണ് കേട്ടോ ഈ വരികൾ. ഇത് കർണാടക സംഗീതത്തിലെ ഒരു പ്രധാന സംഗീത രൂപമാണ്. പല്ലവി, അനുപല്ലവി, ചരണം എന്നീ ഭാഗങ്ങൾക്ക് മാത്രം സാഹിത്യമുണ്ടായിരിക്കുകയും ബാക്കി മുഴുവൻ സ്വരസ്ഥാനങ്ങളായിരിക്കും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സൂചന അത്രയ്ക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി പറയാം അല്ലേ?
1: പറയാം. ഇത് കർണാടക സംഗീതത്തിലെ ഒരു പ്രധാനമായ സംഗീത രൂപമാണ്. പല്ലവി, അനുപല്ലവി, ചരണം എന്നീ ഭാഗങ്ങൾക്ക് മാത്രം സാഹിത്യമുണ്ടായിരിക്കുകയും ബാക്കി മുഴുവൻ സ്വരസ്ഥാനങ്ങളായിരിക്കുകയും എന്നതാണ് ഇതിന്റെ പ്രത്യേകത.
0: വളരെ മനോഹരമായ ഒരു ഗാനമാണ്. ഈ ഗാനത്തിൽ ആ വാക്ക് ഉണ്ട്. കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
1: MRT Home Needsil Brass Mela.
2: Cookwares, Pooja Articles, Home Decors. Marketile ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
3: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT Home Needs, മെയിൻ റോഡ്, ചാല.
4: റീഗൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
5: റീഗൽ ജുവല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
6: റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
4: റിയൽ ജുവല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 13,710 രൂപ, പവന് 1,09,680 രൂപ. റീഗൽ ജുവല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജുവല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
6: സമർപ്പിച്ചത് റീഗൽ ജുവല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: അക്ഷരച്ചെപ്പ് തുടരുന്നു.
8: വലത്തു നിന്നും ഇടത്തോട്ട് എഴുതാനുള്ള 3 വാക്കുകൾ കഴിഞ്ഞു. ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴേക്ക്. 1, 6, 11, 16 എന്നീ 4 കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
9: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരങ്ങളുള്ള വാക്ക്.
8: നമ്മൾ പലപ്പോഴും കുട്ടിക്കാലത്തേക്ക് വീടിന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അച്ഛനോടോ അമ്മയോടോ നമ്മൾ എന്തെങ്കിലും ചോദിക്കും അല്ലെ? ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ.
9: അതെ.
8: അപ്പൊ അവരെന്ത് പറയും?
9: ചിലപ്പോൾ അവർ സമ്മതിക്കില്ല, ചിലപ്പോൾ പോയിട്ട് പെട്ടെന്ന് വരണം എന്ന് പറയും.
8: സമ്മതിക്കാതിരിക്കും അല്ലേ? ചിലപ്പോൾ സമ്മതിക്കും. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ ദേ സമ്മതിച്ചിരിക്കുന്നു. ഈ വാക്കിന്റെ അർത്ഥം സമ്മതം, അനുമതി എന്നൊക്കെയാണ്. ഒരു കാര്യം നടത്താനുള്ള പൂർണമായ അധികാരം നൽകുന്നതിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.
9: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം സമ്മതം, അനുമതി എന്നൊക്കെയാണ്. ഒരു കാര്യം നടത്താനുള്ള പൂർണമായ അധികാരം നൽകുന്ന

0: മുകളിൽ നിന്നും താഴേക്ക് ഒരു വാക്കുകൂടിയുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 5, 10 എന്നീ രണ്ട് കളങ്ങളിലാണ് ആ വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 5, 10 കളങ്ങളിൽ എഴുതേണ്ട രണ്ടക്ഷരമുള്ള വാക്ക്.
0: ഇങ്ങനെ കിട്ടിയ പശുവിന്റെ പല്ലെണ്ണരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട്, കേട്ടിട്ടുണ്ടോ?
1: ഉണ്ട്.
0: സൂചനകൾ പറയാം, ശ്രോതാക്കൾക്ക് ആ വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് തീർച്ചയായിട്ടും കിട്ടിക്കാണും.
1: ഇത്ര വലിയൊരു സൂചനയാണ് ഇപ്പൊ കൊടുത്തത്.
0: അതെ, ഏതായാലും സൂചനകൾ കേട്ടുകൊള്ളു. സംഭാവന, സഹായം അല്ലെങ്കിൽ ദയാഭാവത്തോടെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുക എന്നൊക്കെയാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ കേട്ടോളൂ. ഈ വാക്കിന്റെ അർത്ഥം സംഭാവന, സഹായം അല്ലെങ്കിൽ ദയാഭാവത്തോടെ തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുക എന്നതാണ്.
0: ഈ പാട്ടും കൂടെ കേട്ടുകൊള്ളു. ആ വാക്ക് തനിയേ നമ്മെ തേടിയെത്തും.

0: അങ്ങനെ മുകളിൽ നിന്നും താഴേക്കുള്ള രണ്ട് വാക്കുകൾ കഴിഞ്ഞു.
1: ഇനി താഴെ നിന്നും മുകളിലോട്ട് പൂരിപ്പിക്കേണ്ട വാക്കുകളാണ്. രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തെ വാക്ക് 24, 19, 14, 9 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: താഴെ നിന്നും മുകളിലേക്കാണ് വാക്ക് എഴുതേണ്ടത്. താഴെ നിന്നും മുകളിലേക്ക് 24, 19, 14, 9 എന്നീ 4 കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം നമസ്കരിക്കുക, വണങ്ങുക എന്നൊക്കെയാണ്.
0: ചിലരുടെ പ്രവൃത്തിയെ കാണുമ്പോൾ നമ്മൾ ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്നൊക്കെ പറയും അല്ലേ?
1: ആണ്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം നമസ്കരിക്കുക, വണങ്ങുക എന്നൊക്കെയാണ്.
1: ഈ ഗാനം കൂടി കേട്ടോളൂ. ഈ ഗാനത്തിലും ആ വാക്കുണ്ട്.
0: ഈ ഗാനം കേൾക്കുമ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നും.

0: ഇന്നത്തെ അക്ഷരക്കണത്തിന്റെ അവസാനത്തെ വാക്കിലേക്ക് നാം കടക്കുകയാണ്. അവസാനത്തെ വാക്ക് പറയാം, താഴെ നിന്ന് മുകളിലേക്കാണ് കേട്ടോ എഴുതേണ്ടത്. 25, 20, 15, 10 എന്നീ നാല് കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: താഴെ നിന്ന് മുകളിലേക്ക് 25, 20, 15, 10 എന്നീ നാല് കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്.
0: നമ്മുടെ അക്ഷരച്ചെപ്പിൽ എങ്ങനെയായാലും ഇതുപോലൊരു വാക്ക് നമ്മെ തേടിയെത്താറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം മാതൃഹൃദയം, അമ്മയുടെ മനസ്സ് എന്നൊക്കെയാണ്.
1: സൂചനകൾ വീണ്ടും പറയാം. ഈ വാക്കിന്റെ അർത്ഥം മാതൃഹൃദയം, അമ്മയുടെ മനസ്സ് എന്നൊക്കെയാണ്.
0: വാക്ക് കണ്ടുപിടിക്കാൻ അധികം പ്രയാസമില്ല. നല്ലൊരു ഗാനമാണ്. ഈ ഗാനത്തിനുള്ളിൽ ആ വാക്ക് വളരെ സ്നേഹത്തോടെ പറ്റിപ്പിടിച്ചു നിൽപ്പുണ്ട്. കണ്ടുപിടിച്ച് കളത്തിലെത്തിക്കൊള്ളൂ.

0: മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
6: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
7: അക്ഷരച്ചിപ്പ് തുടരുന്നു.
8: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
9: അക്ഷരച്ചെപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
8: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
9: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ.
7: ഇനി നമുക്ക് കഴിഞ്ഞ ചെപ്പിലെ ശരിയുത്തരങ്ങൾ കൊടുക്കണം.
10: പറയാം, കഴിഞ്ഞ ചെപ്പിൽ ഇടത്തുനിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടിയിരുന്നത്. 1, 2, 3, 4 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അഭിരാമം.
7: ഇടത്തുനിന്നും വലത്തോട്ട് 6, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നുര.
10: ഇടത്തുനിന്നും വലത്തോട്ട് 8, 9, 10 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ശീവേലി.
7: ഇടത്തുനിന്നും വലത്തോട്ട് 11, 12, 13, 14 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പഥികൻ.
10: ഇടത്തുനിന്നും വലത്തോട്ട് 21, 23 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാഗം.
7: വലത്തുനിന്നും ഇടത്തോട്ട് 20, 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഹിമബിന്ദു.
10: വലത്തുനിന്നും ഇടത്തോട്ട് 25, 24, 23, 22 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മോഹഭംഗം.
7: മുകളിൽ നിന്നും താഴോട്ടായിരുന്നു അടുത്ത വാക്ക് പൂരിപ്പിക്കേണ്ടിയിരുന്നത്. 1, 6, 11, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് അനുപദം.
10: മുകളിൽ നിന്നും താഴേക്ക് 5, 10, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മാലിനി.
7: താഴെ നിന്നും മുകളിലേക്ക് 25, 20, 15 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മോഹിനി.
10: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ അക്ഷരച്ചെപ്പിലേക്ക് ധാരാളം ശരിയുത്തരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്നും ഒരാളെ വിജയിയായി നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി രാജേശ്വരി എസ്, തിരുവനന്തപുരം പ്രശാന്ത് നഗറിലുള്ള രാജേശ്വരി എസ് ആണ് ഇത്തവണത്തെ അക്ഷരച്ചെപ്പിലെ വിജയി.
7: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
10: അക്ഷരച്ചെപ്പിൽ പങ്കെടുത്ത് വിജയിച്ച രാജേശ്വരിക്ക് ആകാശവാണിയോട് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണ്ടേ? ഇതാ കേട്ടോളൂ.
11: നമസ്കാരം, ഞാൻ രാജേശ്വരി, തിരുവനന്തപുരം പ്രശാന്ത് നഗറിലാണ് എന്റെ വീട്. ഞാനൊരു വീട്ടമ്മയാണ്, വീട്ടിൽ ഞാനും മകളും ഉണ്ട്. അക്ഷരച്ചെപ്പിൽ വിജയിയാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനി പരിപാടിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് രാജശില്പി എന്ന ചിത്രത്തിലെ ചിത്രമാൻ പാടിയ അറിവിൻ നിലാവേ എന്ന ഗാനമാണ്.

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചപ്പ് ടീം
0: എൻ.ജെ. ജോഷിലാൽ,
1: മിനി അജു,
0: ദേവിക. അക്ഷരച്ചപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
8: പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിച്ചോളൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 to 12:00 ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എ ജെ മറുപടി നൽകുന്നു. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496553211. ഒരു നമ്പർ കൂടിയുണ്ട്: 9496593211. മറക്കാതെ വിളിക്കുക 11:00 to 12:00. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ജപ്പാൻ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് സമ്പയത്തിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. മിക്സഡ് ടീമിനത്തിൽ ചികിത സാഹിൽ സഖ്യമാണ് ഇന്ത്യയുടെ 8th സ്വർണം സ്വന്തമാക്കിയത്. ജലന്ധറിലെ നഷാമുക്ത് പഞ്ചാബ് യാത്രകൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 18 പഠാൻകോട്ടിൽ നിന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ ആരംഭിച്ച യാത്രകൾ 13 ദിവസത്തിനുള്ളിൽ 117 നിയമസഭാ മണ്ഡലങ്ങളിലായി 4000 കിലോമീറ്റർ സഞ്ചരിച്ചു. ലളിതകലാ അക്കാദമി 65th ദേശീയ കലാ പ്രദർശനം ഒരു മാസത്തേക്ക് കൂടി നീട്ടിയതായി കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത്. പുതുമുഖ കലാകാരന്മാർക്ക് കലയിലൂടെ ഉയർന്നുവരുന്ന സാമൂഹിക വികാരങ്ങളെ മനസ്സിലാക്കാൻ പ്രദർശനം പ്രചോദനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി ന്യൂഡൽഹിയിൽ പറഞ്ഞു. കോതമംഗലം വനം ഡിവിഷനിലെ മുള്ളരിങ്ങാട് റേഞ്ചിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച AI സ്മാർട്ട് എലിഫന്റ്സ് മന്ത്രി ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാട്ടാനകളുടെ പ്രവേശനം തടയാൻ കേരളത്തിൽ നടപ്പാക്കുന്ന ആദ്യ പദ്ധതിയാണിത്. തിരുവനന്തപുരം DCC ഓഫീസിന് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ അക്രമികൾ ആരായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓഫീസ് സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിയാരം അമ്മാനപ്പാറയിൽ രാവിലെ ഓട്ടോയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവ് മരിച്ചു. ബൈക്ക് യാത്രികൻ കരുവഞ്ചാൽ വായാട്ടുപറമ്പ് സ്വദേശി അഭിനവ് സുരേഷാണ് മരിച്ചത്. തിരുവനന്തപുരം നഗരസഭയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് കണ്ണാശുപത്രിയിൽ മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. മേയർ വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സ്വർണവില പവന് 560 രൂപ കൂടി 1,09,680 രൂപയായി. 13,710 രൂപയാണ് ഗ്രാമിന്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 12 മണിക്ക്.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഈ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റ് ഡോക്ടർ അരുൺ AJ. ശ്രോതാക്കൾ ഇപ്പോൾ തന്നെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9495964321. 9495655631. ഒരു നമ്പർ കൂടി, 9496

0: 5 9 6 3 2 1 സ്റ്റുഡിയോയിൽ അതിഥിയോടൊപ്പം എം എസ് ആശ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ കാലത്ത് ആളുകളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന രോഗങ്ങളിലൊന്നാണ് ക്യാൻസർ. എന്നാൽ ശരിയായ ബോധവൽക്കരണത്തിലൂടെയും മുൻകരുതലുകളിലൂടെയും പകുതിയിലധികം ക്യാൻസറുകളെയും തടഞ്ഞു നിർത്താൻ സാധിക്കുമെന്നതാണ് ശാസ്ത്രം നമ്മോട് പറയുന്നത്. നാം പിന്തുടരുന്ന ഭക്ഷണരീതിയും ജീവിതശൈലിയും ക്യാൻസർ പ്രതിരോധത്തിൽ എത്രത്തോളം നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ഡോക്ടർ അരുൺ എ ജെ ആണ്. ക്യാൻസർ സാധ്യത കുറയ്ക്കാനുള്ള ജീവിതശൈലി മാറ്റങ്ങൾ, പ്രതിരോധ പരിശോധനകൾ, ഭക്ഷണക്രമം എന്നിവയെക്കുറിച്ചെല്ലാം നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. പ്രോഗ്രാമിലേക്ക് ഡോക്ടറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സർ.
2: നമസ്കാരം.
1: അപ്പോൾ നമുക്ക് ജീവിതശൈലിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ കൊണ്ട് എത്രത്തോളം ക്യാൻസറുകളെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊന്ന് പറയാമോ?
2: നമുക്ക് ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ക്യാൻസറിന് രണ്ട് തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് നമ്മുടെ ജീവിതശൈലി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്ന കാരണങ്ങൾ, മാറ്റാവുന്ന കാരണങ്ങൾ. രണ്ടാമത്തത്, നമുക്കായിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ. ഇപ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് പോകാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ജെൻഡർ, ലിംഗഭേദം. ഇപ്പോൾ സ്ത്രീകളിൽ മാത്രമായി കണ്ടുവരുന്ന തരം ക്യാൻസറുണ്ട്. ഇപ്പോൾ സ്തനാർബുദം സ്ത്രീകളിലാണ് കൂടുതൽ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഗർഭാശയ ക്യാൻസർ സ്ത്രീകൾക്ക് മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ്. പുരുഷന്മാരിൽ മാത്രം കണ്ടുവരുന്ന ക്യാൻസറാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ ലിംഗഭേദം അഥവാ സെക്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല, അല്ലേ? നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മുടെ പ്രായം കൂടുന്തോറും ക്യാൻസർ സാധ്യത കൂടുന്ന ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീകളെക്കാട്ടിയും കൂടുതൽ വരാൻ സാധ്യതയാണ് പ്രായം കൂടിയ സ്ത്രീകളിൽ സ്തനാർബുദം വരാനുള്ള സാധ്യതകൾ. അപ്പോൾ ഈ പ്രായം, ലിംഗഭേദം, നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാം. ആ കാരണങ്ങളൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന കാരണങ്ങളല്ല. പക്ഷേ ഇവ പകുതി താഴെ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി പകുതിയിലധികം കാര്യങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ശരീരഭാരം. ശരീരഭാരം WHO ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന ആ ലെവലിൽ തന്നെ റേഞ്ച് ചെയ്യുക, കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ പണ്ടേ പറയുന്ന കാര്യമാണ്, പൊക്കം എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കുക. അതിൽ നിന്ന് ഒരു 100 കുറച്ച് കഴിഞ്ഞാൽ എത്ര വെയിറ്റ്, നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയലായിട്ടുള്ള ശരീരഭാരം നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 100 കുറച്ച് കഴിയുമ്പോഴേക്കും ഓക്കെ, അയാൾക്കൊരു 60 കിലോ ഭാരമായിരിക്കാം വേണ്ടി വരുന്നത്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ശരീരഭാരം ഈ പറയുന്ന ലിമിറ്റിനകത്ത് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അത് നമ്മുടെ ശാരീരിക പ്രവർത്തനക്ഷമത, ഫിസിക്കൽ ആക്ടിവിറ്റി കൊണ്ടായിരിക്കാം നമുക്ക് ശരീരഭാരം ഈ പറഞ്ഞ റേഞ്ചിനകത്ത് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാം? നമ്മൾ ആഴ്ചയിൽ ഒരു 5 ദിവസമെങ്കിലും 30 മിനിറ്റ്സ് ഓഫ് ബ്രിസ്ക് എയറോബിക് ആക്ടിവിറ്റി, അതായത് 30 മിനിറ്റ് ദ്രുതഗതിയിലുള്ള വ്യായാമം, അത് നടത്തയാവട്ടെ, ഓട്ടമാവട്ടെ, സൈക്ലിംഗ് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം ശ്രദ്ധിക്കേണ്ടത്.
1: അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കും. നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ? സംസാരിച്ചോളൂ, ഡോക്ടർ അരുൺ ഉണ്ട്, സംസാരിച്ചോളൂ.
3: എനിക്ക് ക്യാൻസർ ആണ്.
2: സംസാരിച്ചു, എന്താ സംശയം, എന്താന്ന് പറഞ്ഞോളൂ.
3: ക്യാൻസർ ഒരു ലൈൻ്റെ അടുത്ത് ഇപ്പൊ അടുത്ത് എനിക്ക് ചെറുതായിട്ടൊരു വേദന വെച്ചിരിക്കുന്നു ഡോക്ടർ. ഇതിലെന്താണെന്ന് ചെക്കപ്പിന് പോയിട്ട് 3 മാസം കഴിഞ്ഞ് അപ്പോഴേ സ്കാനിങ് എടുത്ത് കൊടുത്തപ്പോ ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് വേദനയുണ്ട്.
2: എവിടെ, ഏത് ഭാഗത്തായിരുന്നു ക്യാൻസറിന്റെ അസുഖം ഉണ്ടായിരുന്നത്? ഓക്കെ. സ്തനാർബുദത്തിന്റെ സർജറി കഴിഞ്ഞല്ലേ?
3: റേഡിയേഷൻ എല്ലാം ചെയ്തു.
2: ശരി ശരി. ഈ സർജറി കഴിഞ്ഞും നമുക്ക് ഈ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി ഇവയെല്ലാം കഴിഞ്ഞിട്ടും ആ സർജറി കഴിഞ്ഞ സ്ഥലത്തുണ്ടാകുന്ന ചെറിയ ചെറിയ വേദനകൾ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. അത് ക്യാൻസറുമായിട്ട് വീണ്ടും, ക്യാൻസർ വീണ്ടും വരുന്നതായിട്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. അത് ഈ കുത്തുന്ന പോലത്തെ ചെറിയ ചെറിയ വേദന കാണും, അത് സ്വാഭാവികമായിട്ട് വരുന്ന വേദനയാണ്. ഒരു തരത്തിലും പേടി വേണ്ട. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 2 വർഷത്തേക്ക്
3: എനിക്ക് 2 വർഷമായി, 2 വർഷം തികഞ്ഞ് ഇപ്പുറത്തെ നെഞ്ചിലും ഒരു വേദന. അപ്പോഴെനിക്ക് വെള്ളത്തിൽ വരുന്ന പൂച്ചയ്ക്ക് എന്തൊരായാലും കാണുമ്പോൾ ചൂടുവെള്ളം കണ്ട ചൂടുവെള്ളം പച്ചവെള്ളം അറിഞ്ഞു, അതുപോലെ എനിക്ക് വിഷമാ. അതാണ് ഞാൻ നോക്കിയിരുന്നു വിളിച്ചത്.
2: ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ സർജറി കഴിഞ്ഞ സ്ഥലത്താണ് വേദന എന്നുണ്ടെങ്കിൽ, കുത്തുന്ന പോലത്തെ വേദന ആണെന്നുണ്ടെങ്കിൽ അത് പേടിക്കേണ്ട കാര്യമില്ല. സർജറിക്ക് ശേഷം ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. പിന്നെ ഓപ്പോസിറ്റ് സ്ഥാനത്തിൽ മറ്റേ ബ്രസ്റ്റിനകത്ത് വേദന വരുന്നുണ്ടെങ്കിൽ അത് സാധാരണഗതിയിൽ സ്തനാർബുദത്തിൽ വരുന്ന മുഴ വേദന ഇല്ലാത്ത മുഴയാണ്, മനസ്സിലായില്ല? അപ്പം നമുക്ക് തൊട്ട്

0: നോക്കുമ്പോൾ ചെറിയ കല്ലിപ്പായിട്ട് കൊണ്ടെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ വേദനരഹിതമായിട്ടുള്ള മുഴയാണ് സ്തനാർബുദത്തിന് പറയുന്നത്.
1: കഷ്ടത്താണ് എനിക്ക് വന്ന് ആണ് പിന്നെ നെഞ്ചിലേക്ക് പോയത്.
0: ശരി,
1: ആദ്യത്തെ അതുപോലെ കഷ്ടത്തെ ഒരു പദപദ തൊടുമ്പോ ഒരു പദപദായിട്ടിരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും എപ്പോഴാണ് സ്തനാർബുദത്തിന് വേദന വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവ തൊലിയിലോട്ട് പിടിക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിലെ എല്ലുകളിലോട്ടൊക്കെ മസിലിലോട്ടോ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ സ്തനാർബുദത്തിന് വേദന വരാറുള്ളൂ, അല്ലാണ്ട് ഒട്ടുമിക്ക സ്തനാർബുദ മുഴകൾക്കും വേദന വരാറില്ല. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല, അപ്പൊ അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഡോക്ടറെയാണോ കണ്ടിരുന്നത് ആ ഡോക്ടറെ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഫോളോ അപ്പ് ചെയ്യുക. ആദ്യത്തെ ഒരു 2 വർഷത്തിലേക്ക് 3 മാസത്തിലൊരിക്കൽ ഡോക്ടറെ പോയി കാണുക.
1: ഓക്കെ,
0: എവിടെയാണെങ്കിലും ആ ഡോക്ടറെ പോയി 3 മാസത്തിലൊരിക്കൽ ഓങ്കോളജി ഡോക്ടറെ ക്യാൻസർ വിദഗ്ധനെ പോയി
1: കാണുക.
0: അപ്പൊ അത്ര മാത്രം മതി. ഓക്കെ ഓക്കെ, അപ്പൊ പിന്നെ പേടിക്കാനില്ല, മാർച്ച് കഴിഞ്ഞിട്ടും വീണ്ടും ഫോളോ അപ്പ് ചെയ്യുക, 3 മാസത്തിലൊരിക്കൽ ഫോളോ അപ്പ് ചെയ്യുക. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ചിലപ്പോൾ ഒക്ടോബർ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ പിങ്ക് മന്ത് ആയിട്ടൊക്കെ ഒബ്സർവ് ചെയ്യുകയാണല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്?
0: ആ, ഇപ്പോൾ വന്ന കോളിനോട് ചേർത്ത് തന്നെ ഞാൻ പറയാം, നമുക്ക് സ്ത്രീകളിൽ എപ്പോഴും സ്തന സ്വയ പരിശോധന അഥവാ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഏതൊരു ക്യാൻസറേയും പോലെ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒരു ക്യാൻസർ തന്നെയാണ് സ്തനാർബുദം. അപ്പോൾ നമുക്ക് എങ്ങനെ ആ മുഴ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കാം, അതാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. നമ്മൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, മാസത്തിൽ ഒരിക്കൽ സ്ത്രീകൾ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നിട്ട്.
2: അതേ, ആർത്തവത്തിന് ശേഷം എന്ന് പറയുന്നത് ആ ഒരു ടൈം ഉണ്ടോ?
0: ശരിക്കും ആർത്തവത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ചില സമയത്ത് ഈ മെൻസസുമായിട്ട് അടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കുറച്ച് ദൃഢമാവും, കല്ലിപ്പ് പോലെ തോന്നിയേക്കാം, സ്വാഭാവികമായിട്ട് തന്നെ തോന്നിയേക്കാം. അതല്ലാത്തൊരു സമയത്ത് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, ഇടുപ്പ് വരെയുള്ള ഡ്രസ്സ് അൺഡ്രസ് ചെയ്യുക, എന്നിട്ട് 2 കൈയും ഇടുപ്പിൽ വെച്ച ശേഷം നമുക്ക് നോക്കുക എന്തെങ്കിലും മാറി തമ്മിലുള്ള എന്തെങ്കിലും ആകൃതിയിൽ വ്യത്യാസമുണ്ടോ, തൊലി ഉള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, നിപ്പിള് മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിപ്പുണ്ടോ, അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് ദ്രാവകം എന്തെങ്കിലും വരുന്നുണ്ടോ. ഇതേ കാര്യം തന്നെ കൈ 2 ഉയർത്തിയ ശേഷം നോക്കുക, എന്നിട്ട് വലത്തേ കയ്യിലെ 3 വിരൽ വെച്ച് ഇടത്തേ മാറും ഇടത്തേ കഷവും പരിശോധിച്ച് നോക്കുക. ഇങ്ങനെ നടുക്ക് നിന്ന് തുടങ്ങി പുറത്തോട്ട് വരുന്ന രീതിയിൽ, പൂക്കളമൊക്കെ ഇടുന്ന രീതിയിൽ പുറത്തോട്ട് വരുന്ന രീതിയിൽ വലത്തേ കയ്യിലെ 3 വിരൽ വെച്ച് ഇടത്തേ മാറും ഇടത്തേ കഷവും പരിശോധിക്കുക, ഇടത്തേ കയ്യിലെ 3 വിരൽ വെച്ച് വലത്തേ മാറും വലത്തേ കഷവും പരിശോധിക്കുക. ഇത് മാസത്തിൽ ഒരിക്കൽ എന്തായാലും ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിലാണെങ്കിലും ഫോണിലെന്നുള്ള നെറ്റിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പ്രൊസീജിയർ കിട്ടും. ഒരു 3 മിനിറ്റ് മാത്രമേ വേണ്ടി വരുന്നുള്ളൂ, മാസത്തിൽ ഒരിക്കലും നിർബന്ധമായിട്ടും ചെയ്യുക. ഡേറ്റ് മറക്കാതിരിക്കാൻ വേണ്ടി എല്ലാ മാസം 1-ാം തീയതി എന്നാണ് നമ്മൾ പറയാറ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
3: ഞാൻ കോട്ടയം ജില്ല തമ്പരക്കാട് വീട്ടിലോ.
2: ഓക്കെ, ഡോക്ടർ അരുൺ എജെ ഉണ്ട്, സംസാരിച്ചോളൂ.
3: ഡോക്ടർ, എനിക്ക് ഒരു സംശയം വെച്ചാൽ ഈ ഭക്ഷണം, ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ ഏതൊക്കെയാണ് നമുക്ക് ഈ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതുപോലെ ഈ ആസ്ബസ്റ്റോസ് ഷീറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ട് ക്യാൻസർ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ ഈ അലുമിനിയ പാത്രത്തിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഒരു കുഴപ്പം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് പറയുകയായിരുന്നു.
0: ആ, ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ക്യാൻസർ പ്രിവെൻഷൻ്റെ കാര്യം, ക്യാൻസർ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അതിൽ 2 കാര്യം പറഞ്ഞായിരുന്നു: ജീവിത, നമ്മുടെ ശരീരഭാരം, നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരിക പ്രവർത്തനക്ഷമത. അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാവുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഭക്ഷണക്രമം. അപ്പോൾ നമുക്ക് ഈ ഭക്ഷണത്തിൽ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളുണ്ട്, ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള ഭക്ഷണങ്ങളുണ്ട്. ക്യാൻസർ വരാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ, ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഏത് ഭക്ഷണമാണെങ്കിലും ക്യാൻസർ വരുത്താനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ അതേപോലെ പ്രോസസ്ഡ് ആയിട്ടുള്ള വീട്ടിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും, ഇപ്പോൾ ബേക്കറിയിൽ വരുന്ന പഫ്സ്, ബർഗർ, പിന്നെ ചൂടാക്കിയ ചിക്കൻ, പൊരിച്ച ചിക്കൻ, അപ്പോൾ ഇതിനൊക്കെ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ പറഞ്ഞ കെമിക്കൽ രാസവസ്തുക്കളുള്ള ഭക്ഷണങ്ങളാണിത്. അപ്പോൾ നമുക്ക് ഈ റോസ്റ്റ് ചെയ്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഉപയോഗിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയൊക്കെ നമുക്ക് ക്യാൻസർ വരുത്താൻ സാധ്യത കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്, ഉൾപ്പെടുത്തുക എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതെ അതെ അതെ അതെ അതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിരമിഡുണ്ട്. ആ പിരമിഡിന്റെ ഷേപ്പിൽ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമത്തിലെ 50% പഴവും പച്ചക്കറികളും വേണം എന്നാണ് പറയുന്നത്. അതായത് പിരമിഡിന്റെ ഏറ്റവും താഴത്തെ ഭാഗം. ബാക്കി 25% മാത്രമേ അന്നജം അടങ്ങിയ ഭക്ഷണവും 25% പാല്, മുട്ട, മീൻ മുതലായ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും കഴിക്കുക. അപ്പൊ നമ്മള് നമ്മുടെ ഭക്ഷണത്തിൽ പറ്റുന്നെന്ന് വെച്ച്
3: കഴിഞ്ഞാൽ ഈ പഴങ്ങളും പച്ചക്കറികളും നമ്മള് ഈ വിഷമടിച്ച
0: ഇല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഉള്ളൊരു കാര്യമില്ല. നമുക്ക് എല്ലാ പഠനങ്ങളും പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നത് കാരണം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് ചിന്തിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ക്യാൻസർ സാധ്യത കൂടുതലാണ് നമ്മൾ ഇതൊന്നും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവ പേടിച്ച് നമ്മൾ ഈ പഴം പച്ചക്കറികൾ കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ നമ്മുടെ ഭക്ഷണക്രമത്തിൽ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 50% പഴം പച്ചക്കറികൾക്കും പകരം നമ്മൾ 50% നമ്മൾ അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണമായിരിക്കും കഴിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എല്ലാ വീടുകളിലും ദോശയോ ഇഡലിയോ ഒക്കെ ആയിരിക്കാം, ഉച്ചയ്ക്ക് ചോറ്, രാത്രിയാണെങ്കിലും ചോറോ ചപ്പാത്തി ഇഡലി. അപ്പോൾ ഈ നമുക്ക് അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾക്കാണ് കഴിക്കുന്നത്. അത് തന്നെ ഒരു ക്യാൻസറിനൊരു ഉണ്ടാക്കാനുള്ള സാധ്യത കൂടിയ ഒരു ഭക്ഷണക്രമമാണ്. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ നമുക്കിപ്പോൾ വീട്ടിലിരുന്ന് കഴിക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഓഫീസിൽ പോവുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്ത് അരിഞ്ഞ് കൂടെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വെള്ളരിക്ക, ക്യാരറ്റ്, തക്കാളി മുതലായ ഭക്ഷണങ്ങൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ ചെറിയ രീതിയിൽ വേവിക്കാത്ത അതെ അതെ പയറിൽ കൂടുതൽ പ്രോട്ടീനാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അല്ലാതെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ശരീരത്തിന് നല്ലതാണ്, എന്നാലും നമുക്ക് അല്ലാതുള്ള ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളും പച്ചക്കറികളും ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ചോദിച്ചത് ആസ്ബസ്റ്റോ സ്ട്രീറ്റിന്റെ കാര്യമായിരുന്നു, അത് ലങ് ക്യാൻസർ, ശ്വാസകോശ ക്യാൻസറുമായിട്ട്. അതെ അതെ അപ്പൊ നമുക്ക് അതെ അതെ സ്വാഭാവികമായിട്ടും ക്യാൻസർ റിസ്ക് കൂട്ടുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ ആസ്ബസ്റ്റോ ഷീറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ അതും ശ്വാസകോശ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ ശ്രോതാവ് ചോദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളൊരു സംശയം കൂടെ ചോദിക്കട്ടെ. നമ്മൾ നോൺ സ്റ്റിക് പാത്രങ്ങളിൽ മെറ്റൽ സ്പൂണുകൾ ഉപയോഗിക്കുന്നത്, അങ്ങനെ സ്ക്രാച്ച് വന്ന നോൺ സ്റ്റിക് പാത്രങ്ങൾ ആൾക്കാർ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിച്ചിട്ട് അതിൻ്റെ പുക ശ്വസിക്കുന്നതും ഒക്കെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ടല്ലോ, അല്ലെ? ശാസ്ത്രീയമായിട്ടുള്ള വശം എന്താണ്
0: ഇതിലെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഏത് പാത്രം ഉപയോഗിക്കുകയാണെങ്കിലും പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഈ പറഞ്ഞ കോട്ടിംഗ് ഉള്ള പാത്രങ്ങളായിക്കോട്ടെ, അവ ശരിക്കും കെമിക്കൽസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിൽ അവ റെഗുലേറ്ററി ബോർഡ്സിൽ പറയുന്ന നിഷ്കർഷിക്കുന്ന കെമിക്കൽസ് അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഇപ്പോൾ പ്ലാസ്റ്റിക്കിലെല്ലാ ഇപ്പോൾ വാങ്ങിക്കുന്ന മിക്ക പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും BPA ഫ്രീ, ബിസ്ഫിനോൾ ഫ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ നമുക്ക് ലേബിൾസ് കാണാം. അത് ബിസ്ഫിനോൾ എന്ന് പറയുന്ന ഒരു കെമിക്കൽ മാത്രമേ ആവുന്നുള്ളൂ, അതല്ലാണ്ടുള്ള കെമിക്കൽ പദാർത്ഥങ്ങളും ഉണ്ടാവാം. ഇപ്പോൾ മൈക്രോവേവ് ഓവൻ നമ്മുടെ വീട്ടിലെല്ലാം കുക്ക് ചെയ്യാനായിട്ട് പാചകം ചെയ്യാനായിട്ട് ഓവൻ വെക്കുമായിരിക്കും അല്ലേ. അപ്പോൾ ഓവനകത്ത് വെക്കേണ്ടിയ പാത്രങ്ങളിൽ പോലും മൈക്രോവേവ് ഓവനിൽ ഉപയോഗിക്കാവുന്ന പാത്രമാണ് എന്ന ലേബലോടെ കിട്ടുന്ന ഇതുണ്ട്. അതായത് ആ കെമിക്കൽസ് അടങ്ങാത്ത രീതിയിൽ. അപ്പം നമുക്കിതിൽ കുറച്ച് ഈ എന്ത് സാധനം വാങ്ങിക്കുവാണെങ്കിലും യൂട്ടൻസിൽസ് പാത്രങ്ങളായിക്കോട്ടെ, കുപ്പികളായിക്കോട്ടെ, ഇവയെല്ലാം നമുക്ക് ലേബൽ വായിച്ചിട്ട് നമുക്ക് അതിലടങ്ങിയ കണ്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അത് വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ആ കടയിൽ നമുക്ക് ചോദിക്കുക ഇതിനകത്ത് ഇന്ന കെമിക്കലുകൾ ഉണ്ടോ എന്ന് ചോദിച്ച് അല്ലെങ്കിൽ ലേബൽ വായിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇതേപോലെ ഇതിൻ്റെ കൂടെ തന്നെ പറയേണ്ട കാര്യമാണ് ഈ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പികൾ. ഇപ്പോൾ വാട്ടർ ബോട്ടിലൊക്കെ ആയിക്കോട്ടെ, ശരിക്കും വാട്ടർ ബോട്ടിൽ ഈ ഒത്തിരി നമ്മുടെ നാട്ടിൽ കാണാം, വണ്ടികളിൽ തുറസായ ചൂടടിച്ച് വെയിലടിച്ച് അല്ലേ, കടകളിലാണെങ്കിലും ജ്യൂസ് കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇങ്ങനെ വെയിലടിച്ചിരിപ്പുണ്ടാവും. അതേപോലെ അതെ മിനറൽ വാട്ടറിൻ്റെ കുപ്പി. പിന്നെ നമുക്ക് ഈ നമ്മുടെ റോഡിൽ കൂടെ തന്നെയാണെങ്കിലും ഓപ്പൺ ആയിട്ടുള്ള ട്രക്കുകൾ, വാനുകൾ അല്ലെ, പിക്കപ്പ് പോലുള്ള വണ്ടികളിൽ ഇങ്ങനെ തുറന്ന കുപ്പികൾ ഒത്തിരി ഇരിക്കുന്ന കാണാം. അപ്പോൾ അതിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള തീരെ ചെറിയ എലമെൻറ്റ്സ് പദാർത്ഥങ്ങൾ അതിൽ നിന്ന് ഇളകി വരാൻ സാധ്യതയുണ്ട് വെള്ളത്തിലോട്ട്. അപ്പോൾ അവ നമ്മൾ ഈ മൈക്രോ പ്ലാസ്റ്റിക്സ് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലും അവ സ്വാഭാവികമായിട്ടും ക്യാൻസറും, ക്യാൻസർ മാത്രമല്ല ഒട്ടനവധി ജീവിതശൈലി രോഗങ്ങൾ പോലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്.
2: അപ്പോൾ അനുശാസിക്കുന്ന നിബന്ധനയോട് കൂടിയ സ്റ്റീൽ അല്ലെങ്കിൽ കോപ്പർ അതുപോലത്തെ മെറ്റൽ ബോട്ടിലോ ഗ്ലാസ്സോ ഗ്ലാസ് വെസൽസ് ഒക്കെ ആയിരിക്കും സേഫ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
4: ഹലോ, ആ മേഡം,
2: ആ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
4: സ്വാഗതം, പേര് മോഹനൻ, ആനാപുരാണ്.
2: ഓക്കെ, ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അരുൺ എജേ ഉണ്ട്, സംസാരിച്ചോളൂ.
0: നമസ്കാരം.
4: അതെ, ഞാൻ മെഡിക്കൽ സോണി എനിക്ക് കാല് മുറിച്ചതാണ് ക്യാൻസറായി.
0: ഓക്കെ
4: ഓക്കെ, അത് കഴിഞ്ഞ ജൂണിലാണ് മുറിച്ചത്. ഇപ്പൊ June 15 മുറിച്ചത്. അതിനുശേഷം ചീമ ആറ് ചീമ എടുത്തു. ചീമ എടുത്തതിന് ശേഷം ഇപ്പൊ കുഴപ്പമില്ല, അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ എന്നിരുന്നാലും എനിക്ക് ചില സമയങ്ങളിൽ ഒരു വൈബ്രേഷൻ പോലെ വരുന്നുണ്ട് കാല് മുറിച്ചതിന്റെ ബാക്കിയുള്ള 6 inch ഭാഗം. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഇരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങി കിടക്കുന്ന സമയത്തോ പെട്ടെന്ന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും.
0: ഓക്കെ, അത് നമുക്ക് ഈ പറഞ്ഞ ലക്ഷണം നമുക്ക് ഈ ക്യാൻസർ രോഗമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ കാലിലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇനി വേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ചെക്കപ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ അസുഖത്തിൽ കറക്റ്റായിട്ട് പറയുന്ന ചെക്കപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 3 മാസം കൂടുന്തോറും ഡോക്ടറെ കാണിക്കുക. നമുക്ക് ഈ കാല് മുറിച്ച് മാറ്റിയതിൻ്റെ അടുത്തുള്ള, എപ്പോഴും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലകളിലോട്ടാണ്, ലിംഫിനോട് അഥവാ കടലകളിലോട്ടാണ്. ഇപ്പോൾ കഷത്തിലെ, ഇപ്പോൾ ഒരു സ്തനാർബുദമാണെങ്കിൽ കഷത്തിലെ കടലയിലോട്ടായിരിക്കും പടരുക. ഇപ്പോൾ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലാണല്ലോ മുറിച്ച് മാറ്റിയത്. അപ്പോൾ കാലിലെ അസുഖം ഇനി എന്തെങ്കിലും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവ ഏറ്റവും ആദ്യം വരുന്നത് ഇടുപ്പിലെ കടലകളിലോട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കടലകളിലോട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ഡോക്ടറെ കാണുമ്പോഴേക്കും ഡോക്ടർ തൊട്ട് പരിശോധിക്കുകയും ചെയ്യും. ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ റേഡിയേഷനൊന്നും ഇല്ലാത്ത സ്കാൻ ആണല്ലോ, അപ്പോൾ ചെറിയൊരു അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നമുക്ക് വീണ്ടും ക്യാൻസർ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ പറഞ്ഞ ലക്ഷണം ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല.
4: അല്ല, അപ്പൊ ഞാൻ ഇത് സീമ കഴിഞ്ഞ ശേഷം, 1 മാസം കഴിഞ്ഞ ശേഷം പെറ്റ് സ്കാൻ എടുത്തു, കംപ്ലീറ്റ് പെറ്റ് സ്കാൻ, പെറ്റ് സ്കാൻ, അൾട്രാസൗണ്ട് സ്കാൻ എടുത്തു, അത് കഴിഞ്ഞ് പെറ്റ് സ്കാൻ എടുത്തു. അതിനും അതിന്റെ യാതൊരു ഇതും ഇല്ല.
0: പേടിക്കാനായിട്ടൊന്നും ഇല്ല. നമുക്ക് ഈ പറഞ്ഞ ക്യാൻസറിന് എന്തെങ്കിലും അംശങ്ങൾ ബാക്കിയുണ്ടോ എന്ന് അറിയാനായിട്ടാണ് ഈ പെറ്റ് സ്കാൻ എല്ലാം എടുത്തത്. അതിനകത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കാനൊന്നും ഇല്ല എന്ന് കരുതി ഫോളോ അപ്പ് ചെയ്യാതിരിക്കരുത്. ക്യാൻസറിന്റെ അസുഖത്തിന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുന്ന ക്യാൻസർ ആണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കി കഴിഞ്ഞാൽ പോലും വീണ്ടും വരാനുള്ള തീരെ ചെറിയ സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോളോ അപ്പ് മുടക്കാതിരിക്കുക. ഓക്കെ,
2: സാർ. ഇപ്പോൾ സ്തനാർബുദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏർലി ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ചികിത്സ, അല്ലെങ്കിൽ ആ രോഗം ഭേദമാകുന്നതിനുള്ള സാധ്യത കൂടുതലാണല്ലോ. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഡോക്ടറിനെ തന്നെ അറിയാം, ഡോക്ടറെ കാണാനെത്തുന്ന പേഷ്യൻസിൽ പലരും അതിൻ്റെ ഒരു തേർഡ് ഘട്ടം എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോഗ്രസ് ചെയ്തിട്ടാണ് എത്തുന്നത്. അവർ ആ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള സിംറ്റംസ് കാണാതെ പോവുകയോ ശ്രദ്ധിക്കാതെ പോവുകയോ, അല്ലെങ്കിൽ തന്നെ കുറച്ച് നാൾ ആകട്ടെ വേദനയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അശ്രദ്ധയോടെ അത് അവഗണിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് അത് പ്രാരംഭഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള കക്ഷത്തിലുള്ള തടുപ്പുകളും മറ്റുമൊക്കെ ശ്രദ്ധിക്കേണ്ടത്? അതിൻ്റെ ഒരു അത് ഒന്നുകൂടെ ഒന്ന് പറയാമോ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട്?
0: എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്തനാർബുദത്തിൻ്റെ കാര്യം, ഇപ്പോൾ ഒക്ടോബർ പിങ്ക് മന്ത് ആയിട്ടാണ് അറിയപ്പെടുന്നത്. അതായത് സ്തനാർബുദ ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണ മന്താണ് ഒക്ടോബർ മാസം. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, സ്തനത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള മുഴ, തടിപ്പ്, തൊലി ചുക്കിച്ചുളിഞ്ഞിരിക്കുക, മുലക്കണ്ണുള്ളിലോട്ട് വലിഞ്ഞിരിക്കുക, മുലക്കണ്ണിൽ നിന്ന് എന്തെങ്കിലും ദ്രാവകമായിട്ട് പുറത്തോട്ട് പോവുക, ഇവയൊക്കെയാണ് നമ്മൾ സ്തനാർബുദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞതുപോലെ ഏറ്റവും ക്യാൻസർ പടരുന്നത് തൊട്ടടുത്തുള്ള കടലകളിലോട്ടാണ്. അപ്പോൾ സ്തനാർബുദം സ്തനത്തിൽ തന്നെ ഒരു മുഴയായിട്ട് വരണമെന്നില്ല, തൊട്ടടുത്തുള്ള കഷത്തിലുമായിരിക്കാം മുഴ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ, സ്തന സ്വയ പരിശോധന, കേവലം 3 മിനിറ്റ് മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. മാസത്തിലൊരിക്കൽ നമ്മൾ പരിശോധിച്ച് നോക്കുക. 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യണം എന്നാണ് എല്ലാ സംഘടനകളും പറയുന്നത്. ഇന്ത്യയിൽ മാത്രമല്ല, പുറം രാജ്യങ്ങളിലും എല്ലാം ഗൈഡ് ലൈൻസ് അങ്ങനെയാണ് പറയുന്നത്. നമുക്കത് പ്രായോഗികമായിട്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒരു രണ്ടോ മൂന്നോ വർഷത്തിൽ ഒരിക്കൽ 40 വയസ്സിന് മേലുള്ള സ്ത്രീകൾ മാമോഗ്രാം പരിശോധന ചെയ്യുക. കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ തന്നെ ഈ പരിശോധനകൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ആ കേൾക്കുന്നുണ്ട്. പേര് പറയാമോ? ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം, സംസാരിച്ചോളൂ. റേഡിയോയുടെ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും കുറച്ച് വെക്കണേ, എക്കോ പോലെ കേൾക്കുന്നുണ്ട്, ക്ലിയർ ആകുന്നില്ല. അതുകൊണ്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് സംസാരിച്ചോളൂ.
0: ഹലോ, ആ ചോദിച്ചോളൂ.
5: നമസ്കാരം
0: നമസ്കാരം.
5: ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ്, ഞാൻ സർജറി ഒക്കെ കഴിഞ്ഞു, കീമോ ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഞാനിങ്ങനെ പോകുന്നു. പക്ഷെ ഇപ്പോഴും സാറേ ഈ ചെക്കപ്പ് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ മാമോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കാലിന്റെ കൈയുടെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് സാറേ. ഇങ്ങനെ ഇത്രയും വർഷമായിട്ട് 12 വർഷമായി സാറേ.
0: ഓക്കെ, അമ്മക്ക് ഇപ്പൊ പ്രായം എന്തായിരുന്നു? ഓക്കെ, ഞാൻ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ, നമുക്ക് ഇപ്പോ ക്യാൻസറിന്റെ അസുഖം ഇല്ല എന്നുണ്ടെങ്കിൽ പോലും 40 വയസ്സിന് മേലുള്ള എല്ലാ സ്ത്രീകളും വർഷത്തിൽ ഒരിക്കലും മാമോഗ്രാം ചെയ്യാന്നുള്ളതാണ്. അമ്മയ്ക്കിപ്പോ ഒരു ക്യാൻസർ വന്ന സ്ഥിതിക്ക്, ആൾറെഡി വന്ന സ്ഥിതിക്ക് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് വീണ്ടും വരാനുള്ള തീരെ ചെറിയ സാധ്യതകളുണ്ട്. ഇപ്പോൾ ഒരു സ്തനാർബുദത്തിൽ നമുക്ക് ഒരു സ്ഥാനത്തിൽ സർജറി ചെയ്ത് കഴിഞ്ഞെങ്കിൽ പോലും മറ്റേ സ്ഥാനത്തിൽ ഈ ക്യാൻസറിൻ്റെ അസുഖം വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഐഡിയലി നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കൽ മാമോഗ്രാം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാൻ പറ്റുക. ഇൻ കേസ് അമ്മയ്ക്ക് അത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക. അൾട്രാസൗണ്ട് സ്കാൻ ഈ പറഞ്ഞ വേദനയൊന്നും അധികം വരത്തില്ല, പക്ഷേ മാമോഗ്രാം ആണ് ശരിക്കും നമുക്ക് നിർദ്ദേശിക്കുന്ന ടെസ്റ്റ്. മാമോഗ്രാം ആണ്. മാമോഗ്രാമിലെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. പറ്റില്ലെന്നുണ്ടെങ്കിൽ ഒരു അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക. വേദനരഹിതമായിട്ടുള്ള ടെസ്റ്റാണ്. അതെ മനസ്സിലായി. അതെ അതെ അതെ, അമ്മയ്ക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെ ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കൽ അൾട്രാസൗണ്ട് സ്കാനെങ്കിലും ചെയ്യുക, രണ്ട് വർഷത്തിൽ ഒരിക്കലെങ്കിലും മാമോഗ്രാം ചെയ്യുക. ഓക്കെ
2: ഓക്കെ, വിളിച്ചതിന് നന്ദി സർ. അതുപോലെ തന്നെ പുകവലിയും മദ്യപാനവും നമ്മൾ പൂർണ്ണമായും അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ പാസീവ് സ്മോക്കിങ്ങിൻ്റെ അടക്കം അപകട സാധ്യതകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇപ്പോൾ പുകവലി, ടൊബാക്കോയും ആൽക്കഹോളും രണ്ടും ഇപ്പോൾ WHO വരെ ഗ്രേഡ് വൺ കാർസിനോജനായിട്ടാണ്, ആദ്യത്തെ ഒരു ക്യാൻസർ ഉണ്ടാക്കാനുള്ള പ്രഥമ ഫാക്ടറുകളിലൊന്നായിട്ടാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻ്റയർ എയറോ ഡൈജസ്റ്റീവ് ട്രാക്ട്, അതായത് നമ്മുടെ ശ്വസിക്കുന്ന മൂക്ക് തൊട്ട് തൊണ്ട, വായ, അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, മലാശയം, ഇത്രയും ഭാഗങ്ങളിലുള്ള എല്ലാ അവയവങ്ങളിലും ക്യാൻസർ വരുത്താനായിട്ടുള്ള കാരണക്കാർ തന്നെയാണ് പുകയിലയും മദ്യപാനവും, അതേപോലെ തന്നെ ശ്വാസകോശ ക്യാൻസർ. അപ്പോൾ നമുക്ക് ശരിക്കും പറയുന്നത് പുകയില പാടെ വർദ്ധിക്കുക. WHO വരെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് റിസ്ക് ഓഫ് ക്യാൻസർ സ്റ്റാർട്ട്സ് വിത്ത് ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ആൽക്കഹോൾ, അതായത് ആദ്യത്തെ തുള്ളി മദ്യത്തിൽ തന്നെ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മദ്യപാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ശീലങ്ങളും പാടെ വർദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെ പഠനങ്ങളിൽ തെളിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുകയില നിർത്തിക്കഴിഞ്ഞാൽ പുകയില പുകയില ഉപയോഗിച്ച്, അതായത് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തെ അപേക്ഷിച്ച് നിർത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള സാധ്യത പത്തിലൊന്നായിട്ട് ചുരുങ്ങുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ആൾറെഡി സ്റ്റാർട്ട് ചെയ്ത് പോയി എന്നും പറഞ്ഞ് ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിർത്താം. നിർത്തിക്കഴിഞ്ഞ് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയ്ക്കുകയും ചെയ്യാം.
2: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
6: നമസ്കാരം.
2: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
6: ജാനകി, നെടുമങ്ങാട്.
2: ഓക്കെ, സംസാരിച്ചോളു.
6: എനിക്ക് ചോദിക്കാനുള്ളത്,
0: ഒരു ചേച്ചി
6: ഉണ്ടായിരുന്നു, ആ ചേച്ചിക്ക് ഗർഭപാത്രത ക്യാൻസർ ആയിരുന്നു.
0: എവിടെയായിരുന്നു?
2: സെർവൈക്കൽ ക്യാൻസർ.
6: ഗർഭപാത്രത്തില്, ഓറലായിരുന്നു.
0: ആ, ഗർഭപാത്രത്തില്. ശരി.
6: ചേച്ചി കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ചേച്ചി അതിൽ നിന്ന് രക്ഷപ്പെട്ടത്, ചേച്ചി അങ്ങ് മരിച്ചുപോയി.
0: ഓക്കെ.
6: എനിക്ക് സംശയം, അത് പാരമ്പര്യമായിട്ട് വരാൻ സാധ്യത ഉണ്ടോ? പിന്നെ ഞാനാണെങ്കിൽ എനിക്കിപ്പോ അങ്ങനത്തെ അസുഖമൊന്നും ഇല്ല. എനിക്ക് ബന്ധുക്കൾ പറഞ്ഞ പോലെ ദൈനംദിന ജീവിതത്തിലുള്ള ജീവിത പാരമ്പര്യമായിട്ടുള്ള മറ്റേ ഷുഗറും ഒക്കെ ഉള്ളു,
2: ജീവിതശൈലി രോഗങ്ങളെല്ലാം എന്നുള്ളതാണ്.
0: ഇപ്പോ അമ്മയുടെ ചേച്ചിക്ക് ക്യാൻസറിൻ്റെ അസുഖം ഉള്ളതുകൊണ്ട് സ്വാഭാവികമായിട്ടും അമ്മയ്ക്കും വരാനുള്ള സാധ്യത തീരെ ചെറുതായിട്ടുണ്ട്. സാധാരണ ഒരു ജനറൽ പോപ്പുലേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്ക് ഇത്തിരിയും കൂടെ ഒരു ക്യാൻസർ വരാൻ സാധ്യത ഉള്ളൊരു കാര്യം തന്നെയാണ്. കുടുംബങ്ങളിൽ വരാൻ സാധ്യതയുള്ളൊരു ക്യാൻസർ തന്നെയാണ്. നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള ചെറിയൊരു ക്യാൻസർ തന്നെയാണ് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ, അഥവാ ഗർഭപാത്രത്തിലുള്ള ക്യാൻസർ. അപ്പോൾ നമുക്കതിന് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഒന്നാമത്തെ കാര്യം വയറുവേദന. നമുക്ക് അസഹനീയമായിട്ടുള്ള വയറുവേദന, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്ത വയറുവേദന, അത് ഇങ്ങനെ വിട്ടുമാറാണ്ട് നിലനിന്ന് പോവുക, അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്നെന്തെങ്കിലും ബ്ലീഡിങ്, ഇപ്പം മെൻസസ് അഥവാ മാസക്കുളി, അത് ആ സമയത്തല്ലാണ്ടുള്ള അബ്നോർമലായിട്ടുള്ള എന്തെങ്കിലും രക്തസ്രാവം അഥവാ ബ്ലീഡിങ്, അസഹനീയമായിട്ടുള്ള വേദന, അവിടെ നിന്നെന്തെങ്കിലും ഡിസ്ചാർജ് ആയിട്ട് വരിക, ദ്രാവകം പോലെ എന്തെങ്കിലും വരിക, നടുവേദന, ഇവയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ ക്യാൻസർ. അല്ല, ഈ ഗർഭപാത്രത്തിലെ ക്യാൻസറിന്റെ വേദന എന്ന് പറയുമ്പോഴേക്കും കുറച്ചും കൂടെ അടിവയറ്റിലായിട്ടായിരിക്കും വേദന വരിക. ഇപ്പം അമ്മ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടല്ല. പിന്നെ അല്ലാണ്ടുള്ള ക്യാൻസറിന്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ലക്ഷണങ്ങളും കൂടെ, പൊതുവായിട്ടുള്ള ലക്ഷണങ്ങളും കൂടെ കരുതിയിരിക്കുക, ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഒരു വിശപ്പില്ലായ്മ വരിക, ഒന്നര കഴിഞ്ഞ് ഒന്ന് രണ്ട് മാസമായിട്ട് വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ശരീരം പെട്ടെന്ന് മെലിയുക, ഭാരക്കുറവ്, ഈ ലക്ഷണങ്ങളും കൂടെ ഒന്ന് നോക്കിയേക്കുക. അമ്മയ്ക്ക് വർഷത്തിൽ ഒരിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്കാൻ എടുത്ത് നോക്കാം. സംശയം ദൂരീകരിക്കാം. ഈ പറഞ്ഞ അൾട്രാസൗണ്ട് സ്കാനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ഈ ക്യാൻസറിന് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ ഇല്ല എന്നുള്ളത്.
6: ജീവിതശൈലി രോഗമുള്ള എനിക്കെന്ന് പറയില്ല, ജീവിതശൈലി രോഗമുള്ളവർക്ക് ഈ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നാണോ സാർ പറയുന്നത്?
0: ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്നുള്ളതിനെ കാട്ടിയ ഉപരി ജീവിതശൈലിയിലുള്ള ജീവിതശൈലി മൂലമുള്ള ശീലങ്ങൾ, നമ്മൾ ഞാൻ ഇപ്പോൾ പറഞ്ഞ പുകവലി, മദ്യപാനം, അഥവാ നമ്മുടെ ഭക്ഷണക്രമം, ശാരീരിക പ്രവർത്തനക്ഷമത, വ്യായാമക്കുറവ്, ശരീരം ഭാരം കൂടുക, ഇവയൊക്കെയാണ് നമുക്ക് ക്യാൻസറുമായിട്ട് കുറച്ചും കൂടെ വരാൻ സാധ്യതയുള്ള കാരണങ്ങളെന്ന് പറയാം. അല്ലാണ്ട് അമ്മയ്ക്കിപ്പോൾ ഷുഗറോ പ്രഷറോ ഉണ്ടെന്ന് മനസ്സിലായി. അത് ഇപ്പോൾ ഈ ഷുഗർ വന്നെന്നും പറഞ്ഞ് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ, അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. അമ്മ ഇപ്പോൾ വ്യായാമം ചെയ്യുക, ഭക്ഷണം ക്രമീകരിക്കുക, അങ്ങനെ നമുക്ക് ആ ജീവിതശൈലി, അപ്പോൾ രണ്ട് ഗുണങ്ങളാണ് അല്ലേ. ഒന്ന്, നമുക്ക് ഈ പറഞ്ഞ ജീവിതശൈലി രോഗം, ഷുഗർ പോലുള്ള, പ്രമേഹം പോലുള്ള രോഗങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അതേപോലെ ഈ ശൈലി മാറ്റങ്ങൾ നമുക്ക് ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് പ്രിവെൻഷൻ, പ്രതിരോധിക്കാനും കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഓക്കെ,
2: വിളിച്ചതിന് നന്ദി.
7: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.

0: ഉള്ള റിസ്ക് കൂടുതലാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മുലയൂട്ടുന്ന സമയവും ഗർഭധാരണ സമയത്തും സ്വാഭാവികമായിട്ടും ഹോർമോൺ എക്സ്പോഷർ കുറവായിരിക്കും മാസക്കുള്ളിൽ ഇല്ലാത്തതുകൊണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വെച്ച് പറയാവുന്ന കാര്യം തന്നെയാണ്, കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ മുലയൂട്ടലോ ഗർഭധാരണോ ഇല്ല. അപ്പോൾ ഈ മാസക്കുളി ഇല്ലാത്ത ഒരു കാലഘട്ടം വരുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നൺസ് കന്യാസ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
2: ആ ഹലോ, ഞാൻ കൊട്ടാരക്കര ലേനയാണ്.
1: ആ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഡോക്ടർ അരുൺ എ ജെ ഉണ്ട്, സംസാരിച്ചോളൂ.
2: എൻ്റെ ഒരു കസിന് 82 വയസ്സായി. അവർക്ക് എലിപ്പനി വന്നു. എലിപ്പനി വന്നിട്ട് കിഡ്നി ഡാമേജ് ആയി. ഇപ്പൊ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്യാൻസർ ചേഞ്ച് ചെയ്യോ, അങ്ങനെ വല്ല സാധ്യത അങ്ങനെ വല്ലത് ഉണ്ടാവോ?
0: ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ പ്യുവർലി ഒരു ഇൻഫെക്റ്റീവ് അല്ലേ, നമുക്ക് എലിപ്പനി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷനാണ്, അണുബാധയാണ്. ലെപ്റ്റോസ്പൈറ എന്ന് പറഞ്ഞ ഒരു ബാക്ടീരിയ കാരണം ഉണ്ടാകുന്ന അണുബാധയാണ്. അപ്പോൾ ആ അണുബാധ നമുക്ക് അണുബാധ മൂലം കിഡ്നിക്ക് ഉണ്ടായേക്കുന്ന ഒരു ചെറിയൊരു ഡാമേജ് തകരാറാണ്. അവ ഡയാലിസിസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് റെക്ടിഫൈ എന്നുള്ളതേ ഉള്ളൂ. അവ ക്യാൻസറുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല.
1: വിളിച്ചതന്നെ നന്ദി സർ. ചില ക്യാൻസറുകളെങ്കിലും നമുക്ക് വാക്സിനിലൂടെ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുമല്ലോ. ഇപ്പൊ HPV വാക്സിൻ, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി എന്നുള്ള, ഇപ്പൊ വാക്സിനിലൂടെ പ്രതിരോധിക്കാൻ പറ്റുന്ന ക്യാൻസറുകളെ കുറിച്ചൊന്ന് പറയാമോ?
0: ഈ പറഞ്ഞ പോലെ നമുക്ക് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ബ്രസ്റ്റ് ക്യാൻസർ സ്തനാർബുദം പോലെ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയഗള ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കാരണം എത്ര പേർക്ക് അറിയാം, അത് കാരണം ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറായിട്ടുള്ള സെർവിക്കൽ ക്യാൻസർ വരുന്നുള്ളത്. അപ്പോൾ അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അഥവാ HPV എന്ന് പറയുന്ന ഒരു വൈറസ് ഇൻഫെക്ഷൻ കാരണമാണ് നമുക്ക് ആ ക്യാൻസർ വരുന്നത്. HPV വൈറസ് ഗർഭാശയഗളം അഥവാ സെർവിക്സ്, നമ്മുടെ ഗർഭാശയത്തിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്ന സ്ഥലം, അവിടെ HPV വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാവുകയും അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസറായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഈ വൈറസ് ഇൻഫെക്ഷൻ മൂലമാണ് വരുന്നതെന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാക്സിൻ എടുത്തത് പ്രിവെൻറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 ഡോസ് ഓഫ് വാക്സിൻ. ശരിക്കും അഡോളസെൻ്റ് ആയിട്ടുള്ള പെൺകുട്ടികൾ, 9 to 15 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വാക്സിൻ പറയുന്നത്. 2 ഡോസ് ഓഫ് വാക്സിൻ, 0th dose ആൻഡ് 6th dose. അതായത് ഇന്നൊരു വാക്സിൻ, January 1st വാക്സിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം കഴിഞ്ഞ് July 1st അടുത്ത വാക്സിൻ എടുക്കുക. 15 വയസ്സിന് മേലുള്ള പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ 3 dose, 0, 1, 6 എന്ന് പറയും. അതായത് January 1st എടുക്കുകയാണെങ്കിൽ February 1st പിന്നെ July 1st അങ്ങനെ വാക്സിൻ എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഏജ് കട്ട് ഓഫ് പറയുന്നില്ല. നമ്മൾ ആദ്യമായി സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് എപ്പോഴാണോ എപ്പോൾ എടുത്തു കഴിഞ്ഞാലും ഈ വാക്സിൻ അതിൻ്റെതായ മെച്ചമുണ്ട്. അപ്പോൾ നമുക്കൊരു വാക്സിൻ എടുക്കുന്ന വഴി വൈറസ് ഇൻഫെക്ഷൻ തടയാം. ആ വൈറസ് ഇൻഫെക്ഷൻ തടയുന്ന വഴി നമുക്ക് ഇന്ത്യയിൽ തന്നെ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ക്യാൻസറിനെ തന്നെ നമുക്ക് തടയാൻ കഴിയും.
1: ഇത് ഒരുപാട് വർഷം എടുത്തിട്ടാണ് പ്രോഗ്രസ് ചെയ്യുന്നതെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ അതിനിടയ്ക്ക് ഇത് ചികിത്സ പോസിബിൾ അല്ലേ?
0: ക്യാൻസറാണോ അതോ
1: സെർവിക്കൽ ക്യാൻസറിന്റെ?
0: ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു ഏജ് കട്ട് ഓഫ് കഴിഞ്ഞു, നമുക്ക് ഈ പ്രായം കഴിഞ്ഞ ഒരാളാണ്, നമ്മൾ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണ്, നമ്മളൊരു കുട്ടികളുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് HPV DNA ടെസ്റ്റ് അഥവാ പാപ്സ്മിയർ ടെസ്റ്റുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നല്ല നോക്കുന്നത്, നമുക്ക് ആ HPV ഇൻഫെക്ഷൻ, ആ ഒരു വൈറസിൻ്റെ അണുബാധ നമുക്ക് വന്നിട്ടുണ്ടോ ഇല്ലയെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആശ പറഞ്ഞതുപോലെ ആ വൈറസ് ഇൻഫെക്ഷൻ വന്നിട്ട് അതൊരു ക്യാൻസറായി മാറുന്നതുവരെയുള്ളൊരു നീണ്ട യാത്രയാണ്. അതിനു മുമ്പേ പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻസ് എന്ന് പറയും, അതായത് ക്യാൻസർ എത്തിയിട്ടില്ല എന്നാൽ HPV

0: വെള്ളപ്പൊക്കം എന്നൊക്കെ പറയുന്ന പോലെ വൈറ്റിഷ് ഡിസ്ചാർജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൗൾ സ്മെല്ലിംഗ് ഡിസ്ചാർജ്, എന്തെങ്കിലും ദുർഗന്ധമുള്ളൊരു ഡിസ്ചാർജ് ആയിരിക്കാം. പിന്നെ ഒരു അടിവയറ് വേദന, നട്ടല് വേദന, പിന്നെ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, അല്ല മാസക്കുളിക്ക് ഇടയ്ക്കുള്ളാവുന്ന ബ്ലീഡിങ്. നമുക്കറിയാം, സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, അവരവർ എപ്പോഴൊക്കെ ആയിരിക്കും അവരുടെ മാസക്കുളി വരിക എന്നുള്ളത്. അപ്പം മാസക്കുളിയായിട്ട് ബന്ധമില്ലാതെ എപ്പോഴെങ്കിലും ബ്ലീഡിങ് വരിക, അല്ലെങ്കിൽ പോസ്റ്റ് കൊയ്റ്റൽ ബ്ലീഡിങ്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞ ശേഷം ഉണ്ടാകുന്ന ഒരു ബ്ലീഡിങ് പോലെ വരിക, ഇവയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ എച്ച് പി വി ഇൻഫെക്ഷൻ അഥവാ അത് ക്യാൻസറിലോട്ടുള്ള ഒരു യാത്രയിൽ വരുന്ന ആ ഒരു കണ്ടീഷൻസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് സ്ഥലം പറയാമോ?
2: കൊല്ലം കുടിച്ചോട് സദാശിവനാ
1: സംസാരിച്ചു.
2: ഈ ബ്ലഡ് ക്യാൻസർ വരുമല്ലേ, അത് വന്ന് നമുക്ക് തിരിച്ചറിയാനെ കൊണ്ട് ആരംഭത്തിലേ എങ്ങനെ സാധിക്കും?
0: ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടേം മാത്രമേ ആവുന്നുള്ളൂ. അതിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നതിൽ തന്നെ ഒട്ടനവധി വകഭേദങ്ങളുള്ള ബ്ലഡ് ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് സ്വയം ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലക്ഷണങ്ങൾ നോക്കുക. ഇപ്പോൾ അകാരണമായി വിട്ടുമാറാത്ത പനി, ഒരു 2 മാസമോ 3 മാസമോ ആയിട്ട് പനി ഒരു തരത്തിലും മാറാത്ത രീതിയിൽ എന്ത് മരുന്ന് കഴിച്ചിട്ടും പനി വന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ രാത്രി ഒട്ട് നല്ല രീതിയിൽ വേർക്കുക, ശരീരം പെട്ടെന്ന് മെലിയുക, വിശപ്പില്ലായ്മ, പിന്നെ ശരീരത്തിൽ എവിടെയെങ്കിലും കഴലകൾ, ലിംഫ് നോഡ്സ്, അപ്പോൾ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും കഴല വീക്കം പോലുള്ള എന്തെങ്കിലും മുഴകളോ തടിപ്പായിട്ടോ ഉണ്ടാവുക, ഇവയൊക്കെ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാവാം. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് വല്ലാത്ത രീതിയിലുള്ള ക്ഷീണം, നട്ടല് വേദന, ഇവയെല്ലാം നമുക്ക് ബ്ലഡ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളായിട്ട് കാണാം.
2: അതുപോലെ ഈ ബ്ലഡ് ക്യാൻസറിനെ ഒരു പ്രതിരോധിക്കാനായിട്ട് ആഹാരത്തിൻ്റെ
0: ബ്ലഡ് ക്യാൻസർ കുറച്ചും കൂടെ നമുക്ക് ജനിതകപരമായിട്ടുള്ള മാറ്റങ്ങൾ കാരണം വരുന്ന ക്യാൻസറുകളായിട്ട് വേണമെങ്കിൽ പറയാം. എന്നിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ആഹാര പഴങ്ങൾ, പച്ചക്കറികൾ നല്ല രീതിയിൽ കഴിക്കുക, ഫ്രൈഡ് ഫുഡ്സ് നല്ല രീതിയിൽ കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ ഓഫ് കോഴ്സ് ഏതൊരു ക്യാൻസറേയും പോലെ രക്താർബുദത്തെയും നമുക്ക് പ്രിവെൻറ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ലാബിൽ പോയിട്ട് ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, പ്രാഥമികമായിട്ടുള്ള രക്തപരിശോധന ചെയ്യുക. അതിൽ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും ഒരു പെരിഫറൽ സ്മിയർ എന്ന് പറയുന്ന 2 ടെസ്റ്റുകൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. വലിയൊരു ചിലവാകുന്ന ഒരു ടെസ്റ്റ് അല്ല അവ, കേട്ടോ.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. വേറൊരു സംശയം സാധാരണ ആൾക്കാർ പറയാറുള്ളത്, ഇൻഫെക്ഷൻസ് ഉണ്ടാവും, ഇപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻ പോലെയുള്ള ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരുന്നാൽ അത് യൂട്രസിനുള്ളിലോട്ടോ അല്ലെങ്കിൽ കിഡ്നി പോലെയുള്ള അവയവങ്ങളെ അത് ക്യാൻസറസ് ആയിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ടോ, അൺട്രീറ്റഡ് ആയിട്ട് അത് കുറേ നാൾ കണ്ടിന്യൂ ചെയ്താൽ?
0: ഇപ്പോൾ ഈ ഇൻഫെക്ഷൻ, ഇപ്പോൾ പറഞ്ഞ യൂറിനറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും തൊട്ട് മേലെയാണ് ബ്ലാഡർ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ബ്ലാഡർ ഇൻഫെക്ഷൻ, സിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഇൻഫെക്ഷൻ വരാം. അത് കുറേ നാൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കിഡ്നിയിലോട്ട് പോയിട്ട് അവിടെ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്, ഹൈഡ്രോ യൂറിട്രോ നെഫ്രോസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലോട്ട് പോകാം. അപ്പോൾ ഇവയെല്ലാം ഒത്തിരി നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു നീർക്കെട്ടുണ്ടാക്കി അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസർ ആവാനുള്ള തീരെ ചെറിയ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ കിഡ്നിയുടെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂത്രാശയത്തിൻ്റെ ബ്ലാഡറിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഒരു ഇൻഫെക്ഷൻ കാരണം അല്ലെങ്കിൽ ഒത്തിരി നാൾ അൺട്രീറ്റഡ് ആയിട്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാരണം അവിടെ ഒരു സിസ്റ്റൈറ്റിസ് നീരുണ്ടാക്കി ക്യാൻസർ വരാനുള്ള സാധ്യതക്കാട്ടിയും കൂടുതലാണ് നമുക്ക് പുകയിലയും മദ്യപാനവും കൂടെ, പുകയില എസ്പെഷ്യലി പുകയില, അവ മൂലം ബ്ലാഡർ ക്യാൻസർ, മൂത്രാശയ ക്യാൻസർ വരാനുള്ള സാധ്യത. കിഡ്നി ക്യാൻസറിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസ്ക് ഫാക്ടറാണ് ടൊബാക്കോ അഥവാ പുകയില ഉപയോഗം.
1: നമുക്ക് അടുത്ത ശ്രോതാവുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: പേര് സിദ്ധാർത്ഥൻ, വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്.
1: ഓക്കെ, സംസാരിച്ചോ.
0: നമസ്കാരം.
3: നമസ്കാരം സാർ.
0: പറഞ്ഞോളൂ.
3: ഞാൻ വർക്കലയിൽ നിന്ന് വിളിക്കുകയാണ്, പേര് സിദ്ധാർത്ഥൻ.
0: ഓക്കെ.
3: എന്റെ ഭാര്യക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
3: ഏകദേശം 50 വയസ്സുണ്ട്.
0: ഓക്കെ.
3: പുള്ളിക്ക് ശരീരത്ത് ഒരു മുഴ വന്നിട്ട് 3-4 വർഷമായി. അപ്പൊ ഈ മുഴ വർക്കല ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചായിരുന്നു. അപ്പൊ ആ മാഡം പറഞ്ഞത് ഇത് കുഴപ്പമില്ലാത്ത മുഴയാണ്, ഞാൻ അതൊരു പ്രശ്നം ഉണ്ടാക്കില്ല, അത് വേദനയോ മറ്റൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്.
0: ശരി, അപ്പൊ അന്ന് സ്കാൻ വല്ലതും എടുത്തിട്ടുണ്ടായിരുന്നോ അന്നത്തെ ദിവസം?
3: ഇല്ല, അങ്ങനെ ഒന്നും എഴുതി തന്നില്ല. ഇത് നിസ്സാരമായിട്ടാണെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്.

0: അല്ലാതെ മാറിലും മറ്റു ഒന്നുമില്ല, അങ്ങനെ അവിടെയൊന്നും മറ്റു ഇതൊന്നുമില്ല. പുള്ളിക്കാരി പിന്നെ കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ മുറുക്കാൻ ചവയ്ക്കാറുണ്ട്.
1: ആ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ കഷത്തിലെ കടല, ഈ പറഞ്ഞ ഇത് കടല തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ ലൈപ്പോമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തീരെ ചെറുതായിട്ടുള്ള ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടിയിരിക്കുന്ന മുഴകൾ കാണും. അപ്പം നമുക്ക് ചിലപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, ഓക്കെ ഇത് ക്യാൻസറൊന്നും അല്ല, അതിൻ്റെ അർബുദമല്ല, പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഈ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള മാഡം കണ്ടപ്പോഴെങ്കിൽ അങ്ങനെ തോന്നിയത്. എന്തെങ്കിലും സംശയമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കഷത്തിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കിയാൽ മതി. അതിനകത്ത് നമുക്ക് വ്യക്തമായിട്ടറിയാം ക്യാൻസർ ആവാൻ സാധ്യതയുള്ള മുഴയാണോ അതോ പേടിക്കേണ്ട ആയിട്ടുള്ള ഒരു കാരണങ്ങളും ഇല്ലാത്ത മുഴയാണോ എന്നുള്ളത്. ഒരു നിസ്സാരമായിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാൻ ചെയ്താൽ അറിയാം. ഓക്കെ, അല്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാര്യം, ഈ മുറുക്കുക എന്നുള്ള പറഞ്ഞത് ഇപ്പം പുകയിലെ ഉപയോഗം മാത്രമല്ല, നമുക്ക് ഈ മുറുക്കാൻ ചവയ്ക്കുമ്പോഴേക്കുള്ള ബാക്കി ആ വെറ്റയില, പിന്നെ പാക്ക്, ചുണ്ണാമ്പ്, ഇവയെല്ലാം നമുക്ക് ക്യാൻസറുമായിട്ട് വളരെയധികം ക്യാൻസർ ഉണ്ടാക്കാൻ കാരണക്കാരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവ പതുക്കെ ആണെങ്കിലും അത് നിർത്താനായിട്ട് ശ്രമിക്കാനായിട്ട് വൈഫിനോട് പറയണം കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാറേ, യു വി റേഡിയേഷൻ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ വെയിൽ കൊള്ളണം എന്ന് പറയും. ഇപ്പോൾ മുന്നത്തെ കാലത്തെ അപേക്ഷിച്ച് വെയിലിൻ്റെ കാഠിന്യമൊക്കെ കൂടുതലാണല്ലോ. അപ്പം നമ്മൾ സണ്ണുമായിട്ടുള്ള സണ് എക്സ്പോഷ്യർ എന്ന് പറയുന്നത് ചർമ്മ ക്യാൻസർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ടാക്കും?
1: അത് ഈ പറഞ്ഞ റേഡിയേഷൻ എക്സ്പോഷറുമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് സ്കിൻ ക്യാൻസർ, മെലനോമ എന്ന് പറയുന്ന തരം ക്യാൻസറുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ അവ അത്ര കോമൺ ആയിട്ടുള്ള കാര്യമല്ല. ഈ രാവിലെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, അതിരാവിലെയുള്ള വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. നമ്മുടെ നാട്ടിൽ ഇൻഹറൻ്റായിട്ട് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിരിക്കും നമ്മൾ. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 മേലെയാണ് വരേണ്ടത്. അപ്പോൾ ഒരുവിധം ഒരു 100 പേരെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 95 പേർക്കും എന്തായാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആൾക്കാരാണ്, എനിക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വെയിൽ ചെറിയ രീതിയിൽ പുലർച്ചെയുള്ള വെയിൽ കൊള്ളുന്നതിന് കുഴപ്പമില്ല. ഈ അതിന് ശേഷം ഉണ്ടാകുന്ന വെയിൽ അത് നമുക്ക് ഈ ക്യാൻസർ റിസ്ക് എന്നുള്ളതിനെക്കാട്ടി നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് അല്ലാതുള്ള നമുക്ക് ഡീഹൈഡ്രേഷൻ, സൂര്യാഘാതം പോലുള്ള കാര്യങ്ങളാണ് ഉണ്ടാക്കാറ്. ഈ നമ്മുടെ നാട്ടിലെ സ്കിൻ ക്യാൻസർ ഈ പറഞ്ഞ മെലനോമ തരത്തിലുള്ള വകഭേദങ്ങൾ കുറവാണ്. യൂറോപ്യൻ മീൻസ് പുറം രാജ്യങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് വരിക.
2: ഇത് നമ്മൾ സൺസ്ക്രീൻ ഒക്കെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണമെന്ന് അഡ്വൈസ് ചെയ്യുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും?
1: അത് ഡിപ്പെൻസ് ഓൺ ഈ പറഞ്ഞ പോലെ കെമിക്കൽ രാസപദാർത്ഥങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ്. ഈ പല നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിക്കൊള്ളട്ടെ, എന്ത് ചർമ്മത്തിൽ പെട്ടെന്ന് എന്ത് കാര്യമായിക്കോട്ടെ, അതിനകത്തെല്ലാം ശരിക്കും നിഷ്കർഷിക്കുന്ന പെസ്റ്റിസൈഡ് ലിമിറ്റ്സും എല്ലാം ഉണ്ട്. ഓരോ തരത്തിലുള്ള പെസ്റ്റിസൈഡ്സ്, ഓരോ തരത്തിലുള്ള കെമിക്കൽ ഹെവി മെറ്റൽസ്, ഇവയെല്ലാം ഇത്ര പാർട്ടിക്കിൾസിനകത്ത് വേണം എന്ന് ശരിക്കും ഈ റെഗുലേറ്ററി കമ്മീഷൻ നിർണയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അടങ്ങിയ സദാ ഇതാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ, ക്രീം ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല. അല്ലാതുള്ള ഇപ്പോൾ ഈ നേരത്തെ ആരോ പറഞ്ഞതുപോലെ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന പോലെ നമുക്കത് തേച്ചുകൊണ്ട് കൂടുതൽ ക്യാൻസർ റിസ്ക് ഉണ്ടാക്കരുത്, അതാണ് പറയുന്നത്.
2: അടുത്ത ശ്രോതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. ഹലോ
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? സംശയം ചോദിച്ചോളൂ. ഡോക്ടർ അരുൺ എജയാണ് നമ്മോടൊപ്പം ഉള്ളത്, ചോദിച്ചോളൂ.
1: നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ അമ്മ.
3: സാറേ, എന്റെ മോത്തമാണ് 10 വയസ്സുള്ളപ്പോഴത്തേക്ക് ക്യാൻസർ വന്നിട്ടുണ്ട്. തൈറോയിഡിന്റെ ഭാഗത്താണ് ഒരു ചെറിയ മുഴ പോലെ വന്നത്. അത് ഒന്നല്ല, ഒന്ന് വന്ന് 600 അങ്ങനെ 3-4 ചെണ്ണം വന്നു. അടുത്തൊരു പ്രൈവറ്റ് ആശുപത്രി കൊണ്ടു എന്നോ പറഞ്ഞ് ഞാൻ എസ്ഐറ്റി കൊണ്ടുവരുന്ന മോന് 10 ഉള്ളായിരുന്നു. അവിടെ ചെന്നപ്പോ നമ്മൾ തിരുവനന്തപുരം എസ്ഐറ്റി ആശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് നമുക്ക് റെഫർ ചെയ്ത് RPCയിലേക്ക് റെഫർ ചെയ്ത് അവിടെ നിന്ന് 8 ചികിത്സ ഉണ്ടായിരുന്നു. റേഡിയേഷനും ഉണ്ടായിരുന്നു, 12 റേഡിയേഷന്. അത് കഴിഞ്ഞ് ഇപ്പൊ മോന് 41
1: അപ്പൊ
3: ഇപ്പൊ പിന്നെ അതിനുശേഷം വേറെ ചെക്കപ്പ് ഒക്കെ കൂടെ നടത്തി എല്ലാം കൂടി 2-3 കഴിഞ്ഞു. 8 ഉള്ളായിരുന്നു. എന്നാലും ചെക്കപ്പ് കൂടെ 3-4 കഴിഞ്ഞു. ഇനി വരുമോ സാറേ, അത് അറിയാനെന്ന് വിളിച്ചത്.
1: ഇപ്പൊ 10 എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പൊ പറഞ്ഞു വെച്ചിട്ട് ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ ആയിരിക്കാം സാധ്യത എന്നാണ് എനിക്ക് കേട്ടിട്ട് തോന്നുക. അപ്പോ
3: തൈറോയിഡിന്റെ ഭാഗത്ത്
1: മനസ്സിലായി, ഈ കടലുകളിൽ വരുന്ന തരം ക്യാൻസർ ആയിട്ടാണ് തോന്നുന്നത്. അതെ, അപ്പോൾ നമുക്ക് ഇത് അമ്മയ്ക്കിപ്പോൾ 10 വന്ന ക്യാൻസറാണ്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും ചികിത്സിച്ചു, 41 ആയിട്ടും അസുഖം വീണ്ടും വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി അങ്ങോട്ടും വരാനുള്ള സാധ്യത വളരെ

0: കുറവാണ്.
1: ഇല്ല, വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. ഈ ലിംഫോമ എന്ന് പറയുന്ന തരം ക്യാൻസർ തന്നെ നല്ല തരമുണ്ട്, മോശം തരമുണ്ട്. മിക്കവാറും അവിടെ അമ്മയുടെ മോന് വന്നിരിക്കുന്ന ക്യാൻസർ വളരെ നല്ല തരം, അതായത് ചികിത്സിച്ച് കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ വളരെ കുറവായിട്ടുള്ള തരം ലിംഫോമ ആയിരിക്കാം മിക്കവാറും വന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കുറവാണ്.
0: അങ്ങനെ വളരെ ജോലിയെ കഴിഞ്ഞിട്ട് വരുന്നതാണ്, വളരെയൊന്നും കഴിക്കണില്ല. എന്നാലും ഇതുപോലെയുള്ള കാര്യങ്ങൾ റേഡിയോ കൂടെ കേൾക്കുമ്പോൾ എനിക്കൊരു പേടിയാണ് സാറേ, അതുകൊണ്ട് വിളിച്ചതാണ്.
1: അപ്പൊ അമ്മ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇന്നിപ്പൊ റേഡിയോയിൽ കേട്ട കാര്യങ്ങളില്ലേ, അവ കുറച്ച് മോന്റെ അടുത്തും കൂടെ പറഞ്ഞു കൊടുക്ക് കേട്ടോ. നമുക്ക് ഈ കാര്യം, ഈ ക്യാൻസറിന്റെ കാര്യത്തിൽ ഇനി പേടിക്കാനില്ല. അപ്പോ നമ്മുടെ ജീവിതശൈലിയും കൂടെ നമുക്കൊന്ന് ബെറ്റർ ആക്കാം, നല്ലതാക്കാൻ നോക്കാം.
2: വിളിച്ചതിന് നന്ദി. സാർ, ഇപ്പോൾ ശരീരത്തിൽ കാണുന്ന തടുപ്പുകളോ മാറ്റങ്ങളോ അല്ലെങ്കിൽ വ്രണങ്ങളൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ അല്ലാതെ നോർമലായിട്ടുള്ളതാണോ എന്ന് നമുക്ക് ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും?
1: ഇപ്പോൾ നമുക്ക് ശരീരത്തിൽ നമ്മുടെ തൊലിയിൽ ഒരു മുഴയുണ്ട്, പണ്ട് തൊട്ടേ ഉള്ളൊരു മറുകാണെന്ന് വെച്ചോ, നമുക്കൊരു കറുത്ത മറുകുണ്ടെന്ന് വെച്ചോ. അപ്പോൾ നമുക്കിതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ നമുക്കറിയാം കുട്ടിക്കാലം തൊട്ടേ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന അതിൻ്റെ രീതി അറിയാം അല്ലേ, അപ്പോൾ എപ്പോഴാണോ ഈ തടിപ്പിൻ്റെ കളറിൽ എന്തെങ്കിലും നിറവ്യത്യാസം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ ചെറിയ മറുകായിരിക്കാം അതിൻ്റെ വലിപ്പം കൂടുക, നിറവ്യത്യാസം ഉണ്ടാവുക, തൊടുമ്പോൾ ഉള്ള ഘടനയിൽ വ്യത്യാസം ഉണ്ടാക്കുക, വളരെ കല്ലിപ്പായിട്ട് വരിക, അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് പോലെ വരിക, അതേപോലുള്ള പാടുകൾ മറുകൾ ശരീരത്തിൻ്റെ
2: ചൊറിച്ചിലുണ്ടാവുക, അതൊക്കെ
1: ആ ചൊറിച്ചിലും ഇതുമായിട്ട് വലിയൊരു ബന്ധമില്ല. ഈ പറഞ്ഞ പോലെ നിറവ്യത്യാസം എപ്പോഴും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു മാക്യുള്ളൂ, ഈ പറഞ്ഞ ചെറിയ തടിപ്പിന്. അതിന് നമുക്ക് എപ്പോഴാണോ അതിൻ്റെ നിറവ്യത്യാസം, രൂപവ്യത്യാസം, സൈസിലുണ്ടാകുന്ന വർധന, വലിപ്പത്തിൽ വലുതായി വരിക, ഇവയാണ് ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ അതേ കാര്യം നമ്മൾ വായിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ സ്ഥാന സ്വയ പരിശോധന എന്ന് പറഞ്ഞതുപോലെ നമുക്ക് വായ സ്വയ പരിശോധന ചെയ്യണം. അപ്പോൾ അത് ഈ പുകയില മദ്യപാനം ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല വായിലെ അർബുദം വരാനുള്ള സാധ്യത. നമ്മൾ പല്ല് കമ്പിയിട്ടേക്കുന്നവർ, അല്ലെങ്കിൽ ചുമ്മാ പല്ല് കടിക്കുന്നവരാണ്, ഇപ്പോൾ കൂർത്ത പല്ലുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവ കവിളിൽ ഒത്തിരി നാൾ കടിച്ച് അവിടുത്തെ കോശങ്ങൾക്ക് രൂപവ്യത്യാസം ഉണ്ടാക്കി ക്യാൻസറായിട്ട് മാറാം. അപ്പോൾ നമുക്ക് ഈ വായയും സ്വയ പരിശോധന ചെയ്യാം. രണ്ട് കൈയും വൃത്തിയായിട്ട് കഴിയ ശേഷം കണ്ണാടിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കുക, നമ്മുടെ രണ്ട് കയ്യിലെയും വിരൽ വെച്ച് ചുണ്ട് മേലോട്ടാക്കിയ ശേഷം വലത്തെ കയ്യിലെ വിരൽ വെച്ച്, ചൂണ്ട് വിരൽ വെച്ച് മൊത്തം തടവി നോക്കുക. മോൾ നാക്ക്, താഴത്തെ നാക്കിൻ്റെ അടിഭാഗം, ഉൾനാക്ക്, അണ്ണാക്ക്, പിന്നെ കവിള്, രണ്ട് കവിള്, പല്ലിൻ്റെ താഴ്ഭാഗം, പല്ലിൻ്റെ മേൽഭാഗം, ഇവിടെ എല്ലാത്തും നോക്കുക. എന്തെങ്കിലും തരത്തിലുള്ള പാടുകൾ, ഇപ്പോൾ വായിലെ ക്യാൻസറിൽ പറയുവാണെന്നുണ്ടെങ്കിൽ എറിത്രോപ്ലേക്കിയ, അപ്പോൾ ചുമന്ന എന്തെങ്കിലും കളറിലുള്ള നിറത്തിലുള്ള പാടുകളോ അല്ലെങ്കിൽ വെള്ള കളറിലുള്ള പാടുകളോ ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ക്യാൻസർ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പാടുകളുണ്ടോയെന്നും കൂടെ ശ്രദ്ധിക്കുക.
2: നമ്മൾ ഈ വായ്പുണ്ണിനെ ഇതിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കേണ്ടതുണ്ട്?
1: അതെ അതെ, അതാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്ക് ഇപ്പോൾ പുകയില മദ്യപാനം തന്നെ ആവണമെന്നില്ല, ചിലർക്ക് ഇൽ ഫിറ്റിംഗ് ഡെഞ്ചേഴ്സ്, പല്ല് കമ്പിയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ അവിടെ ഒരു വ്രണം ഉണ്ടായിട്ട് മാറാം. ഇപ്പോൾ പറഞ്ഞ വായ്പുണ്ണെന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അവ ഒത്തിരി നാൾ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു അൾസറായിട്ട് മാറിയിട്ട്, വ്രണമായിട്ട് മാറിയിട്ട് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വായയും ഈ സ്തനസ്വയ പരിശോധന പോലെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വായ സ്വയ പരിശോധന എന്ന് പറയുന്ന കാര്യം.
2: നമുക്ക് അടുത്ത ശ്രോതാവിലേക്ക് പോകാം. ഹലോ,
3: ഹലോ,
2: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ്. ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
3: ഹലോ,
1: ആ നമസ്കാരം അച്ഛാ, പറഞ്ഞോളൂ.
3: നമസ്കാരം. ഞാൻ 85 വയസ്സുള്ള ഒരു ആളാണ്.
1: ഓക്കെ.
3: എന്റെ തലയുടെ പുറകുവശത്തായിട്ട് രണ്ട് ചെറിയ മുഴ പോലെ വരുന്നു.
1: ഓക്കെ. എത്ര നാളായിരുന്നു കണ്ടിട്ട്? പണ്ടേ ഉള്ള മുഴയാണോ അതോ ഇപ്പോഴാണോ കണ്ടുവരുന്നേ?
3: കുറച്ച് നാളായതേ ഉള്ളു കണ്ടത്. അതുപോലെ തന്നെ അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ചെറിയ ഇതുപോലെ വന്നിട്ട് ഒരു തൊലി പോലെ തലേന്നൊരു ദ്രാവകം വന്നിട്ട് അതോടെ പറ്റി പിടിക്കാൻ കട്ടിയാകും.
1: ഓക്കെ. ഈ പറഞ്ഞത് എത്ര വലിപ്പം ഉണ്ടാകുമ്പോഴേ വളരെ വലിയൊരു പെട്ടെന്ന് ഞാൻ നമ്മൾ ഈ മുഴയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കുക. ഇപ്പോൾ ഒരു നേരത്തെ പണ്ടേ ഇരിക്കുന്ന ഒരു തരം മുഴയാണ്, അഥവാ സൈസ് പെട്ടെന്ന് വലുതാവുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. അതുപോലെ തൊടുമ്പോഴേക്കും പതുപതാന്നിരിക്കുന്ന ഒരു മുഴ പെട്ടെന്ന് ഒരു കല്ലിപ്പായിട്ട് മാറുകയാണ്, നല്ല കല്ലിപ്പായിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. പിന്നെ അവിടെ എന്തെങ്കിലും മുഴയ്ക്ക് എന്തെങ്കിലും നിറവ്യത്യാസമായിട്ടുണ്ടോ, തൊലിക്ക് എന്തെങ്കിലും നിറവ്യത്യാസമുണ്ട് അല്ലെങ്കിൽ വ്രണമായിട്ട് മാറുക എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതല്ലാണ്ട് തൊലിപ്പുറത്ത് മാത്രമായിട്ട് വരുന്ന ഫോളിക്കുലൈറ്റിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ തരം ഒരു കാര്യമുണ്ട്. അതായത് അത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, സ്കിന്നിലുള്ള തൊലിയിലുള്ള ഫോളിക്കിൾസ് ഉണ്ട്, ഹെയർ ഫോളിക്കിൾസ്. ആ ഹെയർ ചെന്ന് മുടി ചെന്ന് ഇരിക്കുന്ന ഭാഗത്ത് ചെറിയ ഇൻഫെക്ഷൻ അണുബാധ വന്നു കഴിഞ്ഞാലും അവിടെ ചെറിയ തടിപ്പായിട്ട് വരാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആണോ അല്ലയോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പം അച്ഛൻ പറഞ്ഞു വെച്ചിട്ട് ഫോളിക്കുലൈറ്റിസ് ആണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്.

0: സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു.
1: ഓക്കെ,
0: അവർ മരുന്ന് തന്നെ പരിച്ചിട്ടെങ്കിലും തലയിൽ ഈ മുഴയല്ല, ബാക്കിയുള്ളിടത്തെല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ നുണതുപോലെ വരികയും അതിൽ നിന്ന് ഈ ദ്രാവകം പോലെ മുടിയുടെ നിന്ന് വരുന്നു, പറ്റുന്നിടത്തെല്ലാം ഉണങ്ങിപ്പിടിച്ച് അത് ഇളകാൻ വരെ പാടുണ്ട്.
1: ശരി, ഇപ്പൊ നമുക്ക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നില്ല. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുള്ളതല്ല. അപ്പൊ ചെയ്യേണ്ടത് നമുക്ക് ആ കാണിച്ച ഡോക്ടറെ തന്നെ, സ്കിന്നിന്റെ തൊക്ക് രോഗ ഡോക്ടറെ തന്നെ ഒന്നും കൂടെ ഒന്ന് കാണിച്ചിട്ട് എന്താ അഡ്വൈസ് എന്നുള്ളത് ഫോളോ ചെയ്യുക കേട്ടോ.
0: ചോദിച്ച അച്ഛന് ക്യാൻസർ ഉണ്ടായിരുന്നു.
1: ആഹാ, എന്താ തൊലിയിലായിരുന്നോ ക്യാൻസറിന്റെ അസുഖം ഉണ്ടായ? ഓക്കെ, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ല. അപ്പോൾ ഈ വായിലുണ്ടാകുന്ന ക്യാൻസർ സ്വാഭാവികമായിട്ടും ശീലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ചും കൂടെ വരിക. അവ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വരുന്ന ഒരു തരം ക്യാൻസർ അല്ല. അപ്പോൾ ഇപ്പോൾ അച്ഛനുണ്ടായിരിക്കുന്ന ക്യാൻസറും അച്ഛൻ്റെ അച്ഛനുണ്ടായിരിക്കുന്ന രണ്ടും തമ്മിൽ, മീൻസ് അന്നുണ്ടായിരുന്ന ക്യാൻസറും ഇപ്പോഴത്തെ പറഞ്ഞ ലക്ഷണങ്ങളുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. ശരി, ഈ പറഞ്ഞ തൊക്ക് രോഗ വിദഗ്ധൻ ഡോക്ടറെ തന്നെ ഒന്ന് കാണുക കേട്ടോ.
2: വിളിച്ചതിന് നന്ദി സാർ. ഇപ്പോൾ ഒരു ശ്രോതാവ്, പല ആൾക്കാരുടെയും സംശയമാണ് കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്കത് വരാനുള്ള സാധ്യത ഉണ്ടോയെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണോ, അല്ലെങ്കിൽ അതിനായിട്ട് ജീൻ ടെസ്റ്റിംഗ് മാർഗ്ഗങ്ങൾ പോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ലഭ്യമാണോ?
1: നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അത് കൂടുതലായി കണ്ടുവരുന്ന കുറച്ച് തരം ക്യാൻസറുകളുണ്ട്. ഇപ്പോൾ സ്തനാർബുദം, അല്ലെങ്കിൽ ഓവറി ക്യാൻസർ, കുടലിലെ ക്യാൻസർ, ഇവയൊക്കെ ഫാമിലീസിൽ കുടുംബത്തിൽ തന്നെ റൺ ചെയ്യാവുന്ന തൈറോയിഡിലെ ചില തരം തൈറോയിഡ് ക്യാൻസറുകൾ, ഇവയൊക്കെ കുടുംബത്തിൽ ആർക്കെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയും, അതായത് നമ്മുടെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ, ഇവയാണ് നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സിന് ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ സ്ത്രീകളുടെ സ്തനാർബുദം അറിയാനായിട്ട് മാമോഗ്രാം ടെസ്റ്റ് ചെയ്യുന്നു, 40 വയസ്സിന് മേലെയുള്ള ചെയ്യുന്നതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് രക്തബന്ധത്തിൽ അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെന്നുണ്ടെങ്കിൽ 40 വരെ കാത്തിരിക്കരുത്, 25 വയസ്സ് തൊട്ടേ നമുക്ക് ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യണം. പിന്നെ ജനറ്റിക് ടെസ്റ്റിൻ്റെ കാര്യം ആശ പറഞ്ഞത്, നമുക്ക് ഈ ഹെറിഡിറ്ററി ആയിട്ടുള്ള പാരമ്പര്യമായിട്ട് വന്നു വരുന്ന ക്യാൻസറുകൾക്ക് ഉണ്ടാകുന്ന ചിലതരം ജനിതക മാറ്റങ്ങളുണ്ട്. അവ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് വഴി തന്നെ ഇന്ന് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ കുടലിലെ ക്യാൻസർ, സ്തനാർബുദം, ഓവറി, അണ്ടാശയ ക്യാൻസർ, ഇവയിലൊക്കെ കണ്ടുവരുന്ന ചിലതരം ജനിതക മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് നമുക്ക് സ്വയം പരിശോധിക്കാനായിട്ടുള്ള ടെസ്റ്റുകളും ഇന്ന് ലഭ്യമാണ്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം സാർ.
1: നമസ്കാരം,
2: ആരാണ്, പേര് പറയാമോ?
3: എന്റെ പേര് ഹരി, പാപ്പനംകുടം വിളിക്കുകയാണ്.
2: ഓക്കെ, സംസാരിച്ചോ.
3: ഹലോ,
1: ആ പറഞ്ഞോളൂ അച്ഛാ, പറഞ്ഞോളൂ.
3: സാറേ, എന്റെ സഹോദരിക്ക് മറ്റേ ക്യാൻസർ വന്നിട്ട് ബ്രസ്റ്റ് ക്യാൻസർ വന്നു. അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ചിത്ര മെഡിക്കൽ സെന്ററിലായിരുന്നു. കാര്യങ്ങള് മരുന്നെല്ലാം കീമോതെറാപ്പി നടത്തി എല്ലാം കഴിഞ്ഞ് ഒരു ഒന്നര വർഷമായി. ഇപ്പൊ പുള്ളിക്ക് കൈകാലൊക്കെ ഭയങ്കര നീര്, ഛർദ്ദിലും ഉണ്ട്. ഡോക്ടർ അപ്പോയിന്റ്മെന്റ് വാങ്ങി, ഡോക്ടറെ കാണുകയൊക്കെ ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു, അമ്മ ഒരു കാര്യം ചെയ്യുക, അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കുന്നല്ല, ആഹാരം കഴിക്കുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്കൊരു സംശയം, അതിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണോ എന്നൊരു ഡൗട്ട്.
1: രണ്ട് ലക്ഷണങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്, രണ്ട് ലക്ഷണങ്ങളാണ് പറഞ്ഞത്, ഒന്ന് നീര്, രണ്ടാമത്തത് ഛർദ്ദില്. അപ്പൊ ഈ നീര് വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്തനാർബുദം എപ്പോഴും എവിടെ ഈ ഇപ്പൊ ഇടതുവശത്തെ സ്ഥാനത്തിലാണ് സർജറി ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടത്തെ കയ്യിൽ നീര് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടുത്തെ കഴലകളെല്ലാം സർജറി ചെയ്ത് നീക്കം ചെയ്യും. അപ്പൊ അവിടെ നീര് ഒഴുകി പോകാനായിട്ട് സ്ഥലമില്ല, കഴലകളില്ല. അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്താണോ സർജറി ചെയ്തത് ആ ഭാഗത്തിലെ കയ്യിൽ നീര് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ ഛർദ്ദിലിൻ്റെ കാര്യം പറഞ്ഞത്, ഛർദ്ദിലും ക്യാൻസറുമായിട്ട് ചെറുതായിട്ട് ഒരു ബന്ധം വന്നേക്കാം. അതിപ്പോൾ ഈ ക്യാൻസർ അന്ന് സർജറി ചെയ്തു, കീമോതെറാപ്പി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കരളിൽ വീണ്ടും ആ ക്യാൻസറിൻ്റെ അംശങ്ങൾ വീണ്ടും കരളിലോട്ട് പടർന്നിട്ട് കരളിൽ നിന്ന് എന്തെങ്കിലും ക്യാൻസറിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഓക്കാനും ഛർദ്ദിയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടറെ കാണുക, വീണ്ടും ഒരു സ്കാൻ ചെയ്ത് നോക്കുക. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നമ്മുടെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നില്ല, പക്ഷെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വ്യക്തമായി അറിയാൻ
3: പറ്റൂ. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഒന്നും ചെയ്യേണ്ട, റെസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാ എനിക്ക് ഡൗട്ട്.
1: ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നീരെന്ന് പറയുന്നത് ക്യാൻസറിന്റെ സർജറി കഴിഞ്ഞിട്ട് എല്ലാവർക്കും വരുന്നതാണ് ആ കയ്യിലെ. ഇപ്പൊ ഇടത്തെ സ്ഥാനാർബുദം ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ബ്രസ്റ്റ് സർജറി കഴിഞ്ഞാൽ ഇടത്തെ കൈക്ക് നീര് കിട്ടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ നീര് കുറയ്ക്കാനായിട്ട് കുറച്ച് ഫിസിയോതെറാപ്പി കാര്യങ്ങളും ചെയ്യാൻ കഴിയും കേട്ടോ. അപ്പൊ അത് ഒരു ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ ഫിസിയാട്രിസ്റ്റ് ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അതെ, നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല, ഇല്ലാന്ന് കരുതുന്നു. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടല്ല.

0: എന്ന് കരുതുന്നു. ഒരു ഡോക്ടറെ എന്തായാലും കാണുക. ഈ വോമിറ്റിംഗ് ഛർദിലുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് ഒന്ന് ഡോക്ടറെ കണ്ട് നമുക്ക് തീർപ്പാക്കേണ്ടിയിരിക്കുന്നു.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഒരു വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ കൃത്യമല്ലാത്ത ഉറക്കമൊക്കെ നമ്മൾ ക്യാൻസർ രോഗ സാധ്യത എങ്ങനെയാണ് കൂട്ടുന്നത്?
0: അത് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞ കാര്യമാണ്. നമ്മുടെ സ്ലീപ്പ് സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ട് സ്ലീപ്പിലുണ്ടാകുന്ന ഉറക്ക സമയത്തുണ്ടാകുന്ന കുറച്ച് കെമിക്കൽസ്, ഇവയെല്ലാം നമ്മുടെ ക്യാൻസറിനെ റിസ്ക് കുറയ്ക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഈ പറഞ്ഞ ആധി സ്ട്രെസ്, അപ്പം റെഡ്യൂസ്ഡ് സ്ലീപ്പും വളരെയധികം സ്ട്രെസ്, ആങ്സൈറ്റി ഉള്ളതും ശാസ്ത്രീയപരമായിട്ട് തന്നെ ക്യാൻസറിൻ്റെ സാധ്യതകൾ കൂട്ടുന്നതായിട്ട് ഒട്ടനവധി പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്.
1: അപ്പം നമ്മളിപ്പോൾ സംസാരിച്ചതെല്ലാം തന്നെ ക്യാൻസർ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ക്യാൻസർ പ്രതിരോധത്തിനായിട്ട് സ്വന്തം ജീവിതത്തിൽ വരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് ചോദിച്ചാൽ എന്തൊക്കെയായിരിക്കും?
0: ഏറ്റവും പ്രധാനമായിട്ട് ഒട്ടനവധി കാര്യങ്ങൾ ഈ ആശ പറഞ്ഞ പോലെ നമ്മൾ ഓർക്കത്തില്ല, ഓർക്കാൻ മടിയായിരിക്കും, പ്രയാസമായിരിക്കും. എൻ്റെ അടുത്ത് ഒറ്റ വാക്കിൽ പറയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ നടക്കുക എന്ന് പറയും. നടക്കുക, വേറെ ഒന്നും ഓർക്കണ്ട, നടക്കുക.
1: എക്സസൈസ് ആണോ ഉദ്ദേശിച്ചത്?
0: അതെ അതെ അതെ അതെ.
1: അപ്പം ഫുഡിന്റെ കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ ഞാൻ എപ്പോഴും നമുക്ക് പ്രായോഗികമായിട്ട് ഇതിൽ എന്ത് പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഈ പറഞ്ഞ 50% പഴങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു കുറച്ച് പഴങ്ങളും പച്ചക്കറികളും അരിഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറിൻ്റെ നടുക്ക് അല്ലേ, ചോറിൻ്റെ കലവും ഭക്ഷണവും എല്ലാം വെക്കുന്നതിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പഴങ്ങളും പച്ചക്കറികളും അരിഞ്ഞ് വയ്ക്കുക. ജോലിക്ക് വരുന്നവരാണെങ്കിൽ അത് കൊണ്ടുവരിക. അങ്ങനെ ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെറിയൊരു മാറ്റം അല്ലേ, നമുക്ക് ഒത്തിരി വലിയ മാറ്റങ്ങളാണ് നമുക്ക് എപ്പോഴും പാടായിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു മാറ്റം ഫുഡിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരിക, നമ്മുടെ ജീവിതശൈലിയുടെ കാര്യത്തിൽ നടക്കുക, നമുക്ക് ആ ഒരു
1: നന്നായിട്ട് എക്സസൈസ്, ഫുഡിൻ്റെ കാര്യത്തിൽ ഇത്തരം ശ്രദ്ധ ഉണ്ടാകുക, നന്നായിട്ട് ഉറങ്ങുക,
0: സ്ട്രെസ് കുറയ്ക്കുക, ശീലങ്ങൾ ഈ പറഞ്ഞ പുകയില മദ്യപാനം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക.
1: അതുപോലെ തന്നെ വേറൊരു സംശയമാണ് വിപണിയിൽ ലഭ്യമാകുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റുകളൊക്കെ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളോടുകൂടി വരുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കുന്നു?
0: നമുക്ക് ക്യാൻസർ പ്രിവെൻഷൻ എന്ന് പറഞ്ഞിട്ട് ഇന്ന ആൻറ്റി ഓക്സിഡൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാം എന്ന് പറയുന്ന മാർക്കറ്റ് ചെയ്യുന്നത് ഒരു ചെറിയ തരം ഒരു വാണിജ്യപരമായിട്ട് കാര്യം പറയേണ്ടി വരും. ഒട്ടനവധി വൈറ്റമിൻസ് ക്യാൻസറിന് പ്രൊട്ടക്റ്റീവ് ആണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ സി ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, വൈറ്റമിൻ ഇ, വൈറ്റമിൻ കെ ഇവയെല്ലാം ആൻറ്റി ഓക്സിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വൈറ്റമിൻ എ ഉൾപ്പെടെ, പക്ഷേ ഇതിൻ്റെ സപ്ലിമെൻറ്റ് കൂടിക്കഴിഞ്ഞാലും ക്യാൻസർ റിസ്ക് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വൈറ്റമിൻ എ ബീറ്റാ കരോട്ടിൻ എന്ന് പറയുന്ന സപ്ലിമെൻറ്റ്സ് അവൈലബിൾ ആണ്. അത് ഒത്തിരി ക്രമാതീതമായിട്ടുള്ള രീതിയിൽ കഴിച്ചു കഴിഞ്ഞാൽ അവ ക്യാൻസർ ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ പുറകെ പോകുന്നതിനെക്കാട്ടിയും ടാബ്ലറ്റ് ഫോമിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടിയും ഓളായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുക എന്നുള്ളതാണ്. പഴങ്ങളും പച്ചക്കറികളും അവ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യുന്നത്.
1: അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രെസ് ഇല്ലാതെ വളരെ സന്തോഷകരമായി ജീവിക്കുക, എക്സസൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പം നമുക്ക് ഈ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള അനാവശ്യ ഭയങ്ങൾ മാറ്റിവെച്ച് പ്രതിരോധത്തിനും മുൻകൂട്ടിയുള്ള രോഗനിർണയത്തിനും മുൻഗണന നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ, കൃത്യമായ വ്യായാമം, ശരിയായ ജീവിതശൈലി, ശീലങ്ങൾ, പുകവലിയും മദ്യപാനം പോലുള്ള ദുശീലങ്ങൾ ഉപേക്ഷിക്കൽ, ഒപ്പം കൃത്യസമയത്തുള്ള സ്ക്രീനിംഗ് പരിശോധനകൾ എന്നിവയിലൂടെ ക്യാൻസറിനെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. ചെറുതെങ്കിലും പ്രധാനപ്പെട്ട ഈ മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കും. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ എ ജെ അരുണിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പരിപാടിയിലേക്ക് വിളിച്ച മറ്റ് ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
2: സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം അരുണ ബി വി, അനന്തു മൈലച്ചൽ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
5: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
4: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
5: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
4: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
5: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
6: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള, മിസ്സിയിലേ കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5,000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
7: ഈ ഓഫർ September 28 മുതൽ October 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
8: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
9: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
7: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
10: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
11: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറ് കിട്ടും.
10: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, 2nd സമ്മാനം TVS ഇ സ്കൂട്ടർ, 3rd സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
11: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
0: സമയം 12 മണി.
12: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ കോമ്പൌണ്ട് അമ്പെയ്ത്ത് ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ തനിപ്പാർത്തി ചിക്കിന, പ്രീതിക പ്രദീപ്, ജ്യോതി സുരേഖ വെണ്ണം എന്നിവരെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. കൃത്യതയും സംയമനവും മികച്ച ടീം പ്രവർത്തനവും രാജ്യത്തിന് അഭിമാനമായി മാറിയെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗിൽ വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ പ്രിയ ഖംഗാസന വെങ്കലം, ബോക്സിംഗിൽ ലവ്ലിന ബോർഗോഹെയ്നും കപിൽ പൊഖാരിയയും ഇന്ന് മത്സരിക്കും. ആണവായുധ മുക്തലോകമെന്ന ലക്ഷ്യത്തിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ആണവായുധ നിർമ്മാർജ്ജന ദിനാചരണത്തിൽ ന്യൂയോർക്കിലെ ഐക്യരാഷ്ട്രസഭ ആസ്ഥാനത്തെ ഉന്നതതല പ്ലീനറി യോഗത്തിൽ വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജാണ് ഇന്ത്യയുടെ നിലപാട് വിശദീകരിച്ചത്. തിരുവനന്തപുരം DCC ഓഫീസിന് നേരെയുണ്ടായ അതിക്രമങ്ങൾ അപലപനീയവും ജനാധിപത്യ വിരുദ്ധവുമാണെന്ന് മന്ത്രി സണ്ണി ജോസഫ്. DCC ഓഫീസ് സന്ദർശിച്ചതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ജില്ലാ റൈഫിൾ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് സമയക്രമം പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് നാളെ തുടക്കമാകും. കണ്ണൂർ ആയിക്കര തീരത്തിനടുത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളും യന്ത്രവൽകൃത ബോട്ട് തൊഴിലാളികളും തമ്മിൽ കടലിലുണ്ടായ സംഘർഷത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്ക്. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് സംഭവം. തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി കോഴിക്കോട് സ്വദേശി അബ്ദുൾ നഫീഹിനെ മർദ്ദിച്ചതായി പരാതി. 4th വർഷ വിദ്യാർത്ഥികൾ ചേർന്ന് കാറിൽ കൊണ്ടുപോയി മർദ്ദിച്ചെന്നാണ് പരാതി. സ്റ്റേറ്റ് ഹജ്ജ് ഇൻസ്പെക്ടർ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ വിജയിച്ചവരുടെ അഭിമുഖം 8 ഒക്ടോബർ 8-9 തീയതികളിൽ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കരിപ്പൂർ ഓഫീസിൽ നടത്തും. അപേക്ഷകർ ഹാജരാകേണ്ട തീയതിയും സമയവും സീരിയൽ നമ്പർ അടിസ്ഥാനമാക്കി നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 1 മണിക്ക്.

0: കൂട്ടുകാരി. ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഇതേക്കുറിച്ച് ഇന്ന് കൂട്ടുകാരിയിൽ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
1: ടോക്സിക് റിലേഷൻഷിപ്പ് അഥവാ വിഷലിപ്ത ബന്ധമെന്ന വാക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വിഷലിപ്ത വ്യക്തിത്വവും ആത്മാനുരാഗിയും ഒരാൾ തന്നെയാണോ എന്ന സംശയവും പല ചെറുപ്പക്കാരും ഉന്നയിക്കാറുണ്ട്. നിരവധി വിഷലിപ്ത വ്യക്തിത്വ സവിശേഷതകൾ സമൂഹത്തിലുണ്ട്. അതിൽ ഒന്നാണ് ആത്മാനുരാഗ വ്യക്തിത്വം എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വിഷലിപ്ത സ്വഭാവമുള്ള മറ്റനവധി

വ്യക്തിത്വ വൈകല്യങ്ങൾ നിലവിലുണ്ട്. ഉദാഹരണത്തിന് സാമൂഹിക വിരുദ്ധ വ്യക്തിത്വ വൈകല്യം, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ആസ്വദിക്കുകയും മറ്റുള്ളവർ വേദനിക്കുന്നത് കണ്ട് ആഹ്ലാദം അനുഭവിക്കുകയും അവനവന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും അപകടത്തിൽപ്പെടുന്ന പ്രവൃത്തികൾ നിരന്തരം ചെയ്യുകയും എത്ര കുറ്റകൃത്യം ചെയ്താലും അതിൽ തെല്ലും കുറ്റബോധമില്ലാതെ അതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അവസ്ഥയാണ് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യം. ഇതും ഒരു വിഷലിപ്ത വ്യക്തിത്വ ഘടകമായിട്ട് നമുക്കെടുക്കാം. ആത്മാനുരാഗ വ്യക്തിത്വം ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷലിപ്ത വ്യക്തിത്വമായി മാറുന്നത് ചില സവിശേഷ കാരണങ്ങൾ കൊണ്ടാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ അവർ വളരെ മാന്യന്മാരും അറിവുള്ളവരും ജോലിസ്ഥലത്ത് പ്രാഗൽഭ്യം പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും. അവരുടെ വാഗ്ധോരണി കേട്ടിട്ട് അവരുടെ പാണ്ഡിത്യത്തിൽ അഭിരമിച്ചു പോകുന്ന ധാരാളം ആരാധകർ അവർക്കുണ്ടാവുകയും ചെയ്യും. പക്ഷെ അവരോട് അടുക്കുമ്പോൾ മാത്രമാണ് അവരുടെ സ്വഭാവത്തിന്റെ വിഷലിപ്ത സ്വഭാവം വ്യക്തമാകുന്നത്. അത് ഏറ്റവും കൂടുതൽ ബോധ്യമുള്ളത് അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്കും കുടുംബാംഗങ്ങൾക്കുമായിരിക്കും. ഒരു പരിധിവരെ അദ്ദേഹവുമായി വളരെ അടുത്ത് ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കും അത് മനസ്സിലായി എന്ന് വരും. പക്ഷെ പുതിയൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, പുതിയൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ, പുതിയൊരു വേദിയിൽ സംസാരിക്കാൻ അവസരം കിട്ടുമ്പോൾ, തന്റെ അറിവും തന്റെ ഭാഷാസ്വാധീനവും ഉപയോഗിച്ച് മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ സവിശേഷത. പക്ഷേ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അരക്ഷിത ബോധവും ആത്മവിശ്വാസക്കുറവും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഇടപെടലിലൂടെ പുറത്തു വന്നേക്കും. അങ്ങനെ പുറത്തു വരുമ്പോഴാണ് അവരുടെ വിഷലിപ്ത സ്വഭാവം പ്രകടമാകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റാരും തന്നെക്കാൾ വലുതാകരുത്. അങ്ങനെ വലുതാകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ അസ്വസ്ഥരായി മാറും. തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം തന്റെ ആരാധകരായിരിക്കണം. അവർ തന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, വിമർശിക്കാൻ പാടില്ല. കുടുംബാംഗങ്ങൾ പോലും തന്നെ ഒരു തരത്തിലും കുറ്റപ്പെടുത്താൻ പാടില്ല എന്നുള്ളൊരു ശാഠ്യമാണ് ഇവരുടെ സ്വഭാവം വിഷലിപ്തമാക്കി മാറ്റുന്നത്. താൻ പറയുന്നത് അക്ഷരം പ്രതി മറുവശത്തുള്ളവർ കേട്ടോണം, അതിനെ വിമർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല എന്നവർ വിശ്വസിക്കുന്നു. കുട്ടികളിലും കൗമാരപ്രായക്കാരിലുമൊക്കെ സ്വയം കേന്ദ്രീകൃതത്വം വളരെയധികം ഉണ്ട് എന്നുള്ളത് പല മാതാപിതാക്കളും ആശങ്കയോടെ പറയുന്നുണ്ട്. ഇത് നാളെ ഈ കുട്ടി ഒരു NPD ആയി മാറാൻ കാരണമാകുമോ എന്ന വ്യാകുലത ഒരുപാട് മാതാപിതാക്കൾ പ്രകടിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പരിധിവരെ അവനവനെ വിശ്വസിക്കുക, അവനവന്റെ കഴിവുകളെക്കുറിച്ച് ബോധ്യമുണ്ടാകുക എന്നുള്ളത് ആത്മ അനുരാഗമല്ല, ആത്മാവബോധമാണ്, സെൽഫ് അവയർനെസ്സാണ്. ഈ സെൽഫ് അവയർനെസ് നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. എല്ലാ കുട്ടികൾക്കും ഈ സെൽഫ് അവയർനെസ് ഉണ്ടാകണം. ആത്മാ അവബോധമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം തനിക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, ഇന്ന ഇന്ന മേഖലകളിൽ തനിക്ക് ഉയർന്നു വരാൻ കഴിയും എന്ന തികഞ്ഞ വിശ്വാസം അവരെ മുന്നോട്ട് നയിക്കും. അങ്ങനെ വരുമ്പോൾ പുറമേ നിന്നുള്ള വ്യക്തികളുടെ പ്രശംസ അവരുടെ ജീവിതത്തിലൊരു അവശ്യ വസ്തു അല്ലാതെയായി മാറും. പ്രശംസ ലഭിച്ചാൽ നല്ലത്, ഇനി പ്രശംസ ലഭിക്കുന്നില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്ന ഒരു ബോധത്തോടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഈ ആത്മ അവബോധം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ കൂടുതൽ അഭിരമിക്കും, അതിൽ ആശ്രയിക്കും. ആ പ്രശംസ ലഭിച്ചില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് തളർന്നുപോയി, മനസ്സ് വിഷാദഭരിതമാകുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ ആത്മാവബോധം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ആത്മാവബോധം അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനോടൊപ്പം മറ്റുള്ളവരുടെ കഴിവുകൾ കൂടെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും ഉള്ള അവസരം കൂടെ കൊടുക്കണം. അക്കാദമിക മികവ് മാത്രമല്ല ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, മറ്റനവധി കഴിവുകൾക്കും ലോകത്ത് സ്ഥാനമുണ്ട്. മറ്റ് കഴിവുകളുള്ള വ്യക്തികളെയും അംഗീകരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഭൂമി മുന്നോട്ട് പോവുകയുള്ളൂ എന്ന ഒരു ബോധം കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാക്കിക്കൊടുത്താൽ അവർ ആത്മവിശ്വാസമുള്ളവരായി, എന്നാൽ ആത്മാനുരാഗം ഇല്ലാത്തവരായി മാറും എന്നുള്ളതാണ്. ഈ വ്യക്തിത്വ വൈകല്യങ്ങൾ മറ്റേത് രോഗാവസ്ഥയും എന്നതുപോലെ ജനിതകമായും ജീവശാസ്ത്രപരമായും നിർണയിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. തലച്ചോറിലുള്ള രാസഘടനയുമായും തലച്ചോറിലെ മസ്തിഷ്ക കോശങ്ങൾ തമ്മിലുള്ള വയറിങ്ങുമായും ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. ആരും സ്വയം ബോധ്യപ്പെട്ട് ഒരു നാർസിസിസ്റ്റായി മാറുന്നതല്ല, അതൊരു രോഗാവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു അവഹേളന സ്വഭാവമുള്ള ഒരു പദപ്രയോഗമായി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വ്യക്തിക്ക് എങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി അഥവാ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ എന്നൊരു സംഗതി ഇവർക്ക് വളരെയധികം പ്രയോജനപ്പെടാറുണ്ട്. എന്താണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ? ആരോൺ ടി ബെക്ക് എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് മുൻപ് മുന്നോട്ട് വെച്ച ഒരു മനഃശാസ്ത്ര ചികിത്സാ രീതിയാണിത്. ആരോൺ ടി ബെക്കിന്റെ കാഴ്ചപ്പാട് പ്രകാരം മനുഷ്യന്റെ എല്ലാ പ്രയാസങ്ങളും മൂന്ന് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നു. ഇതിനെ ബൗദ്ധിക ത്രികോണം അഥവാ കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ ബൗദ്ധിക ത്രികോണത്തിന്റെ മൂന്ന് ഘടകങ്ങൾ അവനവനെക്കുറിച്ചുള്ള
മോശമായ മൂല്യനിർണ്ണയം. എന്നെക്കൊണ്ടൊന്നിനും കൊള്ളില്ല, ഞാൻ എവിടെ ചെന്നാലും രക്ഷപ്പെടില്ല, എനിക്കൊരു കഴിവുമില്ല.

നമ്മുടെ അന്തരീക്ഷത്തെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണ്ണയം. എന്നെ സഹായിക്കാൻ ആരുമില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയി. സ്വന്തം ഭാവിയെക്കുറിച്ചുള്ള മോശമായ മൂല്യനിർണ്ണയം. എനിക്കിപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, ഞാൻ ഇനി വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യാൻ ശ്രമിച്ചാലും ഞാൻ രക്ഷപ്പെടില്ല, എത്ര വർഷം കഴിഞ്ഞാലും ഞാൻ നേരെയാകില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് പലപ്പോഴും മനസ്സ് വിഷാദഭരിതമാകാനും മോശമായ രീതിയിൽ പെരുമാറാനും കാരണമാകുന്നത് എന്ന് ആരോൺ ടി ബക്ക് വിശദീകരിച്ചു. ഈ മൂന്ന് കാര്യങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമാകും, മനസ്സിൽ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തകൾ വരാതെയാകും. അത് നമ്മുടെ സ്വഭാവത്തെയും സ്വാധീനിക്കും, സ്വഭാവം നല്ല രീതിയിൽ വരും. അപ്പോൾ ചിന്തകളിലെ വൈകല്യങ്ങൾ തിരുത്തി അതുവഴി മനസ്സിന്റെ വൈകാരിക അവസ്ഥയെ ക്രമീകരിച്ച് അതിലൂടെ പെരുമാറ്റത്തിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സ അഥവാ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന സംഗതിയിലൂടെ സാധ്യമാകുന്നത്. ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളൊരു വ്യക്തിക്ക് ഇത് തീർച്ചയായിട്ടും സഹായകമാകും. ഇവിടെ നമ്മൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചിന്തകളിലുള്ള വൈകല്യങ്ങൾ എന്നാണ്. അദ്ദേഹത്തോടൊരു സംഭാഷണം നടത്തുമ്പോൾ കുട്ടിക്കാലം തൊട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങൾ പലതും അദ്ദേഹം തുറന്നു പറയും. കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള അവഹേളനങ്ങൾ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചത് എന്ന് മനസ്സിലാവും. അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആഴത്തിൽ മനസ്സിൽ വേരുറച്ച ചില അടിസ്ഥാന ചിന്തകൾ, കോർ ബിലീഫ്സ് എന്ന സംഗതി പുറത്തു വരും. ഈ അടിസ്ഥാന ചിന്തകൾ കുറച്ചു നാൾ വളരെ ദുർബലമായി ഇരിക്കുമെങ്കിലും ജീവിതത്തിൽ ഭാവിയിൽ ചില തിരിച്ചടികൾ വരുമ്പോൾ ഈ അടിസ്ഥാന ചിന്തകൾ ശക്തി പ്രാപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വളരെ മോശമായിട്ടുള്ള ചിന്തകൾ കടന്നു വരികയും ചെയ്യും. ഇത്തരം ചിന്തകളെ നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് അല്ലെങ്കിൽ ആകസ്മിക ന്യൂന ചിന്തകൾ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കേണ്ടതില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ടിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചിന്താ വൈകല്യങ്ങൾ കൃത്യമായി ആ വ്യക്തിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ആദ്യപടി. ഈ ചിന്താ വൈകല്യങ്ങൾ മൂലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത്. പലപ്പോഴും ഈ ആത്മാനുരാഗികളായ വ്യക്തികൾ ആദ്യഘട്ടത്തിൽ ഓഫീസിലും മറ്റും വളരെ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട്. അവരുടെ അറിവും കഴിവും ഒക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരും നന്നായി ജോലി ചെയ്ത് ആ സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത കൂട്ടും. പക്ഷെ ക്രമേണ ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം ഉള്ള വ്യക്തികൾക്ക് മറ്റുള്ളവരുള്ള സമീപനത്തിൽ ചില പക്ഷപാതങ്ങളൊക്കെ പ്രകടമാവും. തന്നോട് പൂർണ്ണ വിധേയത്വം പ്രകടിപ്പിക്കുന്ന വ്യക്തികൾക്ക് കൂടുതൽ പരിഗണന നൽകുക, എന്തെങ്കിലും തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന വ്യക്തികളെ അവഹേളിക്കുക എന്ന അവസ്ഥയൊക്കെ ഓഫീസിൽ തന്നെ പ്രകടമാവും. അത് ആ ഓഫീസിന്റെ സുഗമമായ പ്രവർത്തനത്തെ ബാധിച്ചു തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് സ്വന്തം വ്യക്തിപരമായ വികലചിന്തകൾ ഈ ഓഫീസിന്റെ പ്രവർത്തനത്തെ ദോഷകരമായി ബാധിക്കുന്നത്, എങ്ങനെയാണ് ഈ വികല ചിന്തകൾ സ്വന്തം കുടുംബജീവിതത്തിൽ ശൈഥില്യം ഉണ്ടാക്കുന്നത്, മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തുകയാണ് അടുത്ത പടി. ഇത് മാറ്റിയെടുത്തില്ല എങ്കിൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികളെക്കുറിച്ചും നമുക്കവരെ പറഞ്ഞു ബോധ്യപ്പെടുത്താം. നാളെ ഓഫീസിൽ അതിൻ്റെ ഉൽപ്പാദനക്ഷമത കുറയുന്നത് മൂലം ആ ഓഫീസ് പൂട്ടിപ്പോകാനുള്ള സാധ്യത, ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത. മക്കൾക്ക് നിങ്ങളോട് ഒരു തരത്തിലുള്ള ഒരു വൈകാരിക അടുപ്പവും തോന്നാതെ വരുമ്പോൾ, നിങ്ങൾ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോകാനുള്ള സാധ്യത. ഇങ്ങനെയുള്ള ജീവിതത്തിലെ സ്വാഭാവികമായ പ്രതിസന്ധികളെക്കുറിച്ച് നമ്മളവരെ ബോധ്യപ്പെടുത്തുകയും ഇതിലേക്ക് പോകാതിരിക്കാൻ ജീവിതത്തിൽ എന്തുതരം ക്രമീകരണങ്ങൾ വരുത്തണം എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയുമാണ് ഇതിലൂടെ സംഭവിക്കുന്നത്. ഇതുവഴി ഈ ന്യൂന ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സിന് പകരം ആരോഗ്യകരമായ പോസിറ്റീവ് ചിന്തകൾ, ഓൾട്ടർനേറ്റ് തോട്ട്സ്, അത് മനസ്സിലേക്ക് ബോധപൂർവ്വം കൊണ്ടുവരാൻ അവരെ പരിശീലിപ്പിക്കാം. ഇതിനിടയിൽ അവർക്ക് വല്ലാത്ത ഉത്കണ്ഠയും വെപ്രാളവും ഒക്കെ വന്നിരിക്കാം. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള റിലാക്സേഷൻ പരിശീലനം അവർക്ക് നൽകാം. ചില ഘട്ടങ്ങളിലെങ്കിലും അവരാഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് വിഷാദഭരിതമാകുകയും മനസ്സിന്റെ വൈകാരിക നിയന്ത്രണം വിട്ടുപോവുകയൊക്കെ ചെയ്യുന്നതും ഉണ്ടാകാം. ഇത്തരം ഘട്ടങ്ങളിൽ മനസ്സിന്റെ വൈകാരിക ക്രമീകരണം ഉറപ്പുവരുത്താനുള്ള മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സയും ഇവർക്ക് നൽകേണ്ടി വരും. ഈ മരുന്നുകൾ തലച്ചോറിൽ താളം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുമ്പോൾ അവരുടെ വിഷാദവും ഉത്കണ്ഠയും ദേഷ്യവും അടക്കമുള്ള പ്രശ്നങ്ങൾ നിയന്ത്രണ വിധേയമാകും. ആ മരുന്നുകൾ കഴിച്ചുണ്ടായ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ബൗദ്ധിക പെരുമാറ്റ ചികിത്സയിലൂടെയുള്ള ചിന്താ വൈകല്യങ്ങളെ മാറ്റിയെടുക്കാൻ കൂടെ അവർക്ക് സാധിച്ചാൽ തീർച്ചയായും അവരുടെ സ്വഭാവത്തിൽ സമീപനത്തിലൊക്കെ വളരെ ഗുണപരമായ പ്രയോജനപ്രദമായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ്. വിമർശനം നേരിടുമ്പോഴുണ്ടാകുന്ന വ്യത്യസ്ത തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനും CBTയിൽ മാർഗങ്ങളുണ്ട്. പലപ്പോഴും വിമർശനം നേരിടുമ്പോൾ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള വിമർശനങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് അന്നത്തെ ഒരു മാനസിക നിലയിലേക്ക് ഇവർ തിരിച്ചുപോയെന്നിരിക്കും. പെട്ടെന്നുള്ള അപമാനബോധം ഇവരെ പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കും. രണ്ടിൽ നിന്നും മാറി നിന്നുകൊണ്ട് എങ്ങനെയാണ് സ്വഭാവദൃഢതയോടെ ഒരു വിമർശനം

0: ത്തെ നേരിടുക. അസർട്ടീവ്നെസ് ട്രെയിനിങ് എന്നൊരു സംഗതി നമ്മൾ ഇവർക്ക് നൽകുകയാണ്. അങ്ങനെ വരുമ്പോൾ രൂക്ഷ വിമർശനം വരുമ്പോൾ പോലും വസ്തുതകൾ നിരത്തിയ ആ വിമർശനങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് സ്വന്തം ഭാഗത്തിലുള്ള ശരികൾ അവതരിപ്പിക്കാനുള്ളൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകുന്നു. അത് അവരുടെ വൈകാരിക ക്രമീകരണത്തിന് സഹായമാവുകയും ചെയ്യും. എല്ലാവരും എന്നെ അംഗീകരിക്കണം എന്ന ചിന്ത മാറ്റിയെടുക്കാനും നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് പരിശീലനം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ പലപ്പോഴും അവലംബിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടിയുള്ള രാഷ്ട്രങ്ങളിലുള്ള ചില മോഡലുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫിൻലാൻഡ്. അവിടുത്തെ ഒരു ദാർശനികവും തത്വചിന്താപരവുമായ ഒരു കാഴ്ചപ്പാട് ഓരോ വ്യക്തിയും കരുതുന്നത് താൻ പ്രകൃതിയുടെ ഒരു ഘടകമാണ്, പ്രകൃതിയുടെ ഭാഗമാണെന്നുള്ളതാണ്. ഈ പ്രകൃതിയെ നിലനിർത്തേണ്ടത് തൻ്റെ നിലനിർത്തലിന് അത്യാവശ്യമാണ് എന്നവർ കരുതുന്നു. അതുകൊണ്ട് ചെടികൾ നട്ട് വളർത്തുന്നതും വളർത്തുമൃഗങ്ങളെ പരിപാലിപ്പിക്കുന്നതും കൃഷി ചെയ്യുന്നതുമൊക്കെ അവർ വളരെ താല്പര്യത്തോടെ ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നുള്ള ആരോഗ്യകരമായ മാതൃകകൾ, മറ്റുള്ളവരുടെ സാന്നിധ്യം തൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും അതിനനുസരിച്ച് സ്വന്തം ചിന്തകളെ ക്രമീകരിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുക വഴി തീർച്ചയായിട്ടും ഈ പറഞ്ഞ തത്വചിന്തകൾ ഉള്ളിലേക്ക് എടുക്കാനും സ്വയം ശുദ്ധീകരിക്കാനും ഇവർക്ക് കഴിയും. പലപ്പോഴും ഈ വ്യക്തിത്വ വൈകല്യം എന്നത് ബാല്യത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തുടങ്ങി കൗമാരത്തിൽ കൂടുതൽ പ്രകടമായി യൗവനത്തിൽ പൂർണ്ണത പ്രാപിക്കുന്ന ഒരവസ്ഥയാണ്. മിക്കവാറും ഒരു 10 കൊല്ലമെങ്കിലും പഴക്കമുള്ള ഒരു അവസ്ഥയിലായിരിക്കാം ഈ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യം ഒരു ഡോക്ടറുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകൾ ഇതിനു വേണ്ടി വരും. സാധാരണഗതിയിൽ ഒരു 2 വർഷമെങ്കിലും തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന മനഃശാസ്ത്ര ചികിത്സകളും അതിനിടയിൽ ആവശ്യമുള്ള ഒരു ഘട്ടം മരുന്ന് ചികിത്സകളും ഇവർക്ക് വേണ്ടി വരും. ചികിത്സയ്ക്ക് തയ്യാറാകുമ്പോൾ അതിനനുസരിച്ച് ഉള്ള ക്രമീകരണം വരുത്താൻ കുടുംബാംഗങ്ങളും തയ്യാറാകണം. അതുകൊണ്ട് കുടുംബാംഗങ്ങൾക്കുള്ള പരിശീലനം, ഫാമിലി തെറാപ്പി എന്നൊരു സംഗതിയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഒരു മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന ആത്മാനുരാഗിക്ക് ഏറ്റവും വലിയ തടസ്സമായി മാറുന്ന വീട്ടുകാർ തന്നെയാണ്. ആത്മാനുരാഗി അദ്ദേഹത്തിന്റെ ആത്മാനുരാഗത്തിന്റെ പരിപൂർണതയിൽ വീട്ടിൽ ചെയ്ത പല കാര്യങ്ങളും ബന്ധുക്കൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അവർ പലപ്പോഴും ഇക്കാര്യങ്ങൾ ഈ ആത്മാനുരാഗിയെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. മദ്യവിമോചനം നേടാൻ ശ്രമിക്കുന്നൊരു വ്യക്തി പണ്ട് മദ്യപിച്ച് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് അദ്ദേഹത്തെ മദ്യത്തിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെയും. ആത്മാനുരാഗി വളരെയധികം ശ്രമങ്ങൾ നടത്തി മാറാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം വരുത്തുന്ന മാറ്റങ്ങളെ അഭിനന്ദിക്കുക, അംഗീകരിക്കുക, അങ്ങനെ മുന്നോട്ട് പോവുകയും പഴയ കാര്യങ്ങൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാതിരിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഒരു പുതിയ തുടക്കത്തിലേക്കെത്താൻ ആത്മാനുരാഗ വ്യക്തിത്വ വൈകല്യമുള്ളവർക്ക് സാധിക്കും.
1: ടോക്സിക് ബന്ധങ്ങളോ അതോ നാർസിസമോ, വ്യത്യാസം തിരിച്ചറിയാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അരുൺ ബി നായർ.

കൂട്ടുകാരി. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ആദ്യഗാനത്തിലേക്ക്. ചിത്രം പൊന്മുടി പുഴയോരത്ത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ, ഗായകർ വിജയേശുദാസും മഞ്ചരിയും.

ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
2: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
4: ഫാം ടു സിറ്റി
5: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
4: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കുക. ഫാം ടു സിറ്റി
6: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനം ചിത്രം സമ്മർ ഇൻ ബേത്ലഹേം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചനയ്ക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാലിന്റെ സംഗീതം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം പൂനിലാമഴ.

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, പ്രകാശധാരയ്ക്ക് ശേഷം നാം കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: അനീമിയ, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ സംസാരിക്കുന്നു.
2: കൗമാരക്കാരായ പെൺകുട്ടികളിലും സ്ത്രീകളിലും കുട്ടികളിലും സാധാരണയായി കാണുന്ന ആരോഗ്യ പ്രശ്നമാണ് അനീമിയ അഥവാ വിളർച്ച. അനീമിയ ഒരു രോഗമല്ല, മറിച്ച് ഒരു രോഗലക്ഷണമാണ്. രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന അവശ്യഘടകമായ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തമായ അളവ് കാരണം ശരീരത്തിലെ വിവിധ കോശങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം കുറയുന്ന അവസ്ഥയാണ് അനീമിയ. അസ്ഥികൾക്കുള്ളിൽ അസ്ഥിമജ്ജ എന്നറിയപ്പെടുന്ന മൃദുവായ സ്പോഞ്ച് പോലെയുള്ള ഭാഗത്താണ് ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടുന്നത്. അതിനാൽ നമ്മൾ ഓരോ തവണ ശ്വസിക്കുമ്പോഴും ചുവന്ന രക്താണുക്കൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലേക്കും ഓക്സിജൻ വഹിച്ചുകൊണ്ടുപോകുന്നു. ഒരു വ്യക്തിയിൽ വിളർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ പലതാണ്. ശരീരത്തിന് ആവശ്യമായ ചുവന്ന രക്താണുക്കൾ നിർമ്മിക്കപ്പെടാതാവുക, രക്തസ്രാവം മൂലം വളരെയധികം ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുക, ഈ പറഞ്ഞ സാഹചര്യങ്ങൾ ഒരു വ്യക്തിയിൽ വിളർച്ചയുണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നു. ശരീരം ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. പക്ഷേ പലപ്പോഴും അത് വ്യക്തിക്ക് ആവശ്യത്തിന് ഇരുമ്പ് ലഭിക്കാത്തതുകൊണ്ടാണ്. മാംസം, ഉണക്കപ്പയർ, പച്ച ഇലക്കറികൾ എന്നിവയിൽ കാണപ്പെടുന്ന ഒരു പോഷകമാണ് ഇരുമ്പ്. ഇരുമ്പ് ഇല്ലാതെ ശരീരത്തിന് ചുവന്ന രക്താണുക്കളുടെ ഓക്സിജൻ വഹിക്കുന്ന ഭാഗമായ ഹീമോഗ്ലോബിൻ നിർമ്മിക്കുവാൻ കഴിയുകയില്ല. അസ്ഥിമജ്ജ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ വിളർച്ചയും ഉണ്ടാകാം. ഇത് അണുബാധ മൂലമോ വൃക്കരോഗം പോലെയുള്ള ഒരു രോഗം മൂലമോ ആകാം. ക്യാൻസറിനുള്ള കീമോതെറാപ്പി പോലെയുള്ള ചില മരുന്നുകൾ അസ്ഥിമജ്ജയ്ക്ക് ആവശ്യത്തിന് ചുവന്ന രക്താണുക്കൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നത് തടയും. ഏതെങ്കിലും കാരണത്താൽ ചുവന്ന രക്താണുക്കളുടെ ആയുസ് കുറയുകയാണെങ്കിൽ പുതിയവയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന ആവശ്യകതയെ നേരിടാൻ അസ്ഥിമജ്ജയ്ക്ക് കഴിഞ്ഞേക്കില്ല. ചുവന്ന രക്താണുക്കൾ നശിക്കുന്നതിനുള്ള ഒരു കാരണം അവയുടെ ആകൃതി മാറുന്നതാണ്. ചുവന്ന രക്താണുക്കൾ ഡിസ്കുകൾ പോലെ വൃത്താകൃതിയിലും പരന്നതുമായിരിക്കണം. ശരീരത്തിലുടനീളം രക്തം സഞ്ചരിക്കുമ്പോൾ ഇടുങ്ങിയ ഇടങ്ങളിലൂടെ സഞ്ചരിക്കുന്നതിന് ഈ ആകൃതി സഹായിക്കുന്നു. എന്നാൽ അരിവാൾ കോശ രോഗത്തിലെന്ന പോലെ ആകൃതി മാറിയാൽ ചുവന്ന രക്താണുക്കൾ കൂടുതൽ എളുപ്പത്തിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ഇതും അനീമിയയിലേക്ക് നയിക്കുന്നു. മറ്റു ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്തിന് ചുവന്ന രക്താണുക്കളെ നശിപ്പിക്കുവാൻ കഴിയും. ചില മരുന്നുകൾ, അണുബാധകൾ, രോഗങ്ങൾ എന്നിവയും വിളർച്ചയ്ക്ക് കാരണമായേക്കാം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ചെറിയ അളവിൽ രക്തം നഷ്ടപ്പെടുമ്പോൾ അസ്ഥിമജ്ജ കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കും. അതുവഴി വിളർച്ച ഉണ്ടാകുന്നത് തടയപ്പെടും. എന്നാൽ ഗുരുതരമായ അപകടങ്ങളിൽ ധാരാളം രക്തം നഷ്ടപ്പെട്ടാൽ അസ്ഥിമജ്ജയ്ക്ക് ചുവന്ന രക്താണുക്കളെ വേഗത്തിൽ മാറ്റിസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കില്ല. ഇതും വിളർച്ചയ്ക്ക് കാരണമാകും. ആർത്തവം, ആർത്തവ സമയത്തെ അമിത രക്തസ്രാവം, ഇരുമ്പ്, ഫോളിക് ആസിഡ് എന്നീ പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, പ്രസവ സമയത്തെ രക്തസ്രാവം, രക്തസ്രാവം ഉണ്ടാക്കുന്ന വ്രണങ്ങൾ, വിരബാധ, അർഷസ്, ക്യാൻസർ പോലെയുള്ള ദീർഘകാല രോഗങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് അനീമിയ ഉണ്ടാകാം. ആർത്തവമുള്ള സ്ത്രീകളിൽ 5-ൽ 1 ഗർഭിണികളിൽ പകുതി പേർക്കും വിളർച്ചയുണ്ടെന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അമിതമായ ആർത്തവ രക്തസ്രാവം ശരീരത്തിൽ നിന്ന് കൂടുതൽ ചുവന്ന രക്താണുക്കൾ നഷ്ടപ്പെടുന്നു.

0: എന്നതിലേക്ക് നയിക്കുന്നു. തൽഫലമായി ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് ഹീമോഗ്ലോബിന്റെ സാധാരണ ഉൽപാദനത്തെ ബാധിക്കുകയും വിളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഗർഭിണികളായ സ്ത്രീകൾക്ക് വിളർച്ച വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവരുടെ ശരീരം കുഞ്ഞിന് ആവശ്യമായ പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി കൂടുതൽ രക്തം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനു വേണ്ട ഇരുമ്പും മറ്റ് ജീവകങ്ങളും ആവശ്യമായ തോതിൽ ലഭിച്ചില്ലെങ്കിൽ അത് വിളർച്ചയ്ക്ക് കാരണമാകും. ഗർഭകാലത്തെ വിളർച്ച നേരത്തെ കണ്ടെത്തിയാൽ ചികിത്സിക്കാൻ എളുപ്പമുള്ള ഒരു നേരിയ അവസ്ഥയായിരിക്കും. എന്നാൽ ചികിത്സിച്ചില്ലെങ്കിൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും അപകടകരമാകും. വിളർച്ചയുടെ പ്രാരംഭഘട്ടങ്ങളിൽ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും പ്രകടമാവുകയില്ല. വിട്ടുമാറാത്ത ക്ഷീണത്തിന്റെയും തളർച്ചയുടെയും കാരണങ്ങൾ അന്വേഷിച്ച് പരിശോധനാ വഴികളിലൂടെ ഏറെ സഞ്ചരിച്ചു കഴിയുമ്പോഴായിരിക്കും വിളർച്ചയെ കണ്ടെത്തുന്നത്. വിളർച്ചയുടെ കാരണം, തരം, തീവ്രത എന്നിവയെ ആശ്രയിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും. വിളറിയ ചർമ്മം, ക്ഷീണം, ഊർജ്ജനഷ്ടം, തലവേദന, തലകറക്കം, നെഞ്ചിടിപ്പ്, ശ്വാസം മുട്ടൽ, കൈകളിലും കാലുകളിലും തരിപ്പ്, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം അനീമിയയുടെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നു. നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒന്നല്ല അനീമിയ. കാരണം നീണ്ടു നിൽക്കുന്ന വിളർച്ച ഹൃദയത്തിന്റെ ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ഹൃദ്രോഗത്തിന് കാരണമാവുകയും ചെയ്തേക്കാം. രക്തപരിശോധനയിലൂടെ അനീമിയ തിരിച്ചറിയാൻ സാധിക്കും. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവാണ് പരിശോധിക്കുന്നത്. സാധാരണയായി 12 മുതൽ 15 ഗ്രാം വരെ ഹീമോഗ്ലോബിനാണ് സ്ത്രീകളുടെ രക്തത്തിൽ കാണുക. പുരുഷന്മാരിൽ ഇത് 13 മുതൽ 17 വരെയും കുട്ടികളിൽ 11 മുതൽ 16 ഗ്രാം വരെയുമാണ്. ഗർഭിണികളിൽ കുറഞ്ഞത് 11 ഗ്രാം മുതൽ 15 ഗ്രാം വരെയെങ്കിലും ഹീമോഗ്ലോബിൻ ഉണ്ടായിരിക്കണം. ഈ അളവുകളിൽ കുറവാണ് ഹീമോഗ്ലോബിനെങ്കിൽ അനീമിയയായി കണക്കാക്കാം. ചികിത്സ. വിളർച്ചയ്ക്ക് കാരണമായ അടിസ്ഥാന രോഗത്തെ ആശ്രയിച്ചിരിക്കും ചികിത്സ. പലപ്പോഴും അടിസ്ഥാന രോഗത്തെ ചികിത്സിക്കുന്നത് വിളർച്ചയെയും അതിന്റെ ലക്ഷണങ്ങളെയും ഇല്ലാതാക്കും. ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാൻ പോഷക ഗുണമുള്ള ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക. ഇലക്കറികൾ, പയർ, പരിപ്പ്, കടല, സോയാബീൻ, ഈന്തപ്പഴം തുടങ്ങിയവയിൽ ഉയർന്ന അളവിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. നിലക്കടല, വാൾനട്ട്, പിസ്ത, ബദാം, കശുവണ്ടി തുടങ്ങിയവ കഴിക്കുന്നത് വിളർച്ച അകറ്റി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹോമിയോ മരുന്നുകളായ ഫെറം മെറ്റാലിക്കം, ഫെറം ഫോസ്ഫോറിക്കം, കാൽക്കേരിയ ഫോസ്ഫോറിക്ക, സിങ്കോണ, നാട്രം മ്യൂരിയാറ്റിക്കം, അലേട്രിസ് ഫാരിനോസ, വനേഡിയം എന്നീ മരുന്നുകൾ രോഗിയുടെ ശരീരഘടന, മാനസികാവസ്ഥ, രോഗലക്ഷണങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ഹോമിയോപ്പതി ചികിത്സ രോഗിയെ സമഗ്രമായി പരിഗണിച്ച് രോഗലക്ഷണങ്ങളോടൊപ്പം രോഗത്തിന്റെ മൂലകാരണം കണ്ടെത്തുകയും സൗമ്യവും ദീർഘകാലപരമായ ആശ്വാസം നൽകാൻ സഹായിക്കുകയും ചെയ്യുന്നു.
1: അനീമിയ. അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഐരാണിമുട്ടം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അജിഷ വാസുദേവൻ.
2: കൊതുകിനെ തുരത്താം, ജീവൻ രക്ഷിക്കാം.
3: ഈഡിസ് കൊതുകുകൾ കെട്ടിനിൽക്കുന്ന തീരെ ചെറിയ അളവിലുള്ള വെള്ളത്തിൽ പോലും മുട്ടയിട്ട് വളരാനിടയുണ്ട്. അതിനാൽ വീട്, സ്ഥാപനങ്ങൾ തുടങ്ങിയ കെട്ടിടങ്ങളുടെ അകത്തും മേൽക്കൂരകളിലും പരിസരത്തും വെള്ളം കെട്ടിനിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
2: ദീർഘനാൾ അടഞ്ഞുകിടക്കുന്ന സ്ഥാപനങ്ങളിൽ കൊതുകുകൾ ധാരാളമായി മുട്ടയിട്ട് പെരുകാൻ സാധ്യതയുണ്ട്. അതിനാൽ കെട്ടിടത്തിനുള്ളിലും ടെറസ്, സൺഷേഡുകൾ, കെട്ടിടത്തിന്റെ പരിസരം എന്നിവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളം ഒഴുക്കിക്കളയുകയും പാഴ്വസ്തുക്കൾ സംസ്കരിക്കുകയും കൊതുക് നിർമാർജ്ജനം ഉറപ്പുവരുത്തുകയും വേണം. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ കൊതുക് വളരാനിടയുള്ള എല്ലാ വസ്തുക്കളും സുരക്ഷിതമായി സംസ്കരിച്ച് കൂത്താടികളെ നശിപ്പിക്കേണ്ടതാണ്.
3: മാർക്കറ്റുകളിൽ മത്സ്യം സൂക്ഷിക്കുന്ന പെട്ടികൾ, വീട്ടുമുറ്റത്തും പുരയിടത്തിലും എറിഞ്ഞു കളഞ്ഞ പാത്രങ്ങൾ, ചിരട്ടകൾ, തൊണ്ട്, ടയർ, മുട്ടത്തോട്, ടിന്നുകൾ തുടങ്ങിയവയിൽ കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് വളരാം. അവ വലിച്ചെറിയാതെ നശിപ്പിക്കുകയോ വെള്ളം കെട്ടിനിൽക്കാതെ കമഴ്ത്തി വെക്കുകയോ ചെയ്യുക.
2: റബ്ബർ മരങ്ങളിൽ വെച്ചിട്ടുള്ള ചിരട്ടകളിലും കവുങ്ങിൻ തോട്ടങ്ങളിൽ വീണുകിടക്കുന്ന പാളകളിലും മരപ്പത്തുകളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും കൊതുകുകൾ മുട്ടയിടാം. അതിനാൽ തോട്ടങ്ങളിൽ കൊതുക് പെരുകുന്നില്ലെന്ന് ഉറപ്പാക്കുക.
3: വീട്ടിനുള്ളിൽ പൂച്ചട്ടികൾക്ക് താഴെ വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളിലും ഫ്രിഡ്ജിനടിയിലുള്ള വെള്ളം നിൽക്കുന്ന ട്രേയിലും കൊതുക് മുട്ടയിടാൻ സാധ്യതയുണ്ട്. ഫ്രിഡ്ജിനടിയിലെ ട്രേ ആഴ്ചയിൽ ഒരിക്കൽ വൃത്തി

0: വൃത്തിയാക്കുക. ജലദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി അടച്ചു സൂക്ഷിക്കുക. ധാരാളം പാനീയങ്ങൾ കുടിക്കുക. ഏതു പനിയും പകർച്ചപ്പനി ആകാമെന്നതിനാൽ സ്വയം ചികിത്സ അരുത്.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഇനിയൊരു ഗാനത്തിലേക്ക്. യേശുദാസും ചിത്രയും പാടിയതാണ് ചിത്രം സൂര്യഗായത്രി. ഗാനരചയിതാവ് ഒ എൻ വി കുറുപ്പ്, സംഗീത സംവിധായകൻ രവീന്ദ്രൻ.

ഒരു ഗാനം കൂടി. സ്വന്തം സംഗീത സംവിധാനത്തിൽ എം ജയചന്ദ്രൻ പാടിയതാണ്. രചന കെ സച്ചിദാനന്ദൻ. ചിത്രം കരയിലേക്ക് ഒരു കടൽ ദൂരം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ജപ്പാൻ ഐചി നഗോയ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് വീണ്ടും സ്വർണം. ഷൂട്ടിംഗ് ട്രാപ്പ് മിക്സഡ് ടീം ഇനത്തിൽ നീരുദണ്ഡയും കൈനൻചനായിയുമാണ് ഇന്ത്യയ്ക്കായി 9th സ്വർണം സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ വനിതാ അമ്പെയ്ത്ത് ടീമിനെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. കടുത്ത സമ്മർദ്ദത്തിനിടയിലും വിജയമുറപ്പിക്കാൻ ഇന്ത്യയുടെ ദൃഢനിശ്ചയവും ലക്ഷ്യബോധവും മികച്ച പ്രകടനത്തോടെ ലോകം കണ്ടുവെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. യാത്രാവാഹനങ്ങൾക്കായി പുതിയ കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ ഇക്കോണമി മാനദണ്ഡങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് വിജ്ഞാപനം ചെയ്തു. നിലവിലെ കഫേ മാനദണ്ഡങ്ങൾക്ക് പകരം 2027 April 1 ഇവ പ്രാബല്യത്തിലാകും. 18th അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയുടെ സമാപന സമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കൈരളി തിയേറ്ററിലെ സമാപന സമ്മേളനത്തിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് അധ്യക്ഷനാകും. വേളി കഠിനംകുളം പാസഞ്ചർ കം ടൂറിസം ബോട്ട് സർവീസിന് തുടക്കമായി. മന്ത്രി സി പി ജോൺ ബോട്ട് സർവീസ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ രമ്യഹരിദാസ് എം എൽ എ അധ്യക്ഷയായി. സിനിമാ മേഖലയിലെ സമഗ്ര വികസനത്തിന് സുതാര്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ പ്രേംകുമാർ. ജീവനക്കാരുടെ സഹകരണം പ്രധാനമാണെന്നും ചെയർമാനായി ചുമതലയേറ്റ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇടുക്കി ജില്ലയിലെ SC/ST ഉന്നതികളിൽ പ്രത്യേക തുല്യതാ പഠന പദ്ധതി നടപ്പാക്കുമെന്ന് സാക്ഷരതാ മിഷൻ. നിരക്ഷരർക്കും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കും കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാൻ 12 October വരെ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശനിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: അറിവിനെ പരീക്ഷിക്കുന്ന ഒപ്പം മനസ്സിനിണങ്ങുന്ന ഗാനങ്ങൾ സമ്മാനിക്കുന്ന ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: ഇതാ ഒരു ചോദ്യം, പേര് പോലെ തന്നെ ഒരു ചോദ്യം, 8 സൂചനകൾ.
1: അതെ,
0: ഓരോ സൂചനയ്ക്ക് ശേഷവും ശ്രോതാക്കൾക്ക് ഉത്തരം നൽകാവുന്നതാണ്. ശരിയായ ഉത്തരം നൽകി ഇവിടെ ലഭിക്കുന്ന ആദ്യത്തെ 5 പേരുടെ പേരുകൾ ഈ പരിപാടിയിൽ പറയും.
1: അപ്പൊ ഉത്തരം നൽകേണ്ട വാട്സപ്പ് നമ്പർ ഒന്ന് പറഞ്ഞാലോ? 8281-423-05.
0: നമ്പർ ഒരിക്കൽ കൂടി കേട്ടോളൂ, 8281-423-05.
1: അപ്പോൾ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ തയ്യാറാക്കിയിരിക്കുന്നത് മുൻ IPS ഉദ്യോഗസ്ഥയും സിവിൽ സർവീസസ് പരിശീലകയുമായ രമ്യ റോഷ്നി മാഡമാണ്. നമുക്കറിയാം, ഈ ഒരു സേവനത്തിൽ നിന്ന് അല്ലെങ്കിൽ തന്റെ പദവിയിൽ നിന്ന് രാജിവെച്ചിട്ടാണ് മാഡം സിവിൽ സർവീസ് ഒട്ടനവധി കുട്ടികൾക്ക് സിവിൽ സർവീസിന്റെ മോഹങ്ങൾ പൂവണിയാനുള്ള ആ പരിശീലനം ആരംഭിച്ചത്. അപ്പോൾ ഇന്ന് ശ്രോതാക്കൾക്കായി മാഡത്തിന്റെ ചോദ്യം എന്താണ്, അല്ലെങ്കിൽ സൂചനകൾ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ?
0: അതെ.
1: ഇന്ന് ഇതാ ഒരു ചോദ്യവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്
0: ഷാൽമ
1: രൂപി ബാബു.
0: അപ്പൊ നമുക്ക് ആദ്യത്തെ സൂചന നൽകിയാലോ?
1: ആയിക്കോട്ടെ,
0: ആദ്യത്തെ സൂചന കേട്ടോളൂ. ഈ കഥാപാത്രത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം

0: എഴുത്തുകാരൻ ഒരിക്കൽ ക്രിക്കറ്റ് കളിച്ചപ്പോൾ എതിർ ടീമിലുണ്ടായിരുന്ന ഒരു ബൗളറുടെ പേരിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം സർവ്വസാധാരണമായ ഒന്നാണ്.
1: സുജ, ഒരിക്കൽ കൂടി പറയാം. ഈ കഥാപാത്രത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം എഴുത്തുകാരൻ ഒരിക്കൽ ക്രിക്കറ്റ് കളിച്ചപ്പോൾ എതിർ ടീമിലുണ്ടായിരുന്ന ഒരു ബൗളറുടെ പേരിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഭാഗം സർവ്വസാധാരണമായ ഒന്നാണ്. ആദ്യത്തെ സൂചനയിൽ നിന്ന് ആരൊക്കെ ഉത്തരം പറയുന്നു നമുക്ക് നോക്കാം അല്ലേ?
0: നോക്കാം. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ?
1: ആയിക്കോട്ടെ.
0: ദാ പാട്ടിലേക്ക്.

0: MRT ഹോം നീഡ്സിൽ ബ്രാസ് മേള,
1: കുക്ക്വെയർസ്, പൂജാ ആർട്ടിക്കൽസ്, ഹോം ഡെക്കോർസ് മാർക്കറ്റിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മികച്ച ഡിസ്കൗണ്ടുകളോടെ 5,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്സ്.
2: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ സപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
4: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
3: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
5: അപ്പോ ഇതാ ഒരു ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചനയ്ക്ക് ശേഷം നമുക്ക് 4 പേര് ശരിയുത്തരം അയച്ചിട്ടുണ്ട് അല്ലേ?
6: അതെ.
5: ആദ്യ സൂചനയിൽ തന്നെ ശരിയുത്തരം അയച്ച ആ 4 പേരുടെ പേരുകൾ പറയാം. നബിത നഗരൂർ,
6: മല്ലിക
5: മുംബൈ, ശരണ്യ പുനലൂർ,
6: അരുൺ തിരുവനന്തപുരം.
5: എനിക്ക് തോന്നുന്നു നമിത നമ്മുടെ ഒട്ടുമിക്ക ഇതാ ഒരു ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചനയിൽ തന്നെ ഉത്തരം പറയുന്ന ഒരാളാണ്. അപ്പൊ ഈ ഒരു ജേർണി കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ എന്നാലും ഇനിയും കിട്ടാത്തവരുണ്ട്, തെറ്റായ ഉത്തരങ്ങൾ അയച്ചവരുണ്ട്. അവർക്കൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത സൂചന കൊടുക്കാം.
6: അടുത്ത സൂചന ഇതാ, ഈ കഥാപാത്രം പിൽക്കാല ജീവിതത്തിൽ അതീന്ദ്രിയ ശക്തികളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമെടുത്തതായുള്ള സൂചനകളുണ്ട്. എഴുത്തുകാരനും യഥാർത്ഥ ജീവിതത്തിൽ അത്തരം താല്പര്യങ്ങളുള്ള വ്യക്തിയായിരുന്നു. അത്തരത്തിലുള്ള രചനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്.
5: ഇപ്പൊ ഏകദേശം നമ്മുടെ സൂചനകൾ കേട്ടപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരു കഥാപാത്രത്തെ പറ്റിയാണ് ഇന്നത്തെ ഇതാ ഒരു ചോദ്യം.
6: അതെ.
5: അപ്പൊ ആ രണ്ടാമത്തെ സൂചന ഇതാണ്, ഈ കഥാപാത്രം പിൽക്കാല ജീവിതത്തിൽ അതീന്ദ്രിയ ശക്തികളെ കുറിച്ച് പഠിക്കാൻ താല്പര്യമെടുത്തതായുള്ള സൂചനകളുണ്ട്. എഴുത്തുകാരനും യഥാർത്ഥ ജീവിതത്തിൽ അത്തരം താല്പര്യങ്ങൾ ഉള്ള വ്യക്തിയായിരുന്നു. അത്തരത്തിലുള്ള രചനകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്.
6: അപ്പൊ നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ?
5: പോകാം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: അപ്പോ രണ്ടാമത്തെ സൂചനയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ ലഭിച്ചു. പക്ഷെ ശരി ഉത്തരം അയച്ച 3 പേരെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അവരുടെ പേരുകൾ പറയാം.
5: പത്മകുമാർ പെരുന്താന്നി,
4: കൃഷ്ണകുമാരി തിരുവല്ല,
5: ആതിര പുളിമാത്തൻ.
4: അപ്പോ ഇനിയും ആൾക്കാർക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കേണ്ടതുണ്ട് എന്നാണ് നമ്മൾ
5: മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അടുത്ത സൂചന കൊടുത്താലോ?
4: കൊടുക്കാം.
5: ഈ കഥാപാത്രത്തിന്റെ ജീവിത ശൈലിയെ സമൂഹത്തിന്റെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ ഒരു സ്ഥലത്തിനും ഈ പേരുണ്ട്. ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥയുടെ പേരിലും ഈ സ്ഥലപ്പേരുമുണ്ട്.
4: ഒരിക്കൽ കൂടി പറയാം. ഈ കഥാപാത്രത്തിന്റെ ജീവിതശൈലിയെ സമൂഹത്തിന്റെ നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ജീവിക്കുന്നവൻ എന്നർത്ഥം വരുന്ന ഒരു വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ ഒരു സ്ഥലത്തിനും ഈ പേരുണ്ട്. ഈ കഥാപാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥയുടെ പേരിൽ ഈ സ്ഥലപ്പേരുമുണ്ട്. അപ്പോ കുറച്ചും കൂടെ ഒക്കെ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ട ഒരു
5: സമയമായിട്ടുണ്ട്.
4: ബ്രെയിൻ സ്റ്റോം നിങ്ങൾ ചെയ്യുമ്പോഴേക്ക് ഞങ്ങൾ ഒരു പാട്ട് കേൾപ്പിക്കാം.
5: അപ്പോൾ

0: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: മൂന്നാമത്തെ സൂചനയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ചത് ആകെ ഒരു ശരി ഉത്തരമാണ്. എനിക്ക് തോന്നുന്നു കൂടുതൽ കൺഫ്യൂഷൻ ആവുകയാണോ എന്നൊരു ഡൗട്ട്
4: കൂടുതൽ സൂചനകൾ കൊടുക്കുമ്പോഴും.
3: അതെ, പക്ഷെ എന്നിരുന്നാലും ആ ഒരാളെ പറയാം. കണ്ണൻ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഈ മൂന്നാമത്തെ സൂചനയ്ക്ക് ശേഷം ശരി ഉത്തരം അയച്ചിരിക്കുന്നത്. അപ്പൊ കൂടുതൽ ക്ലാരിറ്റി ലഭിക്കാനായി നമ്മൾ അടുത്ത സൂചന നൽകാം,
4: നാലാമത്തെ സൂചനയിലേക്ക്. ഈ കഥാപാത്രം കുറച്ചു കാലം ടിബറ്റിൽ ചെലവിട്ടിരുന്നു എന്ന ഒരു പരാമർശം ഇദ്ദേഹം നായകനായ കഥകളിലൊന്നിലുണ്ട്. ഈ കഥാപാത്രത്തെ ആധാരമാക്കി പിൽക്കാലത്ത് എഴുതപ്പെട്ട നോവലുകളിലൊന്നിൽ അദ്ദേഹത്തെ ഒരു ടിബറ്റൻ ലാമയുടെ പുനർജന്മമായി അവതരിപ്പിച്ചിരിക്കുന്നു.
3: സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ കഥാപാത്രം കുറച്ചുകാലം ടിബറ്റിൽ ചിലവിട്ടിരുന്നു എന്നൊരു പരാമർശം ഇദ്ദേഹം നായകനായ കഥകളിലൊന്നിലുണ്ട്. ഈ കഥാപാത്രത്തിനെ ആധാരമാക്കി പിൽക്കാലത്ത് എഴുതപ്പെട്ട നോവലുകളിൽ ഒന്നിൽ അദ്ദേഹത്തെ ഒരു ടിബറ്റൻ ലാമയുടെ പുനർജന്മമായി അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പൊ വായിച്ച പുസ്തകങ്ങൾ ഒന്ന് തിരിച്ച് ഒന്ന് ഓർത്തു നോക്കിയാൽ ഈ പുസ്തകം എല്ലാവരും വായിച്ചിരിക്കാൻ തന്നെയാണ് സാധ്യത.
4: അതെ, അപ്പൊ എല്ലാവരും വേഗം വേഗം ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് അയച്ചോളൂ.
3: അതിന്റെ വാട്സ്ആപ്പ് നമ്പർ നമുക്ക് ഒരിക്കൽ കൂടി പറയാം,
4: 8283-4203-05. അപ്പൊ പാട്ടിലേക്ക്.

0: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
1: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: അപ്പോ വീണ്ടും ശ്രോതാക്കളുടെ പാർട്ടിസിപ്പേഷൻ കൂടിയിട്ടുണ്ട്. പക്ഷേ ഉത്തരങ്ങൾ അയച്ച് ശരിയായിട്ട് വന്നവരുടേത് ഇപ്പോഴും നമ്മുടെ രണ്ടുപേരിൽ ഇപ്പോഴാണ് നിൽക്കുകയാണ്. 4-ാമത്തെ സൂചനയ്ക്ക് ശേഷം ആ രണ്ടുപേരുടെ പേരുകൾ പറയാം.
4: ദിവ്യ ചന്ദ്രൻ മുംബൈ,
3: എലിസബത്ത് വെള്ളനാട്. എപ്പോഴും ഓർക്കുക, നമ്മുടെ എന്താ പറയാ, പേരും സ്ഥലവും നിങ്ങൾ ഉത്തരത്തിന്റെ കൂടെ വെക്കാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇന്നത്തെ ചോദ്യം അല്ലെങ്കിൽ ഇന്നത്തെ ഈ സൂചനകള് ഒരു കഥാപാത്രത്തിന്റെയാണ്. കഥാപാത്രത്തിന്റെ രചയിതാവിനെ അല്ല നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പം രചയിതാവിന്റെ പേരുകളൊക്കെ ചിലർ അയച്ചു, അദ്ദേഹത്തിന്റെ അല്ല കഥാപാത്രത്തിന്റെ പേരാണ് കേട്ടോ ചോദ്യം.
4: നമ്മൾ ആദ്യ സൂചനയിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കഥാപാത്രമാണ് എന്നുള്ളത്. അപ്പൊ 5-ാമത്തെ സൂചന കൊടുത്താലോ നമുക്ക്
3: കൊടുക്കാം.
4: ഈ കഥാപാത്രത്തെ എഴുത്തുകാരൻ സൃഷ്ടിച്ചത് പ്രധാനമായും അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഒരു വ്യക്തിയെ മാതൃകയാക്കിയാണ്. പ്രസ്തുത വ്യക്തി ഈ പുസ്തകത്തിന്റെ ഒരു പിൽക്കാല പതിപ്പിന് അവതാരിക എഴുതിയിട്ടുമുണ്ട്.
3: സൂചന ഒരിക്കൽ കൂടി, ഈ കഥാപാത്രത്തെ എഴുത്തുകാരൻ സൃഷ്ടിച്ചത് പ്രധാനമായും അദ്ദേഹം ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഒരു വ്യക്തിയെ മാതൃകയാക്കിയാണ്. പ്രസ്തുത വ്യക്തി ഈ പുസ്തകത്തിന്റെ ഒരു പിൽക്കാല പതിപ്പിന് അവതാരിക എഴുതിയിട്ടുമുണ്ട്.
4: ഈ ഒരു സൂചനയോടുകൂടി ശ്രോതാക്കൾക്ക് കൃത്യമായ ഒരു പിക്ചർ ലഭിച്ചിട്ടുണ്ട്.
3: ഈ സൂചന കുറച്ച് ഫേമസ് ആണ്.
4: അതെ,
3: ആ കഥാപാത്രം അല്ലെങ്കിൽ ആ പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് ഈ സൂചന പെട്ടെന്ന്

0: മാഡം.
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയുള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: 5 സൂചനകളാണ് ഇതാ ഒരു ചോദ്യത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. 5-ാമത്തെ സൂചനയ്ക്ക് ശേഷം നമുക്ക് ലഭിച്ചത് 2 ശരിയുത്തരങ്ങളാണ്. 2 പേരാണ്. അവരുടെ പേരുകൾ പറയാം.
3: വിജയകുമാർ മുള്ളൂർ വിഴിഞ്ഞം,
2: ശശികല കുമളി. അപ്പോൾ വീണ്ടും സൂചനകൾ വേണം, കാരണം വീണ്ടും നമുക്ക് ഉത്തരങ്ങൾ ആൾക്കാരുടെ ക്ലാരിറ്റിയുടെ കുറച്ച് വ്യക്തത വരുത്താനുണ്ട്. അപ്പോൾ അടുത്ത സൂചന പറഞ്ഞാമത്തെ
3: സൂചനയിലേക്ക് ഇതാ കേട്ടോളൂ. റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഈ കഥാപാത്രത്തിന് ഒരു ഓണററി ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യമായാണ് ഒരു കഥാപാത്രത്തിന് ഈ ബഹുമതി ലഭിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ പേരിൽ തെരുവുകളും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പോസ്റ്റേജ് സ്റ്റാമ്പുകളും നിലവിലുണ്ട്.
2: സൂചന ഒരിക്കൽ കൂടി, റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഈ കഥാപാത്രത്തിന്റെ ഒരു ഹോണററി ഫെലോഷിപ്പ് നൽകിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു കഥാപാത്രത്തിന് ഈ ബഹുമതി ലഭിക്കുന്നത്. ഈ കഥാപാത്രത്തിന്റെ പേരിൽ തെരുവുകളും അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പോസ്റ്റേജ് സ്റ്റാമ്പുകളും നിലവിലുണ്ട്. എന്തെങ്കിലുമൊക്കെ വെളിച്ചം വീശുന്നതായി തോന്നുന്നെങ്കിൽ എത്രയും
3: വേഗം ഉത്തരവായിച്ചോളൂ. ഇതാ അടുത്ത പാട്ടിലേക്ക്.

0: ആറാമത്തെ സൂചനയ്ക്ക് ശേഷം നമ്മൾ ആ മാജിക്കൽ ഫിഗറിൽ എത്തിയിരിക്കുകയാണ്.
1: അതെ
0: അഞ്ച് പേര് അല്ലേ?
1: അതെ അതെ
0: അപ്പോ എനിക്ക് തോന്നുന്നു ഈ സൂചനയാണ് എല്ലാവരുടെയും ഒട്ടനവധി പേരുടെ കണ്ണുകൾ തുറപ്പിച്ചത്. അപ്പോ ശരി, ഉത്തരമായിച്ച് നമുക്കിവിടെ ലഭിച്ച ആദ്യത്തെ അഞ്ചു പേരുടെ പേരുകൾ പറയാം. ഹരിനാരായണൻ തിരുമല,
1: സുമംഗല വർക്കല,
0: രാധാകൃഷ്ണൻ ഇടപ്പഴഞ്ഞി,
1: രഞ്ജു കൃഷ്ണ
0: ചെറുനീർ, രമ ആറ്റിങ്ങൽ. അപ്പോ എനിക്ക് തോന്നുന്നു ഒട്ടനവധി പേർക്ക് ഇപ്പോൾ ഉത്തരങ്ങൾ ഉത്തരം എന്താണെന്നൊരു ഏകദേശ ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. എന്നാലും അത് ഉറപ്പിക്കുന്നതിന് വേണ്ടി അടുത്ത സൂചനയും കൂടെ നമുക്ക് കൊടുക്കാം അല്ലേ?
1: അടുത്ത സൂചനയിലേക്ക്. ഈ കഥാപാത്രത്തിന്റെ അഡ്രസ്സായി കൊടുത്തിട്ടുള്ള വീട് നമ്പർ യഥാർത്ഥത്തിലുള്ളതല്ല ആ വീടിന്റെ നമ്പർ. പക്ഷെ ഇപ്പോഴും ആ അഡ്രസ്സിൽ ധാരാളം കത്തുകൾ വരാറുണ്ട്. ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്നാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്.
0: ഈ സൂചന കേട്ടാൽ ഇനി സംശയമൊന്നും ബാക്കിയുണ്ടാവില്ല. എന്തായാലും സൂചന ഒരിക്കൽ കൂടി പറയാം. ഈ കഥാപാത്രത്തിന്റെ അഡ്രസ്സായി കൊടുത്തിട്ടുള്ള വീട്ട് നമ്പർ യഥാർത്ഥത്തിൽ ഉള്ളതല്ല, പക്ഷെ ഇപ്പോഴും ആ അഡ്രസ്സിൽ ധാരാളം കത്തുകൾ വരാറുണ്ട്. ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണെന്നാണ് ഇപ്പോഴും പലരും വിശ്വസിക്കുന്നത്.
1: അപ്പോ ഏഴാമത്തെ സൂചനയും നമ്മൾ നൽകി കഴിഞ്ഞു. ഇനിയൊരു പാട്ടിലേക്ക്.

0: അപ്പോൾ എല്ലാവർക്കും ഈ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇത്തവണയും നമുക്ക് ഒട്ടനവധി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിലെ ആദ്യത്തെ അഞ്ചു പേരുടെ പേരുകൾ പറയാം. ജിജി ചിറക്കൽ കോവിൽ വിളാകം,
1: രജിത ആലിയാട് വെഞ്ഞാറമൂട്,
0: അജിത ആലിയാട്,
1: അജിത ആലിയാട്,
0: രാജൻ കരമന തളിയൽ,
1: വിജയകുമാർ തിരുമല,
0: കെ രാമചന്ദ്രൻ പിള്ള പടപ്പറമ്പ് മലപ്പുറം.
1: ഓക്കെ,
0: അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഒരു ഫോർമാലിറ്റി മാത്രമാണ്, കാരണം കുറച്ചു പേർ കൂടെ അവരുടെ പേരുകൾ കേൾക്കാനുള്ള ഒരു അവസരമാണ്. അടുത്ത ഒരു സൂചന എന്ന് തോന്നുന്നു,
1: അവസാനത്തെ സൂചന, എട്ടാമത്തെ സൂചനയിലേക്ക് വായിക്കട്ടെ.
0: വായിച്ചോളൂ.
1: ഏറെ പ്രസിദ്ധ നടന്മാർ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഡ്രാക്കുളയെ അവതരിപ്പിച്ച് പ്രശസ്തി നേടിയ ഒരു നടനും ജെയിംസ് ബോണ്ടിനെ അവതരിപ്പിച്ച ഒരു നടനും ഉൾപ്പെടുന്നു. സൂപ്പർ ഹീറോകളായി അഭിനയിക്കാറുള്ള പല നടന്മാരും ഈ കഥാപാത്രത്തെ അടുത്ത കാലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഏറെ പ്രസിദ്ധ നടന്മാർ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഡ്രാക്കുളയെ അവതരിപ്പിച്ച് പ്രശസ്തി നേടിയ ഒരു നടനും ജെയിംസ് ബോണ്ടിനെ അവതരിപ്പിച്ച ഒരു നടനും ഉൾപ്പെടുന്നു. സൂപ്പർ ഹീറോകളായി അഭിനയിക്കാറുള്ള പല നടന്മാരും ഈ കഥാപാത്രത്തെ അടുത്ത കാലത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും സൂചനകൾ വഴി ഈ ഒരു ഉത്തരത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാനാണ് സഹായകമായത് അല്ലേ?
1: അതെ.
0: അപ്പോ ഈ ഒരു സൂചന കൂടി നിങ്ങൾക്ക് അവരുടെ നിങ്ങളുടെ അവസാന അവസരമാണ്. എത്രയും പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോളൂ. സ്പീഡ് മാറ്റേഴ്സ് ഹിയർ.
1: അതെ. അപ്പോ അടുത്ത പാട്ടിലേക്ക്.

0: എട്ട് സൂചനകളും അവസാനിച്ചു. എന്തായാലും എട്ടാമത്തെ സൂചനയിൽ നമുക്ക് ലഭിച്ച ശരിയുത്തരങ്ങൾ അയച്ച ആൾക്കാരുടെ പേരുകൾ പറയാം.
1: ചന്ദ്രലേഖ പുഞ്ചകരി,
0: റോഷ്നി തിരുമല,
1: നീത പാലക്കാല,
0: പാലക്കാട്, പൗർണമി റാന്നി,
1: ശ്രീജ ചേർത്തല.
0: ഇതിനിടയ്ക്ക് നമ്മൾ കഴിഞ്ഞ സൂചനയിൽ ഉത്തരം ലഭിച്ചവരുടെ പേരുകൾ പറഞ്ഞപ്പോൾ അതിൽ അജിത് ആലിയാട് വെഞ്ഞാറപ്പൂടായിരുന്നു കേട്ടോ, നമ്മൾ അജിത് എന്നാണ് പറഞ്ഞത്. ആ ഒരു അദ്ദേഹം വീണ്ടും അയച്ചു എന്റെ പേര് അജിത് ആണെന്ന്, അപ്പൊ നമ്മൾ അത് തിരുത്തി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്തായാലും അപ്പൊ ഇനി എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഉത്തരമാണ് നമുക്ക് കൊടുക്കേണ്ടത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ഉത്തരം
1: ഏകദേശം ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന സസ്പെൻസിനൊടുവിൽ ഇതാ ഉത്തരം പറയുകയാണ്.
0: പറഞ്ഞോളൂ.
1: ഷെർലക് ഹോംസ്.
0: അതെ, ആർതർ കൊനാൻ ഡോയലിന്റെ വിഖ്യാതമായ കുറ്റാന്വേഷണ നോവലിലെ കുറ്റാന്വേഷണ നായക കഥാപാത്രമാണ് ഷെർലക് ഹോംസ്. സൃഷ്ടാവിനേക്കാളും താൻ പിറന്നുവീണ ഗ്രന്ഥത്തെക്കാളും മഹത്വമാർന്ന അസ്തിത്വ സവിശേഷം നേടിയ കഥാപാത്രമാണ് ഇത്.
1: ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലെ 221D എന്ന മുറിയിൽ താമസമാക്കി തന്റെ സന്തത സഹചാരിയായ ഡോക്ടർ വാട്സണൊപ്പം നടത്തുന്ന കുറ്റാന്വേഷണം വളരെയധികം ഉദ്വേഗജനകമാണ്. കോനൻ ഡോയൽ ഹോംസിനെ സൃഷ്ടിക്കുമ്പോൾ ഈ കഥാപാത്രം ഇത്രമാത്രം വളരുമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ല. പുസ്തകങ്ങൾ ഓരോന്നും പുറത്തിറങ്ങുന്തോറും ഹോംസ് ഡോയലിനേക്കാളും വളർന്നു.
0: സർ ആർതർ കൊനാൻ ഡോയൽ താൻ പഠിക്കുകയും ജോലി ചെയ്യുകയും ചെയ്ത എഡിൻബറ റോയൽ ഇൻഫർമറിയിലെ പ്രൊഫസറും സർജനുമായ ഡോക്ടർ ജോസഫ് ബെല്ലിന്റെ നിരീക്ഷണ പാഠവും ചെറിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ശീലവും മാതൃകയാക്കിയാണ് ഷെർലക് ഹോംസിനെ സൃഷ്ടിച്ചത്. പിൽക്കാലത്ത് ഇദ്ദേഹം പുസ്തകങ്ങളുടെ പതിപ്പുകൾക്ക് അവതാരിക എഴുതിയിട്ടുമുണ്ട്.
1: കോനൻ ഡോയൽ ഒരിക്കൽ ക്രിക്കറ്റ് കളിച്ചപ്പോൾ എതിർ ടീമിലുണ്ടായിരുന്ന ഷെർലക് എന്ന ബൌളറുടെ പേരിൽ നിന്നാണ് ഹോംസിന്റെ ആദ്യ ഭാഗം എടുത്തത്. ഹോംസ് എന്നത് അക്കാലത്ത് ഇംഗ്ലണ്ടിൽ സർവ്വസാധാരണമായിരുന്ന ഒരു കുടുംബ പേരാണ്.
0: ഹോംസ് കഥകളിലും പിൽക്കാല പരാമർശങ്ങളിലും അതീന്ദ്രിയമായ കാര്യങ്ങളെക്കുറിച്ച് സൂചനകൾ വരുന്നുണ്ട്. ഇതിന്റെ സൃഷ്ടാവായ ആർതർ കൊനൻ ഡോയലും യഥാർത്ഥ ജീവിതത്തിൽ സ്പിരിച്വലിസം എന്നിവ ഒക്കെ കൊണ്ടുനടക്കുന്ന ഒരാളായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്.
1: സമൂഹത്തിലെ പൊതുനിയമങ്ങളെയും ചട്ടക്കൂടുകളെയും പറ്റി ആകുലപ്പെടാതെ ജീവിക്കുന്ന ഹോംസിന്റെ രീതിയെ ബൊഹീമിയൻ ജീവിതശൈലി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ഭാഗമായ ബൊഹീമിയ എന്ന സ്ഥലത്തു നിന്നാണ് ഈ വാക്ക് ഉരുത്തിരിഞ്ഞത്. ഹോംസ് നായകനായ ആദ്യ ചെറുകഥയുടെ പേര് എസ്കാൻഡലിൻ ബൊഹീമിയ എന്നാണ്.
0: ദ അഡ്വഞ്ചർ ഓഫ് ദ എംപ്റ്റി ഹൌസ് എന്ന കഥയിൽ പ്രൊഫസർ മൊറിയാർട്ടിയുമായുള്ള ഏറ്റുമുട്ടലിന് ശേഷം മരണം വ്യാജമായി ചിത്രീകരിച്ച് ഒളിവിൽ കഴിഞ്ഞ കാലത്ത് ഹോംസ് ടിബറ്റിൽ സിഗേഴ്സൺ എന്ന പേരിൽ കഴിഞ്ഞിരുന്നു എന്ന് പരാമർശിക്കുന്നുണ്ട്. ജാമ്യാങ് നോർബു എഴുതിയ ദ മണ്ഡല ഓഫ് ഷെർലക് ഹോംസ് എന്ന നോവലിൽ ഹോംസിനെ ഒരു ടിബറ്റൻ ലാമയുടെ പുനർജന്മമായി ചിത്രീകരിച്ചിട്ടുമുണ്ട്.
1: ഹോംസിന്റെ കുറ്റാന്വേഷണത്തിലെ ശാസ്ത്രീയ വിശകലനങ്ങളും കെമിസ്ട്രിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളും മാനിച്ച് 2002 ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റി ഓഫ് കെമിസ്ട്രി ഹോംസിന് ഓണററി ഫെലോഷിപ്പ് നൽകി. ലോകത്താദ്യമായി ഒരു സാങ്കല്പിക കഥാപാത്രത്തിന് ലഭിക്കുന്ന അംഗീകാരമാണിത്. ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ പേരിൽ തെരുവുകളും സ്റ്റാമ്പുകളുമുണ്ട്.
0: ഡ്രാക്കുള ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ ക്രിസ്റ്റഫർ ലീ ഷെർലക് ഹോംസായി വേഷമിട്ടിട്ടുണ്ട്. ജെയിംസ് ബോണ്ട് താരമായ റോജർ മൂർ ഹോംസിനെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. അയൺമാനായ റോബർട്ട് ഡൌണി ജൂനിയർ, ഡോക്ടർ സ്ട്രേഞ്ച് ആയ ബെനഡിക്ട് കമ്പർബാക്ക് എന്നിവരും സിനിമകളിലും പരമ്പരകളിലും ഹോംസായി എത്തിയിട്ടുണ്ട്.
1: തന്റെ ചരിത്രാഖ്യായികളും ഗവേഷണവും നടത്തുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുന്നതിനായി ഡോയൽ ഹോംസ് ഫൈനൽ പ്രോബ്ലം എന്ന ചെറുകഥയിലൂടെ ഈ കഥാപാത്രത്തെ വധിച്ചു. പക്ഷേ ഇത് വായനക്കാർക്കിടയിൽ പ്രതിഷേധം സൃഷ്ടിച്ചു. കഥാകാരൻ വലിയ തെറ്റ് ചെയ്തതായി അവർ വ്യാഖ്യാനിച്ചു. വായനക്കാരുടെ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഗത്യന്തരമില്ലാതെ ഡോയലിന് ഒഴിഞ്ഞ വീട് അഥവാ ദ എംപ്റ്റി ഹൌസ് എന്ന തന്റെ കഥയിലൂടെ ഹോംസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ടി വന്നു.
0: അങ്ങനെ ഇന്നത്തെ ഇതാ ഒരു ചോദ്യം സൂചനകൾ തയ്യാറാക്കിയ രമ്യ റോഷ്നി മാഡമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങളുടെയൊക്കെ ചിന്താമണ്ഡലത്തെ പുനരുജ്ജീവിപ്പിക്കുവാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രൂപി ബാബു,
1: ശർമ്മ. അപ്പോ ഉത്തരങ്ങൾ അയച്ച് ഈ പരിപാടിയുടെ ഭാഗമായ എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്.
0: അടുത്തൊരു അധ്യായത്തിനായി കാത്തിരിക്കുക.
1: അപ്പോ നന്ദി, നമസ്കാരം.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 2 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യയുമായി വ്യാപാര നിക്ഷേപ പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്ന് ഖത്തറിലെ വ്യവസായികളോട് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദോഹയിൽ ഖത്തർ ബിസിനസ്മെൻ അസോസിയേഷന്റെ വട്ടമേശ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. ഏഷ്യൻ ഗെയിംസ് കോമ്പൌണ്ട് മിക്സഡ് ടീം ഇനത്തിൽ സ്വർണ്ണ മെഡൽ നേടിയ സാഹിൽ രാജേഷ് ജാദവ്, ചിക്കിത തനി പാർത്തി എന്നിവരെ കേന്ദ്രമന്ത്രി ഡോ മൻസുഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. ഈ വിജയം ഇന്ത്യയ്ക്ക് 2028 ഒളിമ്പിക്സ് പ്രവേശം ഉറപ്പാക്കുന്ന നേട്ടമാണെന്ന് കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തോടനുബന്ധിച്ച് വാക്കത്തോൺ മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കവട്ടിയാർ കൊട്ടാരം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോൺ മാനവീയം വീഥിയിൽ സമാപിച്ചു. കണ്ണൂർ ആറളം പുനരധിവാസ മേഖലയിൽ ഇറങ്ങിയ മോഴയാനയെ മയക്കുവെടി വെച്ച് പിടികൂടുന്ന ഓപ്പറേഷൻ KM1 നടപടിയുടെ ഭാഗമായി ആറളം പഞ്ചായത്തിലെ 6-7 വാർഡുകളിലും ആറളം ഫാമിലെ 7-9-10-13 ബ്ലോക്കുകളിലും ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇവിടങ്ങളിൽ പൊതുജനങ്ങൾ ഒത്തുചേരാനോ കൂട്ടം കൂടി നിൽക്കാനോ പാടില്ല. ബിജെപി തിരുവനന്തപുരം സൌത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കം പാലമൂട് ബിജുവിനെ ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് വൈകിട്ട് മന്ത്രി സണ്ണി ജോസഫിന്റെ പേരാവൂരിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തും. ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. കണ്ണൂരിൽ മട്ടന്നൂരിൽ MDMA-യുമായി 2 ഡോക്ടർമാർ എക്സൈസ് പിടിയിലായി. മലപ്പുറം പുതുപൊന്നാനി സ്വദേശി ഇർഷാദ്, തലശ്ശേരി വടക്കുംപാട് സ്വദേശി സിദ്ധാർത്ഥ് സി എന്നിവരാണ് 2.809 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായത്. കോഴിക്കോട് വനിതാ സംരംഭകർക്ക് പിന്തുണയും സാധ്യതകളും ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ മൈജി അവതരിപ്പിച്ച ഷീ സ്റ്റാർട്ട് ഹർ ഡ്രീം സ്റ്റാർട്ട് ഹിയർ CSR പദ്ധതിയിലെ സംരംഭകരെ പ്രഖ്യാപിച്ചു. 9 വനിതാ സംരംഭകരെയാണ് പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പുരുഷ ക്രിക്കറ്റിൽ 3 മത്സര പരമ്പരയിലെ 2 ഏകദിനം അല്പസമയത്തിനകം ഗുവാഹത്തിയിൽ. പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 5 മണിക്ക്.
2: ശുചിത്വം നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാക്കുക, അതൊരു ശീലമായി മാറും.
3: ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക് ചിത്രീകരണം. രചന അനുപമ GK.

0: എന്താ രാഹുലേ, നീ ഇങ്ങനെ ഫോണിൽ കണ്ടുനിട്ടിരിക്കുന്ന എന്തിനാ? ഏതാടാ വീഡിയോ? നിന്റെ മുഖത്തൊരു ഞെട്ടലൊക്കെ ഉണ്ടല്ലോ.
1: വിനയ, ഇത് ഞെട്ടേണ്ട കാര്യം തന്നെയാടാ. ദാ നീ ഈ വീഡിയോ ഒന്ന് നോക്കിക്കേ. മധ്യപ്രദേശിലെ ബിയാവോറയിലുള്ള അജ്നാർ നദി ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വൃത്തിയാക്കിയ ഒരു 20-കാരൻ്റെ വീഡിയോയാണിത്. പേര് സുരേന്ദ്ര സിംഗ് ചൗധരി എന്നാണെങ്കിലും ബിട്ടു തബാഹി എന്നാണ് നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്.
0: ഒറ്റയ്ക്ക് നദി വൃത്തിയാക്കിയെന്നോ? അതെങ്ങനെ സാധ്യമാകും? പ്ലാസ്റ്റിക്കും മാലിന്യങ്ങളും കിടന്ന് നാറുന്ന ആ നദി അവൻ ഒറ്റയ്ക്ക് വൃത്തിയാക്കിയെന്ന്?
1: എടാ, അതെ, കഴിഞ്ഞ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിലാണ് അവ അതിന് തുടക്കമിട്ടത്. തുടക്കത്തിൽ കുറച്ച് കൂട്ടുകാരൊക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അവ ഒറ്റയ്ക്കായി. സ്വന്തം കയ്യിലെ 30,000 രൂപ മുടക്കി ചാക്കു ഉപകരണങ്ങളൊക്കെ വാങ്ങി. മലിനജലത്തിൽ കിടന്ന് മണിക്കൂറുകളോളം പണിയെടുത്തത് കൊണ്ട് കയ്യിലൊക്കെ കടുത്ത അണുബാധയുണ്ടായി. എന്നിട്ടും പക്ഷെ അവൻ പിൻവാങ്ങിയില്ല.
0: വലിയൊരു മാതൃക തന്നെയാണ് ആ 20-വയസ്സുകാരൻ കാണിച്ചിരിക്കുന്നത്. അല്ല, ആളുകളൊക്കെ ഇതറിഞ്ഞോ?
1: പിന്നെ അറിഞ്ഞില്ലേ? നദിയുടെ പഴയ അവസ്ഥയും വൃത്തിയാക്കിയ ശേഷമുള്ള മാറ്റവും കാണിച്ച് അവ ഇൻസ്റ്റാഗ്രാമിലിട്ട ബിഫോർ ആഫ്റ്റർ വീഡിയോ കോടിക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത്. അതോടെ പഞ്ചായത്തുകാരും വലിയ യന്ത്രങ്ങളുമായി പിന്തുണയുമായി എത്തി. ഇപ്പോൾ ദ ഓഷ്യൻ ക്ലീനപ്പ് പോലുള്ള വലിയ ആഗോള സംഘടനകളും

0: അവനെ തേടി എത്തിയിട്ടുണ്ട്.
1: ദേ, ഇപ്പോ അവൻ യമുനാ നദി വൃത്തിയാക്കാനുള്ള ഒരു ശ്രമത്തിലാ.
0: ആ,
1: നമ്മുടെ സ്വച്ഛ് ഭാരത് മിഷന്റെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം ഇതാണ്. ഇങ്ങനെയുള്ള ചെറുപ്പക്കാരല്ലേ നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്.
2: ഇന്ത്യയിലെ ഓരോ വ്യക്തിയെയും ശുചിത്വം എന്ന പോരാട്ടത്തിന്റെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വച്ഛതാ ഹി സേവ അഥവാ ശുചിത്വമാണ് സേവനം എന്ന ക്യാമ്പയിൻ. കേന്ദ്ര സർക്കാരിന്റെ സ്വച്ഛ ഭാരത് മിഷന്റെ ഭാഗമായി രാജ്യത്തുടനീളം ശുചിത്വ ബോധവൽക്കരണവും ജനപങ്കാളിത്തവും ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കുന്ന വാർഷിക ശുചിത്വ പ്രചാരണ പരിപാടിയാണ് സ്വച്ഛതാ ഹി സേവ. സെപ്റ്റംബർ 17 മുതൽ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 വരെ സ്വച്ഛ ഭാരത് ദിവസായി ആചരിക്കുന്നതിന്റെ മുന്നോടിയായാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ ഓരോ പൌരനെയും ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാനും ഈ പരിപാടി ലക്ഷ്യമിടുന്നു.
3: സ്വച്ഛതാ ഹി സേവ പ്രചാരണം രാജ്യത്ത് ആദ്യമായി ആരംഭിച്ചത് സ്വച്ഛ ഭാരത് മിഷന് കൂടുതൽ ജനകീയ അടിത്തറ പാകുന്നതിനും കേവലം സർക്കാർ സംവിധാനങ്ങൾക്കപ്പുറം ജനങ്ങളുടെ സന്നദ്ധ സേവനത്തിലൂടെയും കൂട്ടായ അധ്വാനത്തിലൂടെയും ശുചിത്വം ഒരു ജീവിത രീതിയാക്കി മാറ്റുന്നതിനും വേണ്ടിയാണ് ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. സ്വച്ഛതാ മേ സഹഭാഗ്, സ്വച്ഛ ഭാരത് വികസിത് ഭാരത് അഥവാ ശുചിത്വത്തിലെ പങ്കാളിത്തം, വെടിപ്പുള്ള ഭാരതം, വികസിത ഭാരതം എന്നതാണ് 2026 പ്രധാന സന്ദേശം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വ്യാപാരികൾ, യുവജന പ്രസ്ഥാനങ്ങൾ എന്നിവയുടെ പൂർണ്ണ സഹകരണത്തോടെ 5 പ്രധാന ലക്ഷ്യങ്ങളിൽ ഊന്നിയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങൾ.
2: 1. ദീർഘകാലമായി മാലിന്യം തള്ളുന്ന ഇടങ്ങളും പൊതുസ്ഥലങ്ങളും കണ്ടെത്തി കൃത്യമായ സമയപരിധിക്കുള്ളിൽ പൂർണ്ണമായി വൃത്തിയാക്കി മനോഹരമാക്കുക. 2. യുവജന പങ്കാളിത്തവും ബോധവൽക്കരണവും. 3. സഫായി മിത്ര അതായത് ശുചീകരണ ജീവനക്കാരുടെ സുരക്ഷയും ആദരവും. 4. ജനപങ്കാളിത്തം. 5. മാലിന്യത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് അതായത് പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുകയും മാലിന്യത്തിൽ നിന്ന് മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പ്രചാരം നൽകുകയും ചെയ്യുക.
3: ചുരുക്കത്തിൽ, എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ പൗരനിലും വളർത്തിയെടുത്ത് ഒരു സ്വച്ഛ വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്നതാണ് സ്വച്ഛതാ ഹി സേവ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ശുചിത്വത്തെപ്പറ്റി ഭാരതീയർക്ക് അവബോധം നൽകുന്നതിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി വഹിച്ച പങ്ക് വളരെ വലുതാണ്. ശുചിത്വം ദൈവഭക്തിക്ക് തുല്യമാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. 1901 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ തെരുവുകളും കക്കൂസുകളും രോഗികളുടെ താമസ സ്ഥലങ്ങളും വൃത്തിയാക്കാൻ അവിടെ വക്കീലായി പ്രവർത്തിക്കുകയായിരുന്ന ഗാന്ധിജി നേരിട്ട് സന്നദ്ധനായി. ഏത് തൊഴിലും ചെറുതല്ല എന്നതിന് അദ്ദേഹം ഒരു മാതൃക സൃഷ്ടിച്ചു. '1915 കൊൽക്കത്തയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തപ്പോൾ പ്രതിനിധികൾ ഉപയോഗിച്ചിരുന്ന ശൌചാലയങ്ങളുടെ അവസ്ഥ അദ്ദേഹത്തെ വളരെയധികം അമ്പരപ്പിച്ചു. വേദിയും വൃത്തിഹീനമായിരുന്നു. എന്നിട്ടും ആചാരപരമായ വിശുദ്ധിയുടെയും ജാതി അടിസ്ഥാനമാക്കിയുള്ള അധ്വാനത്തിന്റെയും രൂഢമൂലമായ ആശയങ്ങൾ കാരണം ഉയർന്ന ജാതികളിൽ നിന്നുള്ള ഒരു പ്രതിനിധിയും ചൂലിൽ തൊട്ടില്ല. ഒരു പൊതുപ്രഖ്യാപനം നടത്താതെ തന്നെ ഗാന്ധിജി നിശബ്ദമായി ഒരു ചൂലും ബക്കറ്റും കണ്ടെത്തി വൃത്തിഹീനമായ കക്കൂസുകൾ സ്വയം വൃത്തിയാക്കി. അഭിഭാഷകനായ അദ്ദേഹം എന്തിനാണ് ഇത്തരം ജോലികൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു തൊഴിലും മനുഷ്യ അന്തസ്സിന് താഴെയല്ലെന്ന് ഗാന്ധിജി മറുപടി നൽകി. കോൺഗ്രസ് നേതൃത്വത്തെ ഇത് ഞെട്ടിച്ചു. ശുചിത്വ തൊഴിലാളികളെ ചുറ്റിപ്പറ്റി ആഴത്തിൽ വേരൂന്നിയ സാമൂഹിക കളങ്കത്തെ ഒരു പ്രധാന വ്യക്തി നേരിട്ട് വെല്ലുവിളിച്ചത് അതാദ്യമായിരുന്നു.

0: ഗാന്ധിജി 20-ാം നൂറ്റാണ്ടിലെ വിഭാവനം ചെയ്ത ശുചിത്വ ഭാരതത്തിലേക്കെത്താൻ നാം ഇനിയും മുന്നോട്ടു പോകേണ്ടിയിരിക്കുന്നു. 2026-ൽ നിൽക്കുമ്പോഴും നാം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ശുചിത്വമില്ലായ്മ. ഇത് പ്രധാനമായും രണ്ട് രീതിയിലാണുള്ളത്: പൊതു ഇടങ്ങളിലെ വൃത്തിയില്ലായ്മയും വ്യക്തിശുചിത്വമില്ലായ്മയും. ഇത് രണ്ടും ഉറപ്പാക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയാണ് ശൌചാലയങ്ങളുടെ ലഭ്യത.
1: ശൌചാലയങ്ങളുടെ അഭാവം സ്ത്രീകളുടെയും കൌമാരക്കാരായ പെൺകുട്ടികളുടെയും ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇരട്ടിയ ശേഷമോ വെളിച്ചം വീഴുന്നതിന് മുമ്പോ ദൂരസ്ഥലങ്ങളിലേക്ക് വിസർജനത്തിനായി പോകേണ്ടി വരുന്നത് സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്കൂളുകളിലും വീടുകളിലും ശൌചാലയങ്ങളോ ആവശ്യത്തിന് ആർത്തവ ശുചിത്വ സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ ഇന്ത്യയിലെ 23% പെൺകുട്ടികൾ കൗമാരപ്രായത്തിലെത്തുമ്പോൾ പഠനം ഉപേക്ഷിക്കുന്നതായി യുണിസെഫ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇവയ്ക്ക് പുറമേ മഴക്കാലത്ത് മാലിന്യങ്ങൾ ഒഴുകി അടുത്തുള്ള കിണറുകളിലും ജലാശയങ്ങളിലും കലരുന്നതിലൂടെ ശുദ്ധജല സ്രോതസ്സുകൾ പൂർണ്ണമായി മലിനമാകുകയും വൻതോതിൽ രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്നു. ശുചിത്വത്തിന്റെ ആവശ്യകതയെപ്പറ്റി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക.
2: ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ ഗാവ് കി മാതാ ബഹനോ കെ സമ്മാൻ കാ ഏക അഭിയാൻ ചലാ സച്ച്മുച് മേ മാതാ ബഹനോ കി ഇജ്ജത് കെ ലിയെ ഇസ്സേ ബഡാ കോയി തോഹ്ഫാ നഹീ ഹോ സക്താ ജോ കി ഹം ടോയ്ലറ്റ് ബനാ കർകെ ദേതേ ഹൈ. ആജ് മുജെ ഖുശി ഹൈ ദേശ് മേ ഐസി ബേട്ടിയാ ഹൈ ജോ ശൌചാലയ നഹീ തോ ശാദി നഹീ കരെംഗേ ഐസാ പ്രതി. സ്കൂലോ മേ ടോയ്ലറ്റ് കി ദിശാ മേ അഭിയാൻ ചലായാ. അപ്പ സ്കൂലോ മേ ബച്ചിയാ ജാതി ഹൈ തോ ഇൻ ബാതോ മേ ബഡി ജാഗരൂക് രഹതി ഹൈ, പൂച്ചതി ഹൈ, വ്യവസ്ഥ ദേഖതി ഹൈ, ഉസ്കെ ബാദ് അഡ്മിഷൻ ദേതി ഹൈ. പഹലെ നഹീ ഥാ ജി ഠീക് ഹൈ ജോ ഹൈ ജേൽ ലേംഗേ. ക്യോ ജേലേ? ക്യോ ഹമാരി ബേട്ടിയാ ജേലേ? ക്യോ? ഔർ യേ സ്വച്ഛതാ കേ വിഷയ കോ ജബ് തക് ആപ് उस महिला के नजरिए से नहीं देखोगे कभी इस स्वच्छता की ताकत का अंदाज नहीं आएगा.
0: ഇതിനൊരു പരിഹാരം എന്നോണമാണ് സ്വച്ഛ് ഭാരത് മിഷൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ തുറസായ സ്ഥലങ്ങളിലെ മലമൂത്ര വിസർജനം പൂർണ്ണമായും അവസാനിപ്പിക്കാനും ശുചിത്വ അനുബന്ധ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കാനുമായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഏറ്റവും വലിയ ദേശീയ പ്രചാരണ പരിപാടിയാണിത്. ഒക്ടോബർ 2 മഹാത്മാഗാന്ധിയുടെ 145-ാം ജന്മവാർഷിക വേളയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഗാന്ധിജിയുടെ 150-ാം ജന്മവാർഷികമായ 2019 ഒക്ടോബർ 2 ഇന്ത്യയെ പൂർണ്ണമായും തുറസായ വിസർജനമുക്ത രാജ്യമാക്കുക എന്നതായിരുന്നു പ്രധാന ലക്ഷ്യം.
1: പദ്ധതിയുടെ 1-ാം ഘട്ടം പ്രധാനമായും അടിസ്ഥാന സൗകര്യ വികസനത്തിലും ജനങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതായത്, പല പ്രദേശങ്ങളിലും ശൌചാലയങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും ജനങ്ങൾ അത് ഉപയോഗിക്കുമായിരുന്നില്ല. വീടിനുള്ളിലോ സമീപത്തോ ശൌചാലയങ്ങൾ സ്ഥാപിക്കുന്നത് അശുദ്ധിയായി പലരും കണക്കാക്കി. ഈ ചിന്താഗതി മാറ്റുക എന്നതായിരുന്നു ഒരു പ്രധാന വെല്ലുവിളി. ഈ ഘട്ടത്തിൽ രാജ്യത്തുടനീളം 10.9 കോടിയിലധികം ഗാർഹിക ശൌചാലയങ്ങൾ നിർമ്മിച്ചു നൽകി. ഒന്നാം ഘട്ടത്തിൽ കൈവരിച്ച നേട്ടങ്ങൾ നിലനിർത്താനും മാലിന്യ സംസ്കരണത്തിനും ഊന്നൽ നൽകാനുമായി 2-ാം ഘട്ടം 2020-21 2024-25 കാലത്തേക്ക് ആരംഭിച്ചു. ഇതിനെ ODF+ ഘട്ടം എന്ന് വിളിക്കുന്നു. വീടുകളിൽ ശൌചാലയങ്ങൾ ഉറപ്പാക്കുന്നതോടൊപ്പം പൊതുസ്ഥലങ്ങളിൽ പ്ലാസ്റ്റിക് കമ്പോസ്റ്റിംഗ്, അഴുക്കുചാല സംസ്കരണം എന്നിവ നടപ്പാക്കുന്ന ഗ്രാമങ്ങളെ ODF+ ആയി പ്രഖ്യാപിക്കുന്നു.

0: ഭർദ്ധൻ യോജന, പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണം, സെപ്റ്റേജ് സംസ്കരണം എന്നിവ രണ്ടാം ഘട്ടത്തിൽ ലക്ഷ്യമിട്ടു. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ, സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ എന്നീ രണ്ട് പദ്ധതികളിലൂടെയാണ് സ്വച്ഛ് ഭാരത് മിഷൻ നടപ്പിലാക്കുന്നത്. ഇന്ത്യൻ സമൂഹത്തിൽ ആരോഗ്യകരമായ മാറ്റം കൊണ്ടുവരാനും സ്ത്രീകളുടെ സുരക്ഷയും മാന്യതയും ഉറപ്പാക്കാനും ശുചിത്വമില്ലായ്മ കാരണമുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ കുറയ്ക്കാനും സാധിച്ചു എന്നതാണ് സ്വച്ഛ് ഭാരത് മിഷന്റെ ഏറ്റവും വലിയ നേട്ടം.
1: ഇന്ത്യയിലെ ശുചീകരണ തൊഴിലാളികളും ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ജീവന് തന്നെ ഭീഷണിയാകുന്ന തൊഴിൽ സാഹചര്യങ്ങളാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അഴുക്കുചാലുകളും സെപ്റ്റിക് ടാങ്കുകളും സുരക്ഷാ ഉപകരണങ്ങളൊന്നുമില്ലാതെ ശുചീകരിക്കേണ്ടി വരുന്നത് വിഷവാതകം ശ്വസിച്ചുള്ള ദാരുണമായ മരണങ്ങൾക്കിടയാക്കുന്നു. കൈകൊണ്ട് മലമൂത്ര വിസർജ്യങ്ങൾ നീക്കം ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ട് 2013 കേന്ദ്ര സർക്കാർ ശക്തമായ നിയമം കൊണ്ടുവന്നു. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവർ അനുഭവിക്കുന്ന മറ്റൊരു പ്രധാന വിഷയം. ആവശ്യമായ മാസ്കുകൾ, ഗ്ലൗസുകൾ, സുരക്ഷാ ബൂട്ടുകൾ എന്നിവ ലഭിക്കാതെ വിഷലിപ്തമായ മാലിന്യങ്ങളുമായി നിരന്തരം ഇടപഴകേണ്ടി വരുന്നത് ശ്വാസകോശ രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, ഹെപ്പറ്റൈറ്റിസ് തുടങ്ങിയവയിലേക്ക് ഇവരെ തള്ളിയിടുന്നു. തന്മൂലം ഈ മേഖലയിലെ ജീവനക്കാരുടെ ശരാശരി ആയുർദൈർഘ്യം പൊതുസമൂഹത്തെ അപേക്ഷിച്ച് വളരെ കുറവാണെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക സുരക്ഷയില്ലായ്മയും കടുത്ത ചൂഷണവുമാണ് മറ്റൊരു പ്രധാന ഘടകം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലടക്കം ഭൂരിഭാഗം ശുചിത്വ ജീവനക്കാരെയും കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത്. അതിലൂടെ ന്യായമായ വേതനം, പെൻഷൻ, ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളിൽ നിന്ന് ഇവർ പുറന്തള്ളപ്പെടുന്നു. തുച്ഛമായ ശമ്പളം മാസങ്ങളോളം വൈകുന്നത് ഇവരെ കടുത്ത കടക്കണിയിലാക്കുകയും ചെയ്യുന്നു. ശുചിത്വം എന്നത് ഒരു പ്രത്യേക വിഭാഗക്കാർ മാത്രമല്ല, ഓരോരുത്തരും അവരവരുടെ ദിനചര്യയുടെ ഭാഗമാക്കണമെന്നാണ് ഗാന്ധിജി നമ്മളെ പഠിപ്പിച്ചത്.
0: എല്ലാ മേഖലയിലും ആധുനിക സാങ്കേതിക വിദ്യ വരുമ്പോൾ ശുചീകരണ മേഖലയിലും ഇവ ഉപയോഗപ്പെടുത്തണ്ടേ? അങ്ങനെ ചെയ്താൽ നേരത്തെ സൂചിപ്പിച്ച ഈ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. സ്വച്ഛത ആപ്പ് പോലുള്ള ആപ്പുകൾ പ്രാദേശികാടിസ്ഥാനത്തിൽ വികസിപ്പിച്ചാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ദ്രുതഗതിയിലുള്ള ശുചീകരണത്തിനായി സാധിക്കും. സുരക്ഷിതമല്ലാത്ത തൊഴിൽ സാഹചര്യങ്ങൾ ഇല്ലാതാക്കുന്നതിനായി മാനുവൽ ക്ലീനിംഗിൽ നിന്ന് യന്ത്രവൽക്കൃത ക്ലീനിംഗിലേക്കുള്ള മാറ്റം പ്രോത്സാഹിപ്പിക്കപ്പെടണം. യന്ത്രവൽക്കൃത ശുചിത്വ വ്യവസ്ഥയ്ക്കുള്ള ദേശീയ കർമ്മ പദ്ധതിയായ നമസ്തേ സ്കീം നിലവിലുണ്ട്. അടിയന്തര പ്രതികരണ ശുചിത്വ യൂണിറ്റുകൾ രൂപീകരിക്കണം. ഉയർന്ന അപകട സാധ്യതയുള്ള ഇടങ്ങളിലെ ശുചീകരണത്തിനായി സുരക്ഷാ ഗിയർ, സക്ഷൻ വാഹനങ്ങൾ, ഗ്യാസ് ഡിറ്റക്ടറുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പരിശീലനം ലഭിച്ച യൂണിറ്റുകൾ മുനിസിപ്പാലിറ്റികളിൽ സ്ഥാപിക്കണം. കേരളത്തിലെ സ്റ്റാർട്ടപ്പായ ജെൻ റോബോട്ടിക്സ് വികസിപ്പിച്ചെടുത്ത ബാൻഡിക്യൂട്ട് റോബോട്ടിംഗ് ക്ലീനിംഗ് മാൻഹോളുകൾ മനുഷ്യന്റെ ഇടപെടൽ ഇല്ലാതെ തന്നെ വൃത്തിയാക്കുന്നു. സക്ഷൻ ആൻഡ് ജെറ്റിംഗ് ഗേ മെഷീനുകൾ, ഉയർന്ന മർദ്ദത്തിലുള്ള വാട്ടർ ജെറ്റിംഗ് ട്രക്കുകൾ, കട്ടിയുള്ള സ്ലഡ്ജ് മൃദുവാകുന്നു. അതേസമയം വാക്വം സക്ഷൻ ട്രക്കുകൾ മനുഷ്യസമ്പർക്കമില്ലാതെ മാലിന്യം വലിച്ചെടുക്കുന്നു. ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിച്ച് മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക.
1: സിക്കിമും ഇൻഡോറും ഇന്ത്യയിൽ ശുചിത്വത്തിന് പേരുകേട്ട സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ അത് സാധ്യമായത് പൊതുജനങ്ങളുടെ സ്ഥിരോത്സാഹം കൊണ്ടാണ്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ഭരണസ്ഥാപനങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ, നാം ഓരോരുത്തരും ശുചിത്വം ശീലമാക്കണം. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധം ഓരോ പൌരനിലും വളർത്തിയെടുക്കാം.

0: ഒരു സ്വച്ഛ വികസിത ഭാരതം കെട്ടിപ്പടുക്കാം.
1: ശുചിത്വത്തിലൂടെ വികസനത്തിലേക്ക് ചിത്രീകരണം സമാപിക്കുന്നു. രചന അനുപമ ജി കെ, ആഖ്യാനം എൻ ജി ജോഷിലാൽ, ലിജി അനിൽ, ശബ്ദസാന്നിധ്യം ബിജു കല്ലുവാതുക്കൽ, രജിത് ആറ്റിങ്ങൽ, അനൂപ് രാജ്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വെങ്കോട് വട്ടപ്പാറ.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
5: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും ഇതാ ചലച്ചിത്ര ഗാനങ്ങളിലെ എസ് പി ബാലസുബ്രഹ്മണ്യം, എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ രചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ, കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവം, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ലേ. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതു.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ
4: 8281-4203-05.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.
5: മധു ബാലകൃഷ്ണൻ പാടിയൊരു ഗാനമാവാം ഇനി. രചന ഉണ്ണികൃഷ്ണ വാര്യർ, സംഗീതം പ്രദീപ് സാരണി. ചിത്രം ലവ് FM.

0: നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: അശ്വതി ശ്രീകാന്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ ഈണം, ലിബിൻസ് കറിയ, കീർത്തന എസ് കെ എന്നിവർ പാടിയത് ചിത്രം കുഞ്ഞൽദോ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: എ ആർ റഹ്മാന്റെ സംഗീത സംവിധാനത്തിൽ ഉണ്ണികൃഷ്ണൻ പാടിയ ഗാനം ചിത്രം പവിത്രം.

0: സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ ബാൾട്ടിക് റീജിയനിലെ വിശേഷങ്ങൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കുന്നത് ജയേഷ് പി, അദ്ദേഹത്തോടൊപ്പം സെവിൽ ജിഹാൻ.
1: എല്ലാവർക്കും സഞ്ചാരിയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതിനെപ്പറ്റി പറഞ്ഞു തരാൻ എന്നോടൊപ്പം കൂടെയുള്ളത് ജയേഷ് പി ആണ്. ISRO LPSC സയന്റിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ഹായ്.
2: ഹായ്,
1: നമസ്കാരം.
2: നമസ്കാരം.
1: ഞാൻ ആദ്യമേ പറഞ്ഞു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഒരു സ്ഥലത്തേക്കല്ല ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്. അപ്പൊ പോയ സ്ഥലം അല്ലെങ്കിൽ പോയ കോണ്ടിനെന്റ് ഏതാണെന്ന് പറയാൻ പറ്റുമോ?
2: ഇത് ഞാൻ ബേസിക്കലി ഒരു ട്രിപ്പ് ചെയ്തത് സ്കാൻഡിനേവിയ പ്ലസ് ബാൾട്ടിക് എന്ന രീതിയിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ ബാൾട്ടിക് റീജിയനെ കുറിച്ചാണ് കൂടുതലെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാൾട്ടിക് റീജിയൻ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായി വിദേശത്ത് പോയത് ടർക്കിയിലേക്കാണ്. അപ്പോൾ ഞാൻ അന്ന് ടർക്കിയിൽ ഒറ്റയ്ക്കാണ് പോയത്. അപ്പോൾ ടർക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഫാമിലിയോട് കൂടി എവിടെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ളൊരു ആഗ്രഹം വന്നു. അപ്പം മക്കളൊക്കെ അന്ന് ചെറിയ കുട്ടികളാണ്, ഒരു 8 വയസ്സ് 12 വയസ്സൊക്കെ പ്രായമുള്ള മക്കളാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്ക് ഇവരെ കൊണ്ട് ഈ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ബിക്കോസ് ലോകത്തിലെ ഏറ്റവും ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യം, അങ്ങനെയൊക്കെയുള്ളത് വെച്ചിട്ട് ഇവരെ അവിടെ കൊണ്ടുപോവാം. അങ്ങനെ ആലോചിച്ച് ഒരു വിധമൊക്കെ ഇവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് 2020 May ഇങ്ങനെ എല്ലാവർക്കും ഒരു പ്ലാൻ ചെയ്ത് വന്നപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡിൻ്റെ ഫസ്റ്റ് ലോക്ക്ഡൗൺ വന്നത്. അപ്പോൾ ആ പ്ലാനും ആ ട്രിപ്പും എല്ലാം ചെയ്യാൻ പറ്റി ഡ്രോപ്പായി. പിന്നെ ഒരു 1.5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക്, ഒരു യഥാർത്ഥത്തിൽ ഈ വിസയൊക്കെ ഉണ്ടായതുകൊണ്ട്, വിസ എന്ന് വെച്ചാൽ ഷെങ്കൻ വിസയാണ് ഇതിന് വേണ്ടുന്നത്. അപ്പം ഈ വിസയൊക്കെ എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തെ ഒരു ഏജൻസി വഴിയാണ് ഞാൻ ഇതിനെ ഒരു വിസയ്ക്ക് വേണ്ടിയൊക്കെ ട്രൈ ചെയ്തത്. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുന്നത് പോളണ്ടിലേക്കാണ്. കാരണം പോളണ്ടിലേക്ക് അപ്പം ഒരു പോളിഷ് എയർലൈൻസിൻ്റെ ഒരു പുതിയ ഫ്ലൈറ്റ് ബോംബെയിൽ നിന്ന് ഡയറക്റ്റ് വാഴ്സയിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. അതിൽ ടിക്കറ്റ് വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഏജൻസി കൂടി പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിൽ ബുക്ക് ചെയ്തു. അപ്പോൾ അവിടുന്ന് പിന്നെ എങ്ങനെ ഈ സ്കാൻഡിനേവിയയിലേക്ക് പോകുമ്പോഴത്തേക്കാണ് മനസ്സിലായത്, ഫിൻലൻഡിന് തൊട്ടടുത്തുള്ള കൺട്രിയാണ് എസ്റ്റോണിയ. അപ്പോൾ എസ്റ്റോണിയയിലേക്ക് പോളിഷ് എയർലൈൻസിൻ്റെ തന്നെ ട്രഡീഷണൽ ഫ്ലൈറ്റ് അങ്ങോട്ടേക്കുണ്ട്. അപ്പോൾ അവിടെ അവർ തരും. അപ്പോൾ അതും ഏതാണ്ട് ഈ പ്രൈസ് തന്നെ നമുക്ക് കിട്ടും. അവിടുന്ന് ജസ്റ്റ് ഒരു 80 കിലോമീറ്റർ കപ്പലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫിൻലൻഡിൻ്റെ ക്യാപിറ്റലായി ഹെൽസിങ്കിയിൽ എത്താമെന്നുള്ള ഒരു ഇത് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഞങ്ങളെ ഈ ബാൾട്ടിക് രാജ്യങ്ങളിലൂടെ, അതായത് ബാൾട്ടിക് രാജ്യങ്ങളെന്ന് പറയുമ്പോൾ ബേസിക്കലി എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ, ഈ 3 രാജ്യങ്ങളാണ് ബാൾട്ടിക് കൺട്രീസ് എന്ന് പറയുന്നത്. ഈ 3 രാജ്യങ്ങളും കൂടി ഉൾപ്പെടുത്താം എന്നുള്ള, ഈ ഒരു ട്രിപ്പിൽ ഉൾപ്പെടുത്താം എന്നുള്ള ഒരു പ്ലാൻ വരുന്നത്.
1: ഈ വിസ പ്രൊസീജർ അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ആക്ച്വലി ഈ രാജ്യങ്ങൾ, ഈ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും ഷെങ്കൻ വിസ പ്രോഗ്രാമിനകത്ത് ഉൾപ്പെടുന്നതാണ്. അപ്പോൾ അത് ഒരു 29 രാജ്യങ്ങൾ ഇതിനകത്ത് നമുക്ക് ഷെങ്കൻ വിസയിൽ കവേർഡാണ്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുകിൽ ആദ്യം എത്തുന്ന രാജ്യം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസം, ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ ദിവസം താമസിക്കുന്ന രാജ്യം, ഇതിലേതെങ്കിലും ഒരു രാജ്യം സെലക്ട് ചെയ്തിട്ട് ആ രാജ്യത്തിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെ വിസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവിടെ ചെന്നിട്ട് നമ്മൾ പോകുന്ന ആ രാജ്യങ്ങളിൽ പോകുന്ന എല്ലാം ഒരു ഡൊമസ്റ്റിക് ട്രാവൽ, നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഡൊമസ്റ്റിക് ട്രാവൽ പോകുന്നവരെയാണ്. ഏത് രാജ്യത്താണോ ചെല്ലുന്നതാണ് അവിടെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ എല്ലാം ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റാണ് ബാക്കി ഈ രാജ്യങ്ങൾക്കിടയിലെല്ലാം ഉള്ളത്. ഈ ട്രിപ്പിൽ ഞാനിപ്പം 3-4 ദിവസം നോർവേയിലാണ് താമസിക്കുന്ന ഉദ്ദേശം. നോർവേയുടെ വിസയ്ക്ക് വേണ്ടിയാണ് അപ്ലൈ ചെയ്തത്.
1: വിസ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അത് എത്ര സമയമെടുക്കും, എന്തൊക്കെ ഡീറ്റെയിൽസ്?
2: ഇത് വളരെ ശ്രദ്ധ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ വിസ റിജക്ഷനുള്ള ചാൻസ് ഉള്ള ഒരു ഇതാണ് ഷെങ്കൻ വിസ എന്ന് പറയും. അപ്പം നമ്മൾ തിരിച്ച് ഇന്ത്യയിലേക്ക് വരുമെന്നുള്ള ഒരു ഇത്, അതിന് വേണ്ടുന്ന പ്രൂഫ് അവർ ഉറപ്പായിട്ടും കാണിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ജോലി, നമ്മുടെ മറ്റ് സാമ്പത്തിക സ്ഥിതി, മറ്റു കാര്യങ്ങളെല്ലാം, ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഇതിനോടൊപ്പം കാണിക്കേണ്ടി വരും. കൂടാതെ സാധാരണ വിസയ്ക്ക് വേണ്ടുന്ന ബാക്കി എല്ലാ റിക്വയർമെന്റും മീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഈ വിസ കിട്ടത്തുള്ളൂ.
1: ഇതിൽ ഈ ഡോക്യുമെന്റ്സ് എന്ന് പറയുമ്പോൾ നോർമൽ വിസ അപ്ലൈ ചെയ്യുന്നതിനൊപ്പം ഈ ഷെങ്കൻ വിസ ആകുമ്പോൾ എക്സ്ട്രാ എന്തൊക്കെയാണ് അതിൽ വേണ്ടത്? ബാങ്ക് ബാലൻസ്,
2: നമ്മുടെ ഒരു 6 മാസത്തെ ബാങ്ക് ബാലൻസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ്, നമുക്ക് മറ്റിവിടെ എവിടെയെങ്കിലും സ്വത്ത് വകകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, നമ്മൾ തിരിച്ചു വരാൻ ഇവിടെ സാധ്യതയുണ്ടോ എന്നുള്ളത്, നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്, അങ്ങനെ കുറേ റിക്വയർമെന്റ്സ് എല്ലാം ഉണ്ട്. ഇതെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. കൂടാതെ നമ്മൾ ഒരു ബയോമെട്രിക് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ കൊച്ചി VFS ആണ്, അവിടെ പോയി അത് ചെയ്യേണ്ടി വരും.
1: അതിനുശേഷം ബാക്കി പ്രൊസീജിയർ എന്താണ് ചെയ്തത്? ഈ പറഞ്ഞ പോലെ
2: ബാക്കി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത് നമ്മളിവിടെ ഷെങ്കൻ വിസ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, റിട്ടേൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, നമ്മുടെ അക്കോമഡേഷൻ എവിടെയാണ് ചെയ്യുന്ന ഡീറ്റെയിൽസ്, നമ്മുടെ ഫുൾ ട്രാവൽ പ്രോഗ്രാം, നമുക്ക് അവിടെ ഏതെങ്കിലും ഒരു ട്രാവൽ ഏജൻസി, അതായത് യൂറോപ്പിലെ ഏതെങ്കിലും ട്രാവൽ ഏജൻസി ഉണ്ടെങ്കിൽ അവരിൽ നിന്നുള്ള ഒരു വെൽക്കമിംഗ് ലെറ്റർ, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇതൊക്കെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ VFS പോയി ഈ ബയോമെട്രിക് ചെയ്യുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1 മാസത്തിനകത്ത് നമുക്ക് വിസ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.
1: തനിയാണോ ചെയ്തത്?
2: ഇതൊരു ഏജൻസിയുടെ സഹായത്തോടെ ഞാൻ അത് ആദ്യമായിട്ടാണ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നതും, അത് മാത്രമല്ല റിജക്ഷൻ ഉണ്ടാവരുന്നുള്ള എനിക്കൊരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം ഈ നമ്മൾ പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടാണ് പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇതിൽ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാരുടെ സഹായം തേടിയിരുന്നു. അത് വെച്ചിട്ടാണ് വിസ ചെയ്തത്.
1: ഇനി എന്തായാലും നമ്മള്

0: വിസയും ഫ്ലൈറ്റും എല്ലാം റെഡിയാണ്, ഇനി നമുക്ക് കയറി പോയാൽ മതി. അപ്പൊ ആദ്യം ഏത് രാജ്യത്താണ് എത്തിയത്?
1: ബാൾട്ടിക് രാജ്യങ്ങളിൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ ആദ്യം എത്തിയത് ടാലിൻ, അതായത് എസ്റ്റോണിയയുടെ ക്യാപിറ്റലായ ടാലിനാണ് എത്തിയത്. ടാലിൻ എന്ന് വെച്ചാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ഇപ്പം ഈ രാജ്യങ്ങളെക്കുറിച്ച്, ബാൾട്ടിക് രാജ്യങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റേ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെ അത്രയും ഹ്യൂമൻ

0: ഇൻഡെക്സിലൊന്നും അത്ര ഇതല്ല, എങ്കിൽ പോലും നമ്മുടെ രാജ്യങ്ങൾ മറ്റ് രാജ്യം മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇടയ്ക്കായിട്ട് വരുന്ന ഒരു രാജ്യമാണ്. ഇത് ആക്ച്വലി യൂറോപ്പിൻ്റെ നോർത്തേൺ യൂറോപ്പിൽ ബാൾട്ടിക് കടലുണ്ട്. ബാൾട്ടിക് കടലിന് അടുത്തായിട്ട് റഷ്യയുടെയും ബാൾട്ടിക് കടലിൻ്റെ ഇടയ്ക്ക് ഫിൻലൻഡിൻ്റെ സൗത്ത് ആയിട്ടാണ് ഇത് വരുന്നത്. ഈ റഷ്യയിലെ പ്രധാന നഗരമായിട്ടുള്ള സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് ഇറ്റാലിയിൽ നിന്ന് കഷ്ടിച്ച് ഒരു 200 കിലോമീറ്ററോളം ദൂരെയുള്ള അത്രയുള്ള ഈ എസ്റ്റോണിയ എന്ന് വെച്ചാൽ ചെറിയൊരു രാജ്യമാണ്. ഏതാണ്ട് എസ്റ്റോണിയയുടെ വിസ്തൃതി എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ വിസ്തൃതിക്ക് തുല്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ ഏതാണ്ട് 3.5 കോടിയോളം ജനങ്ങളുണ്ട്. പക്ഷേ എസ്റ്റോണിയിൽ ഏതാണ്ട് 13-15 ലക്ഷം ജനങ്ങളേ ഉള്ളൂ. വളരെ ജനസംഖ്യ കുറഞ്ഞ എന്നാൽ ഒരുപാട് റിസോഴ്സസ് ഉള്ള, പ്രതിശീർഷ വരുമാനമൊക്കെ നമ്മുടെ കേരളത്തിലേക്ക് ഏതാണ്ട് 10 ഇരട്ടിയോളം ഉള്ള വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണിത്. ഈ 3 കൺട്രികളും ഡെവലപ്ഡ് ആണ്.
1: അതിൽ ആദ്യം എസ്റ്റോണിയയിൽ ഇറങ്ങി എന്താണ് പിന്നെ ചെയ്തത ആദ്യമായിട്ട്?
0: ആ, എസ്റ്റോണിയയിൽ ആക്ച്വലി ചെല്ലുന്ന ആൾക്കാർ ആരായാലും ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മ്യൂണിമെന്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു അലക്സാണ്ടർ നെവാസ്കി കത്തീഡ്രൽ എന്ന് പറഞ്ഞിട്ട് ഒരു റഷ്യൻ, ഈ രാജ്യങ്ങൾ ആക്ച്വലി 1991 വരെ സോവിയറ്റ് യൂണിയൻ്റെ കൺട്രോളിലുണ്ടായിരുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ സ്പ്ലിറ്റ് ആയപ്പോഴാണ് ഈ രാജ്യങ്ങൾ സ്വതന്ത്രമായത്. അപ്പം ആ ഒരു റഷ്യൻ കൾച്ചറിൽ ഉണ്ടാക്കിയിട്ടുള്ള ചില സ്മാരകങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു മൊണിമെൻ്റ് ആണ്. അപ്പോൾ അവിടെ പോയി അത് വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്തത്. പിന്നെ ഇവരുടെ ഒരു ഓൾഡ് ടൗൺ ഉണ്ട്, കാരണം ഇതൊരു ഒരു മേ ബി ഒരു 10,000 വർഷമായിട്ട് നിലനിൽക്കുന്ന ഒരു ടൗണാണ്. അപ്പോൾ ഈ ടൗണിൽ വളരെ പുരാതനമായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഓൾഡ് ക്വാർട്ടർ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്. അപ്പോൾ ആ റീജിയൻ സന്ദർശിക്കുക എന്നുള്ളതാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം.
1: ഓൾഡ് ടൗണിന്റെ ആ ഒരു എന്താ ബിൽഡിംഗ് സ്ട്രക്ചറൊക്കെ അങ്ങനെയാണോ? എങ്ങനെയാണ് ആ സ്ട്രക്ചറിനെ?
0: ആക്ച്വലി ബിൽഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് പൊതുവെ ജനലുകളൊന്നും ഇല്ലാത്ത ഒരു സ്ട്രക്ചറാണ് ഞാനവിടെ കണ്ടത്. പിന്നെ റോഡുകളെല്ലാം പൊതുവെ കല്ല് പകിയിരിക്കുന്ന റോഡുകളാണ്. പ്രത്യേകിച്ച് നടപ്പാതകളൊക്കെ സാധാരണ നമ്മളിവിടെ അങ്ങനെ കാണാറില്ല. വലിയ കല്ലുകൾ ഇങ്ങനെ പാകിയിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് റോഡിൻ്റെ ഇരുവശത്തും പൂവുകളും ഒക്കെ വെച്ചിട്ട് അതിമനോഹരമായിട്ടാണ് അവർ അവരുടെ നഗരം പരിപാലിച്ചിരിക്കുന്നത്.
1: വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണെന്ന് പറഞ്ഞു. ഡിജിറ്റലി എനിക്ക് തോന്നുന്നു വളരെ മുൻപന്തിയിലുള്ള ഒരു രാജ്യം.
0: അതെ, ഡിജിറ്റലി വളരെ മുൻപന്തിയിലുള്ള രാജ്യമാണ് എസ്റ്റോണിയ. ആദ്യകാലത്ത് തന്നെ പ്രധാനപ്പെട്ട പല ടെക് കമ്പനികളും വന്നിട്ടുള്ള, ഇപ്പം നമ്മളിപ്പം പല രാജ്യങ്ങളും വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്നൊരു, നമ്മളിവിടെ യൂബർ പോലെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ബോൾട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി. അത് ആക്ച്വലി ഒരു എസ്റ്റോണിയൻ കമ്പനിയാണ്. അതേപോലെ സ്കൈപ്പ് നമ്മൾ പണ്ട് യൂസ് ചെയ്യുന്ന വീഡിയോ കോൾ യൂസ് ചെയ്യുന്നത്, അത് ഒരു ഇങ്ങനെ കുറേ കമ്പനികൾ പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയിലൊക്കെ നേരത്തെ തന്നെ വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ്. കൂടാതെ നമ്മളിവിടെ ഇപ്പോൾ UPI സിസ്റ്റം പോലെ അന്നത്തെ സമയത്ത് തന്നെ അവർ കാർഡ് വെച്ചിട്ട് മിക്കവാറും കറൻസിലെസ് പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഈ എസ്റ്റോണിയ. ആ രീതിയിലൊക്കെ അവർ വളരെ മുന്നിലാണ്. പിന്നെ വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് വോട്ടിംഗ് യൂസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം അവർ നേരത്തെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു.
1: പിന്നെ എന്തൊക്കെയാണ് കഴിച്ചത് അവിടെ പോയിട്ട്?
0: അവിടെ പ്രധാനമായിട്ടും ഒരു കറുത്ത നിറത്തിലുള്ള റൊട്ടിയാണ്. കൂടാതെ അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് കുറേ വെജിറ്റബിൾസും പൊട്ടാറ്റോ അവിടെ കുറേ സാധനങ്ങൾ, ഇതൊക്കെയാണ് അവരുടെ ഒരു ലോക്കൽ ഫുഡായിട്ട് കണ്ടത്. പിന്നെ ബെറീസ് ഒരുപാട് അവർ കഴിക്കുന്ന. പിന്നെ ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കൃഷിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടുത്തെ പോലെ എല്ലാ കൃഷിയും അവിടെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം 3-4 മാസം മഞ്ഞ് വീഴുന്നൊരു സ്ഥലമാണ്. അപ്പം കൂടുതലായിട്ടും അവർ എനിക്കൊന്നും ബാർലിയോ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ പൊട്ടാറ്റോ ഒക്കെ ഉണ്ട്. പിന്നെ ബെറീസ് ധാരാളമായിട്ട് കിട്ടും.
1: പോകുന്ന സമയത്ത് ഏതൊരു,
0: ഞാൻ സെപ്റ്റംബർ മാസം, അതായത് നമ്മുടെ ഓണ സമയത്താണ് പോയത്. അതെന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു സമ്മർ കഴിഞ്ഞിട്ട് ഒരു ഓട്ടം തുടങ്ങുന്ന, അതായത് ശരത്കാലം തുടങ്ങുന്ന ഇതിനിടയിലുള്ളൊരു സമയമാണ്. അതായത് തണുപ്പ് ഒരു 10 ഡിഗ്രി സെൽഷ്യസ് 15 ഡിഗ്രി സെൽഷ്യസ് ആ റേഞ്ചിൽ
1: തണുപ്പ്,
0: ചെറിയ തണുപ്പ്.
1: കൃഷിയുടെ കാര്യം പറഞ്ഞു, അതുപോലെ ജോഗ്രഫി നോക്കുമ്പോൾ എങ്ങനെയാണ്?
0: ജോഗ്രഫി ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുൾ ഫ്ലാറ്റ് എന്ന് തന്നെ പറയും. എല്ലാ രാജ്യങ്ങളും, ലാത്തിയ ആകട്ടെ, ലിത്വാനിയ ആകട്ടെ, എസ്റ്റോണി, ഇതെല്ലാം വളരെ കുന്നുകൾ വളരെ ഇല്ല. കുന്നുകളെന്ന് പറയാം, എല്ലാം ഫുൾ ഫ്ലാറ്റായി കിടക്കുന്ന ഒരു രാജ്യമാണ്. മൊത്തം ബാൾട്ടിക് റീജിയനിൽ ഏറ്റവും വലിയ കുന്ന് ഏതാണ്ട് 300 മീറ്റർ. നമ്മുടെ ഇവിടുത്തെ ഒരു സാധാരണ കൊച്ചു കുന്നാണ് അവരുടെ ഏറ്റവും വലിയ കുന്ന് പറഞ്ഞു. ലിത്വാനിയയിൽ ഇതേപോലെ ഒരു ഫേമസ് ടൂറിസ്റ്റ് പ്ലേസ് കൂടെയാണ്, അവിടെ ഹില്ലോ ക്രോസസ് എന്ന് പറയും. അതായത് ഒരു കുന്നിന് നിറയെ ക്രോസുകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു സ്ഥലമുണ്ട്. അപ്പം ഞാനിതിപ്പോൾ ഹില്ലോ ക്രോസസ് എന്ന് വെച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് ഇങ്ങനെ വലിയൊരു ഹിൽ സ്റ്റേഷനിൽ പോകുന്ന പോലെ ഒരുപാട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആകെ ഒരു 30 മീറ്റർ ഉയരമുള്ള ഒരു കുന്നാണ്. അപ്പോൾ അതാണ് അവർ വലിയൊരു ഹില്ലായിട്ട് അവരെ കണ്ടിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ വലിയ കുന്നുകളാണ്. വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു കൺട്രിയാണ് ഈ ബാൾട്ടിക് കൺട്രീസ് എല്ലാം. അതാണ് അവരുടെ ഒരു പ്രത്യേകത. പിന്നെ ഒരുപാട് ചതുപ്പ് റീജിയൻസ്, ചതുപ്പുകളിലൂടെ ഇവരിങ്ങനെ തടികളുടെ പാലങ്ങൾ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഈ ചതുപ്പുകളിലൂടെ കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്.
1: ഇപ്പൊ പറഞ്ഞു ചതുപ്പുകളിൽ ഇങ്ങനെ പാലം പോലെ അല്ലെങ്കിൽ ചെറിയൊരു ഇത് കെട്ടിയിട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടെന്ന്. നമ്മൾ സാധാരണ നമ്മൾ ഇവിടെ ടൂറിസ്റ്റ് പ്ലേസിൽ പോവാണെങ്കിൽ ചിലത് ബോട്ടിങ് അങ്ങനെയൊക്കെ പോകും. അപ്പൊ അതുപോലുള്ള എന്തെങ്കിലും വാട്ടർ ബോഡീസ് എന്ന് പറഞ്ഞ് എങ്ങനെയാണ് അവിടെ ഉള്ളത്?
0: വാട്ടർ ബോഡീസ് ഇതിൻ്റെ ഇടയ്ക്ക് ഫ്ലാറ്റാണെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തടാകങ്ങളുണ്ട്. പക്ഷെ ഞാൻ ബോട്ടിങ്ങിന് പോയിട്ടില്ല അവിടെ. പക്ഷേ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതിനും ഫിൻലൻഡിനും ഇടയ്ക്ക് വലിയ കപ്പലുകളാണ്, ആക്ച്വലി ബോട്ടുകളല്ല വലിയ കപ്പലുകളാണ് എപ്പോഴും സർവീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1.5 മണിക്കൂർ യാത്ര ചെയ്യണേ നമുക്ക് ഫിൻലൻഡിലെത്താം. അപ്പോൾ അത് ഇവിടുത്തെ രാജ്യത്തിലുള്ള ആൾക്കാർ തന്നെ ഒരുപാട് പേര് ഇവിടെ ഈ ടാലിനിൽ താമസിച്ചിട്ട് ഫിൻലൻഡിൽ പോയി ജോലി ചെയ്തിട്ട് വൈകിട്ട് തിരിച്ചു വരുന്ന ആ രീതിയിലുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട് അവിടെ.
1: നമുക്കറിയാം നമ്മൾ നോർമലി ചായ കുടിക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശീലമുണ്ടല്ലോ. അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ്,
0: ചായ ഒരു ലോകപാനീയം എന്ന നിലയിൽ ചായ അവിടെയും ആൾക്കാർ ചായ

0: ഈസിയായിട്ട് എല്ലായിടവും അവൈലബിൾ ആയിട്ടുള്ള ഒരു പാനീയമാണ്.
1: പ്രത്യേകിച്ച് എന്തെങ്കിലും സ്നാക്സോ അവരുടെ അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയോ?
0: അവരുടെ പല ലോക്കൽ ഫുഡും നമ്മുടെ കിട്ടാവുന്ന ഫുഡുകളെല്ലാം ട്രൈ ചെയ്തു. അതെല്ലാം കൂടുതലും നമ്മൾ ഇവിടുത്തെ പോലെ നമ്മൾ സ്പൈസി അല്ല, ഒട്ടും സ്പൈസി അല്ലാത്ത രീതിയിലാണ് അവർ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്. നമ്മളിവിടെ കൂടുതലും ഒരുപാട് മസാലകളും അതും എല്ലാം ചേർത്തിട്ടാണല്ലോ ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അവർ വളരെ കുറച്ച് വളരെ പ്ലാൻസ് ആയിട്ടുള്ള ഒരു ടേസ്റ്റായി കിട്ടുന്നത്. കാരണം അത് എന്താ ഇപ്പോൾ ഫിഷ് ആണെങ്കിൽ പോലും അവർ ഡയറക്റ്റ് ഉപ്പും ഒലിവ് ഓയിലും മാത്രമേ അതിനകത്ത് സാധാരണ യൂസ് ചെയ്തുള്ളൂ തോന്നുന്നു. അപ്പോൾ അത് വളരെ അതിൻ്റെ ഫിഷിൻ്റെ ടേസ്റ്റാണ് നമുക്ക്
1: കിട്ടുന്നത്,
0: കിട്ടുന്നത്
1: അല്ലാതെ ഈ മസാല
0: മസാലയുടെ ടേസ്റ്റ് ആ രീതിയിലാണ് അവർ കൂടുതൽ.
1: ഇനിയപ്പോൾ നമുക്ക് അടുത്ത രാജ്യത്തിലേക്ക് പോയാലോ?
0: അടുത്ത നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് തൊട്ടടുത്തുള്ള രാജ്യമാണ് ലാത്വിയ എന്ന് പറയുന്നത്. ലാത്വിയുടെ ക്യാപിറ്റൽ ആക്ച്വലി റിഗയാണ്. റിഗയിലും ഇതേപോലെ കുറച്ച് സ്ലൈറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ്. അപ്പോൾ അവരുടെ മോണുമെൻ്റ് സ്റ്റൈലെല്ലാം കുറച്ചും കൂടെ ഒരു ഡിഫറൻറ്റാണ്. ഡിഫറൻറ്റ്
1: എങ്ങനെയാണ് അവിടെ ലാറ്റ്വിയിലേക്ക് പോയത്? എങ്ങനെയാണ്?
0: അവിടെ നിന്ന് ബസ്സിലാണ് പോയത്.
1: ബസ്സിൽ
0: ലാത്വിയ ആക്ച്വലി ഇതിൻ്റെ എസ്റ്റോണിയയുടെ ഏതാണ്ട് ഒരു ഒന്നര ഇരട്ടി സൈസുള്ള ഒരു രാജ്യമാണ്. അത് അടുത്ത് കഴിഞ്ഞാൽ അടുത്തുള്ള രാജ്യമാണ് ലിത്വാനിയ എന്ന് പറയുന്നത്. അത് ഏതാണ്ട് സിമിലർ ഇതുള്ളതാണ്. അതിൻ്റെ ക്യാപിറ്റലാണ് വിൽനിയസ് എന്ന് പറയുന്നത്. വിൽനിയസിൽ കുറേ ഫോർട്ടുകളും കോട്ടകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ജെഡിമിനാസ് ടവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു കാസിലൊക്കെ ഉണ്ട്. അത് വളരെ ഒരു 1600 മറ്റോ സ്ഥാപിച്ചൊരു സംഭവമാണ്.
1: നമ്മളെ ഇംഗ്ലീഷ് മൂവീസിലൊക്കെയാണ്
0: അതേപോലെയുള്ള കാസിലുകളൊക്കെ ഉള്ള ഒരു ഒരു നഗരമാണ് അവരുടെ ഒരു ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഒരുപാട് മറ്റേ അവരുടെ കത്തീഡ്രൽസ് ആണ്. ക്രിസ്ത്യാനിറ്റിയാണ് ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു നേരത്തെ. ഇപ്പം ഈ രാജ്യങ്ങളൊക്കെ പൊതുവേ മതമില്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ള അത്യസ്റ്റായിട്ട് കൂടുതൽ അത്യസ്റ്റ് ഉള്ള രീതിയിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും പഴയ പള്ളികളെല്ലാം ധാരാളം ഉണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ പണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഒരു തീർച്ചയായിട്ടും മോണുമെന്റ്സ് എല്ലാം കാണേണ്ടത് തന്നെയാണ്.
1: ഈ ലാത്വിയയിൽ പോയിട്ട് എന്തൊക്കെയാണ് ട്രൈ ചെയ്ത് നോക്കിയത്? അവിടെ എന്തൊക്കെയാണ്?
0: ലാത്വിയയിലും ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് വലിയ വ്യത്യാസമില്ല. ആൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഫുഡ് തന്നെയാണുള്ളത്.
1: റൈസ് ഐറ്റംസ് ഉണ്ടോ?
0: റൈസ് ഐറ്റംസ് കിട്ടും. അതൊരു സ്റ്റിക്കി റൈസ് പോലുള്ള ഒരു തരം റൈസ് ഐറ്റംസ് കിട്ടും.
1: അതിന്റെ കൂടെ കറിയായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇവർ എന്താണ്
0: കറിയായിട്ട് ആക്ച്വലി കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോർക്ക് ഒരു ധാരാളമായിട്ട് കഴിക്കുന്നതാണ്. പിന്നെ ഫിഷ് അതിൻ്റെ കൂടെ കഴിക്കും. നമ്മുടെ കൂട്ടം അതിനകത്ത് കറി ഒഴിച്ച് ഇളക്കി കഴിക്കുക എന്നുള്ള രീതി
1: ഇല്ല
0: നമുക്ക് മാത്രമുള്ളൂ.
1: ഡ്രസ്സിംഗ് സ്റ്റൈല് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ എങ്ങനെയാണ്
0: അവരുടെ? നമ്മളൊരു ലേഡീസൊക്കെ ആണെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു ബ്രൗൺ കോട്ട് ടൈപ്പ് അതാണ് അവർ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പോയൊരു തണുപ്പുള്ള ഒരു സമയം കൊണ്ട് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെയുള്ള ഡ്രസ്സിംഗ് ആണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അത് തണുപ്പ് പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രങ്ങളാണ്. അതായത് ഒരു ബീജ് കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലുള്ള ഡ്രസ്സ് അത് ഒരു ഇത് വെച്ച് കെട്ടി ഇങ്ങനെ വെക്കുന്ന ടൈപ്പ്. ആ ടൈപ്പ് ഒരു ഇതാണ് കൂടുതൽ പേർക്കും കണ്ടത്. പ്രത്യേകിച്ച് ലേഡീസ് അത് നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്.
1: പിന്നെ ഇപ്പൊ നമുക്കറിയാം ഓരോ സ്ഥലങ്ങളിലും മൃഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ പക്ഷികളൊക്കെ വേരി ആവാറുണ്ട്. അവിടെ അങ്ങനെ എന്തെങ്കിലും കാണാൻ സാധിക്കും?
0: ഈ മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് ഈവൻ ആ ഫസ്റ്റ് ഡേ ഒരു ഫസ്റ്റ് ഒരു 1-2 മണിക്കൂർ യാത്ര ചെയ്തപ്പോൾ തന്നെ ഈ വാനം ഭയങ്കരമായിട്ട് ഒന്ന് സഡൻ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കൂട്ടം മാനുകൾ, അതായത് കൊമ്പുകൾ, അവരാണ് എൽക്സ് എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ മൂസ് എന്നൊക്കെ പറയും. വലിയ മാനുകളാണ്, വലിയ കൊമ്പുള്ള മാനുകൾ. ഇത് റോഡിലേക്ക് കൂട്ടത്തോടെ ക്രോസ് ചെയ്യുകയാണ്, റോഡിലേക്ക് ക്രോസ് ചെയ്യുകയാണ്. ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവർ ഡ്രൈവർ സഡൻ ബ്രേക്ക് ഇടുകയാണ്. അപ്പം ഞാനിത് പിന്നെ ഇത് നോക്കിയതിനെ കുറിച്ച്. അപ്പം ഇത് ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളെ ഇതുമായിട്ട് ഇടിച്ചിട്ടുള്ള അപകടങ്ങളൊക്കെ ഒരു കോമൺ സംഭവമാണ്. പിന്നുള്ള അടുത്തുള്ള രണ്ട് ഒരു ഒരാഴ്ചത്തെ യാത്രയിൽ പല പ്രാവശ്യം ഇത് ഇങ്ങനെ ഇത് ചെയ്ത് മൃഗങ്ങൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്യുന്നത്. അപ്പം ഇതൊരു അവിടുത്തെ ഒരു ഒരു ഇതാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ എസ്റ്റോണിയ തന്നെ, ഇപ്പോൾ എസ്റ്റോണിയ പറയുകയാണെന്നുണ്ടെങ്കിൽ എസ്റ്റോണിയയുടെ 50% ഫോറസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയും ഫോറസ്റ്റ് ഉള്ള രാജ്യം ആയതുകൊണ്ട് ഈ മൃഗങ്ങൾ അവർ നല്ലപോലെ കൺസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എണ്ണം അവർ കൂടുതൽ ചെയ്യാൻ വേണ്ടി കൂടുതൽ അവിടുത്തെ അതിൻ്റെ ഉള്ള ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഹണ്ടിങ് റെഗുലേറ്റഡ് ഹണ്ടിങ് അവർ ചെയ്യുന്നുണ്ട്. അലോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഹണ്ടിങ് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ ഈ ഹണ്ടിങ് ക്ലബ്ബുകളിൽ ഹണ്ടിങ് ലൈസൻസ് ആൾക്കാർക്കുണ്ട്. അപ്പോൾ അവർ ഒരു വർഷം ഓരോരുത്തർക്ക് ഇത്ര കോട്ടയുണ്ടാവും. അപ്പോൾ ഒരു 5 എണ്ണം അല്ലെങ്കിൽ ആൺമൃഗങ്ങൾ ഇത്ര എണ്ണം, പെൺമൃഗങ്ങൾ ഇത്ര എണ്ണം, അങ്ങനെ ഒരു കോട്ടയുണ്ട്. ആ കോട്ട കറക്റ്റ് ഫില്ലാകുമ്പോഴത്തേക്ക് അവർ ഹണ്ടിങ് നിർത്തും. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ എണ്ണം അവർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് കൂടി ഒരുപാട് ഈ റോഡ് ആക്സിഡൻറ്റ്സ് ഒക്കെ ഇത് കാരണം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ മൃഗങ്ങളെ നമുക്ക് ഈവൻ അടുത്തുള്ള നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ പുൽമേടുകളിലൊക്കെ ഈ മൃഗങ്ങൾ നിൽക്കുന്നത് കാണാനും പറ്റും. മെയിനായിട്ട് മാനുകളെയാണ് കണ്ടു. കരടിയും ആക്ച്വലി അവിടെ ധാരാളം ഉണ്ടെന്നാണ് അറിഞ്ഞത്.
1: പിന്നെ ഈ പറഞ്ഞു 50% ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞു. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെ കാടുകൾ പലതരമുണ്ട്. സൗത്തിലേക്ക് നോക്കുമ്പോൾ വേറെ ടൈപ്പ് ഉണ്ട്, ഐ മീൻ നോർത്ത് പോകുമ്പോൾ വേറെ ടൈപ്പ്.
0: അവിടുത്തെ കാടുകളുടെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഞാൻ പറഞ്ഞ ലാൻഡ് വളരെ ഫ്ലാറ്റ് ആണ്. കാടുകൾ തിക്കാണ്, ഒരുപാട് വലിയ മരങ്ങളല്ല. എന്നാൽ ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു ഒരു ആവറി ഒരു ചെറിയ തരത്തിലുള്ള മരങ്ങളാണ് അവിടെ കൂടുതലും കണ്ടത്. അത് മരങ്ങൾ ഉള്ള വനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അധികം ഹൈറ്റും ഇല്ല, അധികം വണ്ണവും ഇല്ല. പക്ഷെ മരങ്ങൾ ധാരാളം, ആ കാടുകൾ നിറയെ ധാരാളം മരങ്ങളും ഉണ്ട്.
1: ഇലകളൊക്കെ വലുതാണോ? എങ്ങനെയാണ്
0: ഇലകൾ? ആക്ച്വലി മഞ്ഞ് വീഴുന്ന സ്ഥലമായതുകൊണ്ട് ഈ ഇലകൾ പൊഴിഞ്ഞു പോകാൻ അങ്ങനെയുള്ള മരങ്ങളാണ് അവിടെ കൂടുതലുള്ളത്. കാര്യം ഒരു 3-4 മാസത്തോളം വിന്റർ ആയതുകൊണ്ട് ഐസ് വീഴും. ഐസ് വീഴുമ്പോഴത്തേക്ക് ഇലകൾ യൂഷ്വലി അങ്ങ് കൊഴിഞ്ഞു പോകണം. കൊഴിഞ്ഞു പോയാൽ മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള മരങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇവിടുത്തെ രീതിയിലുള്ള മരങ്ങളല്ല, അവിടെ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള മരങ്ങളാണ് ആ പ്രദേശങ്ങളിൽ കണ്ടത്.
1: പക്ഷേ കൂട്ടത്തോടെ ധാരാളം,
0: വളരെ കൂട്ടത്തോടെ വളരെ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്. പക്ഷെ മരങ്ങളുടെ സൈസും പൊക്കമൊക്കെ അത്രയില്ല.
1: ഈ ഫോറസ്റ്റിൽ പോകാൻ

0: സാധിച്ചോ?
1: പോകുന്ന വഴിയുടെ ഇരുവശവും 1200 കിലോമീറ്ററോളം സഞ്ചരിച്ചിരുന്നു ഈ രാജ്യങ്ങളിലൂടെ. അപ്പൊ ഇതില് പോകുന്ന ഈ വഴിയുടെ ഒരു ഭൂരിഭാഗം സ്ഥലങ്ങളിൽ നമ്മൾ ഫോറസ്റ്റ് തന്നെയാണ് കാണുന്നത്. എവിടെ നോക്കിയാലും ഫോറസ്റ്റ്, ഇടയ്ക്ക് മാത്രം കൃഷി സ്ഥലങ്ങളുണ്ട് കുറച്ച്. അപ്പൊ കൃഷി സ്ഥലങ്ങളിൽ അവർ ഈ പറഞ്ഞ ഈ ബാർലി പോലെ ഏതാണ്ട് കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടുതൽ സ്ഥലം നമ്മൾ കാണുന്നത് എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലാറ്റ് ലാൻഡ് ആണ്. അതിനകത്തൂടെ ഈ റോഡിങ് ഇങ്ങനെ ഹൈവേ പോകുന്ന രണ്ട് സൈഡും ഫോറസ്റ്റ്.
0: ഇതില് എങ്ങനെയാണ് രാജ്യങ്ങൾക്ക് അകത്ത് ട്രാവൽ ചെയ്തല്ലോ, അപ്പൊ എങ്ങനെയാണ്, വണ്ടി എടുത്തിട്ടാണോ, ബസ്സാണോ?
1: ഈ പ്രധാനപ്പെട്ട നഗരങ്ങളിലാണ് ഞാൻ ഒരുപാട് ഉൾപ്രദേശങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതൊരു ബാൾട്ടിക് രാജ്യങ്ങൾക്ക് ഒരു ഷോർട്ട്, ഈ സ്കാൻഡിനേവിയയുടെ കൂടെ തന്നെ ഒരു ഷോർട്ട് ട്രിപ്പ് ആണ് ഉദ്ദേശിച്ചത്. പ്രധാന നഗരങ്ങളും പ്രധാനപ്പെട്ട മോണുമെന്റ്സും കാണുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അത് കൂടുതലും ബസ്സിലാണ് യാത്ര.
0: പബ്ലിക് ട്രാൻസ്പോർട്ട്
1: അല്ല, ഞാനിപ്പോ ഒരു നമ്മുടെ ഏജൻസി വഴി കുറച്ച് ഫാമിലീസ് കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ചെയ്തത്, മിനി ബസ് പോലുള്ള ഇതാണ്.
0: ഇനി നമുക്കൊരു പാട്ടാവാന്ന് തോന്നുന്നു. ഇപ്പൊ പറഞ്ഞില്ലേ രണ്ട് സൈഡിലും കാട്, ഒരു റോഡ് ട്രിപ്പ് മൂഡ് കിട്ടുന്ന ഒരു പാട്ടുണ്ട്, ടൂർണമെന്റ് എന്ന് പറഞ്ഞ സിനിമയിലെ ആ പാട്ട് കേൾക്കാം.

0: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയന്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008. റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: തുടർന്ന് കേൾക്കാം സഞ്ചാരി.
3: അപ്പോ ലാറ്റ്വിയയിലെ കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ നമ്മൾ ഈ ജോഗ്രഫി എങ്ങനെയാണെന്ന് പറഞ്ഞു, കാടുകളെ കുറിച്ച് പറഞ്ഞു. ഇനി ലിത്വാനിയയിൽ എന്തൊക്കെയാണ് കണ്ട കാഴ്ചകൾ എന്ന് പറയാമോ?
4: ലിത്വാനിയൽ ആക്ച്വലി, ലിത്വാനിയുടെ തലസ്ഥാനം ഞാൻ പറഞ്ഞു വിൽനിയസ് ആണ് ലിത്വാനിയുടെ തലസ്ഥാനം. അവിടെ നിന്ന് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലുള്ള കാസിലും അങ്ങനത്തുള്ള കുറേ ലൊക്കേഷൻസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പോയത് ഒരു വെൻസ്പിൽസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു വലിയ ലോങ് ജേണിയാണ്. അപ്പോൾ ആ വെൻസ്പിൽസ് ആക്ച്വലി അതൊരു പോർട്ട് സിറ്റിയാണ്. പോർട്ട് സിറ്റി മാത്രമല്ല, അവിടെ ഡയറി പ്രൊഡക്ട്സിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ ആ പോർട്ട് സിറ്റിയിലേക്ക് പോകാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് സ്വീഡനിലേക്ക് ഷിപ്പ് കിട്ടുമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ വെൻസ്പിൽസിലേക്ക് പോയത്. ഒരു വൺ ഡേ യാത്രയാണത്.
3: എവിടുന്നാണ്?
4: വിൽനിയസിൽ നിന്ന് വെൻസ്പിൽസിലേക്ക്,
3: ക്യാപിറ്റലിൽ
4: നിന്ന് വെൻസ്പിൽസിലേക്ക് പോയി. വെൻസ്പിൽസ് എന്ന് പറയുമ്പോൾ യഥാർത്ഥ ബാൾട്ടിക് കടലിന്റെ സൈഡിലുള്ള ഒരു പോർട്ട് സിറ്റിയാണ്. പോർട്ട് സിറ്റി, അപ്പൊ അവിടെ കപ്പലുകളൊക്കെ വന്നെടുക്കാറുണ്ട്. അപ്പൊ അവിടെ നിന്ന് ആണ് ഞാൻ സ്വീഡനിലേക്ക്, സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിലേക്കാണ് അവിടുന്ന് പോകുന്നത്. അപ്പൊ ആ രീതിയിലാണ് ആ ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
3: അപ്പൊ നമ്മളിപ്പോ ഈ പോർട്ട് സിറ്റിയിൽ നിൽക്കുകയാണ്, ഷിപ്പിൽ കയറാൻ വേണ്ടി. ഇനി സ്വീഡനിലോട്ടാണ് പോകേണ്ടത് അല്ലേ? അപ്പൊ ആ ഷിപ്പ് യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു?
4: ഷിപ്പ് ആക്ച്വലി ഒരു ഓവർനൈറ്റ് ജേണിയാണ്. അപ്പം നമ്മൾ വൈകിട്ട് കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഏതാണ്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റോക്ക്ഹോമിലേക്ക് എത്തും.
3: ഏത് സമയത്ത് കയറി? ഈവനിങ്?
4: ഈവനിങ് ഒരു 6 മണിക്കാണ് കയറിയത്.
3: ആ സമയത്ത് ആക്ച്വലി എങ്ങനെയാണ്, നമുക്ക് ലൈറ്റ് ഉണ്ടോ?
4: ഈ രാജ്യങ്ങൾ പൊതുവെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇപ്പൊ ഞാൻ പോയത് സെപ്റ്റംബർ മാസമാണെന്നാണ് പറഞ്ഞത്. ഇത് ആക്ച്വലി ഒരു ഓട്ടമിന്റെ തുടക്കമാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് ഒരു ഇവിടുത്തെ പോലെ ഒരു 12-14 മണിക്കൂർ ഡേ ടൈം കിട്ടുന്ന ഒരു ടൈം. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയൊരു വ്യത്യാസം ഇവിടെ ഫീൽ ചെയ്യത്തില്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ നോർവേ അങ്ങനത്തുള്ള പോളർ റീജിയനിലേക്ക് പോകുമ്പോഴത്തേക്ക്, ഡിസംബറിലേക്ക് ആകുമ്പോഴത്തേക്ക് ഇരുട്ടിന്റെ, അതിന് നേരെ 6 മാസം കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ പകലും വരുന്നൊരു ഇതുണ്ടാവും ഈ സണ്ണിന്റെ ഷിഫ്റ്റ് കാരണം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഷിഫ്റ്റ് കുറവുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞ സെപ്റ്റംബർ ടൈം. ആ ഒരു ടൈമിലാണ് ഞാൻ പോയത്, സമ്മറിന്റെയും ഓട്ടത്തിന്റെ ഇടയ്ക്കുള്ള ഒരു ടൈം. അപ്പൊ ആ സമയത്ത് നമുക്ക് അങ്ങനെ വലിയൊരു വ്യത്യാസം അനുഭവിക്കത്തില്ല.
3: അപ്പൊ കാഴ്ചകളൊക്കെ കാണാൻ,
4: കാഴ്ചകൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറയുന്നത്. കാര്യം ഓട്ടം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഇലകളൊക്കെ ഒരു സൈസും ഒരുതരം മഞ്ഞ നിറ ആവുന്ന ഒരു സമയമാണ് ഓട്ടം. അതേസമയം മറ്റു രാജ്യങ്ങൾ, നമ്മൾ ഈ സൗത്തിലുള്ള ഈ നേരത്തെ പറഞ്ഞ എസ്റ്റോണിയ അവിടെയൊക്കെ ആ സമയത്ത് ലീവ്സ് എല്ലാം പച്ചയാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അത് കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ സെപ്റ്റംബർ അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്ക് എസ്റ്റോണിയയിലും ഇതേപോലെയുള്ള ഇതാവും. അത് കഴിഞ്ഞിട്ട് ആ ഒരു ടൈമുണ്ട് ക്ലൈമറ്റ് മാറി വരുന്നതിന് ഈ രാജ്യങ്ങൾക്കിടയിൽ.
3: പിന്നെ ഇപ്പൊ നമ്മള് ഷിപ്പിൽ കയറിയിട്ട് ആ കാഴ്ചകൾ എങ്ങനെ?
4: ഷിപ്പ് ആക്ച്വലി ഒരു എല്ലാ ഫെസിലിറ്റികളും ഉള്ളൊരു ഷിപ്പാണ്. നമുക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് റൂംസ് ഉണ്ട്. പക്ഷെ റൂംസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ഇടുങ്ങിയ റൂംസ് ആയിരിക്കും. പക്ഷെ ബാത്റൂമും മറ്റു കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് വളരെ എല്ലാ തരത്തിലുള്ള ഫുഡ്, പലതരത്തിലുള്ള പല കൺട്രീസിലുള്ള ഒരു കൂടുതലും ഫോറിനേഴ്സ് ആണ്, മീൻസ് വൈറ്റ്സ്, പല രാജ്യങ്ങളിൽ നിന്നുള്ള വൈറ്റ്സ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫുഡുകൾ ഇതെടുക്കും. അപ്പൊ നമുക്കും അതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഫിഷ് വെറൈറ്റീസ് അവൈലബിൾ ഉണ്ട്, ഇൻക്ലൂഡിങ് ക്രാബ്സ്, സ്കിഡ്സ്, കൊഞ്ചിന്റെ ഇനങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൂടുതലും അവർ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഉപ്പിട്ട് മസാല ഒന്നും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അതിന്റെ ഇതൊക്കെ ഇളക്കിക്കളയണം, തോടൊക്കെ ഇളക്കിക്കളഞ്ഞ് നമ്മൾ തന്നെ കഴിക്കുക എന്നുള്ളതാണ് അതിന്. പിന്നെ കൂടുതൽ ഫ്രൂട്ട്സ് ഉണ്ടാവും, വെജിറ്റബിൾസ് ഉണ്ടാവും, ലീവ്സ് ഉണ്ടാവും. ലീവ്സ് ഒന്നും കുക്ക് ചെയ്തതല്ല, അതെല്ലാം എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്യാം.
3: ഷിപ്പിന് വെളിയിലുള്ള കാഴ്ചകൾ എങ്ങനെയാണ്? കാരണം കടൽ പല രീതിയിലുണ്ടല്ലോ. കടൽ ഇപ്പൊ നമ്മൾ ഓരോ സ്ഥലത്തും കാണുന്ന കടലിനൊരു ഡിഫറൻസ് ഉണ്ടാവുമല്ലോ, അത് എങ്ങനെയായിരുന്നു കടലിന്റെ നിറം?
4: ഒരു വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും വളരെ നല്ല നീല കളർ ഉള്ള കടലും അതോടൊപ്പം തന്നെ നീല നിറത്തിലുള്ള ആകാശം, വലിയ ക്ലൗഡ്സ് ഒന്നും ഇല്ലാത്ത ആകാശമാണ്. അപ്പോൾ ഒരു ഫോട്ടോയ്ക്കൊക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഒരു ഇതാണ്. കറക്റ്റ് നീല ആകാശവും അതിനെ സിങ്ക് ചെയ്യുന്ന കടലും ഉള്ള ഒരു നല്ലൊരു ഇതാണ്. പിന്നെ നമ്മൾ ഈവനിങ് ആകുമ്പോഴത്തേക്കും സൺസെറ്റ് നമുക്ക് കപ്പലിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ നിറം എല്ലാം ഒന്ന് ചെറുതായിട്ട് മാറും.
3: അപ്പോൾ പിറ്റേ ദിവസം സ്വീഡനിലെത്തി.
4: സ്വീഡനിലെത്തി
3: അവിടെ പിന്നെ ഏത് സ്ഥലങ്ങളിലൊക്കെയാണ് പോയത്?
4: സ്വീഡനിൽ ആക്ച്വലി

0: ഈ പ്രധാനമായിട്ടും നമ്മൾ സ്റ്റീവ് സ്വീഡൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ സ്റ്റോക്ക്ഹോമാണ്. സ്റ്റോക്ക്ഹോമിലെ പ്രധാനപ്പെട്ടാണ് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് നോബൽ പ്രൈസ് ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള സ്ഥലങ്ങൾ. അതിൻ്റെ പീസിന് ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള നോബൽ പ്രൈസ് എല്ലാം അതായത് സ്റ്റോക്ക്ഹോമിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോവുക, അതിനകത്ത് കയറുക എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ചെയ്തു. പിന്നെ ആൽഫ്രഡ് നോബലിൻ്റെ വീട്, അത് അദ്ദേഹം സ്വീഡൻകാരനാണ്. അപ്പോൾ ആ സ്ഥലം അത് ഒക്കെ സന്ദർശിക്കുക. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അങ്ങനെ അവിടുത്തെ കാര്യങ്ങളെല്ലാം ആ രീതിയിലുള്ള ഇതായിരുന്നു. കൂടാതെ അവിടെ ഒരു വലിയ ഷിപ്പ് മ്യൂസിയം ഉണ്ട്, വാസ ഷിപ്പ് മ്യൂസിയം എന്നാണ് അവർ പറയുന്നത്. കടലിൽ പണ്ട് വൈക്കിങ്സിൻ്റെ സമയത്തുണ്ടായിരുന്ന ഒരു ഷിപ്പാണ്, അത് മുങ്ങിപ്പോയതാണ്. ആദ്യം ഇത് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ജേണിയിൽ തന്നെ മുങ്ങിപ്പോയി. അപ്പോൾ ഈ മുങ്ങിപ്പോയിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം പുറത്തെടുത്തിട്ട്, ഈ അടുത്ത് റീസെൻ്റ് ആയിട്ട് ഇയർ 1980s നയൻറ്റീസിലോ മറ്റോ ആണ്, അത് പുറത്തെടുത്തിട്ട് അത് അതേപോലെ പ്രിസർവ് ചെയ്തിട്ട് ഒരു മ്യൂസിയത്തിൽ വെച്ചിട്ടുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു മ്യൂസിയമാണ് ഈ സ്റ്റോക്ക്ഹോമിലുള്ളൊരു മ്യൂസിയമാണ്. അപ്പോൾ അത് കുട്ടികൾക്കും എല്ലാം വളരെ ഇഷ്ടപ്പെടുന്നതാണ്. വളരെ ഹിസ്റ്ററിയും ഇതിനോടൊപ്പം തന്നെ ഈ ആൾക്കാർ അതിനകത്തുണ്ടായിരുന്ന ആൾക്കാരുടെയൊക്കെ ബോൺസും തലയോട്ടി എല്ലാം അവർ അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു, കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കള്ള് വെച്ചിട്ട് ഇവരെങ്ങനെയായിരുന്നു ആക്ച്വലി ഇരുന്നതെന്നൊക്കെ ഉള്ളത്, അവരുടെ സയൻറ്റിഫിക് ടെക്നോളജി ഉപയോഗിച്ചിട്ട് റീജനറേറ്റ് ചെയ്തിട്ട് അവരുടെ യഥാർത്ഥ മുഖം എങ്ങനെയായിരുന്നിരുന്നു എന്നൊക്കെയുള്ള കാണിച്ചിട്ടുണ്ട്. അവരെന്ത് തരത്തിലുള്ള വസ്ത്രങ്ങൾ അതെല്ലാം അതിനകത്ത് നിന്ന് കിട്ടിയതാണ്. ഒരു ഷിപ്പ് തന്നെ എന്ന് വെച്ചാൽ ടോട്ടലി ഒരു അറ്റമൊക്കെ ഇങ്ങനെ ഒരു ചുരുണ്ട, ഇങ്ങനെ നീളത്തിന് മുകളിലേക്ക് ചുരുണ്ടൊക്കെ ഇരിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പായ്ക്കപ്പൽ ടൈപ്പുള്ള വലിയ അത്യാവശ്യം അന്നത്തെ കാലത്ത് വെച്ചിട്ടുള്ള വലിയ ഷിപ്പാണ്. അത് പ്രൊട്ടക്റ്റഡ് ഇതായതുകൊണ്ട് ആൾക്കാരെ കയറാൻ അനുവദിക്കില്ല, പുറത്ത് നിന്നിട്ട് നാല് സൈഡിൽ നിന്നിട്ടും അതിനെ കാണാനും ഒക്കെ പറ്റുന്നു. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് സ്റ്റോക്ക്ഹോമിൽ. നോർവേയിലൊരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഫ്ലാം എന്ന് പറയുന്നത്. ഫ്ലാം എന്ന് പറയുമ്പോഴത്തേക്ക് നോർവേ എന്ന് വെച്ചാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പം സ്വിറ്റ്സർലൻഡോ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് നോർവേ. നോർവേയിലെ പ്രത്യേകത, ജോഗ്രഫിക്കൽ പ്രത്യേകതകളിൽ പെട്ടതാണ് ജോർജ്സ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഒരു പുഴകൾ പോലെ, യഥാർത്ഥത്തിൽ പുഴകളല്ല, അത് കടൽ ഇങ്ങനെ കയറി കിടക്കുന്നത്, ഒരു പുഴകൾ പോലെ ഇങ്ങനെ കടൽ കയറി കിടക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുരാതന കാലം തൊട്ട് ഈ ഐസ് ഉരുകി വെള്ളം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഈ ചാലുകളിലൂടെ ഒഴുകി ഇത് ഭയങ്കര ആഴത്തിലുള്ള കടലിൻ്റെ ഭാഗങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. കടലിങ്ങനെ കയറി കിടക്കുക, ഒരു പുഴ പോലെ ഇങ്ങനെ കയറി കിടക്കുക, ഇങ്ങനെ ഒരുപാടെണ്ണം നോർവേയിലുണ്ട്. ജോർജ്സിലൂടെയുള്ള യാത്ര എന്നുള്ളത് ഒരു പ്രത്യേക ഇത്. ആക്ച്വലി FJORDS എന്നുള്ളതാണ് സ്പെല്ല്, ജോർജ് എന്നാണ് സാധാരണ ഉച്ചരിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അതിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഡെപ്ത് ഭയങ്കരമാണ്, ഒരു 1 കിലോമീറ്ററൊക്കെ ഡെപ്ത് ഉള്ള സ്ഥലങ്ങളാണത്.
1: യാത്ര ചെയ്യുന്നത്
0: ചെറിയ ഒരു ബോട്ടിനും കപ്പലിനും ഇടയ്ക്കുള്ള ഒരു മീഡിയം ലെവൽ ബോട്ടുകൾ അല്ലെങ്കിൽ ഷിപ്പുകളിലാണ് പോകുന്നത്. അതിലൂടെ അവർ യൂസ് ചെയ്യുന്ന കൂടുതലും സോളാർ പവേഡ്, അന്നൊക്കെ തന്നെ അവർ സോളാർ പവേഡ് ബോട്ടുകളൊക്കെ തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ പോകുമ്പോഴത്തേക്ക് രണ്ട് സൈഡും വലിയ കൂറ്റൻ മലകളാണ്, വളരെ ഉയരമുള്ള പാറക്കെട്ടുകളാണ് രണ്ട്. അതിൽ നിന്ന് ഇങ്ങനെ ധാരാളം വാട്ടർഫാൾസ് രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ വന്ന് ഇതിലേക്ക് വീഴുന്നുണ്ട്. ഈ പല സ്ഥലങ്ങളിലും ചെറിയ ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, വില്ലേജസിൻ്റെ ഇടയ്ക്ക് ഈ യാത്രയിൽ തന്നെ കാണാൻ പറ്റും. ഈ മലയുടെ അടിവാരത്ത് കുറച്ച് ഏരിയകളിൽ നല്ല വെട്ടി ഒതുക്കിയ പുൽമേട് പോലുള്ള സ്ഥലങ്ങൾ, അതിനിടയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ള ബിൽഡിങ്സ്, സിങ്ക് ചെയ്യുന്ന രീതിയിലാണ് അവർ ബിൽഡിങ്സ് പണിയുന്നത്,
1: റാൻഡമായിട്ട്
0: പണിയല്ല. അതിനെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടി പ്രകൃതിയോടെ ഇണങ്ങുന്ന രീതിയിൽ, അപ്പോൾ ആ ഒരു ബിൽഡിംഗ് അവിടെ വരുമ്പോഴത്തേക്ക് അത് അവിടെയുള്ള ആക്ച്വലി പ്രകൃതിയെ കുറച്ചും കൂടെ മനോഹരമാക്കുന്ന രീതിയിലാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ വില്ലേജിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും, അവരുടെ ജീവിത രീതിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ രീതിയിലുള്ള ആ സ്ഥലങ്ങളൊക്കെ പോയിരുന്നു.
1: ഇനി വേറൊരു പാട്ട് കൂടി കേട്ടാലോ,
0: ചാർലി എന്ന സിനിമയിലെ ഏതെങ്കിലും ഒരു നല്ല സോങ്.
1: ചാർലിയിലെ ഒരു നല്ലൊരു പാട്ട് കേൾക്കാം.

0: നമ്മളിപ്പോ നോർവേ ഒരുവിധം കണ്ടു, ഒരു ചെറിയ കപ്പലിൽ യാത്ര ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഗ്രാമങ്ങൾ കണ്ടു നോർവേയിൽ. അടുത്ത ഏത് സ്ഥലത്തേക്കാണ് പോയത്?
1: ഈ ട്രിപ്പിന്റെ ലാസ്റ്റ് വന്നത് ഡെൻമാർക്ക് വഴിയാണ്. ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വന്നിട്ടാണ് തിരിച്ച് ഇന്ത്യയിലേക്ക് വന്നത്. കോപ്പൻഹേഗനിൽ ഒരു ഡാനിഷ് പാലസ് ഉണ്ട്. ആ പാലസിൽ പോയി കഴിഞ്ഞാൽ റോയൽ ഇതിൻ്റെ ആയിട്ടുള്ള അവരുടെ എല്ലാ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള അവരുടെ എല്ലാ കാര്യങ്ങളും, അവരുടെ ഒരു കൾച്ചറോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട്, നമുക്ക് കാണുകയും ചെയ്യാം. അത് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള വളരെ വജ്രവും അങ്ങനത്തെയുള്ള ഡയമണ്ട്സും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള അതെല്ലാം നമുക്ക് കാണാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. കോപ്പൻഹേഗനിൽ നിന്ന് തിരിച്ച് ഫ്ലൈറ്റ് വാഴ്സയിൽ വന്നിട്ട് വാഴ്സയിൽ നിന്ന് ബോംബെയിലേക്ക് അങ്ങനെയായിരുന്നു തിരിച്ച് വന്നത്.
0: നെറ്റ്ഫ്ലിക്സിലൊക്കെ ഒരുപാട് സീരീസ് കാണുന്നുണ്ടല്ലോ, അപ്പോൾ അതിൽ ഈ ബോൾട്ടിക് രാജ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ കൂടുതലും ഡൾ കളേഴ്സ് അല്ലെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഒക്കെയാണ് കാണിക്കുന്നത്. അവിടെ പോയി കണ്ട ഒരാളെന്ന നിലയിൽ എങ്ങനെയാണ് അത് നോക്കിക്കാണുന്നത്?
1: വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ ഈ പറഞ്ഞ കണ്ട്രീസ് എല്ലാം. ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത് അവിടെ ഒരു പർട്ടിക്കുലർ കളർ ഒരു സീസൺ അനുസരിച്ച് മാറുന്നത്. ഉദാഹരണം ഓട്ടം സീസൺ വരുമ്പോഴത്തേക്കൊക്കെ ഈ മരങ്ങളുടെ എല്ലാം നിറം യെല്ലോ ആയിട്ട് മാറും. അപ്പോൾ അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് ഇപ്പോൾ നോർവേ ആ റീജിയനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ വേൾഡിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ കളറിൻ്റെ ഒരു ഒരു എല്ലാ ടൈപ്പ് കളറും അവിടെ കിട്ടും. ഒരുപക്ഷെ ഒരു സീരീസിൻ്റെ ഒരു രീതിക്ക് അനുസരിച്ചിട്ടായിരിക്കും അവരങ്ങനെ ഒരു കളർ തീം യൂസ് ചെയ്യുന്നത്. അത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിമനോഹരങ്ങളായ രാജ്യങ്ങളാണ്.
0: പല രാജ്യങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് വന്നു. എത്ര ദിവസം എടുത്തു എല്ലാ
1: രാജ്യങ്ങളും? എല്ലാം കൂടി 15 ദിവസത്തെ യാത്രയാണ്.
0: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇങ്ങനെ യാത്ര പോകാൻ താല്പര്യം കാണും. അപ്പോൾ ഏകദേശം നമുക്ക് ഇങ്ങനെ ഒരു യാത്ര പോകണമെങ്കിൽ എത്ര രൂപയൊക്കെ വേണ്ടി വരും?
1: ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരാൾക്ക് എങ്ങനെയായാലും 300,000-400,000 ഇടയ്ക്ക് ഇതിന് ചിലവ് വരുമായിരിക്കും.
0: ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ കണ്ടു, 15 ദിവസം ത്രൂ ഔട്ട് ഇങ്ങനെ യാത്ര ചെയ്തു, അതിമനോഹരമായി ഒരുപാട് രാജ്യങ്ങൾ കണ്ടു. ഇതൊക്കെ കേട്ടിരിക്കുന്നവർക്ക് എന്താണെങ്കിലും ഒന്ന് പോകാൻ ആഗ്രഹം കാണും. കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ കാണുന്ന അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന മാറ്റം
1: തീർച്ചയായിട്ടും. വേറെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനത് ചെയ്യണം. ഇപ്പം 4-5 വർഷമായി. ഇപ്പം ഇപ്പോഴത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പം ആൾമോസ്റ്റ് മേ ബി ഒരു 50% കൂടുതൽ പ്രൈസ് ചെയ്യും. അപ്പം നമ്മൾ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അത് നാളേക്ക് ആക്കേണ്ടതില്ല.
0: ഇന്ന് തന്നെ
1: നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, നമുക്ക് ആദ്യം നമുക്ക് പറ്റുമെന്നുള്ളത്, നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം.
0: രാജ്യങ്ങളിലൂടെ ഈ ഉള്ള ഒരു സഞ്ചാരം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഇത്രയും രാജ്യങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതിമനോഹരമായ കാഴ്ചകൾ കണ്ട പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. ഇത് കേട്ടവർക്ക് അവിടെ പോകാനും ആഗ്രഹം തോന്നുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും എല്ലാത്തിനും വളരെയധികം നന്ദി ഇവിടെ വന്ന് ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ചു.
2: ബാൾട്ടിക് റീജിയനിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് ജയേഷ് പി. ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: നയതന്ത്രം. ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
1: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒരു ഗാനം ആസ്വദിക്കാം നമുക്ക്. രശ്മി സതീഷ് പാടിയത് ചിത്രമുറുമി, സംഗീതം ദീപക് ദേവ്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ആർത്രൈറ്റിസ് അഥവാ സന്ധിവാതം. യഥാർത്ഥത്തിൽ എന്താണ് സന്ധിവാതം? ഇത് ആരെയൊക്കെയാണ് ബാധിക്കുന്നത്? യഥാസമയം ഈ രോഗം കണ്ടെത്തി ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ് തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലർക്കും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രോഗാവസ്ഥയെക്കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. സന്ധിവാതത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയമാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ റുമറ്റോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ആദ്യമായി തന്നെ ചോദിച്ചോട്ടെ, എന്താണ് സന്ധിവാദം?
2: സന്ധിവാദം എന്ന് പറയുന്നത് ഒരു സന്ധികളെ ബാധിക്കുന്ന ഒരു തരം രോഗമാണ്. ഇപ്പൊ സന്ധികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൈയിലെയോ കൈകാലുകളിലെയോ മുട്ടുകൾ, പിന്നെ അത് മാത്രമല്ല സ്പൈനിലെ കഴുത്ത്, ലോ ബാക്ക്, ഇവിടെയൊക്കെ ചെറിയ ചെറിയ ജോയിന്റ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം അസ്ഥികൾ കൂടുന്ന ഇടത്തെയാണ് നമ്മൾ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള നീർവീഴ്ച, നീരും വീക്കവും, അതിനെയാണ് സന്ധിവാദം എന്ന് പറയുന്നത്. 100-ൽ പരം സന്ധിവാദമുണ്ട്. അപ്പൊ അത് അതിന്റെ കാരണങ്ങൾ എടുത്ത് പറയാനുള്ളതാണെങ്കിൽ ആദ്യമായിട്ട് പറയാനുള്ള ജനറ്റിക്സ് ആണ്. നമുക്ക് ജനതികമായിട്ട് എന്തെങ്കിലും വ്യതിയാനം ചിലവരിൽ ഉണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ട്രിഗേഴ്സ് വരുമ്പോൾ ഇൻഫെക്ഷൻ രീതിയിലോ, ഇപ്പം റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വാദം, ഇപ്പൊ അതെന്ന് പറയുന്ന ആമവാദം എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അത് ഉദാഹരണം മാത്രമാണ്. അതിലൊരു പലതരത്തിലുള്ള വാദങ്ങളിൽ ഒന്നാണ് ആമവാദം. അപ്പൊ അത് ബേസിക്കലി നമുക്ക് ഉണ്ടാവുന്ന ജനറ്റിക് ഡിഫെക്ട്. അപ്പൊ അതിലെന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടർ, വെളിയിൽ നിന്നുള്ള ബാഹ്യമായ പ്രകോപനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ചിലവർക്ക് സ്മോക്കിംഗ് ആയിരിക്കും, സ്മോക്കേഴ്സിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പിന്നെ പറയുന്നത് ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ്, അപ്പോൾ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കാം, അപ്പം EBV വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കാം, ചില പെരിയോഡോണ്ടൈറ്റിസ്, അതായത് പല്ലുകളിലെ ഇൻഫെക്ഷൻ, പല്ലുകളിലെ ഒരു തരം ബാക്ടീരിയ ഉണ്ട്, പോർഫോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറഞ്ഞ് ആ ബാക്ടീരിയ ആകാം. അപ്പം അങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മുടെ ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കും. ബോഡിയിൽ ആന്റിജൻസ് ഉണ്ടാക്കി അതിനെ എതിരായിട്ട് പ്രതിരോധ ശക്തി ഉത്ഭവപ്പെടുകയും അത് ആ പ്രതിരോധ ശക്തി ആണ് ഈ സന്ധിവാദം മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള പാത്തോജനസിസ്.
1: മാഡം, ഈ സന്ധിവാദം ഏതെല്ലാം തരത്തിലാണ് നമ്മളിൽ അനുഭവപ്പെടുന്നത്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: സന്ധിവാദം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാണ് നമ്മൾ പണ്ട് തൊട്ടേ പറയുന്നത്. ഒന്ന് ഇൻഫ്ലമേറ്ററി വാദം, പിന്നെ അതായത് നീര് കൂടുതലുള്ള വാദവും, രണ്ടാമത് പറയുന്നത് തേയ്മാനം കൂടുതലും നീര് കുറവുമായിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴത്തെ പഠനങ്ങൾ പറയുന്നത് നോൺ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്, അതിൽ മെയിൻ ആയിട്ടും പറയുന്നത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന വാദമാണ്. അപ്പോൾ അതിനകത്തും ചെറിയ രീതിയിൽ നീർവീഴ്ച വരാം, ചെറിയ രീതിയിലല്ല നല്ല രീതിയിൽ തന്നെ നീർവീഴ്ച വരാം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടിലേജ് ഡാമേജ് ഉണ്ടാകുകയും അതുപോലെ തന്നെ ദ്രവിച്ചു പോവുകയും, തരണാസ്ഥി ദ്രവിച്ചു പോവുകയും, അത് മാത്രമല്ല കുറച്ച് രീതിയിൽ നീർവീഴ്ചയും സംഭവിക്കാം. ഇത് മാത്രം അത് കൂടാതെ ഉള്ളതാണ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ ആമവാദം, സ്പോണ്ടൈലോ ആർത്രോപതി. സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് ഉദ്ദേശിക്കുന്ന സ്പൈനിലെ ജോയിൻസ്, സ്പൈനിലെ കഴുത്തു തൊട്ട് താഴെ വരെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വാദം ബാധിക്കാവുന്നതാണ്. അത് കൂടാതെ അതിൻ്റെ കൂടെ തന്നെ ബാക്കി പെറിഫറൽ ജോയിൻസിനെ ബാധിക്കും, കൈയിലെ കാലുകൾ അങ്ങനെ ബാധിക്കുമ്പോൾ അതിനെ സ്പോണ്ടൈലോ ആർത്രോപതി എന്ന് പറയും. പിന്നെ ഉള്ളത് സോറിയാട്ടിക് ആർത്രൈറ്റിസ്. സോറിയാട്ടിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സോറിയാസിസ് ഉള്ളവർക്ക് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ ഭൂരിപക്ഷം ആൾക്കാർക്കും സോറിയാസിസ് വന്ന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സോറിയാട്ടിക് വാദം ഉത്ഭവപ്പെടുന്നത്. പക്ഷേ ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് ആദ്യം വാദം, പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുമായിരിക്കും ഈ സ്കിന്നിലെ പാടുകൾ പോലെ, സോറിയാസിസ് പോലെ വരാൻ ആരംഭിക്കുന്നത്. പിന്നെ ഇതുകൂടാതെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ട്, അതായത് യൂറിക് ആസിഡ് കൂടിയിട്ടുള്ള ആർത്രൈറ്റിസ്. അത് പിന്നെ ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ. ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ SLE, സ്ക്ലിറോഡെർമ, ഇതെല്ലാം തന്നെ ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് ഉണ്ടാക്കാവുന്ന അസുഖങ്ങളാണ്.
1: മാഡം, ഈ സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, ഈ രോഗം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചില്ല എങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്?
2: ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ തന്നെ അത് നേരത്തെ മനസ്സിലാക്കുകയും അതിന് രീതിയിലുള്ള ഒരു രോഗനിർണയം ചെയ്യുകയും, ടെസ്റ്റുകൾ ചെയ്ത് രോഗനിർണയം ചെയ്യുകയും, ഏറ്റവും

0: നേരത്തെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻറ്റ് വൈകല്യം വരാതെ നമുക്ക് സൂക്ഷിക്കാം. അപ്പോൾ ഈ ജോയിൻസ് മാത്രമല്ല ബാധിക്കപ്പെടുന്ന ഈ വാദങ്ങളിൽ, ആന്തരിക അവയവങ്ങളെയും ഇത് ബാധിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും നേരത്തെ ഈ സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ കണ്ടുപിടിക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോ രോഗലക്ഷണങ്ങൾ, അതായത് ജോയിൻറ്റിലെ നീര് വീഴ്ച, ഈ ജോയിൻറ്റിലെ നീർവീഴ്ച, വീക്കം, വേദന, അവിടെ നീരായിട്ട് പൊങ്ങി വരിക, അത് ചുവപ്പ് നിറമുണ്ടാവുക, തൊടുമ്പോൾ ഒരു വാംത്ത് ഫീൽ ചെയ്യുക, തൊടുമ്പോൾ നല്ല രീതി ചൂടായിട്ടിരിക്കാം. അപ്പോൾ ഇതൊക്കെ ആർത്രൈറ്റിസ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കാം, സൈനോവൈറ്റിസ് ആയിരിക്കാം. കാർട്ടിലേജിൻ്റെ ചുറ്റും ഈ ജോയിൻറ്റിനകത്ത് ബോണും കാർട്ടിലേജും കൂടാതെ ഉള്ള ഒരു, അതിനെ എൻക്യാപ്സുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് സൈനോവിയം എന്ന് പറയുന്നത്. അപ്പോൾ സൈനോവിയത്തിൽ അത് തന്നെ ഇൻഫ്ലെയിംഡ് ആവാം, അതിനെ സൈനോവൈറ്റിസ് എന്നും പറയാം. അപ്പോൾ സൈനോവൈറ്റിസ് കൊണ്ടായിരിക്കാം, ഫ്ലൂയിഡ് കളക്ഷൻ കൊണ്ടായിരിക്കാം, ഇതൊക്കെ കൊണ്ട് വീഴ്ച നീർവീഴ്ച ഉണ്ടാവും. അപ്പോൾ ജോയിൻസിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈകാലുകൾ നല്ല വീങ്ങിയിരിക്കുന്നു, കൈയിലായിരിക്കും, കായൽ കാലിലായിരിക്കാം. പിന്നെ അതുകൂടാതെ തന്നെ ഇത് ബാക്കി ബാക്കി ഓർഗൻസിനെയും ചിലപ്പോൾ എഫക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചില അത് ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളുണ്ട്, SLE എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതിനകത്ത് ചർമ്മത്തിനെ ബാധിക്കാവുന്നതാണ്. ഫേസിലെ റാഷ് പോലെ വരാം, ദേഹത്ത് മുഴുവൻ റാഷ് പോലെ വരാം. ഫോട്ടോ സെൻസിറ്റിവിറ്റി, അതായത് വെയിലടിക്കുമ്പോൾ സ്കിന്ന് വേദനിക്കുക, അല്ലെങ്കിൽ അത് ചുവപ്പ് നിറമായിട്ട് മാറുക, അപ്പോൾ അത് ഫോട്ടോ സെൻസിറ്റിവിറ്റി എന്ന് പറയും. ഹെയർ ലോസ്, വായിൽ പുണ്ണ്, വ്രണങ്ങൾ, അപ്പോൾ ഇതെല്ലാം SLE പോലത്തെ അസുഖങ്ങളായിട്ട് നമുക്ക് തരംതിരിക്കാവുന്നതാണ്. അപ്പോൾ ജോയിൻസ് മാത്രമല്ല സ്കിന്നും ഫുള്ളായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് നമ്മൾ ഏത് തരത്തിലുള്ള വാദമാണെന്ന് കണ്ടുപിടിക്കുന്നത്. പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജോയിൻസ് ഒക്കെ മുറുകിയിരിക്കും, നിവർക്കാൻ പറ്റുകയില്ല എന്ന് മിക്ക ആൾക്കാരും പറയും. ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് എന്ന് പറയും. 30 മിനിറ്റ് എടുത്താലേ അതൊക്കെ കൈകാലുകളൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കൂ. അപ്പോൾ അത് നീര് കെട്ടിക്കിടക്കുന്നതാണ്. അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ, രാത്രി മുഴുവൻ കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ നീര് നല്ല അടിഞ്ഞ് കൂടും. കാരണം നമ്മൾ രാത്രി നല്ല ഉറങ്ങുകയാണല്ലോ, ജോയിൻസ് ഒന്നും മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ നീരിങ്ങനെ കൂടി നിൽക്കും. ഇപ്പോൾ നീര് കൂടി നിന്നിട്ട് പിന്നെ കുറച്ച് ആക്ടിവിറ്റി, ജോയിൻ്റ് ഒക്കെ മൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ നീര് കുറച്ച് കുറച്ച് ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടും. അപ്പോൾ വേദനയും കുറയും, പിന്നെ അതുപോലെ തന്നെ സ്വെല്ലിങ്ങും കുറയുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ അത് ഈ ഏർലി മോർണിംഗ് സ്റ്റിഫ്നെസ് മെയിനായിട്ടും ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. രാവിലെ എണീക്കുമ്പോൾ പിരിമുറുക്കം, നിവർക്കാൻ പറ്റാതെ വരിക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ലക്ഷണങ്ങൾ.
1: മാഡം, സന്ധിവാദം ഇന്ന് ഏത് പ്രായക്കാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്?
0: ലോകത്തിലെ നമ്മുടെ കണക്കെടുത്തു കഴിഞ്ഞാൽ, രോഗ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ അസുഖങ്ങൾ കൂടുന്നുണ്ട്. അത് ഈ അസുഖങ്ങളെല്ലാം തന്നെ മിക്ക അസുഖങ്ങളും, ഓട്ടോഇമ്മ്യൂൺ അസുഖങ്ങളും ഈ മധ്യവയസ്കർ അതുപോലെ ചെറിയ പ്രായക്കാരിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടുതലും ഫീമെയിൽസിലാണ് ഈ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് പോലുള്ള വാദങ്ങളും SLE പോലുള്ള ആർത്രൈറ്റിസും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ഹോർമോണിൻ്റെ വ്യത്യാസം എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഫീമെയിൽസിൽ കൂടുതലായിട്ട് വരുന്നത്. പിന്നെ യങ് ആയിട്ടുള്ളപ്പോൾ ഹോർമോണിൻ്റെ ലെവലും ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടുമായിരിക്കാം കാരണം. പിന്നെ പണ്ട് മുതൽക്കേ ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ അന്ന് രോഗലക്ഷണങ്ങൾ വെച്ച് അത് കണ്ടുപിടിക്കാതെ പോകുന്നതും ആയിരിക്കാം ഒരു കാരണം. പക്ഷെ ഇന്ന് കുറച്ചുകൂടെ ആൾക്കാർക്ക് അതിനെപ്പറ്റി അറിയാം, ഈ രോഗങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടായ വാദമാണെന്നും വാദം ടെസ്റ്റ് ചെയ്യണം എന്നും ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നും ഒക്കെ ഉള്ളൊരു ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ ചിലപ്പോൾ അതിനെപ്പറ്റി അറിയാത്തതുള്ളൂ. അപ്പോൾ ബാക്കി കുറേ അധികം ആൾക്കാർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത് കൂടുതൽ ആൾക്കാർ ഡോക്ടറിനടുത്ത് ചെല്ലുന്നത്.
1: മാഡം, മറ്റൊരു സംശയമുള്ളത്, ഈ ജീവിത ശൈലിയിലുള്ള മാറ്റം സന്ധിവാദത്തിന് ഒരു കാരണമാകുമോ എന്നുള്ളതാണ്, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: ചില തരത്തിലുള്ള വാദം, അതായത് ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് കൊണ്ട് വരുന്നതാണ്. യൂറിക് ആസിഡ് കൂടിയിട്ട് ഇപ്പോൾ മദ്യപാനം കൂടുതലുള്ളവർ, ബിയർ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് യൂറിക് ആസിഡ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റെഡ് മീറ്റ്, മട്ടൺ, ബീഫ്, അപ്പം അതൊക്കെ യൂറിക് ആസിഡ്, പ്രോട്ടീൻ ഫുഡാണ്. പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിച്ചാൽ യൂറിക് ആസിഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അപ്പോൾ അതൊക്കെ തന്നെ യൂറിക് ആസിഡ് കൂട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ഷെൽ ഫിഷ്, കടൽ മത്സ്യം, ഇതൊക്കെ ആണ് പറയപ്പെടുന്ന റീസൺസ്. അതല്ലാതെ അങ്ങനെ അധികം ഒരു ഡയറ്ററി ആയിട്ടുള്ള ഒരു എവിഡൻസ് കിട്ടിയിട്ടില്ല. ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെയാണ്. പിന്നെ അമിതവണ്ണം കാരണം നമ്മുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ, ഭാരം താങ്ങാൻ പറ്റാതെ കാൽമുട്ടുകളിൽ വേദന അനുഭവപ്പെടാറുണ്ട്. അത് കാരണം ഈ തേയ്മാനവാദം കൂടുതലാവാൻ സാധ്യതയുണ്ട്.

0: ഇതൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മ ഒബീസിറ്റി, പിന്നെ ജോലി സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, അധികം ജോലി ചെയ്യാതെ ഒരേ ഇടത്ത് ഇരിക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. നമ്മൾ എക്സസൈസ് ചെയ്തില്ലെങ്കിൽ മസിലിനുള്ള സ്ട്രെങ്ത് പോകും. അപ്പോൾ ഒരു ജോയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ബോണും കാർട്ടിലേജും അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചേഴ്സും മാത്രമല്ല, ഇതെല്ലാം കൂടെ സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ് മസില്, ചുറ്റോട് ചുറ്റും ഇരിക്കുന്ന മസിൽ. അപ്പോൾ മസിൽ വീക്കാണെങ്കിലും ഇതുപോലെ ജോയിൻറ്റ് പെയിനും മറ്റും കാര്യങ്ങളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും മറ്റും ചെയ്യേണ്ടതുമാണ്. അപ്പം അതും സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുമായിട്ട് ലിങ്ക്ഡ് ആണ്.
1: മേഡം, അതുപോലെ തന്നെ ഈ സന്ധിവാതം ഉള്ള ഒരാൾ നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്?
0: സന്ധിവാതം ഉള്ള ആളുണ്ടെങ്കിൽ, അത് മരുന്നുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ അത് കറക്റ്റ് രീതിയിൽ കഴിക്കുന്നുണ്ടാവും എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാരുടെ അടുത്ത് പോവാതിരിക്കുക, അധികം ക്രൗഡ് ഉള്ള അടുത്ത് പോവാതിരിക്കുക, ഭക്ഷണം വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പിന്നെ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്, മരുന്ന് കഴിച്ച് കറക്റ്റ് രീതിയിലുള്ള ഫോളോ അപ്പ് വയ്ക്കുക, ഇതാണ് ഏറ്റവും കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇതെല്ലാം തന്നെ നമുക്ക് ജോയിൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു അസുഖമല്ല, ആന്തരിക അവയവങ്ങളെയും ബാധിക്കാം. അപ്പോൾ റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, ലങ്സിനെ ബാധിച്ച് ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് വരാം, ബേസ് ലൈൻ ഒരു ഇൻഫ്ലമേഷൻ നിലനിൽക്കുന്നതുകൊണ്ട് അറ്റാക്ക് വരാം, സ്ട്രോക്ക് വരാം. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള പ്രോബ്ലംസ് വരുന്നതുകൊണ്ട് ഇത് ഒരു മൾട്ടി ഒരു ഓർഗൻ ഒരു അസസ്മെൻ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ നമ്മൾ മറ്റ് ഓർഗൻസിനെ ഒക്കെ കൂടെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, ബി പി നോക്കണം, ഷുഗർ നോക്കണം, കൊളസ്ട്രോളും നോക്കണം, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈലും യോഗ എക്സസൈസ് ഇതൊക്കെ പരിപാലിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവർക്ക് നല്ല രീതിയിലുള്ളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുക. അപ്പോൾ ചില ഒത്തിരി മരുന്നുകളൊക്കെ കഴിക്കുമ്പോൾ ചില ആൾക്കാർക്ക് നല്ല അവർക്ക് മറ്റുള്ളവരെ പോലെ ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഈ ക്രോണിക് അസുഖമുള്ളവർക്ക് ഒരു ചെറിയ മൂഡ് കുറവും ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് അത് കണക്കിലെടുത്ത് അവർക്ക് കൂടുതലായിട്ടുള്ളൊരു മെൻ്റൽ സപ്പോർട്ട് കൊടുക്കണം. എല്ലാവരെ പോലെയും നമുക്ക് ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മെൻ്റൽ സപ്പോർട്ട്. പിന്നെ അതുപോലെ തന്നെ മരുന്നുകൾ കഴിക്കുക, അതും ഒന്ന് ഓവർലുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് കൂടെ ഉള്ളവർ ചെയ്യാൻ പറ്റുന്ന കാര്യം.
1: മാഡം, അവസാനമായി ഒന്ന് ചോദിച്ചോട്ടെ, ഈ സന്ധിവാദം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കുവാൻ സാധിക്കുമോ?
0: ഭേദമാക്കാവുന്നതിനെക്കാട്ടിലും നമുക്ക് അതിലുപരി അത് നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില ഒരു അസുഖം തന്നെ ഓരോ ആൾക്കാർക്കും വ്യത്യാസമായ രീതിയിലാണ് വരുന്നത്. ഇപ്പോൾ SLE എന്ന് പറയുന്ന അസുഖം ചിലവരിൽ അത് ബ്ലഡിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ഹാർട്ടിനെ മാത്രം ബാധിക്കുന്നു, ചിലവരിൽ അത് ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ചിലവരിൽ അവർ കിഡ്നിയെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല. അസുഖം കൂടുതലുള്ളവർക്ക് നല്ല കൂടിയ ട്രീറ്റ്മെൻറ്റും, അത് ഇല്ലാത്തവർ കുറച്ച് കുറഞ്ഞ ട്രീറ്റ്മെൻറ്റും, മൈൽഡ് ഡിസീസിന് കുറച്ച് കുറഞ്ഞ. അപ്പോൾ ആദ്യം നല്ല രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് കുറച്ച് വരാം. അപ്പോൾ എന്നാൽ നമുക്ക് അസുഖം നല്ല രീതിയിൽ ഭേദപ്പെടുത്താം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്ത് വയ്ക്കാൻ പറ്റും. പൂർണ്ണമായി ഭേദപ്പെടുത്താം എന്ന് പറയാൻ പറ്റില്ല, കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ പോകാൻ പറ്റും. ചിലപ്പോൾ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ അത് ഇൻഫെക്ഷൻസും അതുമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ, പക്ഷെ നല്ല രീതിയിൽ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാം വിത്ത് മെഡിസിൻസ്.
1: സന്ധിവാദത്തിന്റെ ലക്ഷണങ്ങളും അതുണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പ്രതിവിധിയും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ശ്രീദേവിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: വിധു പ്രതാപ്, ഷീലാമണി, ഡോക്ടർ ഉണ്ണികൃഷ്ണൻ, സുനി എന്നിവർ പാടിയ ഗാനം ചിത്രം തന്മാത്ര. ഗാനരചന നിർവഹിച്ചത് കൈതപ്രം, സംഗീത സംവിധാനം മോഹൻ സിത്താര.

ಪದ ಪದ ಸಾಗ ಸನಿ ನಗ ಸನಿ ನಗ ಸಾಗ ಮ

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ചിത്രം തത്സമയം ഒരു പെൺകുട്ടി, ഗാനരചന ബി ആർ പ്രസാദ്, സംഗീത സംവിധാനം ശരത്, ഗായകൻ യേശുദാസ്.

0: ഉപകരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഈ ചിത്രത്തിനു വേണ്ടി ജയകുമാർ ചെങ്ങമനാട് എഴുതിയ വരികൾക്ക് നടേഷ് ശങ്കറിന്റെ ഈണം. ഗായിക ചിത്ര.

0: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
1: ഇനിയൊരു യുഗ്മഗാനം കേൾക്കാം നമുക്ക്. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ, രചന ചിനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

0: രണ്ടു മുതൽ എട്ട് വരെ കേരള വനവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2-3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: ശങ്കരൻ നമ്പൂതിരി പാടിയ ഗാനം ചിത്രം നാദബ്രഹ്മം, രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിതാര.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു.
1: ചാർലി ഈ ചിത്രത്തിനു വേണ്ടി റഫീഖ് അഹമ്മദ് രചന നിർവഹിച്ച് ഗോപി സുന്ദർ ഈണം നൽകിയ ഗാനം പാടിയത് രാജലക്ഷ്മി.

ശ്രോതാക്കളെ, ഒരു ഗാനം കൂടി കേൾക്കാം നമുക്ക്. കൃഷ്ണകുമാർ പാടിയതാണ്, രചന കൈതപ്രം, സംഗീതം സോനു ശിശുപാൽ, ചിത്രം കാലചക്രം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വിവിധ റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഹരിതോർജ ഇടനാഴിയുടെ 3-ാം ഘട്ട വികസനത്തിനും മന്ത്രിസഭയുടെ അംഗീകാരം. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് ഇന്ന് സമാപനം. കാസർഗോഡ് ജില്ലയിലെ കുറ്റിക്കോൽ 110 kV സബ്സ്റ്റേഷൻ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഇന്നലെ സഹോദരങ്ങളായ കുട്ടികളെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കുട്ടികളുടെ അമ്മ നിവേദ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വന്യജീവി വാരാഘോഷത്തിന്റെ ഭാഗമായി 2 മുതൽ 8 വരെ സംസ്ഥാനത്തെ സംരക്ഷിത മേഖലകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശന ഫീസ് ഒഴിവാക്കി. ദേശീയോദ്യാനങ്ങൾ, കടുവാ സങ്കേതങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇളവ് ലഭിക്കുക. ഏഷ്യൻ ഗെയിംസിൽ അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി ഇന്ത്യയ്ക്ക് ഇന്ന് 4 സ്വർണം. ബോക്സിംഗിൽ 2 വെങ്കലവും ഇന്ത്യ നേടി. ഗുസ്തിയിൽ വെങ്കലം സ്വന്തമാക്കി സുനിൽ കുമാർ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ഹെഡ്ലൈൻസിന് കേൾക്കാം 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മേപ്പള്ളി ബാലൻ രചിച്ച ശാബ സമൻ പാടിയ ഗാനം ചിത്രം അന്നയും റസൂലും.

0: സഖാവ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാർ വക്കീൽ, പ്രീതി പിള്ള എന്നിവർ പാടിയ ഗാനം. ശബരീഷ് വർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് പ്രശാന്ത് പിള്ള.
1: മധു മധു മധുമതിയെ നിന്നെ കാണാൻ എന്തു രസം. മധു മധു

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
3: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട

0: പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
1: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. ഹരിനാരായണൻ രചിച്ച് ഗോപീസുന്ദറിന്റെ സംഗീതത്തിൽ ഹരിശങ്കർ, ശ്വേത എന്നിവർ പാടിയ ഗാനം ചിത്രം ആൻ ഇന്റർനാഷണൽ ലോക്കൽ ലവ് സ്റ്റോറി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാറ് കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: അമ്പിളി എന്ന ചിത്രത്തിലെ ഗാനമാണിനി വിനായക് ശശികുമാറിന്റെ വരികൾക്ക് വിഷ്ണു വിജയ് സംഗീതം പകർന്ന് ആന്റണി ദാസൻ പാടിയത്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: കൂടത്തിന്റെ
2: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
3: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
2: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
3: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
2: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമ്പഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയേറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
6: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ആനന്ദം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വിനീത് ശ്രീനിവാസൻ, സംഗീതം സച്ചിൻ വാര്യർ, വിശാഖ് നായർ, സുജിത് സുരേഷൻ, അശ്വിൻ ഗോപകുമാർ എന്നിവർ പാടിയത്.

0: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
1: രണ്ട് പവന് കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
3: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: രചന റഫീഖ് അഹമ്മദ്, സംഗീതം രഘു ദീക്ഷിത്. കൂടെ എന്ന ചിത്രത്തിലെ ഗാനം പാടിയത് ബെന്നി ദയാൽ, രഘു ദീക്ഷിത് എന്നിവർ.

0: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
2: മനോയാനം.
3: ചിലരുടെയെങ്കിലും ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രസകരമായ മനഃശാസ്ത്രപരമായ മിഥ്യാധാരണയാണ് ഇല്യൂഷൻ ഓഫ് എക്സ്പ്ലനേറ്ററി ഡെപ്ത്. ലളിതമായി പറഞ്ഞാൽ, ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് തന്നെയുള്ള തെറ്റായ ധാരണയാണിത്. നമ്മളോട് ആരെങ്കിലും ഒരു സൈക്കിൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ഒരു സിബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ ചോദിച്ചാൽ, അതിനെന്താ, എനിക്കതൊക്കെ കൃത്യമായി അറിയാം എന്ന് നമ്മൾ പെട്ടെന്ന് മറുപടി പറയും. കാരണം, നമ്മൾ ദിവസവും സൈക്കിൾ ചവിട്ടുന്നവരോ സിബ് ഉപയോഗിക്കുന്നവരോ ആയിരിക്കും. എന്നാൽ ഒരു കടലാസും പേനയും തന്നിട്ട് അതിന്റെ പ്രവർത്തന രീതി ഓരോ ഘട്ടമായി വരച്ച് കാണിക്കാൻ പറഞ്ഞാൽ പലരും കുഴങ്ങും. ഇവിടെയാണ് നമ്മൾ ഈ മിഥ്യാധാരണയിൽ പെട്ടുപോകുന്നത്. മനഃശാസ്ത്രജ്ഞരായ ലിയോണിഡ് റോസൻബ്ലിറ്റും ഫ്രാങ്ക് ക്ലെയും ചേർന്നാണ് ഈ പ്രതിഭാസത്തെക്കുറിച്ച് പഠനം നടത്തിയത്. ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഉപരിപ്ലവമായ അറിവിനെ ആഴത്തിലുള്ള അറിവായി തെറ്റിദ്ധരിക്കുന്നു. ഇത് പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി, വിവരങ്ങൾ വിരൽ തുമ്പിൽ അതായത് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ, സങ്കീർണതയെ തിരിച്ചറിയാതിരിക്കുക എന്നീ മൂന്ന് കാരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു ഉപകരണം സ്ഥിരമായി ഉപയോഗിക്കുന്നതുകൊണ്ട് അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്കറിയാം തലച്ചോറിലുണ്ടാകുന്നതാണ് പരിചിതത്വം അഥവാ ഫെമിലിയാരിറ്റി. AI പോലുള്ള സംവിധാനങ്ങളും ഗൂഗിളും ഉള്ളതുകൊണ്ട് വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നു. ഈ വിവരങ്ങൾ നമ്മുടെ പുറത്തുള്ളതാണെങ്കിലും അത് നമ്മുടെ ഉള്ളിലുള്ള

0: അറിവാണെന്ന് നമ്മൾ അഹങ്കരിക്കുന്നു. ഇതാണ് ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ. ബാഹ്യമായി ലളിതമെന്ന് തോന്നുന്ന കാര്യങ്ങളുടെ ആന്തരിക പ്രവർത്തനങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അതിനെയാണ് സങ്കീർണതയെ തിരിച്ചറിയാതിരിക്കുക എന്നതുകൊണ്ട് സൂചിപ്പിച്ചത്. ഈ മിഥ്യാധാരണയുടെ ഏറ്റവും വലിയ അപകടം സാമൂഹികവും രാഷ്ട്രീയവുമായ ചർച്ചകളിലാണ്. പലപ്പോഴും ഗൗരവകരമായ വിഷയങ്ങളിൽ, ഉദാഹരണത്തിന് സാമ്പത്തിക പരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമങ്ങൾ, തനിക്കെല്ലാം അറിയാമെന്ന ഭാവത്തിൽ ആളുകൾ സംസാരിക്കും. എന്നാൽ അതിന്റെ പ്രായോഗിക വശങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്ക് മറുപടി ഉണ്ടാകില്ല. ഇത് ആളുകളിൽ അനാവശ്യമായ ആത്മവിശ്വാസം വളർത്തുകയും മറ്റുള്ളവരെ പുച്ഛിക്കാനുള്ള പ്രവണത ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ മിഥ്യാധാരണയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം? ഒരു വിഷയത്തിൽ എനിക്ക് എത്രത്തോളം അറിവുണ്ടെന്ന് പരിശോധിക്കാൻ ഏറ്റവും നല്ല മാർഗം അത് മറ്റൊരാൾക്ക് ലളിതമായി വിവരിച്ചു കൊടുക്കാൻ ശ്രമിക്കുക എന്നതാണ്. പണ്ടുപണ്ടേ ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമുണ്ട്, നിങ്ങളീ പഠിച്ച കാര്യങ്ങൾ, വളരെ സങ്കീർണമായ കാര്യങ്ങൾ, വീട്ടിൽ ചെന്ന് നിങ്ങളുടെ മുത്തശ്ശിക്ക് വ്യക്തമായി ലളിതമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ട് മുത്തശ്ശിക്ക് അത് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ, മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ആ അറിവിനെ സംബന്ധിച്ച് നിങ്ങൾ ഏതാണ്ട് അഗാധമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. നിങ്ങൾ വളരെ നന്നായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലളിതമായി അത് മറ്റൊരാൾക്ക് വിവരിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ അറിവിലെ വിടവുകൾ നമുക്ക് തന്നെ ബോധ്യപ്പെടും. അറിവ് എന്നത് കടലുപോലെ വിശാലമാണ്. വിരൽത്തുമ്പിലെ വിവരങ്ങൾ കൊണ്ട് നാം വിദ്വാൻമാരായി എന്ന് കരുതുന്നത് ഒരു വലിയ കെണിയാണ്. അറിവില്ലായ്മയെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ അറിവിന്റെ തുടക്കം. സങ്കീർണമായ ലോകത്തെ ലളിതമായി കാണാതെ കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാനുള്ള വിനയം നമുക്കുണ്ടാകണം. തർക്കത്തിന് പോകുമ്പോഴും സംവാദത്തിന് പോകുമ്പോഴുമെല്ലാം ഏതു വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ തർക്കിക്കുന്നത് അല്ലെങ്കിൽ സംവദിക്കുന്നത്, അതിൽ ആഴത്തിലെങ്കിലും പഠിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മളെയെല്ലാം ഇല്യൂഷൻ ഓഫ് എക്സ്പ്ലനേറ്ററി ഡെപ്ത് ബാധിക്കും. അത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം എന്നതിനെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണയല്ല വേണ്ടത്, ശരിയായ ധാരണയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് എല്ലാർ മധുജൻ. കരുണാസായി മനോയാനം, പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
5: പ്രിയ ശ്രോതാക്കളെ നമസ്കാരം, ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ജൈവ കൃഷിക്ക് പ്രാധാന്യം നൽകുന്നതുപോലെ ഇന്ന് ധാരാളം കർഷകർ പ്രകൃതി കൃഷിയും കൃഷിയിടത്തിൽ അവലംബിച്ചു കാണുന്നുണ്ട്. നമുക്കിന്ന് പ്രകൃതി കൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടാലോ? പ്രകൃതി കൃഷിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിയാറാണ്. നമസ്കാരം മാഡം.
6: നമസ്കാരം.
5: ഭൂമിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ളതും ചെലവ് നന്നേ കുറഞ്ഞതുമായ പ്രകൃതി കൃഷി രീതികൾക്ക് കർഷകർക്കിടയിൽ പ്രചാരം ഏറിവരികയാണ്. എന്താണ് ഈ പ്രകൃതി കൃഷി? കർഷകർക്കിടയിൽ ഈ രീതികൾ എത്രത്തോളം

0: സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?
1: തീർച്ചയായും. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പണ്ടുകാലം മുതൽക്കേ നമ്മുടെ പൂർവികർ ചെയ്തു വന്നിരുന്ന ഒരു കൃഷിരീതിയാണ്. എന്നാൽ കാലക്രമേണ അത് അന്യം നിന്നുപോയി. എന്നാൽ ഇന്നത്തെ ഒരു സുസ്ഥിരമായ നിലനിൽപ്പിന് ഈ ഒരു കൃഷിരീതിയിലേക്ക് തിരിച്ചു വരേണ്ടത് ആവശ്യമായി തീർന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ആണ് പ്രകൃതി കൃഷിരീതികൾ കർഷകർക്കിടയിൽ ജൈവ കൃഷിയോടൊപ്പം തന്നെ ഏറെ പ്രാധാന്യമായും സ്വീകാര്യത വർദ്ധിക്കുന്നതായും കണ്ടു തുടങ്ങിയത്. പരമ്പരാഗത കാർഷിക മുറകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രകൃതി കൃഷിരീതികൾ അനുവർത്തിക്കുന്നത്. പൂർണമായും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ മാത്രമാണ് ഈ പ്രകൃതി കൃഷിരീതിയിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. നാടൻ പശുക്കൾ തന്നെയാണ് ഇതിന്റെ ആധാരം. നാടൻ പശുവിന്റെ ചാണകം, അതുപോലെ തന്നെ ഗോമൂത്രം, മറ്റ് സസ്യാധിഷ്ഠിതമായ കൂട്ടുകൾ, ഇവയൊക്കെയാണ് പ്രകൃതി കൃഷിയിൽ പ്രധാന ഉൽപ്പന്നോപാധികളായും സസ്യസംരക്ഷണ മാർഗങ്ങളായും നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇന്ത്യയിൽ തന്നെ പ്രകൃതി കൃഷി വ്യാപനം മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ശ്രീ സുഭാഷ് പാലേക്കർ എന്ന വ്യക്തിയാണ് പ്രകൃതി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പ്രാദേശികമായി ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളും നാടൻ പശുവും ഉണ്ടെങ്കിൽ തന്നെ സുസ്ഥിരമായ രീതിയിൽ തന്നെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അനുമാനം. അദ്ദേഹത്തിന്റെ ഈ കൃഷിരീതിയെ സുഭാഷ് പാലേക്കർ നാച്ചുറൽ ഫാമിംഗ് അഥവാ സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയിലെ തന്നെ 17 സംസ്ഥാനങ്ങളിലായി ഏകദേശം 13.05 ലക്ഷം ഹെക്ടറിൽ ഇന്ന് പ്രകൃതി കൃഷിരീതികൾ പിന്തുടർന്നു വരുന്നു. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ കണക്കുകളിലുള്ള വർധനവ് തന്നെ പ്രകൃതി കൃഷിരീതിയുടെ സ്വീകാര്യത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതി കൃഷിയുടെ പ്രധാന ഘടകങ്ങൾ അഥവാ 4 ചക്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ബീജാമൃതം, ജീവാമൃതം, പുതയിടൽ, വാപ്സ എന്നിവയാണ്. ഇനി ബീജാമൃതത്തെക്കുറിച്ച് മനസ്സിലാക്കാം. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കുമ്മായം എന്നിവ ഉപയോഗിച്ച് വിത്ത് ഉപചാരത്തിനായി പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്ന ഒരു കൂട്ടാണ് ബീജാമൃതം. വിത്തിന്റെ അങ്കുരണ ശേഷി വർദ്ധിപ്പിക്കുവാനും വിത്തിൽ കൂടിയും മണ്ണിൽ കൂടിയും പകരുന്ന വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രതിവിധി കൂടിയാണ് ബീജാമൃതം. 1 കിലോ വിത്തിന് 200 മില്ലി ബീജാമൃതം ആവശ്യമായിട്ട് വരുന്നു. 2 പ്രധാന ചക്രമായി കണക്കാക്കുന്നത് ജീവാമൃതമാണ്. പ്രകൃതി കൃഷിയിൽ അനുവദനീയമായ ഒരു സസ്യ പോഷണ കൂട്ടാണ് ജീവാമൃതം. സംസ്കൃത പദങ്ങളായ ജീവം അർത്ഥമാക്കുന്നത് ജീവനുള്ളത്, അമൃത് ആയുസ് വർദ്ധിപ്പിക്കുന്നത് എന്നതിൽ നിന്നുമാണ് ജീവാമൃതം എന്ന വാക്കിന്റെ ഉത്ഭവം. പേരുപോലെ തന്നെ വിളകളെയും മണ്ണിനെയും പരിപോഷിപ്പിക്കുന്നു എന്ന തരത്തിൽ പ്രകൃതി കൃഷിയിൽ ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് ജീവാമൃതത്തിന്. നാടൻ പശുവിന്റെ ചാണകം, ഗോമൂത്രം, മേൽമണ്ണ്, കടലമാവ് അല്ലെങ്കിൽ പയർപൊടി, ശർക്കര, വെള്ളം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ജീവാമൃതം മണ്ണിലെ സൂക്ഷ്മാണുക്കളുടെ തോത് വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. ജീവാമൃതം വിളകളിൽ നേരിട്ടോ നേർപ്പിച്ചോ 2 ആഴ്ചയിലൊരിക്കൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഫലവൃക്ഷ തൈകൾക്കെല്ലാം തന്നെ ജലസേചനത്തോടൊപ്പം ഇത് ചുവട്ടിൽ ചേർത്ത് നൽകാം. വെള്ളത്തിന്റെ അംശം കുറച്ച് ഖരരൂപത്തിൽ തയ്യാറാക്കുന്ന ഒന്നാണ് ഘനജീവാമൃതം. 200 കിലോ ഏക്കറിന് എന്ന തോതിലാണ് ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത്. മണ്ണിന്റെ ഘടന, ജൈവാംശം, സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം എന്നിവയെ മെച്ചപ്പെടുത്താൻ ഘനജീവാമൃതം സഹായിക്കുന്നു. പ്രകൃതി കൃഷിയിലെ 3 ചക്രമായി കണക്കാക്കുന്നതാണ് അച്ചടന അഥവാ പുതയിടൽ. ഇത് പ്രകൃതി കൃഷിയുടെ ഒരു പ്രധാന ഭാഗമാണ്. മണ്ണിന്റെ ഘടന നിലനിർത്തി മണ്ണിനെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കുവാനും മണ്ണിന്റെ ജൈവാംശം വർദ്ധിപ്പിക്കുവാനും ഊഷ്മാവിനെ നിയന്ത്രിക്കുവാനും മണ്ണ് ജല സംരക്ഷണത്തിനും പുതയിടൽ സഹായകരമാകുന്നു. 4 ചക്രമായി കണക്കാക്കുന്നതാണ് വാവ്സ. മണ്ണിലെ ജല വായു സന്തുലിതാവസ്ഥ നിലനിർത്തുവാൻ സാധിക്കുന്നതും സഹായിക്കുന്നതുമായ ഒന്നാണിത്. മണ്ണിനെ സംരക്ഷിക്കുവാനും മണ്ണിനേൽക്കുന്ന ക്ഷതത്തെ പൂർണമായി കുറയ്ക്കാനും വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഭൗതിക പ്രവർത്തനങ്ങളും മെച്ചപ്പെടുത്താൻ വാവ്സ സഹായിക്കുന്നു. ഇതൊക്കെയാണ് പ്രകൃതി കൃഷിയിലെ പ്രധാന

0: ചുവടുകൾ അഥവാ ചക്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
1: ഈ ജൈവ കൃഷിയിൽ നിന്നും പ്രകൃതി കൃഷി രീതികൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്?
0: ജൈവ കൃഷിയും പ്രകൃതി കൃഷിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നത് നോക്കിയാൽ നമുക്കറിയാം, ജൈവ കൃഷിയിൽ ഉൽപ്പന്നോപാധികളായിട്ട് പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ജൈവ വളങ്ങൾ, അതിൽ തന്നെ കമ്പോസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്, ചാണകം, ഗോമൂത്രം ഇവയെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാം, അതേപോലെ തന്നെ ജൈവ വളങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കാം. എന്നാൽ പ്രകൃതി കൃഷിയിൽ പ്രധാനമായിട്ടും നമ്മൾ നാടൻ പശുക്കളുടെ ഗോമൂത്രവും ചാണകവും അത് ആസ്പദമാക്കി വരുന്ന കൂട്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. സസ്യസംരക്ഷണ മേഖല നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും കീടരോഗ നിയന്ത്രണത്തിന് സസ്യാധിഷ്ഠിത കൂട്ടുകളായ അസ്ത്രങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. ഇവയാണ് പ്രധാനമായിട്ടും പ്രകൃതി കൃഷിയിൽ ഉപയോഗിക്കുന്നത്. ഒരു ഇടവിള ബഹുവിള സമ്പ്രദായമാണ് പ്രകൃതി കൃഷിയിൽ കൂടുതലായിട്ടും ചെയ്തു പോരുന്നത്. എന്നാൽ ഒരു തനിവിള ബഹുവിള സമ്പ്രദായമാണ് കൂടുതലായിട്ടും ജൈവ കൃഷിയിലും കർഷകർ അവലംബിച്ചു വരുന്നത്. പിന്നെ കൂടുതലായിട്ടും നല്ല അത്യുത്പാദന ശേഷിയുള്ള വിത്തിനങ്ങളെല്ലാം തന്നെ നമുക്ക് ജൈവ കൃഷിയിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പരമ്പരാഗത വിത്തിനങ്ങളും പരമ്പരാഗതമായിട്ടുള്ള അറിവുകളുമാണ് കൂടുതലും പ്രകൃതി കൃഷിയിൽ വരുന്നത്.
1: മാഡം ഇപ്പൊ പറഞ്ഞല്ലോ, പ്രകൃതി കൃഷിയിൽ നാടൻ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നതെന്ന്. ഏതൊക്കെ പശുക്കളുടെ ചാണകമാണ് ഉപയോഗിക്കുന്നത്?
0: കേരളത്തിൽ തന്നെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള നാടൻ പശു ഇനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമുക്കെല്ലാം അറിവുള്ള ഒന്നാണ് വെച്ചൂർ പശു. അതുകൂടാതെ കാസർഗോഡ് കുള്ളൻ എന്ന ഒരു ബ്രീഡുണ്ട്. അതുകൂടാതെ വില്വാദ്രിനാഥൻ, ചെറുവള്ളി, ഹൈറേഞ്ച് കുള്ളൻ, വടകര കുള്ളൻ, ഇവയാണ് പ്രധാനമായും ഇന്ന് കേരളത്തിൽ നിലവിലുള്ള നാടൻ പശുക്കൾ. അപ്പം കർഷകരുടെ കൃഷിയിടത്തിൽ ഇവ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം പ്രകൃതി കൃഷി രീതികൾ അവർക്ക് കൃഷിയിടത്തിൽ അവലംബിക്കാവുന്നതാണ്.
1: ഈ രോഗ കീട നിയന്ത്രണം എങ്ങനെയാണ് പ്രകൃതി കൃഷിയിൽ സാധ്യമാകുന്നത്?
0: മുൻപ് തന്നെ ഞാൻ വ്യത്യാസത്തിൽ സൂചിപ്പിച്ചിരുന്നു എപ്രകാരമാണ് ജൈവ കൃഷിയിൽ നിന്ന് പ്രകൃതി കൃഷി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. പ്രധാന വ്യത്യാസം ഇതുതന്നെയാണ്. ജൈവ കൃഷിയിൽ പല വിധത്തിലുള്ള ജൈവ കൂട്ടുകളും അതേപോലെ തന്നെ കീടരോഗ നിയന്ത്രണത്തിനായിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികളും എല്ലാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി കൃഷിയിൽ സസ്യസംരക്ഷണത്തിനായി രണ്ട് പ്രധാന മാർഗങ്ങളാണ് അവലംബിക്കുന്നത്. അതിൽ ഈ ബീജാമൃതം ഉപയോഗിച്ചുള്ള വിത്ത് ഉപചാരമാണ് ആദ്യമായി ചെയ്യേണ്ടത്. ഏത് കൃഷിക്കും മുന്നോടിയായിട്ടും വിത്തുകളും തൈകളും ബീജാമൃതം ലായനിയിൽ മുക്കിയതിനു ശേഷം നടുകയോ ചെയ്യാവുന്നതാണ്. തുടർന്ന് രണ്ടാമതായി വരുന്ന പ്രയോഗം എന്ന് പറയുന്നത് സസ്യാധിഷ്ഠിത കൂട്ടുകൾ, ഇവയെ അസ്ത്രങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്, വിള സംരക്ഷണത്തിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കീട നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്നത് അഗ്നിയസ്ത്ര, നീമാസ്ത്ര, ബ്രഹ്മാസ്ത്ര, ദശപർണി അർക്ക് എന്നീ കൂട്ടുകളാണ്. രോഗനിയന്ത്രണത്തിനായി ശുന്തി അസ്ത്രയും ഇവയിൽ പ്രധാനമാണ്. ഇതുകൂടാതെ പുളിപ്പിച്ച തൈര് നമുക്ക് ഇലകളിൽ തളിച്ചു കൊടുക്കുന്നതും രോഗ നിയന്ത്രണത്തിന് പ്രകൃതി കൃഷിയിൽ അനുവർത്തിക്കാം.
1: ഇപ്പൊ ഒരുപാട് കർഷകർ പ്രകൃതി കൃഷി രീതികളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്?
0: ഇന്ന് കർഷകർക്കിടയിൽ ഏറെ പ്രചാരം നേടി വന്ന ഒരു കൃഷിരീതിയാണ് പ്രകൃതി കൃഷി. നമുക്കറിയാം, സുസ്ഥിരമായ കാർഷിക പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും അതേപോലെ തന്നെ മണ്ണ് പരിപോഷിപ്പിക്കുന്നതിനും ഈ പ്രകൃതി കൃഷി രീതികൾ തികച്ചും സഹായകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല.
1: പ്രകൃതി കൃഷിയുടെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമാക്കിയത് കൊട്ടാരക്കര സദാനന്ദപുരം കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ശ്രീമതി നീരജ സിആർ.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഗോതമ്പ്, ബാർലി ഉൾപ്പെടെയുള്ള റാബി വിളകൾക്ക് 2027-28 വിപണന കാലയളവിൽ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യസമിതി. ഗുജറാത്ത് തീരത്തിന് സമീപം ഇറാനിയൻ ബോട്ടിൽ നിന്ന് 526 കിലോഗ്രാം മെത്താംഫെറ്റമിനും ഹെറോയിനും പിടിച്ചെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 5 പാകിസ്ഥാൻ പൌരന്മാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി നിർമ്മിക്കുന്ന പുനരധിവാസ ടൌൺഷിപ്പിലെ വീടുകളുടെ നിർമ്മാണം 31 ഒക്ടോബറിനകം പൂർത്തിയാക്കാൻ തിരുവനന്തപുരത്ത് ചേർന്ന മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനം. ടൌൺഷിപ്പിലെ മറ്റ് അടിസ്ഥാന സൌകര്യങ്ങളുടെ നിർമ്മാണം 15 നവംബറിനകം പൂർത്തിയാക്കാനും തീരുമാനിച്ചു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റബ്ബർ ടാപ്പിംഗിന്റെ പരമ്പരാഗത സമയക്രമത്തിൽ മാറ്റം വരുത്തുന്നത് റബ്ബർ പാലിന്റെ ഉൽപാദനം കൂട്ടുന്നതിന് സഹായകരമാകുമെന്ന് റബ്ബർ ബോർഡ് ഗവേഷണ വിഭാഗം. വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 വരെ ടാപ്പിംഗ് നടത്തുന്നത് ഉൽപാദനം കൂട്ടാൻ സഹായിക്കുമെന്നാണ് കണ്ടെത്തൽ. പരിചയമുള്ളവരുടെ പേരും പ്രൊഫൈൽ ഫോട്ടോയും ദുരുപയോഗം ചെയ്ത് വ്യാജ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ സൃഷ്ടിച്ച് അടിയന്തരമായി പണം ആവശ്യപ്പെടുന്ന തരം സൈബർ തട്ടിപ്പിനെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി കേരള പോലീസ്. ദേശീയ സന്നദ്ധ രക്തദാന ദിനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ഇന്നലെ സഹോദരങ്ങളായ കുട്ടികളെ വാട്ടർ ടാങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കുട്ടികളുടെ അമ്മ നിവേദിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഏഷ്യൻ ഗെയിംസിൽ അംബേദ്

ബാഡ്മിന്റൺ ഷൂട്ടിംഗിലുമായി ഇന്ത്യയ്ക്ക് ഇന്ന് 4 സ്വർണം. ബോക്സിംഗിൽ 2 വെങ്കലവും ഇന്ത്യ നേടി. ഗുസ്തിയിൽ വെങ്കലം സ്വന്തമാക്കി സുനിൽ കുമാർ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മൊഴിയാമൊരു കഥ. കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്. 9:30 സംഗീതസുധ. എം കെ ശങ്കരൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ഇടപ്പള്ളി എ അജിത് കുമാർ. മൃദംഗം പാലക്കാട് എ ഗണേശൻ. മുഖർശങ്ക് പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്. 10:30 നിഷാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതി റിലേ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോൺ ടി ഏബ്രഹാം തേവേരത്ത് അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി. എം പി അപ്പൻ എഴുതിയ ശ്രീമൂലവിലാസിനി എന്ന കവിത ആലാപനം ജയന്തി കൃഷ്ണ. ഉദയഗീതം പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 ഇന്നത്തെ ചോദ്യം കാർഷിക മേഖല വാർത്തകൾ. ചരിത്രത്തിൽ ഇന്ന് ആരണ്യകം ആയുരാരോഗ്യം. തൊഴിൽ ദർശനം വല്ലത്ത് ഗുഡ് ഇംഗ്ലീഷ്. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബയ്യ ജ്വലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 157 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജ്വലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 12:00 ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജ്വലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:00 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും മുതിർന്ന പൌരന്മാരുടെ പരാതി പരിഗണിക്കുന്ന തിരുവനന്തപുരം മെയിന്റനൻസ് ട്രൈബ്യൂണലിലെ കൺസിലിയേഷൻ ഓഫീസറുമായ അഡ്വക്കേറ്റ് സുരേഷ് വണ്ടന്നൂർ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം. മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയ്കുമാർജി സംസാരിക്കുന്നു. 12:40 പ്രകാശധാര അന്താരാഷ്ട്ര വയോജന ദിനം ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു.

2:2 ഒരു വട്ടം കൂടി, 2:2 കേൾക്കാം നാടകം ബുദ്ധപദം. രചന PG സദാനന്ദൻ, സംവിധാനം അരുവിക്കര വിജയകുമാർ. ശബ്ദം നൽകിയവർ സജിന ചന്ദ്രൻ, വക്കം ബോബൻ, ലോലിത കുമാരി, റജു ആർ പിള്ള, സൊഹറ മമ്മു. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയ ഗീതം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 കാതിലൊരു പാട്ട്, തത്സമയ ഫോണിൻ പരിപാടി. 5:02 കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്നും രാത്രി 7:02, 8:02 എന്നീ സമയങ്ങളിലും ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളും സംരംഭകത്വ സാധ്യതകളും ഡോക്ടർ KP സുധീർ സംസാരിക്കുന്നു. 9:30 സംഗീതസുധ, കാമക്കോടിയ ഭായ് ജലതരംഗത്തിൽ അവതരിപ്പിച്ച കൃതികൾ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ ജോൺ TA എബ്രഹാം തേവരത്ത് അവതരിപ്പിച്ചത്. രാത്രി 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിക് ഭാരതി മുംബൈയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയുണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 34°C, കുറഞ്ഞ താപനില 24.9°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6°C, കുറഞ്ഞ താപനില 25.8°C. ഇതോടെ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. സന്തോഷ് വർമ്മ രചിച്ച വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ വിജയ് യേശുദാസ് പാടിയത് ചിത്രം താപ്പാന.

0: 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
1: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
0: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
1: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
0: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിങ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
1: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: ശങ്കർ മഹാദേവനും സംഘവും പാടിയ ഗാനമാണ് ഇനി മാടമ്പി എന്ന ചിത്രത്തിലേത്. ഈ ഗാനത്തിന്റെ വരികൾ രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് M. ജയചന്ദ്രൻ.

0: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
1: MRT ഹോം നീഡ്സിലെ ബ്രാസ് മേള മിസ്സിയില്ലേ? കുക്ക്വെയർസ്, പൂജ ആർട്ടിക്കിൾസ്, ഹോം ഡെക്കോർ എല്ലാം മാർക്കറ്റിലെ കുറഞ്ഞ വിലയിലും ഡിസ്കൗണ്ടിലും വാങ്ങാം. 5000 രൂപയ്ക്ക് മുകളിൽ ഷോപ്പ് ചെയ്തപ്പോ എനിക്കും കിട്ടി ഡിസ്കൗണ്ട്.
2: ഈ ഓഫർ സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 20 വരെ. കണ്ടീഷൻ അപ്ലൈ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.

ഗൂഢാലോചന എന്ന ചിത്രത്തിനു വേണ്ടി ഹരിനാരായണൻ രചിച്ച് ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ അഭയ ഹിരൺമയി പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:20 കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിലാദ്യം യേശുദാസ് പാടിയ ഒരു ഭക്തിഗാനം കേൾക്കാം.

0: സമയം 6 മണി കഴിഞ്ഞ് 59:55. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18th കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. വാർത്തകൾ വിശദമായി. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പരിപ്പ്, ബാർലി, കടുക്, ഗോതമ്പ് ഉൾപ്പെടെയുള്ള വിളകളുടെ താങ്ങുവിലയാണ് വർദ്ധിപ്പിച്ചത്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിനാണ് തീരുമാനമെടുത്തതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: सबसे पहला फैसला लिया गया रबी क्रॉप्स के लिए एमएसपी तय करना. माननीय प्रधानमंत्री श्री नरेंद्र मोदी जी ने अपने कार्यकाल के आरंभ से ही एमएसपी में 50% प्रॉफिट देना वो तय किया था. उस फैसले को इसमें लागू किया गया है. वीट, बार्ली, ग्राम, लेंटिल्स, रेपसीड, मसूर, मस्टर्ड और सेफ्लावर, इन सब के लिए जो प्रोडक्शन कॉस्ट है उससे कम से कम 50% ज्यादा रखी गई है एमएसपी.
0: 1789 crore രൂപ ചെലവിൽ ഡൽഹി പോലീസ് നടപ്പിലാക്കുന്ന ഇന്റലിജന്റ് ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്കും അംഗീകാരം നൽകി. ഗ്രീൻ എനർജി കോറിഡോർ പദ്ധതിയുടെ

0: മൂന്നാം ഘട്ടത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ പ്രചാരണാർത്ഥമുള്ള വിളംബര ജാഥ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ആരും അന്വേഷിക്കാനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഇതിനായി പുതിയ തലമുറയെ കൂടി ഉൾച്ചേർത്ത് പദ്ധതികളും കെയർ ഗിവർ കോഴ്സുകളും ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര വയോജന ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ വയോജന ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സഹകരണ മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങളും നവീകരണവും ഉറപ്പുവരുത്തുമെന്ന് സഹകരണ എക്സൈസ് മന്ത്രി എം ലിജു. കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്താൻ മേഖലയ്ക്ക് കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ സഹകരണ മേഖലയിലെ ആഭ്യന്തര വിജിലൻസ് സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം തിരുവനന്തപുരത്ത് നിർവഹിക്കവെയാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. സമാപന സമ്മേളനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. 6 ദിവസങ്ങളിലായി 300-ലേറെ ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. 1700-ലധികം പേർ മേളയിൽ പങ്കെടുത്തു. എറണാകുളം ജില്ലയിലെ മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണിത ഫ്ളാറ്റുകളുടെ നിർമ്മാണത്തിൽ ഗുരുതരമായ അപാകതകൾ കണ്ടെത്തിയ സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കരാറുകാരായ കരാറുകാരായ തൃശൂർ ഡിസ്ട്രിക്ട് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും GCDA എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെയും ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് നൽകിയത്. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മാധ്യമ റിപ്പോർട്ടുകൾ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം തള്ളി. വാർത്തകൾ തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രാലയം അറിയിച്ചു. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണ്. അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയം. റേഷൻ കാർഡുകൾ സംരക്ഷിച്ചു നിർത്താനുള്ള നടപടികൾ സംസ്ഥാനം സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ആദ്യമായി സർക്കാർ മേഖലയിൽ വർക്കേഷൻ ആശയം നടപ്പിലാക്കുകയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ താമസിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന വർക്കേഷൻ സൌകര്യങ്ങൾ ഗവിയിലും സൂര്യനെല്ലിയിലും ഒരുക്കുന്ന ഷോല ബ്രാൻഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരള വനവികസന കോർപ്പറേഷന്റെ 5 പദ്ധതികളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. കണ്ണൂർ ആറളത്ത് തമ്പടിച്ച മോഴയാനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു. KM1 ഓപ്പറേഷൻ എന്ന് പേരിട്ട ഈ ദൌത്യത്തിനായി 3 കുങ്കിയാനകളെയും സജ്ജമാക്കിയിട്ടുണ്ട്. ദൌത്യമേഖലയുടെ ഭാഗമായ ആറളം പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: ദൌത്യത്തിന്റെ ഭാഗമായി ഡ്രൈവിംഗ് ടീം Block 10 ജലനിധി ഭാഗത്ത് ആനയെ സ്പോട്ട് ചെയ്തതായി വനം വകുപ്പ് അധികൃതർ അറിയിച്ചു. വിക്രം, ഭരത്, ഉണ്ണികൃഷ്ണൻ എന്നീ കുങ്കിയാനകളാണ് സ്ഥലത്തുള്ളത്. മയക്ക് വെടിവെച്ച ശേഷം ആനയെ നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായി കൊട്ടിലേക്ക് മാറ്റുന്നതിനുമാണ് 3 കുങ്കിയാനകളെ സജ്ജമാക്കിയത്. പിടികൂടുന്ന മോഴയാനയെ പാർപ്പിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ മുത്തങ്ങയിൽ സജ്ജമാക്കിയിട്ടുണ്ട്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സേവാ സങ്കൽപ് അഭിയാൻ പരിപാടികൾ പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മിഷൻ ലൈഫ് പദ്ധതിയെക്കുറിച്ചാണ് സേവാ സങ്കൽപ് അഭിയാൻ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുസ്ഥിര ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യ മുന്നോട്ടുവച്ച ആഗോള ബഹുജന പ്രസ്ഥാനമാണ് മിഷൻ ലൈഫ്. 2022 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ചത്. ലളിതവും ബോധപൂർവവുമായ വിഭവ വിനിയോഗത്തിലൂടെ പരിസ്ഥിതിക്ക് അനുകൂലമായ ആഗോള സൌഹൃദ കൂട്ടായ്മ സൃഷ്ടിക്കുകയാണ് ദൌത്യത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലെ അതിവേഗം വളരുന്ന സേവന മേഖലകളിലൊന്നായി ആയുഷ് മേഖല മാറിയതായി RIS പഠന റിപ്പോർട്ട്. 36.92 ബില്യൺ US ഡോളർ മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥ എന്ന നേട്ടത്തിലേക്ക് മേഖല കടന്നതായും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. 2047-ഓടെ ആയുഷ് സേവന മേഖലയുടെ മൂല്യം 216 മുതൽ 318 ബില്യൺ US ഡോളർ വരെയായി ഉയരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കും. ജില്ലാ ആശുപത്രി അധികൃതരുടെ സംയുക്ത യോഗത്തിലാണ് തീരുമാനം.

0: നാളെ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സുവർണദിനം. അമ്പെയ്ത്തിൽ പുരുഷന്മാരുടെ കോമ്പൌണ്ട് ടീമിനത്തിൽ ഖുഷാൽ ദലാൽ, സാഹിൽ ജാദവ്, ഗണേഷ് മണിരത്നം എന്നിവർക്ക് സ്വർണം. കോമ്പൌണ്ട് മിക്സഡ് ഇനത്തിൽ സാഹിൽ ജാദവ്, ചികിത തനിപ്പാർത്തി സഖ്യവും സ്വർണം നേടി. വനിതാ കോമ്പൌണ്ട് ടീമിനത്തിൽ ജ്യോതി സുരേഖ വെന്നം, പ്രതിക പ്രദീപ്, ചികിത തനിപ്പാർത്തി എന്നിവരും സ്വർണം കരസ്ഥമാക്കി. ഷൂട്ടിംഗിൽ പ്രാപ് മിക്സഡ് ഇനത്തിൽ കിനാൻ ചെനായി, നീരു ധണ്ട സഖ്യത്തിനും സ്വർണമെഡൽ ലഭിച്ചു. ബോക്സിംഗിലെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ ബോക്സർ പ്രിയാൽ ഖംഗാസും 87 കിലോഗ്രാം വിഭാഗത്തിൽ സുനിൽകുമാറും വെങ്കല മെഡൽ നേടി. ഇതോടെ 10 സ്വർണവും 21 വെള്ളിയും 29 വെങ്കലവും ഉൾപ്പെടെ ആകെ 60 മെഡലുകളുമായി ഇന്ത്യ 8-ാം സ്ഥാനത്താണ്. ഏഷ്യൻ ഗെയിംസിൽ 2 വെള്ളി മെഡലുകൾ നേടി ചരിത്രം കുറിച്ച മലയാളി ഷൂട്ടിംഗ് താരം വിദർശ കെ വിനോദിനെ കേരള ബാങ്ക് ആദരിച്ചു. ബാങ്കിന്റെ സ്നേഹോപഹാരം പ്രസിഡന്റ് പി മോഹനൻ മാസ്റ്റർ വിദർശയ്ക്ക് കൈമാറി. വെസ്റ്റ് ഇൻഡീസിനെതിരായ 2-ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇന്ത്യ വിൻഡീസിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. വിൻഡീസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിലാണ് കൂറ്റൻ സ്കോർ നേടിയത്. ഗുവാഹത്തിയിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. 2027-28 സീസണിലെ റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം. വയോജനങ്ങൾക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സമഗ്രമായ നിയമനിർമ്മാണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയോജനക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. എറണാകുളത്ത് ലൈഫ് മിഷൻ പദ്ധതിയിലെ ഫ്ളാറ്റുകളിൽ നിർമ്മാണ അപാകത കണ്ടെത്തിയ സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 18-ാമത് കേരള അന്താരാഷ്ട്ര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് സമാപനം. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നടപടികൾ നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ഇന്ന് സ്വർണത്തിളക്കം. അമ്പെയ്ത്തിലും ഷൂട്ടിംഗിലുമായി 4 സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.
1: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം അഫ്സൽ പാടിയ ഭക്തിഗാനം.

ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

0: प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय।
1: പ്രിയ ശ്രോതാക്കളെ, ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. തിരുവാണിയൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസറായ സ്മിനി മാഡമാണ് ഇന്ന് ഫാം ടു സിറ്റിയിൽ നമ്മോടൊപ്പമുള്ളത്. മാഡത്തിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ?
2: നമസ്കാരം മാഡം.
3: നമസ്കാരം.
2: ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. തിരുവാണിയൂർ എന്ന് പറയുമ്പോൾ കാർഷിക ഗ്രാമം തന്നെയാണ്. നമ്മുടെ നാട്ടിലിപ്പോ സാധാരണ പറഞ്ഞാൽ നെൽവയലുകൾ എന്ന് പറഞ്ഞാൽ ഒന്നും കൃഷി ചെയ്യാതെ തരിശായിട്ട് കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ സാധാരണ കാണാറ്. പക്ഷെ അതുപോലെയല്ല, തിരുവാണിയൂർ വരുമ്പോ കൃഷി ചെയ്തിരിക്കുന്ന നെൽവയലുകൾ തന്നെയാണ് ധാരാളമായിട്ട് കാണുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഈ മേഖലയിൽ പ്രധാനമായിട്ടും ചെയ്യുന്ന കൃഷികൾ എന്തൊക്കെയാണ്?
3: പറഞ്ഞതുപോലെ തന്നെ നല്ലൊരു കാർഷിക മേഖലയാണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്ത്. നമുക്കൊരു 130 ഹെക്ടറോളം സ്ഥലത്ത് നെൽകൃഷി ചെയ്യുന്നുണ്ട്. നെല്ല് കൂടാതെ നമുക്ക് തെങ്ങ്, അടയ്ക്കാമരം, ജാതി, കുരുമുളക്, പൈനാപ്പിള്, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങള്, പച്ചക്കറി, അതുപോലെ റബ്ബറും ഉണ്ട് കേട്ടോ. റബ്ബർ കുറെ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ ഫലവൃക്ഷങ്ങള്, മാവ്, പ്ലാവ്, റാംബൂട്ടൻ, അതുപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യാവുന്ന എല്ലാതരം വിളകൾ നമ്മുടെ തിരുവാണിയൂരിൽ നമുക്ക് കാണാം.
2: നെൽകൃഷി ഇപ്പൊ സാധാരണ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാവരും ഇപ്പൊ മടിച്ചു നിൽക്കുന്ന ഒരു സമയമാണല്ലോ നെല്ല് കൃഷി ചെയ്യാന്ന് പറയുമ്പോ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഫാമേഴ്സിന് എന്താണ് നെൽകൃഷി ചെയ്യാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാനൊരു താല്പര്യം എന്താണ്?
3: തിരുവാണിയൂരിലെ കർഷകരെ വെച്ച് നോക്കുമ്പോൾ ജോലി ചെയ്യാൻ മടിയില്ലാത്ത ഒരു കർഷക കൂട്ടായ്മയാണ് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിലുള്ളത്. നമുക്ക് 10 പാടശേഖര സമിതികളുണ്ട്. വലിയൊരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ട്രാക്ടർ വെച്ച് ഉഴുകാനും അതുപോലെ തന്നെ കൊയ്ത്ത് മെഷീൻ വെച്ചിട്ട് ഹാർവസ്റ്റ് ചെയ്യാനും തിരുവാണി ഗ്രാമപഞ്ചായത്തിലെ പാടശേഖരങ്ങളിൽ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെൽകൃഷി മുൻപോട്ട് കൊണ്ടുപോകാൻ കർഷകർക്ക് സാധിക്കും. അതുപോലെ സപ്ലൈക്കോയിൽ നെല്ല് കൊടുക്കുന്നതിനും ഒന്നും തടസ്സം അവിടെ ഉണ്ടാകുന്നില്ല. കുറെ പ്രശ്നങ്ങൾ അതത് പാടശേഖര സമിതികൾ തന്നെ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ്. ചില പാടശേഖര വെള്ളക്കെട്ടിന്റെ തോടിന്റെ വിഷയങ്ങളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റാത്തത് ഒഴിവാക്കുന്നു. ബാക്കി MNREGS ആണെങ്കിലും സഹകരിക്കുന്നുണ്ട്. കഴിവതും തോടുകളൊക്കെ അവർ നവീകരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ പ്രയത്നത്തിലൂടെ നെൽകൃഷി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് വേറൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ 2025-26 തരിശായി കിടന്നിരുന്ന 2 ചക്കാലത്താഴം പാടശേഖരം അതുപോലെ മുരിയമംഗലത്തിന്റെ കുറേ ഭാഗങ്ങളിലൊക്കെ നെൽകൃഷി ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. ഏകദേശം 23 ഹെക്ടറോളം സ്ഥലത്ത് തരിശ് നെൽകൃഷി ഇറക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് തിരുവാണിയൂർ ഗ്രാമപഞ്ചായത്തിൽ.
2: നെൽകൃഷി അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തില് വീണ്ടും വീണ്ടും നമ്മൾ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നു, അതുപോലെ ഫാമേഴ്സ് ആണെങ്കിലും അതിൽ വളരെ സന്തോഷം കണ്ടെത്തുന്നു എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ നമുക്ക് കേൾക്കുന്നവർക്കും അതിന്റെ ആ ഒരു സന്തോഷം അറിയാൻ പറ്റുന്നുണ്ട്. നെൽകൃഷി ചെയ്യുമ്പോ അല്ലെങ്കിൽ ഏതുതരം കൃഷി ആയിക്കോട്ടെ, ഫാമേഴ്സ് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കൃഷിഭവനിൽ വന്നിട്ടാണല്ലോ പറയുക. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഫാമേഴ്സ് എന്ത് പ്രശ്നമാണ് പറയാറ്? അതായത് ഫാമേഴ്സ് നേരിടുന്ന പ്രധാന പ്രശ്നം എന്തായിട്ടാണ് മാഡത്തിന് തോന്നിയിട്ടുള്ളത്?
3: ഓരോ വിളകളുടെ പ്രത്യേകതകളുണ്ട്. നെൽകൃഷിയെ സംബന്ധിച്ച് പലപ്പോഴും പാടശേഖരങ്ങളിൽ ആവശ്യത്തിന് അടിസ്ഥാന സൗകര്യം കുറവുകളുടെ പ്രശ്നങ്ങളുണ്ട്. തടയണകൾ പോയി കിടക്കുന്നു, അതുകൊണ്ട് തന്നെ പലയിടത്തും വെള്ളം കയറി വരുന്ന പ്രശ്നങ്ങള്, കൊയ്ത്ത് നടക്കേണ്ട സമയത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ കർഷകരെ ഇറിഗേഷൻ കനാലുകൾ കൂടി തുറന്നു കഴിഞ്ഞാൽ പല വഴി കൂടെയും വെള്ളം കയറുള്ളില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അങ്ങനത്തെ വിഷയങ്ങള് നെൽകൃഷിയില് ഭയങ്കരമായിട്ടുണ്ട്. ബാക്കിയുള്ള വിളകൾക്ക് ഈ ഒരു വർഷം ഉണ്ടായ ഒരു വലിയ പ്രശ്നമാണ് ആഫ്രിക്കൻ ഒച്ചുകളുടെ പ്രശ്നം. അത് എല്ലാ വാർഡുകളിലും ഇല്ല, ചില ചില വാർഡുകളില് അത്യാവശ്യം മഴക്കാലത്ത് പച്ചക്കറി കൃഷി ഇറക്കിയപ്പോൾ നല്ല രീതിയിൽ കർഷകരുടെ വിളവിനെ മുളച്ചു പൊന്തിയപ്പോൾ തന്നെ ആഫ്രിക്കൻ ഒച്ച് തിന്നുപോയ ഇതുണ്ടായിട്ടുണ്ട്. അവരെ ബുദ്ധിമുട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഈ ആഫ്രിക്കൻ ഒച്ചുകളുടെ.
2: ഒച്ചിനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്?
3: നമുക്ക് ജൈവമാർഗങ്ങളിലൂടെയും രാസ കീടനാശിനികളിലൂടെയും നമുക്ക് ചെയ്യാം. ഞങ്ങൾ ആദ്യത്തെ സ്റ്റേജിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭരണസമിതിയുടെ അനുവാദം മേടിച്ചിട്ട് നമുക്ക് ക്ലിനിക്ക് തിരുവാണി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലിനിക്ക് വഴി മെറ്റാൽഡിഹൈഡ് എന്ന് പറഞ്ഞ 2.5%, അത് എൻ്റെ ഒരു ബേറ്റാണ്, അത് കർഷകർക്ക് ചെറിയ അളവിൽ, നമുക്ക് ക്ലിനിക്കിൽ കൂടുതൽ അളവിൽ നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റില്ല, ചെറിയ അളവിൽ ഈ ആഫ്രിക്കൻ ഒച്ചിന്റെ പ്രശ്നമുള്ള ഏരിയയിലെ കർഷകർക്ക് നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. സൗജന്യമായിട്ടാണ്, അത് ജനകീയാസൂത്രണ പദ്ധതിയിൽ പെടുത്തിയാണ് അത് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് 1 കിലോ മേടിക്കണമെങ്കിൽ 1400 വിലയുണ്ട്, അതപ്പോ കർഷകർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഇതാണുമ്പോ നമ്മൾ 100 ഗ്രാമിന്റെ പാക്കറ്റിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് ഒരു പെല്ലറ്റ് പോലെ കൃഷിയിടത്തിലെ പല സ്ഥലങ്ങളിൽ വെച്ച് കഴിയുമ്പോൾ ഈ ഒച്ച വന്നത് കഴിച്ച് അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ ഇത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ചത്തുപോകും. ജൈവമാർഗങ്ങൾ നമ്മൾ ഇതിനെ ആകർഷിച്ച്, നമ്മളിപ്പോ പപ്പായ അങ്ങനത്തെ ഇലകൾ വെച്ചിട്ട് ക്യാബേജിന്റെ ഇലകളിലേക്ക് ഇത് ആകർഷിക്കപ്പെടും. അപ്പൊ നമുക്ക് ഉപ്പ് ലൈനും അല്ലെങ്കിൽ തുരിശ് ലൈനും ഒഴിച്ച് കൊന്നുകളയുക എന്നുള്ളതാണ് ഇത്. അതുപോലെ തന്നെ വിളകളില് ഇപ്പൊ കോപ്രോക്സിക്ലോറൈഡ് പോലത്തെ, ഫൈപ്രാൻ പോലത്തെ മരുന്നുകൾ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ആഫ്രിക്കൻ ഒച്ചിന്റെ ആക്രമണം അതിന് കുറയ്ക്കാൻ പറ്റും.
2: നമുക്ക് ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലെ?
3: ആയിക്കോട്ടെ.

0: നമുക്ക് തിരിച്ചു വരാം. അതുപോലെ തന്നെ പിന്നെ പ്രധാനപ്പെട്ടതാണ്, നമ്മൾ മണ്ണ് പരിശോധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: തീർച്ചയായും മണ്ണ് പരിശോധന വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. തിരുവാണി ഗ്രാമപഞ്ചായത്തിൽ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ അമ്ലരസം കൂടിയ മണ്ണാണ്. അപ്പൊ പല കർഷകരും അവരുടെ മണ്ണ് പരിശോധനയ്ക്ക് എടുക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ 4.4, 5, 5.5 അങ്ങനെ പല റേഞ്ചുകളിലായിട്ടാണ് ഇത്. അപ്പൊ പല കർഷകരും നമ്മളോട് വന്ന് പറയുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ആവശ്യത്തിന് വളം കൊടുക്കുന്നുണ്ട് വിളകൾക്ക്, പക്ഷെ അതനുസരിച്ചുള്ള ഒരു റിസൾട്ട് അവരുടെ ചെടികളിൽ കിട്ടുന്നില്ല. ഈ അമ്ലരസം കൂടിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ അതിന് കൃത്യമായിട്ട് കുമ്മായം ഉപയോഗിക്കുവാണെങ്കിൽ അത് കുറയ്ക്കാൻ പറ്റും. എത്ര അളവിൽ എന്തൊക്കെ വളങ്ങൾ കൊടുക്കണമെന്നും അതെല്ലാം കൃത്യമായിട്ട് മണ്ണ് പരിശോധനയുടെ റിസൾട്ടിന്റെ കാർഡിൽ തന്നെ ഉണ്ടാവും. അപ്പോ ആ രീതിയിൽ ചെയ്യുവാണെങ്കിൽ വളത്തിന് ചെലവാക്കുന്ന തുകയിലും കർഷകർക്ക് ഒത്തിരി കുറവ് ചെയ്യാനായിട്ട് സാധിക്കും.
0: ഇപ്പോ ഒരു പ്രാവശ്യം മണ്ണ് പരിശോധിച്ചു കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഏകദേശം എത്ര നാൾ കഴിഞ്ഞിട്ട് വീണ്ടും മണ്ണ് പരിശോധിക്കേണ്ടതായിട്ട് വരും? അതായത് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ഒരു പ്രോസസ് ആണോ?
1: നമ്മുടെ കാലാവസ്ഥ എന്ന് പറയുന്ന ഇത്തിരി മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ തന്നെ മണ്ണിലുള്ള ധാതു ലവണങ്ങളെല്ലാം ഒലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ജൈവാംശം മണ്ണിൽ നിന്ന് മാറും, അതുപോലെ ഭയങ്കര മഴ വരും, അസിഡിറ്റി കൂടും. അതുകൊണ്ട് ഓരോ വർഷവും മണ്ണ് പരിശോധിക്കുകയായിരിക്കും ഏറ്റവും ഉചിതം.
0: മണ്ണ് പരിശോധിക്കാനായിട്ട് എവിടെയാണ് അതിനുള്ള സംവിധാനങ്ങൾ? അതൊക്കെ നമ്മുടെ കൃഷിഭവനിലുണ്ടോ? എങ്ങനെയാണ് അത് ചെയ്യുന്നത്?
1: NMSA പദ്ധതിയിൽ പെടുത്തിയിട്ട് കർഷകരുടെ മണ്ണ് പരിശോധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ സാത്തി എന്ന് പറഞ്ഞിട്ട് അവർ കൃഷിയിടങ്ങളിൽ ചെന്ന് മണ്ണ് കളക്ട് ചെയ്യും. നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലാബ് ഉണ്ട് നെട്ടൂര്. അപ്പൊ അങ്ങോട്ട് അയച്ചിട്ട് അവിടുന്ന് പരിശോധിച്ച് അവർ റിസൾട്ട് ഉടനെ നമ്മൾ അറിയിക്കും. അത് നമ്മൾ കർഷകർക്ക് നൽകും.
0: നമ്മളുടെ കൃഷി എന്ന് പറയുമ്പോൾ തന്നെ അതിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കാലാവസ്ഥ. കാലാവസ്ഥാ വ്യതിയാനം മൂലം പലതരത്തിലുള്ള കൃഷിനാശം സംഭവിക്കാറുണ്ട് നമ്മുടെ നാട്ടില്. ഇപ്പൊ കുറച്ച് നാളായിട്ട് എൽനിനോ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ പറ്റിയിട്ടാണ് കൂടുതലായിട്ടും നമ്മളുടെ നാട്ടില് ചർച്ചാ വിഷയമാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് നമ്മളുടെ കൃഷിയെ ബാധിക്കുന്നത്?
1: അതിഗ്രമായി

0: ചൂടെല്ലാം കൂടുമ്പോഴ് ചെടികളുടെ ഒരു പ്രത്യേകത കാണിക്കുന്ന, അതായത് പൂക്കണ്ണി പിടിക്കുന്നതെല്ലാം വളരെ കുറയും. അതുപോലെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും. അതെങ്കിലും മണ്ടരി പോലെ മറ്റു പച്ചക്കറി വിളകളിലാണെങ്കിലും നീരൂറ്റി കുടിക്കുന്ന പ്രാണികളുടെ ശല്യം വളരെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത് ഉൽപാദനത്തെ ബാധിക്കും. കൂടാതെ പൂക്കണ്ണി പിടിക്കുന്നതും കുറയുന്നുണ്ട്. അപ്പൊ അതും കൂടുതലായിട്ട് ചെടികളുടെ ഉൽപാദനത്തിനെ ബാധിക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെല്ലാവരും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഓർഗാനിക് ഫാമിങ്ങിനാണല്ലോ. ഉൽപ്പന്നം മാർക്കറ്റിൽ കൊണ്ടുപോയി നമുക്ക് ലാഭം കിട്ടിയാൽ മാത്രമല്ല ആ കർഷകന് നിലനിൽപ്പുള്ളൂ. ജൈവ രീതിയിൽ മാത്രം കൃഷി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കർഷകർക്ക് വേണ്ട രീതിയിലുള്ള ലാഭം കിട്ടുമോ? എന്താണ് മാഡത്തിന് തോന്നിയിട്ടുള്ളത്?
0: ഞാൻ എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മള് ജൈവ മാർഗത്തിലൂടെ മാത്രമാകുമ്പോൾ നമുക്ക് അതിനുള്ള മാർക്കറ്റും കൂടി മുന്നിലുണ്ടെങ്കിലാണ് അവർക്ക് മാർക്കറ്റിൽ നല്ല വില കിട്ടത്തുള്ളൂ. അല്ലാതെ ഇപ്പോൾ നമ്മൾ കോമൺ ആയിട്ടുള്ള മാർക്കറ്റിലേക്ക് നമ്മൾ വിപണി ചെയ്യുമ്പോൾ, നമ്മുടെ VFPCK സ്വാശ്രയ കർഷക വിപണി നമ്മുടെ തിരുവാണി ഗ്രാമപഞ്ചായത്തിലുണ്ട്. നല്ല രീതിയിൽ അത് പ്രവർത്തനം നടത്തുന്നു. അതുപോലെ ലോക്കൽ മാർക്കറ്റുകളുണ്ട്. അപ്പോൾ ഈ റീറ്റെയിൽ ഷോപ്പുകളിലെല്ലാം കർഷകർ കൊണ്ടു ചെല്ലുമ്പോൾ അവർക്ക് ജൈവ വിളയാണെന്ന് അതിന് പ്രത്യേകിച്ചൊരു മാർജിൻ അവർക്ക് കിട്ടില്ല. നമ്മുടെ തിരുവാണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇതിൽ വരുമ്പോൾ കർഷകരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർ ജൈവാംശം മണ്ണിൽ നിലനിർത്തുന്നതിനും ജൈവവളങ്ങൾ മണ്ണിൽ ചേർക്കുന്നതിനും വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കും അവർക്ക് ഏറ്റവും അനുയോജ്യം. അവർക്കൊരു വരുമാനം, കാരണം കൃഷിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വരുമാനം ചിന്തിക്കുന്ന ഒത്തിരി കർഷകരുണ്ട്. അപ്പോൾ അവർക്ക് ഒരു നല്ല വരുമാനം കിട്ടണമെങ്കിൽ ഈ ഗുഡ് അഗ്രികൾച്ചർ പ്രാക്ടീസ് ഫോളോ ചെയ്ത് പോകുന്നതാണ് ഉചിതം.
1: കൃഷിയിൽ തന്നെ ഒരുപാട് മോഡേൺ ടെക്നോളജി കൊണ്ടുവരുന്നുണ്ട്, അതായത് ഡ്രോൺ ഇറിഗേഷനിലാണെങ്കിലും പലതരത്തിൽ. അപ്പൊ അതൊക്കെ നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ എത്രത്തോളം ആപ്ലിക്കബിൾ ആണ്, എന്താണ് തോന്നിയിട്ടുള്ളത് മാഡത്തിന്?
0: നമ്മൾ ഡ്രോണിനെ കർഷകർക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ അതിന്റെ നാനോ യൂറിയയുടെ ഉപയോഗം, നാനോ DAPയുടെ ഉപയോഗം ഒക്കെ ഡ്രോൺ ഉപയോഗിച്ച് ചെയ്ത് കാണിച്ചു. പക്ഷെ ഒരു കൂടുതൽ ഏരിയയിലേക്കാണെങ്കിലാണ് അതെല്ലാം കൂടുതൽ സൗകര്യമാവുള്ളൂ. അപ്പോൾ അത് വരും കാലങ്ങളിൽ അത് ഒരു പോസിറ്റീവ് ആയിട്ടായിരിക്കും. പക്ഷെ ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതുപോലെ ഡ്രിപ്പും സ്പ്രിങ്ക്ലർ ഇറിഗേഷന്റെ ഒക്കെ ഇപ്പൊ ചൂട് കൂടിയപ്പോൾ കർഷകർ പതുക്കെ പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തിരുവാണിയൂരിൽ പച്ചക്കറി കർഷകർ അനുവർത്തിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, മുണ്ടകം കൃഷി ചെയ്യും കഴിഞ്ഞിട്ട് പാടശേഖരങ്ങൾ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള കൃഷി. അപ്പൊ അതിനകത്ത് ഡ്രിപ്പ് സിസ്റ്റം ഒന്നും വെക്കുന്നില്ലെങ്കിൽ പോലും പയറാണ് മുഖ്യമായിട്ടും കൃഷി ചെയ്യുന്നത്. പയറിൽ നല്ലൊരു വരുമാനം നമ്മുടെ കർഷകർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് കളർ നിയന്ത്രിക്കാൻ പറ്റും, അവർ ഉൽപാദനം തന്നെ ഇരട്ടിയാക്കാൻ പറ്റുന്നുണ്ട്. ഇരട്ടി അല്ലാതെ കൂടുതലാക്കാം, കാരണം കൂടുതൽ നാളത്തേക്ക് ഉൽപാദനം നീണ്ടു നിർത്താൻ ഇത് സഹായിക്കും. അതുപോലെ ജലം സംരക്ഷിക്കാം, മണ്ണിനെ സംരക്ഷിക്കാം. അങ്ങനെ ഈ കടുത്ത ചൂടിലും കർഷകർ പിടിച്ചു നിൽക്കുന്നത് ഈ മൾച്ചിങ് ഷീറ്റ് ഉപയോഗിച്ചുള്ള പച്ചക്കറി കൃഷിയുടെ ഒരു ഇതാണ്. അത് കർഷകർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ട്. ചെറിയ ഒരു ഏരിയയിൽ തുടങ്ങിയിട്ട് ഇപ്പൊ പല കർഷകരും ഈ ഒരു രീതി അനുവർത്തിക്കുകയാണ്.
1: ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം.

0: നമ്മളിങ്ങനെ ഫാമേഴ്സിനോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത് ഇപ്പോൾ ചെയ്യുന്ന കർഷകർ തന്നെയാണ് കൂടുതലും കൃഷി ചെയ്യുന്നത്. അതായത് പുതിയതായിട്ട് യൂത്ത് ഒന്നും തന്നെ ഈ കൃഷിയിലൊട്ടും താല്പര്യം കാണിക്കുന്നില്ല, അല്ലെങ്കിൽ അവരൊട്ടും യുവതലമുറ കൃഷിയെ ഒട്ടും സ്വീകരിക്കുന്നില്ല. അപ്പം എങ്ങനെയാണ് മാഡത്തിന് തോന്നിയിട്ടുള്ളത്, നമ്മുടെ ഓഫീസിൽ ചെറുപ്പക്കാർ വന്ന് എന്തെങ്കിലും സംശയം ചോദിക്കുക അല്ലെങ്കിൽ കൃഷിയിലേക്ക് കൂടുതൽ ആകർഷകരായിട്ട് തോന്നിയിട്ടുണ്ടോ, എങ്ങനെയാണ്?
1: ചെറുപ്പക്കാരുണ്ട്, പക്ഷെ എന്നാലും എണ്ണത്തിൽ കുറവ് തന്നെയാണ്, നമുക്ക് അത് സമ്മതിക്കാതെ വയ്യ. മുമ്പുള്ള കർഷകർ തന്നെയാണ് കൂടുതലും കൃഷിയിൽ കണ്ടിന്യൂ ചെയ്യുന്നത്. അവരുടെ മക്കള് പുതിയ തലമുറ വേറൊരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന പോലെയാണ് നമുക്ക് പലപ്പോഴും തോന്നാറ്. എന്നാൽ അതിൽ തന്നെ കുറച്ച് പേര് ഇതിലേക്ക് ആകർഷിതായിട്ട് ഇപ്പൊ ക്ഷീരമേഖലയും പച്ച എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അത് സിംഗിൾ ആയിട്ട് ആരും വരുന്നതായിട്ട് കാണുന്നില്ല, ഒരു ഗ്രൂപ്പായിട്ട് ഒരു മൂന്നാല് പേര് ചേർന്നിട്ട് അവര് പശു വളർത്തല് അതുപോലെ പച്ചക്കറി അങ്ങനെ ചെയ്യാനായിട്ട് താല്പര്യമുള്ള കുറച്ച് കർഷകരെ നമ്മള് യുവ കർഷകരെ കാണുന്നുണ്ട്.
0: ഫാമേഴ്സിന് ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മളുടെ സർക്കാർ തലത്തിൽ എന്തൊക്കെ സബ്സിഡികളാണ് ഇപ്പൊ അവർക്കിപ്പോ എന്തെങ്കിലും യന്ത്രം ട്രാക്ടർ പോലത്തെ യന്ത്രങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ അവർക്ക് സബ്സിഡിയൊക്കെ കിട്ടാറുണ്ടോ?
1: സർക്കാർ തലത്തില് സ്മാം പദ്ധതിയിലാണ് ഇപ്പൊ യന്ത്രങ്ങള് സബ്സിഡി തലത്തിൽ അവർക്ക് കിട്ടുന്നത്. 40 മുതൽ 50% സബ്സിഡിയിലാണ് കിട്ടുന്നത്. അപ്പൊ അവർ സ്മാം പദ്ധതിയിൽ അവര് അഗ്രി മിഷനറിയുടെ സൈറ്റ് അത് രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രം. അപ്പൊ അതൊരു ലോട്ടറി സിസ്റ്റം പോലെയാണ്, അതിൽ നിന്ന് കുറച്ച് കർഷകരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ഉപകരണം കിട്ടും, സബ്സിഡി തുക അവരുടെ അക്കൗണ്ടിലേക്ക് പിന്നീട് വരും.
0: കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് യന്ത്രങ്ങൾ വാടകയ്ക്ക് പോലെ അങ്ങനെ കൊടുക്കുന്ന സംവിധാനമുണ്ടോ?
1: കാർഷിക കർമ്മസേന പോലെയുള്ള കൃഷിഭവനുകളിലാണ് കൂടുതലും യന്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നത്. നമ്മുടെ ഇതില് പ്രൈവറ്റ് ആയിട്ട് പല ഏജൻസികളും ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ IFC എന്ന് പറഞ്ഞ ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് ക്ലസ്റ്റർ, അത് കുടുംബശ്രീയുടെ ഒരു ഇതാണ്, അവരും ഇതുപോലെ ഒരു ചെറിയ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ സേവന കൃഷിക്കൂട്ടം പോലെ നമ്മുടെ കൃഷിഭവനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണ്.
0: ഫാമേഴ്സിനായിട്ട് ഒരുപാട് പഠന ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ, ഇതിലെല്ലാം നമ്മുടെ ഫാമേഴ്സ് എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാറുണ്ടോ, അതുപോലെ അവരുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ തന്നെയാണോ നമ്മളുടെ ഈ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോകുന്നത്?
1: തിരുവാണി ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ ട്രെയിനിങ്ങുകൾ കർഷകർക്ക് സംഘടിപ്പിക്കാറുണ്ട്. നല്ലൊരു പങ്കാളിത്തം അതിലെല്ലാം ഉണ്ടാവാറുണ്ട്. ആത്മയുടെ ഭാഗമായിട്ട് കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമുകളും VDPD എല്ലാം ട്രെയിനിങ് പ്രോഗ്രാമുകളും അങ്ങനെ ഒത്തിരി ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാമുകൾ കർഷകർക്ക് അവർക്ക് വേണ്ട ഇതനുസരിച്ച് പച്ചക്കറി വിളകളുടെ കീടരോഗ നിയന്ത്രണം ആയിരിക്കാം, തെങ്ങിന്റെ കീടരോഗ നിയന്ത്രണം, നെല്ലിലെ സംരക്ഷണം, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എങ്ങനെ ഉപയോഗിക്കണം, നമ്മൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, തേനീച്ച കൃഷി, കൂൺ കൃഷിയിൽ, അങ്ങനെ വിവിധ മേഖലയിലെ കർഷകർക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കർഷകരെല്ലാം വളരെ താല്പര്യത്തോടെ അതിൽ പങ്കെടുക്കുന്നുണ്ട്, അവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടാണ് നമുക്ക് തോന്നാറ്.
0: നമുക്ക് ഇനി ഒരു ഗാനത്തിന് ശേഷം കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെക്കാം അല്ലേ?
1: ആയിക്കോട്ടെ.

0: ഈ പ്രോഗ്രാമിന്റെ ഭാഗമായി തന്നെ ഞങ്ങൾ ഒരുപാട് ഫാമേഴ്സിനെ ഞങ്ങൾ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. അതിൽ മിക്ക ഫാമേഴ്സും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ കൃഷി ഓഫീസർ സ്മിനി മാഡം വളരെ ആക്റ്റീവാണ്, കാരണം ഫീൽഡിൽ ഇതുപോലെ വന്ന് നമുക്ക് എല്ലാം പറഞ്ഞുതരുന്ന ഒരു കൃഷി ഓഫീസർ വേറെ ഉണ്ടാവില്ല. ഫാമേഴ്സിന്റെ എല്ലാ കാര്യങ്ങളിലും ഓടി നടന്ന് അവരുടെ ഒപ്പം എത്താനായിട്ട് എങ്ങനെയാണ് ഇതെല്ലാം സാധിക്കുന്നത് മാഡത്തിന്?
1: തിരുവാനൂർ ഗ്രാമപഞ്ചായത്തിലെ കർഷകര് വളരെ എന്താ പറയാ, സ്നേഹമുള്ള കർഷകരാണ്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേക വരുന്നില്ല. കാരണം നമ്മൾക്ക് ക്ലിനിക്കും കൂടി ഉള്ളതുകൊണ്ട് കർഷകർ അവരുടെ ഓരോ സംശയങ്ങൾ ചോദിക്കാനും അവരുടെ വിളകളിൽ വരുന്ന പ്രശ്നങ്ങൾ പറയാനും എല്ലാം കൃഷിഭവനിലേക്ക് ഓടി വരും. അപ്പൊ നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ഭയങ്കര ആഗ്രഹമാണ്. നല്ലൊരു ലവിങ് അറ്റ്മോസ്ഫിയർ ആണ് കൃഷിഭവനിലും അതുപോലെ കർഷകരുടെ അടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അത് അവരുടെ പ്രതികരണം അത്ര സ്നേഹമുള്ളതായതുകൊണ്ടായിരിക്കും നമുക്കത് ചെയ്യാൻ സാധിക്കുന്നത്. കൃഷിഭവൻ തന്നെ, ഞങ്ങൾ കൃഷിഭവൻ കുടുംബം എന്നാ പറയാറ്, അതിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും വളരെ പരസ്പരം ഭയങ്കര ഹെൽപ്പിംഗ് ആണ് ഓരോ കാര്യങ്ങളിലും. ഇപ്പൊ ഒരു കൃഷി ഓഫീസർ മാത്രം ഇരുന്നു കഴിഞ്ഞാൽ കൃഷിഭവന്റെ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ മുന്നോട്ട് പോവില്ല. അതിൽ ഓരോ ഉദ്യോഗസ്ഥരും അവരവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ അവർ അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കും. നമ്മുടെ കർഷകർ മാത്രമല്ല, നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയും മുന്നിരുന്ന ഭരണസമിതിയും ഇപ്പോഴിരിക്കുന്ന ഭരണസമിതിയും കൃഷിഭവന്റെ എല്ലാ കാര്യങ്ങളിലും വളരെ സഹായിക്കുന്ന ഒരു ടീമാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ അവിടെ അവതരിപ്പിക്കുമ്പോഴ് അതിനെല്ലാം പരിഹാരം ഭരണസമിതിയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര നല്ല രീതിയിൽ അവിടെ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്.
0: തീർച്ചയായിട്ടും ഇത് ഫാമേഴ്സിന് ഒരുപാട് ഉപകാരമായിരിക്കും, ഇൻഫർമേറ്റീവ് ആണ്. ഇത്രയും നേരം ഇത്രയും വിവരങ്ങൾ ഞങ്ങളോട് പങ്കുവച്ചതിന് ഒരുപാട് നന്ദി.
2: ഇന്നത്തെ ഫാം ടു സിറ്റി വിട പറയുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നീതു എൻ ടി, വീണ്ടും ഒരു ഗ്രീൻ സ്റ്റോറിയുമായി അടുത്തയാഴ്ച.
3: പ്രധാൻമന്ത്രി കിസാൻ മാൻധൻ യോജന.

0: അന്താരാഷ്ട്ര വയോജന ദിനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ രജനീചന്ദ്രൻ സംസാരിക്കുന്നു.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ 5 പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബർ 2-3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. വെറുതെ ഒരു ഭാര്യ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ശ്യാം ധർമ്മൻ സ്വന്തം സംഗീതത്തിൽ പാടിയത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: വെളിപാടിന്റെ പുസ്തകം എന്ന ചിത്രത്തിലെ ഗാനം സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം. പാടിയത് MG ശ്രീകുമാർ.

0: ഒരു നിമിഷത്തെ ബോധവൽക്കരണം, ഒരായുസിന്റെ സംരക്ഷണം. 2008 മുതൽ ഇന്ത്യയിലുടനീളം ക്യാൻസർ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ നിങ്ങൾക്ക് തണലാവുന്നു. ആരോഗ്യമുള്ള നാളേക്കായി രോഗനിർണയവും കൃത്യമായ വിവരങ്ങളും ഏവരിലേക്കും എത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. ഓറിയറ്റ് ക്യാൻസർ ഫൗണ്ടേഷൻ, ബിയോണ്ട് എക്സ്പെക്ടേഷൻസ് സിൻസ് 2008.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. താമരയുടെ വരികൾക്ക് ജെയിംസ് വസന്തന്റെ സംഗീതം, ബെല്ലിരാജ്, ദീപമറിയം എന്നിവർ പാടിയതാണ് ഈ ഗാനം. ചിത്രം സുബ്രഹ്മണ്യപുരം.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്. വിനതയും സംഗമം പാടിയത് ചിത്രം ദ്രോണ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒക്ടോബർ 2 മുതൽ 8 വരെ കേരള വനംവകുപ്പ് നടത്തുന്ന വന്യജീവി വാരാഘോഷത്തിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി.
2: സംസ്ഥാനതല ഉദ്ഘാടനം 5 ഒക്ടോബർ പെരിയാർ ടൈഗർ റിസർവിൽ വെച്ച് ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി ശ്രീ ഷിബു ബേബി ജോൺ നിർവഹിക്കുന്നു.
1: അതെ, വനത്തെയും വന്യജീവികളെയും അടുത്തറിയാൻ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി വിപുലമായ മത്സരങ്ങളുമുണ്ട്.
2: ജില്ലാതല മത്സരങ്ങൾ 2, 3 തീയതികളിൽ നടക്കും.
1: ഫോട്ടോഗ്രാഫി, പോസ്റ്റർ ഡിസൈനിംഗ്, ഷോർട്ട് ഫിലിം, റീൽസ്, ട്രാവലോഗ് രചന എന്നിവയിലൂടെ വൻ സമ്മാനങ്ങളും നേടാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി കേരള വനംവകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക.
3: ഉദാഹരണം സുജാത എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ് പാടിയ ഗാനം, രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

ഗോപിസുന്ദറിന്റെ സംഗീതത്തിൽ മറ്റൊരു ഗാനം സിതാര കൃഷ്ണകുമാർ പാടിയത്. മധുര രാജ എന്ന ചിത്രത്തിൽ ഈ ഗാനം എഴുതിയത് ബി കെ ഹരിനാരായണൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. വ്യാപാരം, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലയിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. റാബി വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ അനുമതി നൽകി കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തികകാര്യ സമിതി. ഹരിതോർജ ഇടനാഴി 3-ാം ഘട്ടത്തിനും മന്ത്രിസഭയുടെ അനുമതി. സംസ്ഥാനത്തെ റോഡ് വികസന പദ്ധതികൾ ശാസ്ത്രീയമായി പഠിച്ച് മുൻഗണന നിശ്ചയിക്കുന്നതിനായി പൊതുമരാമത്ത് വകുപ്പ് പ്രത്യേക സമിതിക്ക് രൂപം നൽകിയതായി മന്ത്രി PK ബഷീർ. പ്രധാന ജംഗ്ഷനുകളുടെ വികസനം, ഫ്ളൈഓവർ നിർമ്മാണം, പുതിയ ബൈപ്പാസുകൾ ഉൾപ്പെടെ സമിതി വിലയിരുത്തും. പേവിഷബാധ കാരണം ആരെയും മരണത്തിന് വിട്ടുകൊടുക്കാനാകില്ലെന്നും 2028-ഓടെ കേരളത്തിൽ നിന്നും പേവിഷബാധ തുടച്ചു നീക്കാനാകണമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ലോക പേവിഷബാധ ദിനാചരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 6 മാസമായി റേഷൻ വാങ്ങാത്തവരുടെ കാർഡുകൾ സജീവമാക്കാനുള്ള നീക്കം നടത്തിവരികയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. റേഷൻ കാർഡ് അടിസ്ഥാന രേഖയാണെന്നും അത് ആർക്കും നിഷേധിക്കരുതെന്നാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കണ്ടെത്തിയ ഇറാനിയൻ ബോട്ടിൽ നിന്ന് 3,000 കോടിയുടെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടി. തമിഴ്നാട്ടിൽ വിതരണം ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന മയക്കുമരുന്നാണിതെന്ന് പ്രാഥമിക നിഗമനം. 18 വയസ്സിൽ താഴെയുള്ളവർക്ക് സമൂഹമാധ്യമ അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിൽ രാജ്യത്ത് നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന തരം പ്രചരണങ്ങൾ തെറ്റാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഒക്ടോബർ 2 മുതൽ 1 ആഴ്ച വന്യജീവി വാരമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 5 സർക്കാർ ഉദ്യോഗസ്ഥരും സ്കൂൾ വിദ്യാർത്ഥികളും വനം വന്യജീവി സംരക്ഷണ പ്രതിജ്ഞ എടുക്കണമെന്ന് നിർദ്ദേശിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. ഏഷ്യൻ ഗെയിംസിൽ ഇന്ന് 4 സ്വർണവും 3 വെങ്കലവും സ്വന്തമാക്കി ഇന്ത്യ. വെസ്റ്റിൻഡീസിനെതിരായ 2-ാം ഏകദിന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 406 റൺസ് വിജയലക്ഷ്യം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ സമാപിച്ചു.

ആകാശവാണി അനന്തപുരി FM 101.9 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. രാമന്റെ ഏദൻ തോട്ടം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. സന്തോഷ് വർമ്മയുടെ വരികൾ ബിജിപാൽ സംഗീതം പകർന്ന് രാജലക്ഷ്മി പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: കാമുകി എന്ന ചിത്രത്തിലെ ഗാനമാണിനി ഹരിനാരായണന്റെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ മിഥുൻ രാജ്, സിത്താര എന്നിവർ പാടിയത്.

വിനീത് ശ്രീനിവാസൻ, കാവ്യ അജിത് എന്നിവർ പാടിയത്. രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ. ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ഇനിയൊരു ഹിന്ദി ഗാനം കേൾക്കാം. ബാസാർ എന്ന ചിത്രത്തിന് വേണ്ടി അർജിത് സിംഗ് പാടിയത്. ഷാബിർ അഹമ്മദിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് കനിക കപൂർ.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ താങ്ക് യു.
0: ഹലോ,
1: നിന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
0: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
3: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
3: 8281420305.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
4: എബ്രഹാം ആൻഡ് ലിങ്കൺ എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ വരികൾക്ക് സംഗീതം പകർന്നത് ഔസേപ്പച്ചൻ.

0: നാളെ ശാസ്ത്രലോകത്തിൽ മധുരത്തിന്റെ ജൈവരസതന്ത്രം ഡോക്ടർ അജയകുമാർ ജി സംസാരിക്കുന്നു.
1: മധുരത്തോടുള്ള നമ്മുടെ ഇഷ്ടത്തിന് മനുഷ്യപരിണാമവുമായി വലിയ ബന്ധമുള്ളതായി കണക്കാക്കപ്പെടുന്നു. വേട്ടയാടിയും തേടി നടന്നും ആഹാരം ശേഖരിച്ചിരുന്ന നമ്മുടെ പൂർവികർ നേരിട്ട പ്രധാന വെല്ലുവിളികളിലൊന്ന് ആവശ്യത്തിന് ഭക്ഷണം കണ്ടെത്തുക എന്നതായിരുന്നു. കൂടുതൽ ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള കഴിവ് അന്ന് അതിജീവനത്തിന് ആവശ്യമായിരുന്നു.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഡോക്ടർ പേഷ്യന്റ് എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇനി കാർത്തിക് പാടിയത്. ഈ ഗാനത്തിന്റെ വരികൾ ജോഫി തരകൻ എഴുതിയത്, സംഗീതം ബെന്നറ്റ് വെട്രാക്.

0: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം.
1: മൊഴിയാം ഒരു കഥ.
2: മൊഴിയാം ഒരു കഥയിൽ കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: സാർ, ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല. രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ്മാസ്റ്ററോട് പറഞ്ഞു. പ്രഥമാധ്യാപകൻ എഴുത്തു നിർത്തി മുഖം പൊന്തിച്ചു നോക്കി. ആ ബാലന്റെ കവിൾത്തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയിരുന്ന പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു. വിശന്നുവാടിയ ആ പിഞ്ചുമുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം ഇരുന്നു. ചോറെവിടെ വച്ചിരുന്നു? ആ പാഠശാലയുടെ അധികാരി ചോദിച്ചു. കുട്ടി കരച്ചിലിനോട് ചേർത്തു പറഞ്ഞു, ആ മുറിയില. ക്ലാസ് അധ്യാപകൻ വിശദീകരിച്ചു, ഇയാൾ എന്നും ചോറ് വയ്ക്കുന്നിടത്ത് തന്നെയാ വെച്ചിരുന്നത്. ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും അവിടെ വെച്ചിരുന്നു. അതവിടെ ഉണ്ടായിരുന്നു? അവിടെയൊക്കെ നോക്കിയോ? അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ? കുട്ടി, അവിടെയൊക്കെ നോക്കി, അവിടെ എങ്ങും ഇല്ലായിരുന്നു. അധ്യാപകൻ, പള്ളിക്കൂടം വിട്ട ഉടനെ താൻ ചെന്ന് നോക്കിയില്ലേ? നോക്കി. അധ്യാപകൻ, ഇത് വലിയ കുറച്ചിൽ. കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെ. ഹെഡ്മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി. കുട്ടികളെല്ലാവരും വരട്ടെ, ഞാൻ അന്വേഷിക്കാം, എടുത്തവനെ കണ്ടുപിടിക്കാം. ഇനി അങ്ങനെ ആരും ചെയ്യാതെ ശട്ടം കെട്ടാം, കുഞ്ഞു കരയാതെ. വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകവും എടുത്തുകൊണ്ട് വീട്ടിൽ പോയിക്കോളൂ. അധ്യാപകൻ, താൻ തനിച്ചു പോകുമോ? കുട്ടി, ഇപ്പം പോകേണ്ട, എന്നാൽ ക്ലാസ്സിൽ പോയിരി, ഹെഡ്മാസ്റ്റർ പറഞ്ഞു. കുട്ടി അനുസരിച്ചു. ക്ലാസ് അധ്യാപകൻ ഇക്കാര്യത്തെക്കുറിച്ച് കുറേ നേരം കൂടി പറഞ്ഞ് പ്രഥമാധ്യാപകന് ഗൗരവം വർദ്ധിപ്പിക്കാൻ യത്നിച്ചു. ഹെഡ്മാസ്റ്റർ ഒക്കെ ശരിവച്ചു. ഉച്ചയൊഴിവ് കഴിഞ്ഞു എന്നറിയിക്കുന്ന മണി കിലുങ്ങി. കുട്ടികൾ ഇറങ്ങിപ്പോയപ്പോൾ ഒഴിഞ്ഞുകിട്ടിയ ബെഞ്ചിനെ ആശ്രയിച്ച് ഉറങ്ങി ക്ഷീണം തീർത്ത ഗുരുനാഥന്മാർ എഴുന്നേറ്റ് കണ്ണു തിരുമി സ്വസ്ഥാനങ്ങളിലിരുന്നു. വിശപ്പും വെയിലും വിഗണിച്ച് പാഠശാല വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപ്പൊലിപ്പോടെ ക്ലാസുകളിൽ കയറി. കഞ്ഞിയോ ചോറോ കഴിച്ച് തിരിച്ചു വന്ന ഭാഗ്യവാന്മാരും വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെന്ന് ബോധ്യം വരുത്തി വന്നെത്തിയ ഭാഗ്യഹീനന്മാരും ബെഞ്ചുകളിൽ നിരന്നു. പൊതിച്ചോറുണ്ട് തൃപ്തരായ കുഞ്ഞുങ്ങളും അയൽവക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കുടിച്ച് പൈതാഹങ്ങൾ ശമിപ്പിച്ച കൊച്ചുങ്ങളും സ്ഥലത്ത് ചെന്നിരുന്നു. കൂട്ടത്തിൽ പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയും. ചോറുമോഷണ കഥ ആ വിദ്യാലയത്തിലെ 4 ക്ലാസുകളിലും പരന്ന് കവിഞ്ഞൊഴുകി. ഓരോരോ കുട്ടിയും അവരവരുടെ അനുമാനശക്തിയെ പല കുട്ടികളുടെയും നേരെ പായിച്ചു. സാർ, ബാലകൃഷ്ണൻ പറയുന്നു ഞാനാ ചോറെടുത്തുണ്ടതെന്ന്, ഒരു കുട്ടി പരാതിപ്പെട്ടു. അതേ ശ്വാസത്തിൽ തന്നെ അവൻ തന്നെ അധിക്ഷേപിച്ച കുട്ടിയോട് തിരിഞ്ഞിട്ട്, നീ ആ ചോറ് കട്ട് തിന്നത്, കള്ള കള്ള എന്ന് പകവീട്ടി. ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു, പപ്പു ആയിരിക്കും ചോറെടുത്തുണ്ടത്. മത്തായി പറഞ്ഞു, ഞാനിനി ഇവിടെ ചോറ് കൊണ്ടുവന്ന് വയ്ക്കുകയില്ല. കുറേ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാര വിഷയം. അധ്യാപകന്മാർ തങ്ങളുടെ മുൻപിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മദൃഷ്ടികളയച്ചു കള്ളനെ കണ്ടുപിടിക്കാൻ. ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി. സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പുമുണ്ടായില്ല. ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു, കളവ് പാപമാണ്, നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറഞ്ഞു നിൽക്കാം, എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല. മോഷണം ഒരു ചീത്ത ശീലമാണ്, അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പു ചോദിക്കണം. എന്നാൽ ഞാൻ ക്ഷമിക്കും, ദൈവവും ക്ഷമിക്കും. ഒരിക്കൽ തെറ്റ് ചെയ്തത്

മറയ്ക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായി പോകും, ഒടുവിൽ കള്ളന്മാരാകും. കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ, താൻ കണ്ടിട്ടില്ലേ? കാണാത്തവരുണ്ടോ? കുട്ടികൾ ഉണ്ട് സർ, ഇല്ല, ഉണ്ട്. ആ, അതാ പറഞ്ഞത്, ഉള്ളത് പറഞ്ഞേക്കിൻ. ആരും കുറ്റമേറ്റില്ല. ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി. ആരും ഏറ്റില്ല. പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു, നീ എടുത്തോ? നീ? നീ? അടുത്ത കുട്ടി? നീ? ഇല്ല, ഇല്ല, ഇല്ല. ഞാൻ വീട്ടിൽ പോയി ഉണ്ടു, ഞാൻ ചോറ് കൊണ്ടുവന്നിരുന്നു. ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു. 180 കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം തോറ്റു. അദ്ദേഹത്തിന് ഒരു പോരായികയായി. സഹാധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ്. കുട്ടികൾക്ക് 4-ലെ സാറിനെ ഭക്തിയാണ്, പേടിയാണ്. നാട്ടുകാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് മതിപ്പുണ്ട്. മാനേജർക്ക് കാര്യമാണ്. ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ്. വിഫലയത്നനായ പ്രഥമാധ്യാപകൻ മഞ്ഞളിച്ച മുഖവുമായി തന്റെ പൊളിഞ്ഞ കസാലയിൽ ചെന്നിരുന്നു. അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല. ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി. ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ശരിയായ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു. നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്ന് പറഞ്ഞ ശേഷമാണ് 10 മിനിറ്റ് താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കിലുക്കാൻ അദ്ദേഹം ഓർത്തത്. എല്ലാവരും പിരിഞ്ഞു. കെട്ടിടം അടച്ചുപൂട്ടാൻ തൂപ്പുകാരൻ കാത്തുനിന്നു. 1-ാം സാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സന്ധ്യ മയങ്ങുന്നതുവരെ ഒരെഴുത്ത്. എഴുത്തു നിർത്തി അദ്ദേഹം ഇറങ്ങി. രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനെയൊരു കത്ത് കിട്ടി. മാനേജർ അവർഗൾക്ക്, നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണമുണ്ടായി. ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ട് കളഞ്ഞു. വലിയ പോരായികയായിപ്പോയി. ഇതിനു മുൻപ് ഇങ്ങനെ കേട്ടിട്ടില്ല. ഞാൻ ഇവിടെ വന്നിട്ട് 30 കഴിഞ്ഞല്ലോ. ഇന്ന് ആദ്യമായാണ് ഇങ്ങനെയൊരു സംഭവം. പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട് മോഷ്ടിക്കാനാണെങ്കിൽ. വിശന്നിട്ട് ആരെങ്കിലും എടുത്തതായിരിക്കും. എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികളുണ്ടായിരുന്നു. അത്രമേൽ കൊച്ചുകുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാൻ ഇടയില്ല. അത്ര ചെറിയ കുഞ്ഞുങ്ങളിത് ചെയ്യുമോ? ഒരു മുതിർന്ന കുട്ടിയാണെങ്കിലും എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യന്റെ ചോറെടുത്തുണ്ണുക. കാലത്ത് എന്തെങ്കിലും കഴിച്ചുകൊണ്ടുവരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല. കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവന്റെ അമ്മ കരുതും. അവനിങ്ങനെ കട്ടുണ്ണേണ്ട. കാലത്തും ഉച്ചയ്ക്കുമൊക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല. വഴിയിലെങ്ങാനും വീണുപോയെങ്കിലോ? ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം. ഒരുപക്ഷെ ഒരു മാമ്പഴമോ ഒരു മധുര നാരങ്ങയോ മോഷ്ടിച്ചെന്ന് വരാം. ചോറ് മോഷ്ടിക്കുക, ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ്. ഇല്ല, ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ. ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടു തിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ്. നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ചപട്ടിണിക്കാരുണ്ട്. അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും? കുട്ടികളുമല്ല, അധ്യാപകരുമല്ല, അന്യരാരും ഇവിടെ വന്നില്ലതാനും. പിന്നെ ആരാ? ഞാനോ? അതെ, ഞാൻ തന്നെ. ഈ സ്കൂളിന്റെ ഭരണാധികാരിയായ ഞാനാണ് ഇത് ചെയ്തത്. 180 ഭാവി പൌരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്കുത്തരവാദിയായ ഞാനാണ്. 5 സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ്. ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാനാണ്. അടുത്ത തലമുറയെ കരുപ്പിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടുതിന്നത്, ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത്. അങ്ങേക്ക് എന്നെപ്പറ്റി അവജ്ഞ മാത്രമല്ല, കോപവും തോന്നുന്നുണ്ടായിരിക്കും. അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം. എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചോറു മോഷ്ടിക്കപ്പെട്ടതിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിന്ന വിശന്നുവാടിയ ആ 6 വയസ്സുള്ള കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു. ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാനിതിനു മുൻപ് തന്നെ ഇത് ചെയ്തു പോയേനെ. അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല, ചെയ്തില്ലെന്ന് മാത്രം.
എന്റെ കൂട്ടുകാരാരും ഇത്

0: ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കാരണം ആവശ്യമില്ലായികയല്ല, അപമാന ഭീരുതയാണ്. ഞാൻ അതിന്റെ അപ്പുറത്തേക്കും കടന്നു. ഞാൻ ജനിച്ചുപോയില്ലേ, എനിക്കും ജീവിക്കണ്ടേ? 30 കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന 12 രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്നറിയാമോ? നിങ്ങളതെന്തിനറിയണം അല്ലേ? ആരും അറിയണ്ട. അറിയേണ്ടെന്നു വച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും. 8 പേരുള്ള ഒരു കുടുംബത്തിന് 30 ദിവസത്തേക്ക് ഈ വിലക്കൂടുതൽ കാലത്ത് 12 രൂപ. കുട്ടികൾക്ക് മാതൃകയായിരിക്കണം, ഒരു സ്കൂൾ ഭരിക്കണം, തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം, മാനവും മര്യാദയുമായി ജീവിക്കണം. എനിക്കുമുണ്ട് അമ്മയും അച്ഛനും, വൃദ്ധരായി പ്രവൃത്തിശക്തി നശിച്ചവരായിട്ട്. എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും എന്നെ ആശ്രയിച്ചിട്ട്. എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും നിങ്ങളെപ്പോലെ. ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു. മോഷ്ടിക്കുകയായിരുന്നോ? ആയിരുന്നിരിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു. ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ 28 മണിക്കൂർ നേരം യാതൊരാഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്നു വീണുപോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ, ആരുടെയെങ്കിലും ആകട്ടെ, 3 മണിക്കൂർ മുൻപ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തന്റെ 3ഓ 4ഓ ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടു. അത് തെറ്റായിരിക്കാം, പാപമായിരിക്കാം. പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിനുത്തരം പറയിക്കുമായിരിക്കാം. ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം. ഞാൻ പറഞ്ഞുകൊള്ളാം, പക്ഷേ എന്നോട് നിങ്ങളൊന്ന് പറയൻ, ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു?
1: മൊഴിയാപ്പൊരു കഥയിൽ ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ പൊതിച്ചോറ്, അവതരിപ്പിച്ചത് ഐശ്വര്യ.

ഡോക്ടർ ലവ് എന്ന ചിത്രത്തിൽ റിയ രാജു ആലപിച്ച ഗാനം. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ. സംഗീതം വിനു തോമസ്.

വയലാർ ശരത്ചന്ദ്രവർമ്മ രചിച്ച മറ്റൊരു ഗാനം കേൾക്കാം. പാപ്പിയപ്പച്ച എന്ന ചിത്രത്തിനു വേണ്ടി മധു, ബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയത്. ഈ ഗാനത്തിന് ഈണം പകർന്നത് വിദ്യാസാഗർ.

0: ഒരു ഗാനം കൂടി കേൾക്കാം. ഇന്ത്യൻ റൂപ്പി എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ പാടിയത്. വി ആർ സന്തോഷിന്റെ വരികൾ ഷാബാസ് അമൻ സംഗീതം പകർന്നിരിക്കുന്നു.
1: അന്തിമാന ചെമ്പടി കണ്ണിറയെ ചെമ്പരത്തി, ചെമ്പരത്തി പെൺകൊടിയായി കൺവിടർത്തി നിൽക്കണുണ്ട്.

ആകാശവാണി ഇപ്പോൾ ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി കേൾക്കാം. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. ആദ്യം ശുദ്ധസാവേരി രാഗത്തിലുള്ള സദാശിവകുമാര എന്നാരംഭിക്കുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരി. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, പാലക്കാട് എ ഗണേശൻ മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖർശംഖ്. കച്ചേരി തുടരുന്നു. തോടിരാഗത്തിലുള്ള കമലാംബികയെ എന്നാരംഭിക്കുന്നു. രൂപകതാളം രണ്ടു കള, ദീക്ഷിതർ കൃതി.

ശ്രീ എം കെ ശങ്കരൻ നമ്പൂതിരിയുടെ സംഗീത കച്ചേരിയാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ശ്രീ ഇടപ്പള്ളി എ അജിത് കുമാർ വയലിൻ, ശ്രീ പാലക്കാട് എ ഗണേശൻ മൃദംഗം, ശ്രീ പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്,

ദിശ സുരഭിയിൽ ഇന്ന് ആദ്യം കേൾക്കാം വെക്കേഷൻ എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. സോഹൻ റോയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ഡോക്ടർ ജി സന്തോഷ്.

ജോബി കാവാലത്തിന്റെ വരികൾക്ക് ആന്റണി ജോണിന്റെ സംഗീതം. എ ടി എം എന്ന ചിത്രത്തിൽ ആന്റണി ജോൺ, ശ്വേത എന്നിവർ ചേർന്ന് പാടിയ ഗാനമിതാ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഡോക്ടർ VS ശർമ്മ അവതരിപ്പിച്ചത്.
1: ശരീരം സ്വരൂപം തഥാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രിപത്മേ മനശ്ചേന്ന ലഗ്നം തതക്കിം തതക്കിം തതക്കിം തതക്കിം. ശങ്കരഭഗവത്പാദരുടെ പ്രശസ്തമായ ഗുർവഷ്ടകത്തിലെ ആദ്യ ശ്ലോകമാണിത്. ദേഹസൗന്ദര്യം, സുന്ദരിയായ പത്നി, യശസ്, മേരുപർവ്വതം പോലെ ധനം, ഇങ്ങനെ അഭികാമ്യമായ സകല കാര്യങ്ങളും ആർജിക്കാം. അതെല്ലാം നേടിയാലും മനസ്സിൽ ഗുരുവിനെപ്പറ്റി ചിന്തയില്ലെങ്കിൽ എന്ത് പ്രയോജനം? ഗുരുകാരുണ്യം കൊണ്ട് വിദ്യ നേടാം. വിദ്യാർജനത്തിൻ്റെ ഫലമായി കളത്രപുത്രാദികളും ധനാദികളും അടങ്ങുന്ന ഐശ്വര്യം സ്വന്തമാക്കാം. അന്യരുടെ ദൃഷ്ടിയിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യാം. എന്നാൽ വളർന്നു കഴിയുമ്പോൾ ഏതൊരു ഗുരുവിൻ്റെ അനുഗ്രഹത്താലുമാണോ ലൗകിക നേട്ടങ്ങൾ എല്ലാം ആർജിച്ചത്? ആ ഗുരുവിനൊരിടം മനസ്സിൽ നൽകുന്നില്ലെങ്കിൽ പിന്നെ നേടിയ നേട്ടങ്ങൾ കൊണ്ട് എന്ത് ഫലം? 9-ൽ 8 ശ്ലോകങ്ങളിലായി ശിഷ്യഹൃദയത്തിൽ ഗുരുവിനുണ്ടാകേണ്ട സ്ഥാനത്തെപ്പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നു. ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് ഗുരു. ശ്രീമദ് ഭാഗവതത്തിൽ ഗുരു വളരെ വ്യക്തമായി പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട്. 24 ഗുരുക്കന്മാരെപ്പറ്റി അവിടെ വിവരിക്കുന്നു. ക്ഷമ പഠിപ്പിക്കുന്നത് ഭൂമിയാണെന്നാണ്. സർവം സഹയാണ് ഭൂമി. സുകുമാരകവി ഗുരുനിന്ദ ചെയ്തതിന് സ്വയം പരിഹാരം കണ്ടത് ഉമിത്തിയിൽ സ്വയം നീറി ദേഹത്യാഗം ചെയ്താണ്. വ്യാസൻ, വസിഷ്ഠൻ, സനൽകുമാരൻ, യാജ്ഞവൽക്യൻ, ഗൗഡപാദർ, ഗോവിന്ദ ഭഗവത് പാദർ, ശ്രീ ശങ്കരാചാര്യർ തുടങ്ങി എത്രയോ ഹൃഷിതുല്യരായ ഗുരുക്കന്മാരുണ്ടായിരുന്നു. ശ്രീകൃഷ്ണൻ ഗുരുദക്ഷിണ ചെയ്തത് പഞ്ചജനനെ നിഗ്രഹിച്ച് ഗുരുപുത്രനെ വീണ്ടുകൊടുത്താണ്. ദക്ഷിണാമൂർത്തിയാണ് ആദ്യ ഗുരു. ഗുരുപരമ്പരകൾ, ഗുരുകുലങ്ങൾ തുടങ്ങിയവയിൽ എല്ലാം നമുക്കുണ്ടായിരുന്നു. നൃത്ത സംഗീതാദി കലകൾക്കും ഗുരുപരമ്പര സവിശേഷ പ്രാധാന്യത്തോടെ സ്മരിക്കപ്പെടുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഗുരുക്കന്മാരുടെയും ഗുരുശിഷ്യ പാരസ്പര്യത്തിൻ്റെയും മറ്റും കഥയല്ല, പുതിയതാണ്, പൂർവകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. മഹാഭാരതത്തിൽ ആനുശാസനിക പർവ്വത്തിൽ ഗുരുത്വ സവിശേഷതകളെ പലയിടത്തും സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീശങ്കരൻ തന്നെ വിവേക ചൂടാമണിയിൽ ഉത്തമ ഗുരു എപ്രകാരമുള്ള ആളായിരിക്കണം, ഉത്തമ ശിഷ്യൻ്റെ സ്വഭാവം എന്തായിരിക്കണം എന്നെല്ലാം സൂചിപ്പിക്കുന്നു. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരുസാക്ഷാത് പരം ബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമ. ഇതാണ് നമ്മുടെ ഗുരു വന്ദനം. ഉത്തമനായ ഗുരുവിൻ്റെ സ്മരണയും ഗുരുവിൻ്റെ അനുഗ്രഹവും ഉത്തമനായ ശിഷ്യന് ഉണ്ടാവണം. ഇല്ലെങ്കിൽ മറ്റെന്ത് നേട്ടങ്ങൾ ഉണ്ടായാലും ധന്യത കൈവരുകയില്ല. ഗുർവഷ്ടകം നമുക്ക് ഒരു ഉത്തമ പാഠമാണ് നൽകുന്നത്.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ VS ശർമ്മ. സുഭാഷിതം ഇനി കേൾക്കാം.

ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥാ അറിയിപ്പ് കഴിഞ്ഞു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 4:30. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി മുംബൈയിലെ ഏവർക്കും ശുഭരാത്രി നേരുന്നു.

कभी रास्तों पर बहकना।